ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:20. 103.6 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, വൈശാഖം 23, കൊല്ലവർഷം 1201, മേടം 30, 2026 മെയ് 13, ബുധനാഴ്ച.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പത്മിനി നമ്പ്യാർ.
1: സനാതനധർമ്മത്തിൽ പുരുഷനോടൊപ്പം സ്ത്രീക്കും സ്ഥാനം നൽകിയിട്ടുണ്ട്. മറ്റുള്ള മതങ്ങളിൽ ഈശ്വര സങ്കല്പം പുരുഷരൂപത്തിലാണ്. ശങ്കരഭഗവത്പാദരുടെ സൗന്ദര്യലഹരിയിൽ ശക്തിയുടെ സാന്നിധ്യമില്ലാതെ പരമശിവനെ ചലിക്കുവാൻ കൂടി സാധിക്കുകയില്ലെന്നാണ് പറയുന്നത്. സ്ത്രീകൾ സ്നേഹിക്കപ്പെടേണ്ടവരും ആദരിക്കപ്പെടേണ്ടവരും ആരാധിക്കപ്പെടേണ്ടവരുമാണെന്ന തത്വമാണ് ദേവീ സങ്കല്പത്തിലൂടെ സനാതനധർമ്മം നമ്മെ പഠിപ്പിക്കുന്നത്. നവരാത്രി പൂജ സമയത്ത് 2 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളാണ് കുമാരി പൂജ സ്വീകരിക്കുന്നത്. കുമാരി, ത്രിമൂർത്തി, കല്യാണി, രോഹിണി, കാളി, ചണ്ഡിക, ശാംഭവി, ദുർഗ, സുഭദ്ര എന്നിങ്ങനെ നവകന്യകളെ ആരാധിക്കുന്നതിലൂടെ ഒരു വലിയ സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത്. സാക്ഷാൽ പരമാത്മാവിൽ നിന്ന് രൂപം കൊണ്ട്

0: സ്ത്രീരൂപമാണ് പ്രകൃതി. പ്രപഞ്ചമായി വിരിഞ്ഞ് വിലസുന്ന ശക്തിസ്വരൂപിണി. പക്ഷിയുടെ രണ്ട് ചിറക് പോലെയാണ് സ്ത്രീയും പുരുഷനും. രണ്ടും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സമൂഹത്തിൽ ഉന്നതി ഉണ്ടാകുകയുള്ളൂ എന്ന് മഹാത്മാക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിലും ഇന്ന് സ്ത്രീ സ്വാതന്ത്ര്യം എന്നുള്ളതിന് എന്തൊക്കെയോ വികലമായ നിർവചനങ്ങളോ വിശേഷണങ്ങളോ ഒക്കെ കൈവന്നതുപോലെ തോന്നുന്നു. പുരുഷ ഗുണങ്ങളും സ്ത്രീ ഗുണങ്ങളും എല്ലാ വ്യക്തികളിലും ഉള്ളതാണ്. പുരുഷന്മാരിൽ പുരുഷ ഗുണങ്ങൾക്ക് വളർച്ച കൂടുതൽ ഉണ്ടാകണം എന്നതുപോലെ സ്ത്രീകളിൽ സ്ത്രൈണ ഗുണങ്ങൾക്ക് തന്നെയാണ് വളർച്ച കൂടുതൽ വേണ്ടത്. ഇത് രണ്ടും സമന്വയിക്കുന്നതിലാണ് കുടുംബത്തിലും സമൂഹത്തിലും ശാന്തിയും സമാധാനവും കൈവരുക. സ്വന്തം പരിധി നിർണയിക്കേണ്ടത് അവനവൻ തന്നെയാണ്. ജഗദീശ്വരിയെ പല ഭാവത്തിൽ നാം പൂജിക്കാറുണ്ട്. സൗമ്യയായി, ലളിതയായി, സരസ്വതിയായി, ലക്ഷ്മിയായി, ചണ്ഡികയായി, ഭദ്രകാളിയായി. ഒരു സ്ത്രീക്ക് ഇതിലെ ഏത് രൂപവും സ്വീകരിക്കാം. അത് സമയവും സന്ദർഭവും നോക്കിയാവണം. വിദ്യ സമ്പാദിക്കുവാനോ തൊഴിൽ നേടാനോ അധികാരസ്ഥാനങ്ങൾ കൈയാളാനോ ഒന്നും സ്ത്രീത്വത്തിന് ഒരു പരിമിതിയും വേണ്ട. ഒരു ആപൽ ഘട്ടത്തിൽ സ്വന്തം രക്ഷയ്ക്ക്, സ്വന്തം കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്ക്, സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക്, രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് ചണ്ഡികയും ഭദ്രകാളിയുമായി ഉയരാനും സ്ത്രീക്ക് കഴിയും എന്ന ആത്മവിശ്വാസമുള്ള ഒരു സ്ത്രീക്ക് ഏത് അസമയത്തും എവിടെ വേണമെങ്കിലും ഒറ്റയ്ക്ക് പോകാം. പക്ഷേ സ്ത്രീയെ അമ്മയായും ദേവിയായും ആരാധിക്കുന്നവരായിരിക്കണം അവളും അവളെപ്പോലുള്ള മറ്റു സ്ത്രീകളും പെറ്റുവളർത്തിയ അവരുടെ ആൺമക്കൾ. ഈ ഒരു മാതൃഭക്തി, മാതൃസ്നേഹം കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണ്. പുരുഷനോടൊപ്പമാണ് എന്ന് മാത്രമല്ല കുറച്ച് മേലെ തന്നെയാണ് എന്ന് തെളിയിക്കാനുള്ള വ്യഗ്രതയിൽ പലപ്പോഴും മുലപ്പാലിലൂടെ പകർന്നു കൊടുക്കേണ്ട സ്നേഹവും നന്മയുടെ പാഠങ്ങളും കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ടതിൽ പാളിച്ചകൾ സംഭവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. നിസ്സാര കാര്യങ്ങൾക്കായി ഭർത്താവുമായി കലഹിച്ച് അതിവിവാഹബന്ധം അവസാനിപ്പിക്കുന്നതുവരെ എത്തിക്കുന്ന ഭാര്യമാരും, ജോലിക്ക് പോകുന്ന ഭാര്യയെ അനാവശ്യമായി സംശയിച്ച് ബന്ധം അവസാനിപ്പിക്കുന്ന ഭർത്താക്കന്മാരും, അവരിൽ പരസ്പരം സ്നേഹവിശ്വാസങ്ങൾ വളർത്താൻ ശ്രമിക്കാതെ മക്കളുടെ ദുശ്ശാഠ്യങ്ങളിൽ എരുതിയിൽ എണ്ണ എന്ന പോലെ ഇടപെട്ട് നശിപ്പിക്കുന്ന മാതാപിതാക്കന്മാരും എല്ലാം ഈ ദുസ്ഥിതിക്ക് ഉത്തരവാദികൾ തന്നെയാണ്. ഇന്നത്തെ സമൂഹത്തിൽ അടിക്കടി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല അനർത്ഥങ്ങൾക്കും മൂല്യച്യുതി എന്ന് പറഞ്ഞ് വിലപിക്കാതെ ഈ മൂല്യങ്ങൾ വളർത്താനോ തളർത്താനോ നാം എന്തെങ്കിലും വിധത്തിൽ കാരണക്കാരായിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. ചുരുങ്ങിയത് എൻ്റെ പ്രവൃത്തികളും ചിന്തകളും സ്വപ്നങ്ങളും ധാർമ്മികമാണോ? ഞാൻ പെറ്റുവളർത്തിയ എൻ്റെ മക്കളിൽ ഈ ധർമ്മബോധമുണ്ടാക്കാനായി ഞാൻ ശ്രമിച്ചുവോ എന്ന് ഓരോ സ്ത്രീയും അവനവനോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. ദൃശ്യമാധ്യമങ്ങളിൽ വാണിഭത്തിനും പീഡനത്തിനും പിടിക്കപ്പെടുന്ന യുവാക്കളും യുവതികളും ഉടുത്ത വസ്ത്രം കൊണ്ട് മുഖം മറയ്ക്കാൻ കാണിക്കുന്ന വ്യഗ്രത കാണുമ്പോൾ ദുഃഖവും രോഷവും നമ്മളിൽ ഇരച്ചു കയറുന്നു. ഈ നാണക്കേടിൻ്റെ ഉത്തരവാദികൾ അവർ മാത്രമാണോ? ചിന്തിക്കേണ്ടതാണ്. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമത്തസ്യേ നമത്തസ്യേ നമസ്തസ്യേ നമോ നമ. സർവ മനുഷ്യരിലുമുള്ള മാതൃഭാവത്തെ ഉണർത്തി വളർത്തിയാൽ ജീവിതം കൂടുതൽ ശാന്തി നിർഭരമാകുക തന്നെ ചെയ്യും.
1: പത്മിനി നമ്പ്യാർ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്, സ്വീഡൻ, നോർവേ, ഇറ്റലി സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ പറഞ്ഞു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. നാളെയും മറ്റന്നാളും നടത്തുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷനാകും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 30 അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചക്കേസിൽ രാജസ്ഥാൻ പോലീസിന്റെ പ്രത്യേക അന്വേഷക സംഘം 15 പേരെ കസ്റ്റഡിയിലെടുത്തു. എല്ലാ തലത്തിലും അന്വേഷണം പുരോഗമിക്കുന്നതായി രാജസ്ഥാൻ പോലീസ് അറിയിച്ചു. ആകാശവാണിയുടെ 90th വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിക്കുന്ന മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഭാഗമായി രാവിലെ 10 കവിതയുടെ കാൽപ്പാടുകൾ എന്ന വിഷയത്തിൽ KV സജയ് സംസാരിക്കും. PP ശ്രീധരുണ്ണി ആമുഖ പ്രഭാഷണം നടത്തും. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത.

പ്രഖ്യാപിച്ചു. പുനലൂർ നെല്ലിപ്പള്ളിയിൽ കോൺക്രീറ്റ് ഭിത്തി ഇടിഞ്ഞ് ടോറസ് ലോറിക്ക് മുകളിലേക്ക് വീണ് ഒരാൾ മരിച്ചു. സർവീസ് സ്റ്റേഷൻ തൊഴിലാളിയായ സിജു തോമസാണ് മരിച്ചത്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് അഹമ്മദാബാദിൽ പരാജയപ്പെടുത്തി. ഇതോടെ ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തി. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 8 മണിക്ക്.

ഇന്ന് റിയൽ എഫ് എം പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണിനി. 6:10 കാവ്യാഞ്ജലിയിൽ ഒളപ്പമണിയുടെ കവിത നങ്ങേമക്കുട്ടി, ആലാപനം സ്മിത പി മേനോൻ. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിംഗ് മോൾ ചുറ്റുവട്ടം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 കേൾക്കാം പാരിസൺ ചായ ഹാപ്പി ജേണി, പാരിസൺ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം. 7:05 കേൾക്കാം ഓപ്പൺ ഫോറം ഓർമ്മയുടെ അറകൾ. 7:20 ഡോക്ടർ ശങ്കസ് ഇ എൻ ഡി സെന്റർ അപൂർവഗാനം, സഹപ്രായോജകർ വെനീസിയ ബാത്വെയർ. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം, പ്രായോജകർ ജി എം സി ഓർത്തോട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. 7:45 സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് കരിയർ ക്യൂസ്, സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 കേൾക്കാം എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം, അടിയാള പ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 കേൾക്കാം കണ്ണങ്കണ്ടി ആർട്ട് കഫേ. 9:02 പുത്തലത്ത് കണ്ണാശുപത്രി ഗാനോപഹാരം. 9:15 ബി എം എച്ച് ആരോഗ്യജാലകം. 9:30 വാർത്താജാലകം. 10:02 ചലച്ചിത്രഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. 11:00 കേൾക്കാം പ്രിയഗീതം. 11:02 യുവ ചോയ്സ്. 12:02 എവർഗ്രീൻ ഡ്യുവേറ്റ്സ്. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മൂന്നാം ദിനം മടക്കം. രചനാ സംവിധാനം സി കൃഷ്ണകുമാർ. 2:15 പ്രതിദിന നാടക പരമ്പര.

റിയൽ എഫ് എം പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിയലിൽ

വയറ്റിൽ കുട്ടി ഞെട്ടും, ഇതന്നേരം ഞെട്ടും അമ്മയും. എങ്ങിറക്കും നദിക്കനം, ചുട്ടു പൊള്ളുന്നു.

അമ്മയ്ക്കു കനമല്ല നീ നങ്ങേ മക്കുട്ടി നീങ്ങുന്നു നീരു കെട്ടിയ കാലുമായി നീരു

0: ഒളപ്പമണ്ണയുടെ നങ്ങേമക്കുട്ടിയിൽ നിന്ന് ഒരു ഭാഗമാണ് ഇതുവരെ കേട്ടത്. ആലപിച്ചത് സ്മിത പി മേനോൻ.
1: കാവ്യാഞ്ജലി.

0: വേൽ വേൽ വേൽ മുരുക. ഗാനം പാടുന്നത് MG ശ്രീകുമാർ.
1: പ്രഭാതവന്ദനം.

0: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതിമധുരത്തിൽ യേശുദാസ് പാടിയ ഗാനം, ചിത്രം മയിലാടും കൊന്ന്, ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
2: എസ് ജാനകി പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമ്മർ. ചിത്രം ആഭിജാത്യം.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗമെന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ കാലചക്രം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

0: അന്തപ്പൻ എന്താ ഒരു മൗനം?
1: പരസ്യത്തില് കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
2: കണ്ണും കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
4: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടൂളി കോഴിക്കോട്.
5: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
6: ശോഭിക വെഡിംഗ്സ്,
7: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
8: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
9: ഇന്ന് കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായി നടത്തപ്പെടുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ. സിവിൽ സ്റ്റേഷന് സമീപം നേച്ചർ ലൈഫ് ഇന്റർനാഷണൽ കേന്ദ്രത്തിൽ ജേക്കബ് വടക്കഞ്ചേരി നയിക്കുന്ന പ്രകൃതി സന്ദേശ കേരള യാത്രയുടെ ഉദ്ഘാടനം സാമൂഹ്യ പ്രവർത്തക മേധ പട്കർ 10 മണിക്ക് നിർവഹിക്കുന്നു. നാടക പ്രവർത്തകൻ കെ വി വിജേഷിന്റെ അനുസ്മരണത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന നാടകോത്സവം ഉദ്ഘാടനം സംവിധായകൻ ലാൽ ജോസ് രാവിലെ 10 മാനാഞ്ചിറ ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോളേജിൽ നിർവഹിക്കുന്നു. തുടർന്ന് കുട്ടിപ്പുര, പച്ചപ്പട്ടാളം, ആ പാവം ജന്തു മനുഷ്യരെ പറ്റി എന്തു വിചാരിക്കും തുടങ്ങിയ നാടകങ്ങൾ അരങ്ങേറും. തുടർന്ന് അനുസ്മരണവും ഓർമ്മ പുസ്തക പ്രകാശനവും രാജേഷ് മാധവൻ, നരിപ്പറ്റ രാജു, ശങ്കർ വെങ്കടേഷ് എന്നിവർ വൈകിട്ട് 6 നിർവഹിക്കും. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ ഇസി ഭരതൻ സബ് ജൂനിയർ ജൂനിയർ ഫുട്ബോൾ ടൂർണമെന്റ് വൈകിട്ട് 7 ആരംഭിക്കുന്നു. കള്ളാണ്ടിത്താഴം ദർശനം ഗ്രന്ഥശാല എം എൻ സത്യാർത്ഥി ഹാളിൽ വർണ്ണക്കൂടാരം ദശദിന വായനാ കളരി ഉദ്ഘാടനം വൈകിട്ട് 3 പി കെ ഗോപി നിർവഹിക്കുന്നു. വെസ്റ്റിഗിൽ അത്താണിക്കൽ ശ്രീനാരായണ ഗുരുവരാശ്രമത്തിൽ ആശ്രമ തീർത്ഥാടനവും പ്രതിഷ്ഠാ വാർഷികവും വൈകിട്ട് 5. ജുഡീഷ്യൽ സ്റ്റാഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഗാന്ധിഗൃഹത്തിൽ ഉച്ചയ്ക്ക് 2:30 ഉദ്ഘാടനം കുടുംബകോടതി ജഡ്ജി കെ ബി വീണ. ഇന്ന് കോഴിക്കോട് നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ നടത്തപ്പെടുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
5: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
6: ശോഭിക വെഡിംഗ്സ്,
7: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാവുമെന്നത് സംബന്ധിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ചർച്ച ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തീരുമാനം ഇന്നുണ്ടായേക്കും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയിയുടെ നേതൃത്വത്തിലെ ടി വി കെ ഗവൺമെന്റ് ഇന്ന് വിശ്വാസവോട്ട് തേടും. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന്. ഭാവി വളർച്ചയെ രൂപപ്പെടുത്തുന്ന മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഉയർന്നു വരികയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാവുമെന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കുമെന്ന് സൂചന. മുതിർന്ന നേതാക്കളുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് അവസാനഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ നേതാക്കളെല്ലാം തീരുമാനം വൈകരുതെന്ന് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ

ഖാർഗെയുമായും സോണിയാഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായും ഇന്ന് ചർച്ച ചെയ്ത ശേഷമാകും അന്തിമ തീരുമാനം. തുടർന്ന് ഘടകകക്ഷികളെ വിവരം ഔദ്യോഗികമായി അറിയിച്ച് പിന്തുണ തേടും. KPCC മുൻ അധ്യക്ഷന്മാരായ VM സുധീരൻ, MM ഹസൻ, കെ മുരളീധരൻ, കെ സുധാകരൻ, അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ എന്നിവരുമായാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ചർച്ച നടത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെയാണ് സത്യപ്രതിജ്ഞ. 30 നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയിയുടെ നേതൃത്വത്തിലെ TVK ഗവൺമെൻറ് ഇന്ന് വിശ്വാസവോട്ടെടുപ്പ് തേടും. 107 അംഗങ്ങളാണ് TVK. കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകളാണ് ആവശ്യം. 120 അംഗങ്ങളുടെ പിന്തുണയാണ് വിജയ് അവകാശപ്പെടുന്നത്. ഇതുകൂടാതെ AIADMK 30 വിമത MLA വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റു മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന് നടത്തും. പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആരംഭിക്കും. പിന്നീട് മങ്കടയിൽ പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ സംസ്കരിക്കും. ഇന്നലെ വൈകിട്ട് പന്തല്ലൂർ മലയിൽ വ്യൂ പോയിന്റ് കാണാനെത്തിയ 7 വിദ്യാർത്ഥി സംഘത്തിലെ 4 പേരാണ് മിന്നലേറ്റു മരിച്ചത്. വെള്ളിമല സ്വദേശികളായ റഹീസ്, ബഹാസ്, സിയാദ്, ഫഹദ് എന്നിവരാണ് മരിച്ചത്. 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇവർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മലപ്പുറം പൂക്കോട്ടൂരിൽ വെള്ളക്കെട്ടിൽ വീണ് 4, 7 വയസ്സായ 2 കുട്ടികളും ഇന്നലെ മരിച്ചു. മേൽമുറി പടിഞ്ഞാറേമുക്കു സ്വദേശി അഫ്സലിൻ്റെ മകൻ ആദിൽ മിറാഷ്, അഫ്സലിൻ്റെ ഭാര്യാ സഹോദരിയുടെ മകൻ മുഹമ്മദ് ഫൗസാൻ എന്നിവരാണ് മരിച്ചത്. ഉച്ചയ്ക്കായിരുന്നു സംഭവം. മഹാരാഷ്ട്രയിലെ ജാട്ട് തഹസിലിൽ കാറ്റിലും മഴയിലും ക്ഷേത്രത്തിൻ്റെ മതിലിടിഞ്ഞ് 6 പേർ മരിച്ചു. 15 പേർക്ക് പരിക്കേറ്റു. കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ ജനങ്ങൾ മതിലിന് സമീപത്തേക്ക് മാറിയതിന് തൊട്ടുപിന്നാലെയാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പരിക്കേറ്റവർ അതിവേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഭാവി വളർച്ചയെ രൂപപ്പെടുത്തുന്ന മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഉയർന്നു വരികയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. സാങ്കേതിക വിപണി എന്ന നിലയിൽ നിന്ന് സാങ്കേതിക വികസനദാതാവായും വിശ്വസനീയമായ ആഗോള പങ്കാളിയായും രാജ്യം മാറുകയാണെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഇന്ത്യ ഫ്രാൻസ് നവീകരണ വർഷത്തിൻ്റെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഭാരത് ഇന്നൊവേറ്റ്സ് 2026 പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലമുണ്ടായ ഊർജ്ജ വിതരണ തടസ്സങ്ങൾ ജനങ്ങളെ വലിയ തോതിൽ ബാധിക്കാതെ ഗവൺമെൻറ് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. ആഭ്യന്തര ഉൽപ്പാദനം 36,000 ടണ്ണിൽ നിന്ന് 54,000 മെട്രിക് ടണ്ണായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിലെ എണ്ണക്കമ്പനികൾക്ക് പ്രതിദിനം 1,000 കോടി രൂപ നഷ്ടമാകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ 60 ദിവസത്തേക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലും LNG 45 ദിവസത്തേക്ക് ആവശ്യമായ LPG കരുതൽ ശേഖരമായി ഉണ്ടെന്നും വിതരണത്തിൽ പ്രശ്നങ്ങളില്ലെന്നും ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. ഇന്ത്യ ഭൂട്ടാൻ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ നേതൃത്വത്തിലെ ഉന്നതതല ഇന്ത്യൻ പാർലമെൻ്ററി സംഘം ഇന്ന് ഭൂട്ടാൻ സന്ദർശിക്കും. സിക്കിമിലെ രാജ്യസഭാ MP DD ലെപ്ച, ത്രിപുരയിലെ ലോക്സഭാംഗം MP ബിപ്ലബ് കുമാർ ദേബ്, വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് 51 സംഘത്തിൽ. ഈ വർഷത്തെ നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ രാജസ്ഥാൻ പോലീസിൻ്റെ പ്രത്യേക അന്വേഷക സംഘം 15 പേരെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ, പരീക്ഷയ്ക്ക് മുന്നോടിയായി എവിടെയെല്ലാം ചോദ്യപേപ്പർ ലഭിച്ചു, ആരെല്ലാമാണ് ഇത് പ്രചരിപ്പിച്ചത് തുടങ്ങിയവ സംബന്ധിച്ച് എല്ലാ തലത്തിലും അന്വേഷണം പുരോഗമിക്കുന്നതായി രാജസ്ഥാൻ പോലീസ് അറിയിച്ചു. ഇന്നലെ ജയ്പൂരിൽ നിന്ന് ചോദ്യപേപ്പർ ചോർച്ചയുടെ സൂത്രധാരനായ മനീഷ് എന്നയാളെ പ്രത്യേക അന്വേഷക സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ആകാശവാണിയുടെ 90 വാർഷികത്തിൻ്റെ ഭാഗമായി പ്രക്ഷേപണത്തിൻ്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിക്കുന്ന മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഭാഗമായി ഇന്ന് രാവിലെ 10 കവിതയുടെ കാൽപ്പാടുകൾ എന്ന വിഷയത്തിൽ KV സജയ് സംസാരിക്കും. PP ശ്രീധരൻ ഉണ്ണി ആമുഖ പ്രഭാഷണം നടത്തും. ഉച്ചയ്ക്ക് 12 പാട്ടിൻ്റെ പട്ടുനൂലിഴകൾ എന്ന വിഷയത്തിൽ VT മുരളി സംസാരിക്കും. ആകാശവാണി 90 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ വരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. പന്തളം S നവീൻ കച്ചേരി അവതരിപ്പിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയ മേധാവി ഡോക്ടർ AG ബൈജു ഉദ്ഘാടനം ചെയ്തു. 2 CPM സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലും സെക്രട്ടേറിയറ്റിലും എടുത്ത തീരുമാനങ്ങളും തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനവുമായിരിക്കും യോഗത്തിൻ്റെ മുഖ്യ അജണ്ടകൾ. പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം എന്ന കാര്യത്തിലും യോഗത്തിൽ തീരുമാനം ഉണ്ടായേക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മുസ്ലിം ലീഗ് നേതൃയോഗം

0: രാവിലെ പാണക്കാട്ട് ചേരും. പാർട്ടി ദേശീയ സംസ്ഥാന നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിലെ അനിശ്ചിതത്വം, മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരുടെ കാര്യം തുടങ്ങിയവ യോഗത്തിൽ ചർച്ചയായേക്കും. പുതിയ അധ്യയന വർഷത്തിൽ പുനരുപയോഗ സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിൻ്റെ സഹകരണത്തോടെ ജില്ലാ ശുചിത്വ മിഷൻ റീയൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കമിട്ടു. ഡെസ്ക് റിപ്പോർട്ട്.
1: വിദ്യാർത്ഥികളിൽ പുനരുപയോഗശീലം വളർത്തുക, മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിത ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം എന്നിവ ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പുതിയ ബാഗ്, കുടചെരുപ്പ്, യൂണിഫോം എന്നിവ ഉപയോഗിക്കുന്നതാണ് അഭിമാനമെന്ന ധാരണ മാറ്റി പഴയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും മറ്റു കുട്ടികളെ ഈ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ. ക്യാമ്പയിന്റെ ഭാഗമായി പുനരുപയോഗ വസ്തുക്കളുമായി എത്തുന്ന വിദ്യാർത്ഥികൾക്ക് A+ സാക്ഷ്യപത്രം നൽകും. ഇതിന് വിദ്യാർത്ഥികൾ വസ്തുക്കളോടൊപ്പം ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. പുനരുപയോഗത്തിന്റെ പ്രാധാന്യം അംഗീകരിച്ച് ഭാവിയിൽ ഈ ആശയത്തിന്റെ ഭാഗമാകുമെന്ന് അറിയിക്കുന്നവർക്ക് B+ സാക്ഷ്യപത്രവും നൽകും.
0: കേരളത്തിന്റെ ഗാന്ധിയാണ് സുകുമാർ അഴീക്കോടെന്ന് പരിസ്ഥിതി പ്രവർത്തക മേധ പട്കർ അഭിപ്രായപ്പെട്ടു. കണ്ണൂരിൽ സുകുമാർ അഴീക്കോട് പുരസ്കാരം എഴുത്തുകാരൻ എം മുകുന്ദനിൽ നിന്ന് സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മേധ പട്കർ. ഭാവിയെക്കുറിച്ച് അഴീക്കോടിൻ്റെ പ്രതീക്ഷകൾ വളരെ വ്യക്തമായിരുന്നുവെന്നും ലാളിത്യം നിറഞ്ഞതായിരുന്നു അഴീക്കോടിൻ്റെ ജീവിതരീതിയെന്നും അവർ പറഞ്ഞു. തമിഴ് നോവലിസ്റ്റ് പെരുമാൾ മുരുകനും പുരസ്കാരം ഏറ്റുവാങ്ങി. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് അഹമ്മദാബാദിൽ തോൽപ്പിച്ചു. 169 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് 14.5 ഓവറിൽ 86 റൺസിന് എല്ലാവരും പുറത്തായി. ഇതോടെ ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തി. ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വൈകിട്ട് 7:30 റായ്പൂരിലാണ് മത്സരം. കൊൽക്കത്തയിൽ ISL ഫുട്ബോളിൽ മോഹൻ ബഗാൻ ഇന്റർകാശി മത്സരം ഗോൾരഹിത സമനിലയിലായി. മോഹൻ ബഗാൻ 22 പോയിന്റുമായി രണ്ടാമതും ഇന്റർകാശി 12 പോയിന്റുമായി 10th സ്ഥാനത്തുമാണ്. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണം പൂർത്തീകരിക്കാൻ കൂടുതൽ സമയം അനുവദിക്കത്തക്ക തരത്തിൽ തീവണ്ടികളുടെ സമയം ക്രമീകരിക്കുമെന്ന് NK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. DRM തലത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിന് ശേഷമാണ് പ്രേമചന്ദ്രൻ ഇക്കാര്യം അറിയിച്ചത്. പുനലൂർ നെല്ലിപ്പള്ളിയിൽ കോൺക്രീറ്റ് ഭിത്തിയിടിഞ്ഞ് ടോറസ് ലോറിക്ക് മുകളിലേക്ക് വീണ് ഒരാൾ മരിച്ചു. സർവീസ് സ്റ്റേഷൻ തൊഴിലാളിയായ സിജു തോമസാണ് മരിച്ചത്. ഇരിട്ടി മാക്കൂട്ടം ചുരംപാതയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് കണ്ണൂർ മുണ്ടയാട് സ്വദേശി മരിച്ചു. കുടകിലെ ഹോംസ്റ്റേ ഉടമ KN ബാലകൃഷ്ണനാണ് മരിച്ചത്. സംസ്കാരം വൈകിട്ട് കണ്ണൂർ പയ്യാമ്പലത്ത്. അതിരപ്പള്ളി വൈശേരിയിൽ കാട്ടാനാക്രമണത്തിൽ 2 യുവാക്കൾക്ക് പരിക്ക്. കുറ്റിച്ചിറ സ്വദേശി ആഷിൻ ആൻഡ്രോ, ചാലക്കുടി സ്വദേശി ധീരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാവുമെന്നത് സംബന്ധിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ചർച്ച ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തീരുമാനം ഇന്നുണ്ടായേക്കും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമി രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ C ജോസഫ് വിജയുടെ നേതൃത്വത്തിലെ TVK ഗവൺമെന്റ് ഇന്ന് വിശ്വാസവോട്ട് തേടും. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന്. ഭാവി വളർച്ചയെ രൂപപ്പെടുത്തുന്ന മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഉയർന്നുവരികയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
3: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: ട്രെയിൻ സമയം 8:07 മുംബൈ ലോകമാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രവതി എക്സ്പ്രസ് 1 മണിക്കൂർ വൈകി 9:12 8:32 എറണാകുളത്തു നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 41 മിനിറ്റ് വൈകി 9:16 കോഴിക്കോട് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന മറ്റെല്ലാ യാത്രാവണ്ടികളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതാണ്. എല്ലാ യാത്രക്കാർക്കും ആകാശവാണി 103.6 റിയൽ FM ശുഭയാത്ര ആശംസകൾ.
2: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
5: കാത്തിരുന്നു മടുത്തോ? എങ്കിൽ ഒരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
2: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
6: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുണ്ട്.

0: ഉള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
1: സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികകളായ BSE സെൻസെക്സ് 14,056 പോയിന്റ് കുറഞ്ഞ് 74,559 പോയിന്റിലും NSE നിഫ്റ്റി 436 പോയിന്റ് കുറഞ്ഞ് 23,379 പോയിന്റിലുമാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിൽ സ്വർണം പവന് 400 രൂപ കൂടി 112,920 രൂപയും ഗ്രാമിന് 50 രൂപ കൂടി 14,115 രൂപയും ആയിരിക്കുന്നു.
0: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
2: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: ഇന്നത്തെ ഗാനം.
1: ആയിരത്തി തൊള്ളായിരത്തി 1990 സുരേഷ് ഉണ്ണിത്താൻ സംവിധാനം ചെയ്ത് റിലീസായ രാധാ മാധവം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഒരു ഗാനം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഈണമൊരുക്കിയത് വിദ്യാധരൻ. എം ജി ശ്രീകുമാർ എന്ന ഗായകന്റെ കരിയറിലെ വ്യത്യസ്തതയാർന്ന ഈ ഗാനം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്.

0: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
1: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: ഫോൺ 0495-233-4300.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
3: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
5: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര. ഓർമ്മയുടെ അറകൾ.
1: എൻ എൻ കക്കാടിന്റെ സഹധർമ്മിണിയും എഴുത്തുകാരിയുമായ ശ്രീദേവി കക്കാടാണ് ഇന്ന് ഓർമ്മയുടെ അറകളിൽ നമ്മോടൊപ്പം.
2: 1955 ഏപ്രിലാണ് ഞങ്ങൾ കോഴിക്കോട്ട് കുടുംബജീവിതം തുടങ്ങിയത്. അക്കാലത്ത് അദ്ദേഹം ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനായിരുന്നു. ആദ്യം തളിയിലുള്ള യൂണിവേഴ്സിറ്റി ട്യൂട്ടോറിയൽ, പിന്നീട് കല്ലായി റോഡിലുള്ള സ്കോളർ ട്യൂട്ടോറിയൽ, പിന്നീട് അനിഹോൾ റോഡിലുള്ള എം ബി ട്യൂട്ടോറിയൽ കോളേജ് എന്നിവിടങ്ങളിലൊക്കെ അദ്ദേഹം ജോലി ചെയ്തു. ഒരിക്കൽ യാദൃച്ഛികമായി കോഴിക്കോട് ആകാശവാണി സ്റ്റേഷൻ ഡയറക്ടർ പി വി കൃഷ്ണമൂർത്തി വിളിക്കുന്നു എന്നൊരു വിവരം വളരെ സന്തോഷമായി. കോഴിക്കോട്ട് സാംസ്കാരിക രംഗത്ത് പ്രശസ്തരായ പി സി കുട്ടികൃഷ്ണനും തിക്കോടിയനും അവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ, ആ സന്തോഷത്തോടുകൂടി ചേരാൻ ഉദ്ദേശിച്ചു. പി വി കൃഷ്ണമൂർത്തി തന്നെ അദ്ദേഹത്തെ സ്റ്റുഡിയോയിലും ഓഫീസിലും ഒക്കെ കൊണ്ടുപോയി എല്ലാവരെയും പരിചയപ്പെടുത്തി. ഉറൂബിൻ്റെ നേതൃത്വത്തിലാണ് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ ഹരീശ്വരയെ കുറിച്ചത്. വൈശ്യവജസായ കെ പത്മനാഭൻ നായർ, ഉറൂബ് എന്ന പേരായ പി സി കുട്ടികൃഷ്ണൻ, തിക്കോടിയൻ എന്ന കുഞ്ഞാനന്ദൻ നായർ

0: എന്നിവരായിരുന്നു അന്ന് അവിടെ ഓഫീസിൽ ഉണ്ടായിരുന്നവർ. പിന്നീട് അക്കിത്തം, കെ എ കൊടുങ്ങല്ലൂർ, ഹർഷവർദ്ധനൻ, വി എം എൻ പണിക്കരുന്ന വിനയൻ, കരുമല ബാലകൃഷ്ണൻ എന്നിവരും സ്ക്രിപ്റ്റ് റൈറ്റർമാരായി ചേർന്നു. ഒരു ഗവൺമെൻറ് ഓഫീസിന് യോജിക്കുന്ന തരത്തിലുള്ള ഒരു ഗൗരവമില്ലാത്ത തികച്ചും ഔപചാരികമായ സൗഹൃദം നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ കണ്ടത്. സംഗീത വിഭാഗത്തിൽ കെ രാഘവൻ, പഴയന്നൂർ പരശുരാമൻ, ഉണ്ണികൃഷ്ണൻ, ബി എ ചിദംബരനാഥ് വയലിൻ, മ്യൂസിക് കമ്പോസർ വെങ്കടാചലം, പുതുക്കോട് കൃഷ്ണൻ, ടി ആർ ശേഷാമണി, പുല്ലാങ്കുഴൽ വിദ്വാനായ ജി എസ് ശ്രീകൃഷ്ണൻ, ഗായികയായ ഗായത്രി, അനൗൺസറായ സിൽവിയ, ഗായകനെങ്കിലും അനൗൺസറായ കെ പി ഉദയവാനും തുടങ്ങി കുറേ സംഗീതക്കാരും അടങ്ങിയതായിരുന്നു അവിടുത്തെ അന്തരീക്ഷം. എന്നും ആകാശവാണിയിൽ പോയി വന്നാൽ അവിടെ നടക്കുന്ന തമാശകളൊക്കെ പറയാറുണ്ട്. റെക്കോർഡിംഗ് ചെയ്ത് പ്രക്ഷേപണം ചെയ്യുക എന്ന പരിപാടിയുടെ മുമ്പ് എല്ലാം ലൈവായിരുന്ന കാലത്ത് വളരെ വളരെ ശ്രദ്ധിച്ചാലും പലരും പല അപകടങ്ങളിലും ചെന്ന് പെടാറുള്ള അനുഭവങ്ങളാണ് പറയാറുള്ളത്. പിന്നെ അവിടുത്തെ അനൗപചാരികമായ സ്നേഹനിർഭരമായ അന്തരീക്ഷത്തെപ്പറ്റി പല തമാശകളും വീട്ടിൽ വന്ന് പറയും. അതിലൊരു ശ്ലോകം ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്. അക്കിതിക്കു കൊഴു കക്കനെന്ന നാൽ ചക്രവണ്ടിയിലിരുന്നു നിർമ്മവൻ, സിൽക്കരെന്നൊര അതിമാനുഷൻ ജനത്തിനെഴും ചെവികടിപ്പു നിത്യവും. അക്കിത്തം, തിക്കു തിക്കോടിയൻ, കക്കൻ കക്കാള്, അക്കിതിക്കുകൊടി കക്കൻ എന്ന നാൽ ചക്രം, ചക്രവണ്ടിയിൽ ഇരുന്ന് നിർമ്മമൻ, അതാണ് നാലാളെ ഓടിക്കുന്ന വണ്ടിയിൽ ഇരുന്ന് വണ്ടി ഓടിക്കുന്ന ആരാണ്? സിൽക്കർ എന്ന ഒരാളാണ്. സിൽക്കർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സിൽക്ക് എന്ന് വെച്ചാൽ പട്ട്, സിൽക്കർ പട്ട്. ഒരു സുബ്രഹ്മണ്യരായിരുന്നു അന്നത്തെ പ്രോഗ്രാം അസിസ്റ്റൻ്റ്. തളിയിൽ അമ്പലത്തിൽ ഒരു പരിപാടി ഉണ്ട്. അതിൽ ചരിത്രകാരനായ എം ജി എസ് നാരായണൻ, ചിത്രകാരനായ നമ്പൂതിരി, ക്ഷേത്രം ട്രസ്റ്റിയായ സാമൂതിരി, മേൽശാന്തി, തന്ത്രി, മറ്റ് വാദ്യകലാകാരന്മാർ എന്നിവരെയെല്ലാം ഉൾപ്പെടുത്തി ഒരു ഒരു മണിക്കൂർ പരിപാടിയായിരുന്നു അത്. അത് റെക്കോർഡ് ചെയ്യാൻ എത്രയോ സമയത്തെ പ്രയത്നം ആവശ്യമായിരുന്നു. താൻ പഠിച്ച തന്ത്രവിദ്യാഭ്യാസം ആ പരിപാടി ഒരുക്കുന്നതിൽ വളരെ സഹായമായി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരനുഭവം ഇന്ത്യ ചൈന യുദ്ധകാലത്ത് ഉണ്ടായതാണ്. ഇടതുപക്ഷക്കാരനായ തക്കാട് തൻ്റെ രാഷ്ട്രീയ വിശ്വാസത്തിൻ്റെ പേരിൽ വളരെയേറെ വേട്ടയാടപ്പെട്ടു. പല കൂട്ടുകാരും അദ്ദേഹത്തിൽ നിന്നകന്നു. ചൈനാചാരൻ എന്ന ഒരു പേര് അവിടെ നിന്ന് കേൾക്കാനിടയായി. അത് അദ്ദേഹത്തെ വളരെയേറെ വിഷമിപ്പിച്ചു. തികഞ്ഞ രാജ്യസ്നേഹിയും ജോലിയോട് അങ്ങേയറ്റം കൂറു പുലർത്തുകയും ചെയ്യുന്നതിൽ ആൾക്ക് ഇങ്ങനെയൊരു അപഖ്യാതി കേൾക്കാൻ ഇട വന്നല്ലോ എന്ന് നിലയ്ക്ക് അദ്ദേഹം അതിൽ ക്ഷോഭിച്ച് എഴുതിയൊരു കവിതയാണ് 1963 എന്നത്. ഭാരതമാതാവിനെ അങ്ങേയറ്റം പുകഴ്ത്തിക്കൊണ്ടും ഇന്ത്യ ലോകത്തിൽ തന്നെ പ്രശസ്ത വിജയം നേടും എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത അവസാനിക്കുന്നത്. ജോലിയിലിരിക്കുന്ന കാലത്തും ധാരാളം കവിതകൾ എഴുതിക്കൊണ്ടിരുന്നു. ദേശഭൂഷണി വായനശാലയിലെ കലാസമിതിയിൽ വളരെ കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എനിക്ക് ആകാശവാണിയിൽ നാടകങ്ങൾ അവതരിപ്പിക്കാൻ സന്ദർഭം കിട്ടിയിട്ടുണ്ട്. കുഞ്ഞാണ്ടി, കുതിരവട്ടം പപ്പു, വാസു പ്രദീപ്, മച്ചാട്ട് വാസന്തി തുടങ്ങിയവരോടൊപ്പം നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. വി പാറുകുട്ടിയമ്മ, വിദ്വാൻ ചെങ്കളത്ത് പാറുകുട്ടിയമ്മ വനിതാലോകം പ്രൊഡ്യൂസറായി വന്നപ്പോൾ എനിക്ക് പ്രത്യേക പരിപാടികൾ അവതരിപ്പിക്കാൻ സന്ദർഭമുണ്ടായി. അതിൽ ഞാൻ ജീവചരിത്രം, പുസ്തകാഭിപ്രായം തുടങ്ങിയ പല പരിപാടികളും അവതരിപ്പിക്കുകയുണ്ടായി.
1: ശ്രീദേവി കക്കാടിൻ്റെ ഓർമ്മകൾ തുടരുന്നു.
0: ഒരനുഭവം, മലയാളത്തിൻ്റെ സ്പന്ദനങ്ങൾ ശരിക്കും മനസ്സിലാക്കിയ ഒരാളായിരുന്നു പി വി കൃഷ്ണമൂർത്തി.

അദ്ദേഹം കാലിക പ്രസക്തിയുള്ള നാടകങ്ങൾ രംഗത്ത് അവതരിപ്പിക്കുകയും പ്രക്ഷേപണം ചെയ്യുകയും എന്ന ഒരു പരിപാടി കൊണ്ടുവന്ന അദ്ദേഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്പൂതിരി സമുദായത്തിലെ രചതരേഖയായിട്ടുള്ള അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രംഗത്ത് അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. വീട്ടി ഭട്ടതിരിപ്പാട്, പ്രേംജി തുടങ്ങിയവരൊക്കെയായിരുന്നു അതിൽ. അതിൽ തേദി എന്ന കഥാപാത്രത്തിൻ്റെ റോളായിരുന്നു എനിക്ക് തന്നത്. മാധവൻ്റെ റോൾ ആരെടുക്കും എന്ന് ചോദിച്ചു. അപ്പോൾ തക്കാളി തന്നെ ഉണ്ടാ സംശയം എന്ന് പറഞ്ഞു. മാധവൻ തേദിയെ വിവാഹം കഴിക്കുന്നതാണ് നാടകം. അവസാന രംഗം അങ്ങനെയാണ്. കോഴിക്കോട്ട് ടൗൺ ഹാളിൽ വെച്ചിട്ട് ഞങ്ങളുടെ രണ്ടാം വേളി അങ്ങനെ നടക്കുകയുണ്ടായി. തക്കാട് സ്പോക്കൺ വേർഡ്സ് പ്രൊഡ്യൂസറായിരിക്കെ ഏതെങ്കിലും കലാകാരനോ സാഹിത്യകാരനോ അതല്ലെങ്കിൽ സ്പോർട്സിൽ താല്പര്യമുള്ള ആളോ അങ്ങനെ ആരെങ്കിലും നഗരത്തിലൊരു പരിപാടിക്ക് വന്നിട്ടുണ്ട് എന്നറിഞ്ഞാൽ അവരെ കണ്ട് ഇൻ്റർവ്യൂ തയ്യാറാക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടി അവതരിപ്പിക്കാറും ഉണ്ടായിരുന്നു. തക്കാടിൻ്റെ ജീവിതത്തിൽ വളരെ ചിട്ടയായിട്ട് ഉള്ള ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. സമയനിഷ്ഠയാണ് അതിലൊന്ന്. രണ്ടാമത്തെ സ്വഭാവം മദ്യവിരോധമാണ്. മദ്യവിരോധം ഉണ്ടെങ്കിലും മദ്യപന്മാരോട് സഹതാപം മാത്രമേ ഉള്ളൂ. ഒരിക്കലും അവരോട് ഒരു വിദ്വേഷം തോന്നാറില്ല. ആകാശവാണിയിലെ അനൗപചാരികതയുടെയും സൗഹൃദത്തിൻ്റെയും അന്തരീക്ഷത്തെപ്പറ്റി എത്ര പറഞ്ഞാലും അധികമാവുകയില്ല. ആ ഒരു അവസ്ഥയെപ്പറ്റി അദ്ദേഹം എഴുതിയൊരു കവിത, അക്കിപ്പത്ത് എന്നാണ് കവിതയുടെ പേര്. അക്കിപ്പത്തിൻ്റെ ഷഷ്ടിപൂർത്തിക്ക് സമർപ്പിക്കാൻ വേണ്ടി എഴുതിയതാണ്. അത് ഇങ്ങനെ തുടങ്ങും. നെല്ലായി തേങ്ങയായിട്ട് അവയുടെ വളമായൊക്കെയായി പൊക്കയായി ചെള്ളും വണ്ടെന്നിവയ്ക്കുള്ളതി കൊടുവിഷമായി ഒക്കെയായി പൊക്കയായി സലീലം നെല്ലായി തേങ്ങയായിട്ടവയുടെ വളമായി ദൈവമായി രാസമായി ചെള്ളും വണ്ടെന്നിവയ്ക്കുള്ളതി കടുവിഷമായി ഒക്കെയായി കൊക്കയായി സലീലം ഞങ്ങൾ വാഴുക ശിവശിവ മലയാളം ഭാഷയോ സിദ്ധിഭൂകി. അതിൻ്റെ അവസാനത്തെ വരികൾ ഭാഷയോ സിദ്ധിഭൂകി എന്ന് പറയുന്ന ഭാഗത്ത് കൃത്യമായ കവിതകൾ എഴുതേണ്ട സമയത്ത് താനും പ്രിയപ്പെട്ട അക്കിത്തവും ഒക്കെ കുടുംബാസൂത്രണത്തിനെ പറ്റിയും ജൈവകൃഷിയെപ്പറ്റിയും മറ്റ് വിഷയങ്ങളെപ്പറ്റിയും പാട്ടെഴുതിയും സ്ക്രിപ്റ്റ് എഴുതിയും സമയം പാഴാക്കുന്നുവല്ലോ എന്ന ഒരു തോന്നലും ആ ഭാഷയോ സിദ്ധിഭോഗി എന്നുള്ള പ്രയോഗത്തിലുണ്ടെന്ന് തോന്നുന്നു. പിന്നീട് അതിൽ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, മൂന്നല്ലോ പത്തുവാണോ സമകൾ ഒരുമയായി ഞങ്ങൾ ആകാശവാണി തൂണായിട്ട് അക്കി തിക്കു കൊടുകളും ഒരു കാടും കടൽ തീരഭൂവിൽ ഊണായി ആകാശവാണിക്ക് അതിനുടെ തണലത്തെ ഊണുമായി ഞങ്ങളും ചേർന്നോണം കൊള്ളും ഇതോണത്തിനൊഴികെ അതെങ്ങൾക്കൊരേ കാശിയല്ലോ. ഈ ഓണം, വിഷു, ക്രിസ്മസ്, നവരാത്രി തുടങ്ങിയ കാലങ്ങളിലൊക്കെ അധികം പ്രത്യേക പരിപാടികൾ തയ്യാറാക്കാനുണ്ടാവും. അതൊക്കെ തയ്യാറാക്കി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഹോട്ടൽക്കാരൻ ഓണം ആഘോഷിക്കാനായി ഹോട്ടൽ കൂട്ടി പോയിട്ടുണ്ടാവും. ഞങ്ങൾ ആകാശവാണിയുടെ തണലത്ത് ഞങ്ങൾ ഓണം കൊള്ളുന്നു, ഇന്നും സന്തോഷമായി ജീവിക്കുന്നു. പക്ഷേ ഓണദിനത്തിനന്ന് ഞങ്ങൾക്ക് ഏകാശിയാണ്. ഏകാശിയാണെന്ന് പറഞ്ഞാൽ പട്ടിണി തന്നെ. അതെന്താ വെച്ചാൽ ഞാൻ കുട്ടികളെയും കൊണ്ട് നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഈ പട്ടിണി വേണ്ടി വന്നത്. അതിൽ പിന്നെ ഞാനങ്ങനെ നാട്ടിൽ പോകാറില്ല. അതുകൊണ്ട് എൻ്റെ നാടായ വള്ളിയൂർനാട്ടിലെ ഓണവിശേഷങ്ങളോ തക്കാടിൻ്റെ നാടായ അവിടെ നല്ലൊരു ഓണവിശേഷങ്ങളോ പ്രത്യേകതകളോ ഒന്നും ശരിക്കും ആസ്വദിക്കാൻ മക്കൾക്കായിട്ടില്ല.

0: അന്ന് ആകാശവാണിയിൽ കാൻറ്റീൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അന്ന് മുതൽക്ക് കാൻറ്റീൻ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും റിക്രിയേഷൻ ക്ലബ്ബ് തുടങ്ങാനുള്ള ശ്രമവും അങ്ങനെ പലതിലും അദ്ദേഹം മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കൃത വിഭാഗം പ്രൊഡ്യൂസറായിരിക്കെ ആണ് അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിച്ചത്. ജോലിയിൽ നിന്ന് വിരമിക്കുന്നതിൻ്റെ ഒരു കൊല്ലം മുമ്പ് തന്നെ ക്യാൻസർ രോഗത്താൽ അദ്ദേഹം വളരെ വിഷമിക്കുന്നുണ്ടായിരുന്നു. ആ കാലത്ത് എഴുതിയതാണ് സബലമ യാത്ര എന്ന കവിത. അദ്ദേഹത്തിൻ്റെ മറ്റ് കവിതകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി വൈകാരികമായ അന്തരീക്ഷത്തിൽ എഴുതപ്പെട്ട ആ കവിത വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു. ആ കവിത എഴുതിയ കാലത്ത് അദ്ദേഹം രോഗിയാണ് എന്നുള്ള വിവരം ആ കവിത പ്രക്ഷേപണം ചെയ്ത കാലത്ത് കൂട്ടുകാർ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് രോഗം കട്ടിപിടിച്ചതും ക്യാൻസറാണ് എന്ന് വ്യക്തമായത്. അങ്ങനെ ആകാശവാണിയിൽ നിന്ന് അദ്ദേഹം വിരമിച്ചു. സുദീർഘമായ ആകാശവാണി സേവനകാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന പ്രവർത്തന രംഗം സാഹിത്യത്തിൻ്റെയും നാടൻ കലകളുടെയും പ്രചാരം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. തിരൂർ തുഞ്ചൻ പറമ്പിൽ തുഞ്ചത്തെക്സൻ സ്മാരകം തുടങ്ങിയ കാലത്ത് ആകാശവാണിയുടെ വക കവികളുടെ വിദ്യാരംഭം എന്നൊരു പരിപാടിക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് കക്കാട്. അവിടെ കവിത വായിക്കുകയും തത്സമയം ആകാശവാണിയിൽ കൊടുക്കുകയും എന്ന ഒരു സമ്പ്രദായമായിരുന്നു അത്. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
1: എൻ എൻ കക്കാടിൻ്റെ സഹധർമ്മിണിയും എഴുത്തുകാരിയുമായ ശ്രീദേവി കക്കാടാണ് ഇതുവരെ ഓർമ്മകൾ പങ്കുവച്ചത്. പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര ഓർമ്മയുടെ അറകൾ.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമൽ കോഴിക്കോട്
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്വേഴ്സ് NISO 9001 സർട്ടിഫൈഡ് കമ്പനി
3: പൊറുതിമുട്ടി ധൈര്യമായി ഒന്നും ചെയ്യാൻ വയ്യ. ഇയർ ബാലൻസ് പ്രഷർ എന്നൊക്കെ പറയുന്നുണ്ട്, എന്താ ചെയ്യാ?
4: പരിഹരിക്കാം. ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, പൊറ്റമൽ മാവർ റോഡ്, കോഴിക്കോട്.
0: അപൂർവ ഗാനം.

സിത്താർ മാന്ത്രികൻ, പണ്ഡിറ്റ് രവിശങ്കർ ഏതാനും ഹിന്ദി സിനിമകൾക്ക് സംഗീതം പകർന്നിട്ടുണ്ട്. ഭക്തമീരയുടെ ജീവിതത്തെ ആസ്പദമാക്കി 1979 റിലീസായ മീര എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയത് പണ്ഡിറ്റ് രവിശങ്കറാണ്. ചിത്രത്തിലെ ഗാനങ്ങളിൽ മിക്കതും പാടിയത് വാണി ജയറാമാണ്. ആ വർഷത്തെ ഫിലിംഫെയർ അവാർഡ് വാണി ജയറാമിന് നേടിക്കൊടുത്തത് ഈ ചിത്രത്തിലെ ഗാനങ്ങളാണ്. ഗാനരചയിതാവ് ഗുൽസാറാണ് ചിത്രത്തിന്റെ സംവിധായകൻ. ഹേമമാലിനിയാണ് മീരയായി വെള്ളിത്തിരയിലെത്തുന്നത്.

0: കേക്കണ്, വെനീഷയുടെ ലുക്ക്, വെനീഷയുടെ കളറ്, വെനീഷയുടെ ക്വാളിറ്റി, ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. സത്യം പറ മനസ്സാ, ഏതാണ് ഈ വെനീഷ?
1: എന്റെ പൊന്നു ജമീല, നമ്മുടെ പുതിയ പേരയിലേക്ക് വന്ന പുതിയ ബാത്ത്വെയർ വെനീസയുടെ കാര്യം നമ്മള് പറഞ്ഞത്. ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസ അല്ലേ ട്രെൻഡ്? അതിന്റെ ഒരു കാര്യം.
0: അതോ അതെ, ഇനി വെനീസിയ നമ്മളെ മുത്തല്ലേ.
2: വെനീസിയ ബാത്ത്വെയർസ് ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
4: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
5: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
5: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
7: ബെനീസിയ ബാത്ത്വെയർസ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
8: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
9: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
10: പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു പ്രൈമറി ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിവ്യ നാരായണൻ.
11: മൂത്രസഞ്ചിയുടെ താഴെ സ്ഥിതി ചെയ്യുന്ന ചെറിയ ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ്. അത് പുരുഷന്മാരിൽ മാത്രം കാണപ്പെടുന്നതും മൂത്രക്കുഴലിന് ചുറ്റുമായി ഉള്ളതുമാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം പ്രധാനമായും പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിന്റെ വ്യതിയാനങ്ങൾ കൊണ്ടോ പ്രോസ്റ്റേറ്റിലെ കോശങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്നതാണ്. ഇതിൽ 95% ക്യാൻസർ അല്ലാത്ത ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേഷ്യ വിഭാഗത്തിൽ പെടുന്നവയാണ്. പ്രോസ്റ്റേറ്റിലെ കോശങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് ഗ്രന്ഥിയുടെ വലിപ്പം കൂടാൻ കാരണം. 40 വയസ്സാകുമ്പോൾ തന്നെ ചിലരിൽ ഇത് കണ്ടു തുടങ്ങാറുണ്ട്. 60 വയസ്സ് കഴിഞ്ഞവരിൽ 70% പേർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ഉള്ളതായി കാണുന്നു. 70 വയസ്സ് കഴിഞ്ഞവരിൽ 80%

0: പേർക്കും ഇത് കാണപ്പെടുന്നു. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലുതാകുമ്പോൾ മൂത്രസഞ്ചിയിൽ മൂത്രം ശേഖരിച്ചു വെക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. തൽഫലമായി ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ തോന്നുക, മൂത്രം ഒഴിക്കണമെന്ന തോന്നലുണ്ടായാൽ പിടിച്ചുവെക്കാൻ പ്രയാസം, കൂടുതൽ തവണ മൂത്രമൊഴിക്കുക, മൂത്രമൊഴിക്കണമെന്ന തോന്നലുണ്ടാകുമ്പോൾ തന്നെ അറിയാതെ ഒഴിച്ചു പോവുക എന്നിവ കാണപ്പെടാറുണ്ട്. ഇതുമൂലം ദൂരയാത്രകളിൽ ബുദ്ധിമുട്ടുണ്ടാവുക, രാത്രികാലങ്ങളിൽ ഉറക്കം തടസ്സപ്പെടുക എന്നിവ ഉണ്ടാകാം. മൂത്രം പൂർണ്ണമായി ഒഴിഞ്ഞു പോകാത്ത അവസ്ഥ കാരണം മൂത്രം ഒഴിച്ചു തുടങ്ങാനുള്ള ബുദ്ധിമുട്ട്, മൂത്രം ഒഴിക്കുമ്പോൾ കാത്തിരുന്ന് മാത്രം ഒഴിഞ്ഞു പോവുക, പ്രഷർ കൊടുക്കുമ്പോൾ മാത്രം ഒഴിക്കാൻ സാധിക്കുക, മൂത്രം ഉറ്റി ഉറ്റി പോവുക, ശക്തിയില്ലാത്ത ഒഴുക്ക്, മൂത്രം ഒഴിക്കുമ്പോൾ നിന്ന ശേഷം വീണ്ടും ഒഴിഞ്ഞു പോവുക എന്നിവ കാണാം. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മൂത്രക്കടച്ചിലും ഇതിന്റെ ലക്ഷണമാവാം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ തന്നെ അത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ അല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതിനായി PSA അഥവാ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ രക്തത്തിൽ പരിശോധിക്കണം. പ്രോസ്റ്റേറ്റിൽ നിന്നും ഉണ്ടാകുന്ന ഈ ആന്റിജന്റെ അളവ് 1 മുതൽ 1.5 നാനോഗ്രാം പെർ ml വരെ ആണ്. ഓരോ വർഷവും 0.35 നാനോഗ്രാം പെർ ml നിരക്കിലും കൂടുതൽ ഇതിന്റെ അളവ് കൂടിയാൽ ക്യാൻസറിനുള്ള സാധ്യത പരിശോധിക്കേണ്ടതാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ തിരിച്ചറിയുന്നതിന് ബയോപ്സി ചെയ്ത് നോക്കേണ്ടത് അനിവാര്യമാണ്. ആസിഡ് ഫോസ്ഫറ്റേസിന്റെ അളവും പ്രോസ്റ്റേറ്റ് ക്യാൻസറുകളിൽ കൂടുതലായി കാണപ്പെടാറുണ്ടെങ്കിലും സെക്കൻഡറി പ്രോസ്റ്റേറ്റ് ക്യാൻസറുകളിലാണ് അധികവും കണ്ടുവരാറുള്ളത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പം, മൂത്രസഞ്ചിയിലെ അവശേഷിക്കുന്ന റെസിഡ്വൽ യൂറിനറി വോള്യൂം എന്നിവ അറിയാൻ അൾട്രാസൗണ്ട് സ്കാനിങ്ങോ MRIയോ ചെയ്യാവുന്നതാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പം 30 ഗ്രാമിൽ താഴെയാണെങ്കിൽ Grade 1 പ്രോസ്റ്റിറ്റോമെഗാലി എന്നും 30 ഗ്രാമിനും 50 ഗ്രാമിനും ഇടയിലാണെങ്കിൽ Grade 2 പ്രോസ്റ്റിറ്റോമെഗാലി എന്നും 50 ഗ്രാമിനും 85 ഗ്രാമിനും ഇടയിലാണെങ്കിൽ Grade 3 പ്രോസ്റ്റിറ്റോമെഗാലി എന്നും 85 ഗ്രാമിന് മുകളിലാണെങ്കിൽ Grade 4 എന്നും തരംതിരിക്കാവുന്നതാണ്. ഇതിനു ചികിത്സ തേടുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമുള്ള രോഗികൾ രാത്രി കുടിക്കുന്ന പാനീയങ്ങളുടെ അളവ് കുറയ്ക്കുക. മദ്യം, ചായ, കാപ്പി എന്നിവ രാത്രി കുടിക്കുന്നത് ഒഴിവാക്കുക. മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിർത്തിയ ശേഷം വീണ്ടും ഒഴിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് രോഗിയോട് ഇടയ്ക്കിടെ ചെയ്തു നോക്കാൻ പറയുക. ഇതിന്റെ ചികിത്സാർത്ഥം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ചുറ്റുമുള്ള പേശികൾക്ക് അയവ് വരുത്തുന്ന ആൽഫ ബ്ലോക്കേഴ്സ് കൊടുക്കാറുണ്ട്. ഹോമിയോപ്പത്തിയിൽ ഇതിനായി ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. വളരെ വിരളമായ സാഹചര്യങ്ങളിൽ മാത്രമേ ഇതിനായി ശസ്ത്രക്രിയ ആവശ്യമായി വരാറുള്ളൂ. ഇന്ന് താക്കോൽദ്വാര ശസ്ത്രക്രിയ അല്ലെങ്കിൽ ട്യൂബിലൂടെ എൻഡോസ്കോപ്പി വഴി ചെയ്യുന്ന ശസ്ത്രക്രിയ, അതുമല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് എംബോളൈസേഷൻ എന്നീ താരതമ്യേന ചെറിയ ശസ്ത്രക്രിയകൾ ലഭ്യമാണ്. അനസ്തേഷ്യ നൽകിക്കൊണ്ടുള്ള വലിയ ശസ്ത്രക്രിയകൾ വളരെ വലിയ പ്രോസ്റ്റേറ്റ് വീക്കങ്ങൾക്ക് മാത്രമേ നിർദ്ദേശിക്കാറുള്ളൂ. ടേപ്പ് അഥവാ ട്രാൻസ് യൂറിത്രൽ റിസെക്ഷൻ ഓഫ് പ്രോസ്റ്റേറ്റിൽ മൂത്രക്കുഴലിലൂടെ പ്രോസ്റ്റേറ്റ് പുറത്തേക്ക് എടുക്കുകയാണ് പതിവ്.
1: പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ദിവ്യ നാരായണൻ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
5: വിഷവൃക്ഷം എന്ന നാടകത്തിനു വേണ്ടി LPR വർമ്മ ചിട്ടപ്പെടുത്തി പാടിയ ഗ്രാമഫോൺ നാടകഗാനം. ഗാനരചന അഭയദേവ്.

0: കേട്ടത് വിഷവൃക്ഷം എന്ന നാടകത്തിനു വേണ്ടി LPR വർമ്മ ചിട്ടപ്പെടുത്തി പാടിയ ഗ്രാമഫോൺ നാടകഗാനം. ഗാനരചന അഭയദേവ്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: കടലിന്റെ മക്കളാണ്, കടൽ തീരമാണ് അവരുടെ ലോകം, കടലമ്മയാണ് അവരുടെ ജീവൻ. അത് വിട്ടുപോരാൻ അവരെ കൊണ്ടാവില്ല. കാലവർഷമാണ് വരാൻ പോകുന്നത്. അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം, സംരക്ഷണഭിത്തി ഉറപ്പാക്കണം. പക്ഷേ കടലുണ്ടി ചാലിയം തീരപ്രദേശത്തെ ജനങ്ങൾ ആശങ്കയിലാണ്. ഇവിടുത്തെ കടൽഭിത്തി നിർമ്മാണം ഇപ്പോഴും പാതിവഴിയിലാണ്. പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ അളഗേശൻ.
4: ഇപ്പത്തെ ഒരു അവസ്ഥ കണ്ടുപിടിച്ചാൽ പറയുന്ന എന്നാലും കല്ലടിച്ച് അതിന്റെ കണക്കൊക്കെ എടുത്തു വരുമ്പോത്തിന് കാലവർഷം തുടങ്ങും. കാലവർഷം തുടങ്ങി കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് പണി അവിടെ നടക്കില്ല. കാരണം കല്ലടിച്ചാല് കല്ലിന്റെ നമ്പറൊക്കെ ഇട്ട് അതിന്റെ അളവൊക്കെ എടുത്തു വരുമ്പോത്തിന് സമയമെടുക്കും. അപ്പൊ അങ്ങനെ ആണ് അത് ഡിലേ വരുന്നതെന്നാണ് ഇപ്പൊ അവര് ഞങ്ങൾ അന്വേഷണം പറഞ്ഞത്. അതുകൊണ്ടുള്ള ഒരു താമസമുണ്ട്. ഒരു ചില മേഖലയിൽ കുറച്ച് കല്ലൊക്കെ ഇട്ടിരുന്നു, പൂർണ്ണമായിട്ട് ഇട്ടില്ല. ചില മേഖലയിൽ അപ്പൊ ആ ഒരു വാക്കടവിൽ കുറച്ച് സ്ഥലത്തിട്ട് വൈത്താനി നഗറിലാണ് രൂക്ഷമായിട്ട് കടലാക്രമണം ഉണ്ടാകുന്നത്. വൈത്താനി നഗർ, അതായത് കടുക്കറസാറിന്റെ നേരെ പടിഞ്ഞാറ് ഭാഗം രൂക്ഷമായിട്ടുണ്ടാകും. അവിടെ മിക്കവാറും വെള്ളമടിച്ചിട്ട് ആളുകൾക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. ഇപ്പൊ കപ്പലങ്ങാടി കുറച്ച് വീടുകളൊക്കെ ഇപ്പൊ അവിടുന്ന് മാറ്റി, ആ വീട്ടുകാരൊക്കെ മാറ്റി താമസിച്ച് വേറെ സ്ഥലത്തേക്ക് കൊടുത്ത് അവിടെ വീടുണ്ടാക്കി താമസിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഒരു ശക്തമായ മഴ വരുമ്പോ ഈ കല്ലൊക്കെ താന്നു പോയിട്ടുണ്ട്. അപ്പം പുതിയ കല്ലുകള് വ്യാപകമായിട്ട് ഇട്ടില്ല. പണ്ടൊക്കെ പറഞ്ഞാല് ഇടയ്ക്കിടയ്ക്ക് ആ കല്ലെടുത്ത് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഇപ്പൊ കുറെ കാലമായിട്ട് കല്ലിടുന്നില്ല. പക്ഷേ ഇത് വളരെ രൂക്ഷമായിട്ട് വരും. നമ്മളെ സംബന്ധിച്ച് തീരദേശ മേഖലയില് കാലവർഷം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ജനങ്ങൾ മാറ്റി താമസിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കപ്പലങ്ങാടി, വൈത്താനി നഗർ, കടലുണ്ടി കടവ് മേഖലയില് പല സമയത്തുമായിട്ട് വെള്ളം അടിച്ചു കയറിയിട്ട് ജനങ്ങൾ ഒഴിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ എല്ലാ കാലത്തും നമ്മൾ പറയും അവിടെ കല്ല് ഇടണം, ഇതാക്കണം. പക്ഷെ അതിങ്ങനെ പറഞ്ഞു പോവാനല്ലാതെ ചന്ദ്രജിത്താള് പറഞ്ഞത് ഓഗസ്റ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. കാരണം ഇപ്പൊ കല്ലടിക്കാൻ തുടങ്ങിയാൽ തന്നെ നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നാണ് ചന്ദ്രജിത്താളുടെ സംസാരം. കാലവർഷം തുടങ്ങി ഇനിയിപ്പോ ഏകദേശം അടുത്ത മാസം തുടങ്ങിയല്ലോ, ജൂണിൽ സ്റ്റാർട്ട് ചെയ്തു. ആ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഞങ്ങളൊക്കെ ഇവിടെ അനുഭവിച്ചത്.
3: കടൽഭിത്തി നിർമ്മാണം ആരംഭിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കടലുണ്ടി ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ഭക്തവത്സലൻ.
5: അത് 7 കോടി രൂപയുടെ വർക്കാണ്. ആ വർക്കില് ബേപ്പൂർ ഭാഗത്തെ

0: പൊതിസ്ഥലത്തേക്ക് 1 കോടി, ബാക്കി 6 കോടി ഈ കല്ലുണ്ടി പഞ്ചായത്തിന്റെ തീരദേശം മുഴുവൻ കെട്ടി സംരക്ഷിക്കാനുള്ള ഫണ്ടാണ്. അപ്പൊ കോൺട്രാക്ടർ അടുത്ത ദിവസം തന്നെ ആരംഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ മാത്രമേ അതിന് പരിഹാരം കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ആ വർക്ക് ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്രശ്രമം പഞ്ചായത്തും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം കോൺട്രാക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു, വളരെ പെട്ടെന്ന് തന്നെ അത് ആരംഭിക്കും എന്നുള്ളതിലേക്കാണ് നിൽക്കുന്നത്. നേരത്തെ അവിടെ കടൽഭിത്തി പൊതുവെ ആ ഭാഗത്ത് മുഴുവൻ ഉള്ളതാണ്. ഇപ്പൊ കല്ലുണ്ടി പഞ്ചായത്ത് എന്ന് പറഞ്ഞാല് ഏകദേശം 5.5 കിലോമീറ്ററോളം കടലോരമുള്ള പഞ്ചായത്താണ്. ആ പഞ്ചായത്തില് ഏറെക്കുറെ അതിന്റെ 3/4 ഭാഗത്തോളം കടൽഭിത്തി ഉണ്ട്. ചാലിയത്ത് ബ്രേക്ക് വാട്ടർ പുള്ളിമോട്ടുള്ളതിനെ കൊണ്ട് ആ ഭാഗത്ത് അവിടെ ഇല്ല. ആ ഭാഗങ്ങളിൽ ഇതേപോലെ തന്നെ തെരയടിക്കാൻ സീസൺ ഉണ്ടാവും. സർക്കാരിന്റെ പുനർഗേഹം പദ്ധതി നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ഏകദേശം 13.5 വീട്ടുകാരെ, വളരെ അടുത്തുള്ള വീട്ടുകാരെ മാറി താമസിക്കുന്ന സീസേഷം കഴിഞ്ഞ 2 കൊല്ലം മുമ്പേ ഉണ്ടായി. ബാക്കി ഇത് ഇടക്കിടക്ക് വർക്ക് ചെയ്യുന്ന സീസൺ ഇല്ല. അത് ഒന്നിച്ചിപ്പോ എസ്റ്റിമേറ്റ് എടുത്ത് ഒരു ശാശ്വതമായ പരിഹാരം പോലെയാണ്. ഈ കടൽഭിത്തിയുടെ നല്ല അത്യാവശ്യം ഹൈറ്റിലാണ് ഈ 6 കോടി രൂപ വകയിരുത്തി കൊണ്ടുവന്നിട്ടുള്ളത്.
1: പുലിമുട്ട് നിർമ്മാണവും സർക്കാരിന്റെ പുനർഗേഹം പദ്ധതിയുമാണ് പ്രദേശത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ബദൽ സംവിധാനങ്ങൾ. ഓ ഭക്തവത്സലൻ.
0: ഏത് സമയത്തും കടലടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അവിടെ. ഒരു ഈ പറഞ്ഞ 13 വീടുകൾ ഇപ്പോൾ പുനർഗ പദ്ധതിയുടെ ഭാഗമായി കൊണ്ട് മണ്ണൂർ ലെവൽ കോസ്റ്റ് പരിസരത്തേക്ക് ഇപ്പൊ മാറ്റിയിട്ടുള്ളത്. അവർക്കിപ്പോ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് സ്ഥലവും വീടും കൊടുക്കണ സ്ഥിതിശേഷം ഉണ്ടായി. ബാക്കി ഇപ്പം കുറെ, എന്നാലും ശരി, അതുകൊണ്ട് മാത്രം പരിഹാരമാകുന്നില്ല. അതിന് താല്പര്യം എടുത്ത് വരാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഏത് അവിടുന്ന് താമസം മാറണം. പക്ഷെ കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ അവിടുന്ന് താമസം മാറാൻ തയ്യാറല്ല. മത്സ്യത്തൊഴിലാളികൾക്ക് അവിടെ തന്നെ ഒരു ജനിച്ചു വളർന്ന സ്ഥലം എന്നുള്ളവർക്ക് അവിടെ ആ പരിസരത്ത് താമസിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ആളുകൾക്ക് ഇങ്ങനെ കടലടിക്കുന്ന സ്ഥിതിശേഷം ഉണ്ട്. പക്ഷെ കടൽഭിത്തി വരുന്നതോടുകൂടി ഏറെക്കുറെ ഒരുപാട് കാലത്തേക്ക് അതൊരു പരിഹാരമാവും എന്നുള്ള കാഴ്ചപ്പാട് നമുക്കുള്ളത്. പിന്നെ അവിടെ വരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഗ്രോയിങ് വന്നാൽ കുറച്ചും കൂടെ മെച്ചം മിനി മറ്റേ പുലിമൂട്ടുണ്ടല്ലോ ബ്രേക്ക് വാട്ടർ, അതൊരു 3/4 സ്ഥാപിച്ചാൽ കുറേം കൂടി മെച്ചപ്പെടുമെന്നുള്ള നേരത്തെ ഹാർബർ എഞ്ചിനീയറിംഗിന്റെ വിദഗ്ധരൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുള്ള സ്ഥിതിശേഷം ഉണ്ടായിരുന്നു. അതാണ് കുറച്ചും കൂടെ നല്ല പരിഹാരമായിട്ട് വരാൻ സാധ്യത. അപ്പൊ ഭാവിയിൽ ഗ്രോയിങ് അടക്കം വരുന്ന സ്ഥിതിശേഷം ഉണ്ടാവണം.
1: ആവശ്യമുള്ള കല്ലുകൾ ലഭിക്കാനുള്ള കാലതാമസവും ലഭിക്കുന്ന കല്ലുകൾ ഇറക്കാനുള്ള തീരപ്രദേശത്തെ സ്ഥലക്കുറവുമാണ് കടൽഭിത്തി നിർമ്മാണം തുടങ്ങാനുള്ള തടസ്സമായി നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്ത കോൺട്രാക്ടർ കാസർഗോഡ് സ്വദേശി സലീം പറയുന്നത്.
2: അതിന്റെ കാലാവധി 2.5 വർഷം ഉണ്ട് തീർക്കാൻ. പിന്നെ അത് തൂത്തിലായതുകൊണ്ട് നമുക്ക് നല്ല 1 മഴ 2 മഴ വന്നാൽ പണി തുടങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ലേറ്റാന്നുള്ളത്. നല്ല വെയിലുണ്ടെങ്കിലേ നമുക്ക് പണി നടക്കാൻ പറ്റത്ര. പിന്നെ ഏതായാലും അടുത്ത പിന്നെ ജൂണിന്റെ ഇതേ സമയത്ത് 1 കൊല്ലത്തിനുള്ള പണി കംപ്ലീറ്റ് തീർക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതായത് തീർന്നു, ഇപ്പൊ പണി നടന്നുകൊണ്ട് അവിടെ പണി തുടങ്ങിയിട്ട് പിന്നെ ഏകദേശം 260 മീറ്റർ കഴിഞ്ഞ് ഡംപിങ് ആക്കിയിട്ട് കഴിഞ്ഞ മൈല്. പിന്നെ ഒരു കോരന്റെ എന്താണ് പ്രശ്നമായി, 1 മാസം കല്ല് കിട്ടാതെ അങ്ങനെ പ്രശ്നമായി. ബോളർ കല്ല് കോരന്റെ ഒന്ന് പ്രശ്നമായിട്ടെല്ലാം പിന്നെ അവിടെ നിന്ന് ഫീസ് ആക്കിട്ട് പിന്നെ കല്ല് കിട്ടിയില്ല. അങ്ങനെ ഒരു 1.5 മാസം അങ്ങനെ ലേറ്റായി കഴിഞ്ഞ ഇതേ കൊല്ലത്തിൽ, ഇതേ വർഷത്തിൽ. പിന്നെ അത് നമ്മൾ വിചാരിച്ച പോലെ നടക്കുന്നില്ല മാഡം. തുരുത്തിയിലല്ലേ, തുരുത്തി പോയാൽ അതുപോലെ തുരുത്തി നല്ല വെള്ളം വരുന്നുണ്ട്. ബാവല് വന്നിട്ട് നല്ലോണം വെള്ളം വരുന്നത്. അപ്പൊ നമ്മൾക്ക് വണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് ഓടാൻ പറ്റുന്നില്ല അതിന്റെ ഉള്ളിൽ. ഇപ്പൊ നിലവിൽ 2-3 ദിവസം നല്ല മഴ വന്നതുകൊണ്ട് വണ്ടി കൊണ്ടുവന്നില്ല, എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവും. സൈറ്റ് നല്ലതല്ല, നല്ല സൈറ്റ് അല്ലാതെ കൊണ്ട് നമ്മൾ വിചാരിച്ച മാതിരി പണി തീർക്കാൻ പറ്റുന്നില്ല. അതാണ് ഭയങ്കര പ്രശ്നം. അതായത് സ്റ്റാർട്ട് ചെയ്യാൻ, നമുക്ക് കല്ല് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്, സ്റ്റാർട്ട് ചെയ്യാനുള്ള ആടെ പ്ലേസ് ഇല്ല. തൊട്ടടുത്ത് ആരും പിന്നെ സ്ഥലം വിട്ടു തരുന്നില്ല. ഞങ്ങളിപ്പോ അങ്ങനെ അങ്ങോട്ട് പിന്നെ കടക്കവാ തരാം, അങ്ങോട്ട് ഒരു സ്ഥലം വാടക എടുത്തിട്ട് മാസത്തിൽ 20,000 കൊടുത്തിട്ട് ആടെ സ്ഥലം എടുത്തിട്ട് ആടെ സ്റ്റാക്ക് ആക്കിട്ട് ഇങ്ങോട്ടേക്ക് സിറ്റ് ആക്കുന്നുള്ളത്. അപ്പൊ നല്ല മുതൽ വരുന്നുണ്ട്, നമ്മൾ വിചാരിച്ച മാതിരിയല്ല.
1: തീരത്തെ ജനതയ്ക്ക് വേണ്ടത് ഒരിക്കലും വെറും വാഗ്ദാനങ്ങളല്ല, സുരക്ഷിതമായ ഒരു അന്തിയുറക്കമാണ്, ജീവന്റെയും സ്വത്തിന്റെയും സംരക്ഷണമാണ്. കടൽഭിത്തിയും പുലിമുട്ടുകളും തീരപ്രദേശങ്ങളിൽ യാഥാർത്ഥ്യമാകണം. ഒപ്പം കൂടുതൽ പ്രായോഗികമായി തന്നെ പുനർഗേഹം പദ്ധതിയും നടപ്പിലാക്കപ്പെടണം. ഇന്ന് ശ്രദ്ധ ഇതുവരെ. തയ്യാറാക്കിയത് ഘാസിദ കലാം, ആശയം നിർവഹണം ഫഹദ് റാസാ.

0: चंदन का एहसास। मुबारक ज्वलरी ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി, കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: സ്റ്റൈലോ ഒപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് രാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി.
1: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: നേത്ര പരിശോധനാ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
1: സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, രാംമോഹൻ റോഡ്, കോഴിക്കോട് ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
6: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.

ആർ കെ ലക്ഷ്മണൻ്റെ മാൽഗുഡി ഡേയ്സ് ടി വി സീരിയലാക്കിയപ്പോൾ അതിന് ഉപയോഗിച്ചിരുന്ന ടൈറ്റിൽ മ്യൂസിക്കാണിത്. സംഗീതം എൽ വൈദ്യനാഥൻ. ഇപ്പോൾ അദ്ദേഹത്തെ ഓർക്കാൻ കാര്യം അദ്ദേഹം മലയാളത്തിൽ ചെയ്തിട്ടുള്ള ഒരു ഗാനം തന്നെയാണ്.

0: ഗൗരി മനോഹരി എന്ന രാഗത്തിൽ തന്നെയാണ് ഈ ഗാനം
1: ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്.
0: വേനൽ കിനാവുകൾ എന്ന ചിത്രത്തിലെ ഈ ഗാനം നമുക്ക് കേൾക്കാം.

0: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: സ്റ്റൈലോ ഒപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് രാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
2: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
6: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
7: ശോഭിക വെഡിംഗ്സ്,
8: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
9: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
10: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
11: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
12: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
13: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
14: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
15: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
11: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
16: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
17: ഹലോ, ഗുഡ് മോർണിംഗ്. കരിയർ ക്വിസിലേക്ക് സ്വാഗതം. പറയൂ, ആരാണ് സംസാരിക്കുന്നത്?
18: എന്റെ പേര് റജിൽ എന്നാണ്. റജിൽ.
17: റജിൽ എവിടെ നിന്നാ വിളിക്കുന്നേ?
18: ഞാൻ കോഴിക്കോട്.
17: ഓക്കെ, എന്ത് ചെയ്യുന്നു?
18: ഞാൻ ഒരു ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാണ്.
17: ഓക്കെ, ഏതാണ് വിഷയം?
18: ജിയോഗ്രഫി.
17: ആഹാ, അപ്പൊ നല്ല സമയത്താണ് റജിൽ വിളിച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാല്, ഇന്ന് റജിലിനോട് ചോദിക്കാൻ വേണ്ടി പോകുന്നത് നദിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചോദ്യാ. അതെ, ചോദ്യത്തിലേക്ക് കടന്നാലോ റജിൽ.
18: ഓക്കെ,
17: ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഒരു നദിയുടെ പഴയ പേരാണ് കാളിന്ദി. ഇന്ന് ആ നദി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്?
18: യമുന.
17: യെസ്, കൺഗ്രാറ്റുലേഷൻസ്. യമുനാ നദിയാണ്, യമുനാ നദിയുടെ പഴയ പേരാണ് കാളിന്ദി അല്ലേ? അതാ ഞാൻ പറഞ്ഞേ, ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റജിലിന് എന്തായാലും ഉത്തരം പറയാൻ പറ്റും എന്നുള്ളത്. ഓക്കെ റജിൽ, അപ്പോ കാളിന്ദിയെ കുറിച്ച് വേറെ വല്ല ഫാക്ടും അറിയോ റജിലിന്?
18: ഓ,
17: എന്താണ്?
18: കാളിന്ദി പറഞ്ഞാല് നമ്മുടെ ഡൽഹിയില് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നതും അതേപോലെ പിന്നെ രാജ്ഘട്ട് നടക്കുന്നതും ഇതൊക്കെ യമുനാ തീരത്താണ്.
17: യമുനാ തീരത്താണ്, ഡൽഹിയിലെ പ്രധാനപ്പെട്ട നദികളിൽ ഒന്നാണല്ലോ യമുനാ നദി എന്ന് പറയുന്നത്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. എന്തായാലും കരിയർ ക്വിസിലേക്ക് വിളിച്ചതിലും ഉത്തരം പറയാൻ സാധിച്ചതിലും ഒക്കെ ഒരുപാട് സന്തോഷം കേട്ടോ.
18: താങ്ക് യു, താങ്ക് യു.
17: ഓക്കെ, താങ്ക് യു സോ മച്ച് റജിൽ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിലൊന്നും ഗംഗാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയുമായ യമുനയുടെ പഴയ പേരാണ് കാളിന്ദി. യമുനാ നദി ഉത്ഭവിക്കുന്നത് കാളിന്ദ പർവ്വതത്തിൽ നിന്നാണെന്ന വിശ്വാസത്തിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത്. യമുനാ നദീതീരത്താണ് ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ഡൽഹിയിലെ പ്രധാനപ്പെട്ട നദികളിലൊന്നാണ് യമുനാ നദി. ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു. അവതരണം സുധർമ്മ.
11: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിച്ചത്
12: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
13: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.

0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
1: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
2: സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 ADF ആഷ്ലി അലുമിനിയം എക്സ്പോ മെയ് 1, 2, 3 തീയതികളിൽ കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ.
3: കെട്ടിട നിർമ്മാണ രംഗത്തെ അലുമിനിയം സാധ്യതകളെയും മേന്മകളെയും അറിയാനും നൂതന ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടാനും കേരളത്തിലെ ഏറ്റവും വലിയ അലുമിനിയം എക്സ്പോ സന്ദർശിക്കുക.
2: ADF ആഷ്ലി അലുമിനിയം എക്സ്പോ മെയ് 1, 2, 3 തീയതികളിൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ. പ്രവേശനം സൗജന്യം.
4: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
5: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
8: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
9: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
8: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
10: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
11: HNK യൂറോളജി സെന്റർ.
12: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
13: കാഴ്ചകൾ അവസാനിച്ചിട്ടും അതിക്രൂരമായ ശിക്ഷ പോലെ ഉറക്കമില്ലാതെ ഉണ്ണിച്ചക്കൻ വലഞ്ഞു. രാത്രിയുടെ കടും കറുപ്പിനുള്ളിലൂടെ കാലപ്രവാഹത്തിന്റെ സൂക്ഷ്മമായ അടരികൾ ചവിട്ടി പിന്നിലാക്കി അയാൾ അന്നംകുട്ടിത്താത്തിയുടെ പിന്നാലെ നടന്നു. കറുത്ത തോടുകൾ പൊട്ടിത്തുറന്നപ്പോൾ അതിനുള്ളിൽ മറഞ്ഞിരുന്ന നിഗൂഢമായ പ്രപഞ്ചങ്ങൾ വെളിപ്പെടാൻ തുടങ്ങി. അതിന്റെ ഏതോ ഒരു സന്ധിയിൽ കുഞ്ഞുമാക്കോതയുടെ തലതെറിച്ച് മണ്ണിൽ പതിക്കുന്നതും തലയറ്റ ഉടലേറെ ദൂരമോടി മണ്ണിലേക്ക് അമരുന്നതും കണ്ടു. ബാധയേറ്റതുപോലെ അത് ആവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ പിന്നെയും ഉറക്കത്തിൽ നിന്നുണരാനായി കഠിനമായ പരിശ്രമം തന്നെ നടത്തി. ഇനി ഒരിക്കലും ഉണരാനാകില്ലെന്ന ഭീതിയോടെ കിതക്കുകയും വിയർക്കുകയും സ്വരമില്ലാത്ത തൊണ്ടകൊണ്ട് അലറുകയുമൊക്കെ ചെയ്യുമ്പോൾ അയാളുടെ മുറിവാതിലിൽ ആരോ ഇടിച്ചു പൊളിക്കുന്ന സ്വരം വളരെ അകലെ നിന്നതുപോലെ കേട്ടു. കാറ്റിലാടുന്ന ജാഗരത്തിന്റെ പടുതുകൾ കടന്നയാൾ കൈകൾ കുത്തി പതുക്കെ ആയാസപ്പെട്ട് തളർവാദ രോഗിയുടെ അവസാനത്തെ ശ്രമം പോലെ എണീറ്റു. വാതിൽ തുറന്നു. പുറത്ത് ബാവക്കുട്ടി സ്രാങ്ക് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നിൽ നിഴൽ പോലുമല്ലാതെ മറ്റൊരാൾ, കുഞ്ഞിട്ടി. ഒന്നിനു പിറകെ ഒന്നായി 3 കട്ടൻ ചായ കുടിച്ചപ്പോൾ അയാൾക്ക് ചുറ്റുപാടുകൾ തിരിച്ചറിയാവുന്ന നിലയിലായി. പതുക്കെ അയാൾ പോലീസുമായി. സെമിത്തേരിയിൽ കിടന്നുറങ്ങിയ രാത്രി കുഞ്ഞിട്ടി എന്താണ് കണ്ടത്? പാണ്ഡ്യാലക്കല കൊച്ചിന്റെ ചവം കട്ടുകൊണ്ടുപോയി. അത് അപകടമാണ്. നാട് മുടിഞ്ഞ് പണ്ടാറടങ്ങും. ആരാണ് കുട്ടിയുടെ ശവം മാന്തിക്കൊണ്ടുപോയത്? പേടിയോടെ കുഞ്ഞിട്ടി തലയാട്ടി. അയാൾ ചുറ്റും നോക്കി. വയസ്സൻ നായയുടെ ചലനങ്ങളോടെ നാൽക്കാലിൽ നടന്ന് മുറിക്ക് പുറത്തിറങ്ങി. എല്ലായിടവും മണത്തു. ദിവസങ്ങൾക്ക് മുമ്പ് അപരിചിതൻ വന്ന് താമസിച്ച മുറിയുടെ മുന്നിലെത്തിയതും പെട്ടെന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ട് കുഞ്ഞിട്ടി പുറത്തേക്കിറങ്ങി ഓടി. പേടികൊണ്ട് വിറങ്ങലിച്ചിരുന്നു ആ മുഖം. ബാവക്കുട്ടി സ്രാങ്കും ഉണ്ണിച്ചക്കനും പിന്നാലെ പാഞ്ഞു. അവര് നോക്കി നിൽക്കെ ഗുദാമിൽ നിന്ന് പിന്നോട്ടെടുത്ത ചെറു ലോറിയിടിച്ച് കുഞ്ഞിട്ടി വീണു. അയാൾ കനക്കമുണ്ടായിരുന്നില്ല. 1.5 മണിക്കൂർ കഴിഞ്ഞ് സർക്കാർ ആശുപത്രിയിലെ പൊതുവാർഡിൽ വെച്ച് കണ്ണു തുറന്ന കുഞ്ഞിട്ടി ബാവുക്കുട്ടിയെയും ഉണ്ണിച്ചക്കനെയും പകപ്പോടെ നോക്കി. ഉണ്ണിച്ചക്കനെ കണ്ടതും അയാൾ പേടിച്ച് കരയാൻ തുടങ്ങി. സ്വരം കേട്ടുവന്ന ഡോക്ടർ ഇരുവരെയും നിർബന്ധിച്ച് പറഞ്ഞുവിട്ടു. പിറ്റേന്ന് രാവിലെ വന്നപ്പോ അവർ പേടിച്ചതുപോലെ കട്ടിലിൽ കുഞ്ഞിട്ടി ഉണ്ടായിരുന്നില്ല. പഴയപടി അങ്ങനെ ഒരാൾ ജനിച്ചിട്ടേയില്ല എന്ന മട്ടിൽ അയാൾ മാഞ്ഞുപോയി. അതാണ് കുഞ്ഞിട്ടി, ബാവുക്കുട്ടി സ്രാങ്ക് പറഞ്ഞു. പക്ഷേങ്കിൽ എനിക്കിപ്പോഴൊരു സംശയമുണ്ട്. ഉണ്ണിച്ചക്കൻ സാറിനെ കണ്ടപ്പോൾ അയാൾ എന്തിനാണ് പേടിച്ചു കരഞ്ഞത്? മറുപടിയൊന്നും പറയാതെ ഉണ്ണിച്ചക്കൻ പുറത്തേക്ക് നടന്നു. ആസ്പത്രിയുടെ പുറത്തുള്ള ഫോണിൽ നിന്നൊരു നമ്പർ കറക്കി ആരെയോ നേരിട്ട് കാണാനുള്ള അനുമതി ചോദിച്ചു. അവിടെ നിന്ന് മറുപടി കിട്ടിയതും അയാൾ തന്റെ വണ്ടിയെ തുഴിച്ചുണർത്തി പുകപടലത്തിനപ്പുറത്തേക്ക് മറുലോകത്തേക്കെന്നതുപോലെ കടന്നുപോയി. വണ്ടിയുടെ പിന്നിൽ കയറാൻ തയ്യാറെടുത്ത് നിന്നിരുന്ന ബാവുക്കുട്ടി സ്രാങ്ക് ഇളിഭിനായി അവിടെ നിന്നു.
10: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
11: HNK യൂറോളജി സെന്റർ.

0: യൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ 8592944444.
1: ഓ, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നുന്നേ, നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
0: അതിപ്പോ ചേവായൂർ എച്ച് എൻ കെ യൂറോളജി സെന്ററിൽ പോകുക നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റി വെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ എച്ച് എൻ കെ. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ 8592944444.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
4: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമൽ കോഴിക്കോട്.
6: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
7: ബെനീസിയ ബാത്ത്വെയർസ്.
8: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
7: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
9: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
10: റിയൽ എഫ് എം.

FM പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാവുമെന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കുമെന്ന് സൂചന. മുതിർന്ന നേതാക്കളുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് അവസാനവട്ട ചർച്ചകൾ പൂർത്തിയാക്കി. രണ്ട് ദിവസത്തെ CPIM സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണമെന്ന കാര്യത്തിലും യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും. മുസ്ലിം ലീഗ് നേതൃയോഗം രാവിലെ പാണക്കാട്ട് ചേരും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിലെ അനിശ്ചിതത്വം, മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരുടെ കാര്യം തുടങ്ങിയവ യോഗത്തിൽ ചർച്ചയായേക്കും. തമിഴ്നാട്ടിൽ C. ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK ഗവൺമെന്റ് ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ് തേടും. 107 അംഗങ്ങളാണ് TVKക്ക്. കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകളാണ് ആവശ്യം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന് നടത്തും. പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആരംഭിക്കും. ഇടവം മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി നട തുറന്ന് ദീപം തെളിയിക്കും. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് അഹമ്മദാബാദിൽ പരാജയപ്പെടുത്തി. ഇതോടെ ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തി. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 9 മണിക്ക്.

0: 103.6 Real FM.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
3: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
2: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
3: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
2: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
3: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
4: ഇന്ന് മെയ് 13 മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു പ്രത്യേക ദിനം. 7 പതിറ്റാണ്ട് മുൻപ് സിനിമയുടെ ദിശ തന്നെ മാറ്റിയ ഒരു ചിത്രം പുറത്തിറങ്ങിയ ദിനം. അക്കാലത്ത് പുരാണ കഥകളും ജനപ്രിയ നാടകങ്ങളുടെ ആവിഷ്കാരങ്ങളും ചരിത്ര പ്രമേയങ്ങളുമായിരുന്നു സിനിമകളിൽ അധികവും. മലയാള സിനിമകൾ പലപ്പോഴും തമിഴ് സ്റ്റുഡിയോകളിൽ നിർമ്മിക്കപ്പെടുകയും നാടകശൈലിയുടെ സ്വാധീനത്തിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. സംഭാഷണവും അഭിനയവും നാടകീയത നിറഞ്ഞതായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് 1955 മെയ് 13 ന്യൂസ് പേപ്പർ ബോയ് എന്ന ചിത്രം മലയാള സിനിമയിലേക്ക് എത്തുന്നത്. സാധാരണക്കാരന്റെ ജീവിതവും ദാരിദ്ര്യവും യാഥാർത്ഥ്യ ബോധത്തോടെ അവതരിപ്പിച്ച ആദ്യത്തെ നവയാഥാർത്ഥ്യ ചിത്രമായി ഇത് മാറി. അതുകൊണ്ടുതന്നെ മലയാള സിനിമയുടെ ദിശ മാറ്റിയ ഒരു നാഴികക്കല്ലായി ഈ ചിത്രം ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. വിദ്യാർത്ഥികൾ ചേർന്ന് നിർമ്മിച്ച ആദ്യത്തെ വാണിജ്യ ചിത്രം എന്ന പ്രത്യേകത

കഥയും ഇതിന് സ്വന്തമാണ്. ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ച പി രാമദാസിന് അന്ന് വെറും 22 വയസ്സ് മാത്രം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംവിധായകരിൽ ഒരാളായി അദ്ദേഹം ഇന്നും അറിയപ്പെടുന്നു. മലയാളിയുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്ന ചില ഗാനങ്ങൾ: മാവേലി നാടുവാണിടുങ്കാലം, നരനായിങ്ങനെ, ഇരയിമൻ തമ്പിയുടെ ഓമനത്തിങ്കൾ കിടാവോ. ഈ മനോഹര ഗാനങ്ങൾ എല്ലാം അഭ്രപാളിയിലൂടെ ആദ്യമായി മലയാളികൾ കേട്ടത് ഈ സിനിമയിലൂടെയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ സംഗീത സംവിധായകനെയും ഈ ചിത്രം മലയാളത്തിന് നൽകി. എ വിജയനും എ രാമചന്ദ്രനും ചേർന്നാണ് ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത്. അതിൽ രാമചന്ദ്രന് വെറും 17 വയസ്സായിരുന്നു പ്രായം. ഇപ്പോൾ കേൾക്കാം കെ.സി. പൂങ്കുന്നത്തിന്റെ വരികൾക്ക് ടി.എ. ലക്ഷ്മിയുടെ സ്വരത്തിൽ ഒരു ഗാനം.

1997 ഇതേ പേരിൽ വീണ്ടും ഒരു സിനിമ പുറത്തിറങ്ങി. അതിൽ നിന്ന് ഒരു ഗാനം കൂടി കേൾക്കാം. ഇനി വിൽസൺ സംഗീതം നൽകി, യേശുദാസ് ആലപിച്ച, ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച വരികൾ.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് ശാലിമ അരുൺ.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ്. നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
3: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.
4: ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്ന്.
5: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
4: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
5: കണ്ടില്ലേ
4: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
6: നോ സിഗ്നൽ.
4: ഇനി എന്ത് ചെയ്യും?
6: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.

0: 101.6 Real FM. കണ്ണും കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നമ്പർ വൺ ഡീലറായ കണ്ണും കണ്ടി. മലബാറിലുടനീളം 22 ഷോറൂമുകൾ. കണ്ണും കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
2: ഓം ബൈലില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ബാഴക്കി മെന്നെ. കമ്മീഷണറെ, ഈ കോഴിക്കോട്ട് പട്ടണത്തിന്റെ ഉള്ളില് നമ്മൾ ഇങ്ങനെ ഒരു വട്ടം വരച്ചിട്ട് അതിന്റെ അകത്ത് നിൽക്കാൻ പറഞ്ഞാൽ നിക്ക്.
3: ഓർമ്മയിലുണ്ടോ ഇങ്ങനെ ഒരു നടൻ? യശശരീരനായ നടൻ കെ പി എസ് ഇ സണ്ണി പങ്കുവച്ച ഓർമ്മകൾ.
4: ഈ സമരം തുടങ്ങി വെച്ചതും നയിക്കുന്നതും ബാബുവാണ്. അപ്പോൾ അത് അവസാനിപ്പിക്കാനുള്ള വഴി കണ്ടെത്താനും ബാബുവിന് പ്രയാസമുണ്ടാവില്ല. എന്തു പറയുന്നു?
5: ന്യായമായ ഒരു ഒത്തുതീർപ്പാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ആലോചിക്കാം.
4: ഇനി ആലോചിക്കാൻ ഒന്നുമില്ല, തീരുമാനം ഉറപ്പിക്കാനാണ് വേണ്ടത്. ഇതാ.
5: എന്താ ഇത്?
4: സ്വർണ്ണം നോക്കൂ. പ്രതിഫലമായി തരുവല്ല ബാബുവിന് എന്റെ ഒരു സമ്മാനം. നാളെ സമരം പിൻവലിച്ചാൽ ഇത്രയും കൂടി.
6: കെപിഎസ്സി സണ്ണി.
7: ഞാന് പിന്നെ ഈ സിനിമയെ വരുന്നതിന് മുമ്പ് ഏതാണ്ട് വർഷങ്ങളോളം കോളേജ് വിദ്യാഭ്യാസകാലവും അത് കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ നാടകവും അത് കേരളത്തിലെ അറിയപ്പെടുന്ന പല പ്രധാന പിന്നെ നാടക സംഘങ്ങളുമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അത് കഴിഞ്ഞ് സിനിമയിൽ വന്നത് എൻ്റെ ഒരു ബാല്യകാല സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ ഈ പ്രായം കുറഞ്ഞ ഒരാളാണ്. പക്ഷേ അത് പത്രപ്രവർത്തന രംഗത്തൊക്കെ സിനിമ പ്രസിദ്ധീകരണങ്ങളിൽ

പ്രവർത്തിച്ചിരുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് ലാലി, എൻ്റെ അയൽക്കാരനാണ്. അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് ഒരു ഡയറക്ടർ എടുത്ത് കൊണ്ടുവന്നത്, ശ്രീമാൻ മെരിലാൻഡ് സുബ്രഹ്മണ്യം. അപ്പോൾ അദ്ദേഹം എന്നെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തി. അദ്ദേഹത്തിൻ്റെ അന്നേരം ചിത്രീകരിക്കാനിരിക്കുന്ന പടത്തിൻ്റെ ചില പേജുകളിലെ ഡയലോഗ്സ്, ആസ് ഇഫ് ദ ക്യാരക്ടർ സെയ്സ് പറയണമെന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് എന്തോ തൃപ്തിയായി. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു മേക്കപ്പ് ടെസ്റ്റിന് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കന്ന് ഇച്ചിരി താടി ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇത്തിരി താടി ഉള്ളത് കൊണ്ട് ഈ മേക്കപ്പ് ടെസ്റ്റ് എങ്ങനെയുണ്ട് നിങ്ങളുടെ മുഖമെന്ന് അറിയാനൊരു നിവൃത്തിയിൽ എസ് എസ്

0: ആശുദ്ധ ക്യാരക്ടർ സൈസ് പറയണമെന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് എന്തോ തൃപ്തിയായി. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു മേക്കപ്പ് ടെസ്റ്റിന് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കന്ന് ഇച്ചിരി താടി ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇത്തിരി താടി ഉള്ളത് കൊണ്ട് ഈ മേക്കപ്പ് ടെസ്റ്റ് എങ്ങനെയുണ്ട് നിങ്ങളുടെ മുഖമെന്ന് അറിയാനൊരു നിവൃത്തിയില്ല, അസസ് ചെയ്യാൻ നിവൃത്തിയില്ല. അതുകൊണ്ടൊരു ടെസ്റ്റിന് വന്നാൽ തിരക്കേടില്ല. ഞാൻ അത് ടെസ്റ്റിനൊക്കെ വരാൻ മലയാളം വിളിക്കുമ്പം, പക്ഷേ ടെസ്റ്റിന് വരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് ഞാൻ ഐ എം നോട്ട് സ്യൂട്ടബിൾ ഫോർ എ ഗ്ലാമറസ് ടു റെപ്രസെൻ്റ് എ ഗ്ലാമറസ് ക്യാരക്ടർ. അപ്പോൾ അത് അതുകൊണ്ട് ഞാൻ ക്യാരക്ടർ റോൾസാണ് എനിക്കിഷ്ടമുള്ളത്. അല്ലാതെ ഞാനൊരു ഈ ഒരു സോ കാൾഡ് ഹീറോ വേഷം ചെയ്യാൻ എൻ്റെ മുഖവും എൻ്റെ അപ്പിയറൻസും ശരിയല്ല എന്ന് ഞാൻ പലപ്പോഴും കണ്ണാടി നോക്കി ഞാൻ സ്വയം തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ആദ്യമേ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നാലും ഒന്ന് ടെസ്റ്റിന് വരണം, ഐ ഇൻട്രൊഡ്യൂസ് യു ഇൻ എ ലവബിൾ റൂൾ എന്ന് പറഞ്ഞു. അതിലൊന്നും എനിക്ക് വിശ്വാസം തോന്നിയില്ല. ഞാൻ ടെസ്റ്റിന് പോയി. ടെസ്റ്റിന് പോയപ്പോൾ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മേക്കപ്പാണ്. അപ്പോൾ ഈ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു കാലിഞ്ച് കനത്തിൽ പാൻ കേക്ക് അടിച്ച് ഈ എൻ്റെ മുഖത്തൊരു അല്പം മുഖക്കുരു വന്ന പാടുകളൊക്കെ ഉണ്ട്. ഈ മുഖക്കുരു വന്ന പാടുകളിലൊക്കെ ഈ പാൻ കേക്ക് ഇങ്ങനെ ബ്രഷിൽ മുക്കി കുത്തി തേച്ച് എല്ലാം കൂടെ, പൊതുവേ എൻ്റെ മുഖം അല്പം റഫ് ലുക്കുള്ള മുഖമാണ്. അത് ഈ പാൻ കേക്ക് എല്ലാം കൂടെ അടിച്ച് കയറ്റിയപ്പോൾ ഭയങ്കര റഫായി. ഈ സ്വതേ ദുർബല അതിൻ്റെ കൂടെ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ പിന്നെ ഈ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഈ അതേമാതിരി ഏതെങ്കിലും പിന്നെ ഡയലോഗ്സ് നാടകത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അറിയാവുന്ന എന്തെങ്കിലും ഡയലോഗ്സ് രണ്ട് മൂന്ന് പറയാൻ പറഞ്ഞു. പറഞ്ഞു ഡയലോഗ്സ് പറഞ്ഞു, അതെല്ലാം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. പക്ഷെ അവസാനം ഈ പിന്നെ ഈ ഫിലിം വന്നപ്പോൾ ഇത് ഫിലിം സ്ക്രീനിൽ വന്നപ്പോൾ അതേമാതിരി നിങ്ങൾക്ക് ഭയങ്കര റഫ് ലുക്കാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ദുഃഖമില്ല മലയാളി, ഞാൻ എനിക്ക് റഫാണെങ്കിൽ റഫ്, അല്ലെങ്കിൽ ഈ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതുവരെ ഉള്ള എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ നേടിയെടുത്തൊരു കോൺഫിഡൻസ് ഉണ്ട്. എൻ്റെ ആകാരത്തിനനുസരിച്ചുള്ള ഏത് വേഷവും ചെയ്യാൻ ഉള്ള കഴിവ് എനിക്കുണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഈ ആകാരത്തിന് യോജിക്കാത്തതെന്ന് പറഞ്ഞാൽ ഈ മരഞ്ചുറ്റി പ്രേമവും ഈ റൊമാൻസും ഒന്നും എനിക്ക് പറ്റത്തില്ല. അതിന് പറ്റിയൊരു മുഖമല്ല എൻ്റേത്. പക്ഷേ മനസ്സിൽ ഒരുപാട് പ്രേമമുണ്ട്, പ്രേമിക്കാൻ അറിയുകയും ചെയ്യുക. പക്ഷേ ഇത് നമ്മുടെ മുഖം അതിന് പറ്റിയതല്ല. കാരണം നമ്മുടെ ഒരു നായക സങ്കല്പം എന്ന് പറയുന്ന ഒരു റൊമാൻറ്റിക് ഹീറോയുടെ സങ്കല്പം എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് വ്യത്യസ്തമായ സങ്കല്പങ്ങൾ നമ്മുടെ പ്രേക്ഷകരിലുണ്ട്. അതായത് നമ്മുടെ നസീർ സാറിനെ പോലെയൊക്കെയുള്ള നല്ല സുമുഖരായ അവരെ ഒന്ന് പ്രേമിക്കുന്നതോ പാടുന്നതോ ഒക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എന്നെപ്പോലെ ഇച്ചിരി റഫ് ലുക്കുള്ള ഒരു പാടുകയോ പ്രേമിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, പ്രേമിക്കാൻ അറിയാത്തതുകൊണ്ടല്ല, ഈ അവരൊക്കെ ചെയ്യുന്നതിനേക്കാൾ നല്ല മനോഹരമായിട്ട് പ്രേമിക്കാനും പ്രേമരങ്ങൾ അഭിനയിക്കാനും എനിക്കറിയാം. പക്ഷേ എൻ്റെ ഒരു ആകാരം അതിന് പറ്റിയതല്ല. അത് കാരണം ഞാനത് തന്നെ സ്വയം മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിച്ച ഒരാളാണ്. പിന്നെ ഇപ്പോൾ ഇങ്ങനൊരു ഇൻ്റർവ്യൂവിൽ ഇത്രയും ഞാൻ എന്നെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നാലല്ലേ ഞാൻ പിന്നെ ഈ പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാനൊരു ഇഷ്ടം ഉണ്ടാവുള്ളൂ.
1: കെ പി എസ് സി സണ്ണി തൻ്റെ പ്രിയപ്പെട്ട ചില കഥാപാത്രങ്ങളെക്കുറിച്ച്.
0: ഞാൻ ഈ കള്ളൻ ദുഷ്ടം കശ്മീരൻ വേഷങ്ങളാണ് കൂടുതലും അഭിനയിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ നല്ല കഥാപാത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഏതാണ്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിലൊക്കെ അഭിനയിച്ച് തുടങ്ങിയതാണ്. അപ്പം ഞാൻ എൻ്റെ പിന്നെ തുടക്കക്കാലത്ത് ഞാൻ ചെയ്തിട്ടുള്ള നല്ല പെർഫോമൻസസ് ഒന്നും ഇപ്പോഴത്തെ പുതിയ തലമുറക്കാരും കേട്ട് കാണത്തില്ല, കണ്ടും കാണത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ ഒരു ധാരണ വരാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയൊക്കെ ഒരു ഇൻട്രഡക്ഷൻ ഞാൻ തന്നത്. ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിച്ചത് മാധുവിദു എന്ന് പറയുന്ന ഒരു ചിത്രത്തിലാണ്. അതിലൊരു തൊഴിലാളി പ്രവർത്തകനാണ്. അതൊരു പരീക്ഷണാർത്ഥം എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചാണ്. അത് മെർലാൻ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഡയറക്ടർ, അദ്ദേഹം നിങ്ങളെ ഒരു സീനിലൊന്ന് വരണം, നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കാം ഒരു പരീക്ഷണത്തിന് വേണ്ടി. അങ്ങനെ പരീക്ഷണത്തിന് വേണ്ടി ഒരു സീൻ അഭിനയിച്ചു. പക്ഷേ അദ്ദേഹത്തിന് എന്തോ ഞാൻ എന്നെ ഒരു സീനിൽ അഭിനയിപ്പിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ട് അദ്ദേഹം പിന്നെ ഒരു 10-12 സീൻ അതിനകത്ത് അഡീഷണലായിട്ട് ആഡ് ചെയ്ത് അതിൽ ഞാൻ അഭിനയിച്ചു. ഒരു തൊഴിലാളി പ്രവർത്തകനാണ്. പക്ഷേ ആ കഥാപാത്രമൊന്നും ഒരു മികവുറ്റതായിരുന്നില്ല എന്നെനിക്ക് തന്നെ അറിയാം. ഈ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആനുകൂല്യം എന്ന് പറയുന്നത് അയാൾക്ക് അഭിനയിക്കാൻ കിട്ടുന്ന കഥാപാത്രങ്ങളുടെ ക്രിയേഷൻ, അതായത് പാത്രസൃഷ്ടി. നല്ല രീതിയിൽ ഒരു പിന്നെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു കഥാപാത്രത്തിന് അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളോടും കൂടി അഭിനയിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഒരു നടൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ആദ്യം കിട്ടിയില്ല. അപ്പോൾ അത്ര സൃഷ്ടി അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. അതിനത്ര വലിയൊരു

പ്രമുഖതയുമില്ലാത്ത ഒരു കഥാപാത്രമായിരുന്നു. പക്ഷേ എനിക്കതിനകത്ത് നിരാശയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ആദ്യമേ പറഞ്ഞില്ല ഞാനിതിനൊന്നും പറ്റിയ ആളല്ല എന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചതാണ്. അപ്പോൾ അത് കാരണം എനിക്കങ്ങനെ നിരാശയൊന്നും തോന്നിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ മെരിലാൻഡിൻ്റെ തന്നെ മറ്റൊരു ചിത്രത്തിൽ, കൊച്ചനിയത്തി എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രം അഭിനയിച്ചു. അതായത് വിൻസെൻ്റ്, പിന്നെ മധു സാർ, ദേവാരതി, ആറന്മുള പൊന്നമ്മ, ഇങ്ങനെ തുടങ്ങി കുറേ ആളുകൾ അഭിനയിക്കുന്ന ഒരു ചിത്രത്തിൽ, അതിലെ ഒരു സുപ്രധാന കഥാപാത്രമാണ്, ഒരു പ്രധാന കഥാപാത്രം ആറന്മുള പൊന്നമ്മയുടെ മൂത്ത മകൻ, ഇളയ മകൻ വിൻസെൻ്റ്. ജയഭാരതി എൻ്റെ മരിച്ചുപോയ ഭാര്യയുടെ രണ്ട് കൊച്ചുമക്കളെ നോക്കാനായിട്ട് ജയഭാരതി വരുന്നു. അങ്ങനെ ജയഭാരതിയും വിൻസെൻറ്റുമായിട്ട് എൻ്റെ അനിയൻ ഈസേ ഡോക്ടർ, അങ്ങനെ ആ ഡോക്ടർ പിന്നെ അങ്ങരുമായിട്ട് ഈ പിന്നെ ഭാരതിയുമായിട്ട് പരിചയപ്പെടുന്നു. പരിചയപ്പെട്ടിട്ട് ഭാരതിയോ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ തള്ള എതിർക്കുന്നു. അവസാനം ഈ തള്ളയോടൊപ്പം ഇയാളും എതിർക്കുന്നു. എതിർത്ത് കഴിയുമ്പോൾ തള്ള പറയുന്നു, എനിക്കെന്തോ മോനെ അവളെ അവളെ വിട്ടുപിരിയാൻ സാധിക്കുന്നില്ല, അവളെൻ്റെ എന്തോ ഒരു എൻ്റെ ഒരു മകളെപ്പോലെ എന്നോടൊപ്പം അവളെപ്പോഴും ഉണ്ടായിരിക്കണമെന്നുള്ളൊരു മോഹം എനിക്കുണ്ട്, അതുകൊണ്ട് മോനത് അംഗീകരിക്കണം. അമ്മ നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഞാൻ അംഗീകരിക്കുമായിരുന്നു, എനിക്കൊരു വിരോധമില്ല. അമ്മ പറയുന്നത് തന്നെ എന്ന് പറഞ്ഞിട്ട് അവസാനം ഇവരെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരു ഒരു ഒരു ക്യാരക്ടറാണ്. അങ്ങനത്തെ ഒരു ഒരു പ്രധാന കഥാപാത്രമാണ്. അതാണ് ഞാൻ രണ്ടാമത് ചെയ്യുന്നത്. ഒരു വില്ലൻ വേഷമായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ വളരെ നോട്ടബിളായിട്ട് ചെയ്യുന്നൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ പി എസ് സി ഫിലിംസിൻ്റെ ഏണിപ്പടികളിലെ സി പിയുടെ ഭരണത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പോലീസ് ഓഫീസറുടെ ക്യാരക്ടർ, വളരെ ക്രൂരമായ ഒരു പോലീസ് ഓഫീസർ. അപ്പം അന്ന് എൻ്റെ ഓർമ്മയിൽ എനിക്കൊരു കൺസിഡറേഷൻ, അല്ലെങ്കിൽ എനിക്ക് ആ പടത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ സാധിക്കുന്നത് പി എൻ മേനോൻ എന്ന് പറയുന്ന സംവിധായകൻ ആ പടത്തിൻ്റെ പ്രിവ്യൂ കണ്ടിട്ട് പുറത്തിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, എടോ ഈ പടത്തിലെ ഒരു അഞ്ച് പേരെ ഞാൻ ഓർമ്മിക്കുന്ന കൂട്ടത്തിൽ തൻ്റെ പേരും ഞാൻ ഓർമ്മിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് ഇതേ വേടിക്കായിരുന്നു പി എൻ മേനോൻ. എനിക്ക് വലിയ സന്തോഷം തോന്നി. എടാ അതിനിപ്പണികളിലെ പിന്നെ പിന്നെ ശാരദ, ജയഭാരതി, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ അഭിനയിക്കുന്ന, ഒരുപാട് വലിയ വലിയ ആളുകൾ അഭിനയിക്കുന്ന ഒരു പടത്തിൽ പി എൻ മേനോൻ എന്ന് പറയുന്ന വൺ ഓഫ് ദി ഗ്രേറ്റ് ഡയറക്ടേഴ്സ് ഇൻ മലയാളം ഫീൽഡ്, അദ്ദേഹം ഇറങ്ങിയിട്ട് പറഞ്ഞു, എനിക്കൊരു പരിചയമില്ല, എൻ്റെ അടുത്ത് പറഞ്ഞു, എടോ താൻ ഈ പടത്തിൽ ഒരു അഞ്ച് പേരെ ഞാൻ ഓർക്കുന്ന കൂട്ടത്തിൽ തന്നെ ഓർക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു റിഗാർഡാണത്. അപ്പോൾ അത് കഴിഞ്ഞ് നീലക്കണ്ണുകൾ എന്ന് പറയുന്ന അവിടെ തന്നെ, നീലക്കണ്ണുകളിൽ ഈ പിന്നെ അതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്ന ഹിസ്റ്ററി ഓഫ് ട്രേഡ് യൂണിയൻ ഡെവലപ്മെൻറ്റ് ഇൻ ഹൈ റേഞ്ചസ്, അതായത് മുതലാളിക്കെതിരായിട്ട് എന്തെങ്കിലും മനസ്സിൽ ചിന്തിച്ചാൽ അടുത്ത പ്രഭാതം കാണാൻ അനുവദിക്കാത്ത മുതലാളിമാരുടെ ഒരു കാലഘട്ടത്തിലെ, ആ കാലഘട്ടത്തിലെ മുതലാളിയെ പ്രതിനിധീകരിക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് എന്നെ അഭിനയിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഓർമ്മയിൽ ഏറ്റവും വലിയൊരു വില്ലൻ ക്യാരക്ടർ ചെയ്ത അതാണ് നീലക്കണ്ണുകളിലെ തോട്ടം മുതലാളി. അതിൽ ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും ഈ റേഡിയോ പ്രോഗ്രാംസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയാറുള്ള ഒരു ഒരു സംഗതിയുണ്ട്. അതായത് എൻ്റെ മനസ്സിൽ മുഴുവൻ ഈ തൊഴിലാളികളുടെ വികാരമാണ്, പക്ഷേ ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് ഏറ്റവും ക്രൂരമായ മുതലാളിത്തത്തെയാണ്. ഏറ്റവും ക്രൂരമായ മുതലാളിത്തത്തെ പ്രതിനിധാനം ചെയ്യുമ്പോഴും എൻ്റെ മനസ്സ് നിറയെ എൻ്റെ മുമ്പിലെ വേദനിക്കുന്ന തൊഴിലാളികളുടെ മനസ്സാണ് എൻ്റെ മനസ്സ്, എൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിനകത്തൊരു ഒരു പാട്ടുണ്ട്, മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, കരയാൻ ഞങ്ങൾക്ക് മനസ്സില്ല, മുതലാളിത്തമേ നിൻമുന്നിൽ ഇനി മുട്ടുമടക്കാൻ മനസ്സില്ല എന്ന് പറയുന്ന പാട്ട്. ഞാൻ ഈ ഞാൻ ഇത്രയും വലിയ വില്ലൻ, ഒരു ക്രൂരമായ കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുമ്പോഴും എൻ്റെ മനസ്സ് നിറയെ ഈ പാട്ടും ഈ പാട്ട് പാടുന്ന തൊഴിലാളികളുടെ വികാരവുമായിരുന്നു എൻ്റെ മനസ്സ് നിറയെ.

0: അതുപോലെ അപ്പോൾ ഈ വിലൻ എന്ന് പറയുന്നത് വിലൻ കഥാപാത്രങ്ങൾ അഭിനയിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർമ്മിക്കാറുള്ളത് എനിക്ക് ആരുടെ മുമ്പിലും ചങ്കൂറ്റത്തോട് പറയാൻ സാധിക്കും ഞാൻ നടനാണെന്ന്. കാരണം ഒരിക്കലും എൻ്റെ സ്ഥായി ഭാവങ്ങളുമായി ബന്ധമില്ലാത്ത കഥാപാത്രങ്ങളെ അഭിനയിച്ച് നല്ല രീതിയിൽ അഭിനയിച്ച് അവതരിപ്പിക്കുമ്പോൾ എനിക്ക് ആ ഒരു വികാരമാണ്, ആ ഒരു ധൈര്യമാണ് എനിക്കുള്ളത്.
1: ഒരു തൊഴിലാളി പ്രവർത്തകൻ മദ്യപിക്കുന്നത് ശരിയല്ല, പക്ഷേ എനിക്കിത് കൂടാതെ വയ്യ. എൻ്റെ രോഗത്തിന് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മരുന്നാണ്.
2: ഓ ഓ.
0: കാരണം എൻ്റെ ഞാൻ കൊച്ചുനാളിൽ ഞാനൊരു സോഷ്യൽ പ്രവർത്തകനായിരുന്നു, ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് ഈ അക്രമങ്ങളും ക്രൂരതകളും അനീതികളും കാണിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളെ എൻ്റെ ചുറ്റുപാടും കണ്ടിട്ടുണ്ട്. അവരുടെ അക്രമങ്ങളും അനീതികളും ക്രൂരതകളും കൊണ്ട് പീഡനം അനുഭവിക്കുന്ന ഒരുപാട് പേരുടെ വികാരവും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത്തരം വികാരങ്ങളെ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഇത്തരം ക്രൂരമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ പൊടിപ്പും തൊങ്ങലും വെച്ച് ഇത്തരം അനീതികളും അക്രമങ്ങളും ക്രൂരതകളും ഈ സമൂഹത്തിൽ നടക്കുന്നു എന്ന് ഈ നമ്മുടെ തലമുറയെ നമ്മുടെ സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ അത്തരം കഥാപാത്രങ്ങളെ വളരെ തന്മയത്വത്തോടുകൂടി അഭിനയിച്ച് അവതരിപ്പിക്കാറുണ്ട്. അതിലെനിക്കൊരു സംതൃപ്തിയാണ്. കാരണം ഞാൻ ഇത് ഈ നമ്മുടെ സാധാരണ നമ്മുടെ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുന്നു, അത് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നു, എൻ്റെ അഭിനയശേഷി കൊണ്ട് എനിക്കത് ആളുകളിൽ അത് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നു എന്ന വിശ്വാസവും എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സംതൃപ്തനാണ് അത്തരം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിൽ. അപ്പോൾ അതുപോലെ ഞാൻ തുടർന്ന് ധാരാളം ഈ ക്രൂരമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് സൽകഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി പറയുകയാണ്, ഞാൻ മുഹൂർത്തങ്ങൾ എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ പിന്നെ ഞാനൊരു സാധാരണ ചുമട്ട് തൊഴിലാളിയാണ്. ഞാൻ എനിക്കൊരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് തോന്നി, ഞാൻ ആ പെണ്ണെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് ഈ പെണ്ണ് പിന്നെ ഒരു ദുർവൃത്തിക്കാരിയാണെന്ന് പലരും പറഞ്ഞത് ഞാൻ വിശ്വസിച്ചില്ല. എല്ലാ ദിവസവും പൂവും പലഹാരവും വാങ്ങിച്ചുകൊണ്ട് ഭാര്യയെടുത്ത് പോവും. ഭാര്യ ഒരു ദിവസം ചെല്ലുമ്പോൾ ഇവള് അകത്ത് ആരുമായിട്ട് സല്ലപിക്കുന്നത് ഞാൻ കേൾക്കുന്നു. കഥകൾ ചവിട്ടി തുറന്ന് നോക്കുമ്പോൾ ഒരാൾ അവിടുന്ന് ഈ ഇറങ്ങി ഓടി. ആ വൈരാഗ്യത്തിൽ ഞാൻ ഒരു കൂരയിലിരുന്ന് ഒരു വെട്ടുകത്തി എടുത്ത് ഇവളെ വെട്ടിക്കൊല്ലുന്നു. വെട്ടിക്കൊന്നിട്ട് ഞാൻ പോലീസിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്യും. സറണ്ടർ ചെയ്തിട്ട് ഒരു അഡ്വക്കേറ്റ് എന്നെ രക്ഷപ്പെടുത്തുന്നു. പക്ഷേ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശുപാർശ ചെയ്യുന്ന ഈ അഡ്വക്കേറ്റിൻ്റെ ഭാര്യയാണ്, എൻ്റെ അമ്മയുടെ നിർബന്ധം കൊണ്ട്. അങ്ങനെ കാലങ്ങൾ കുറേ കഴിഞ്ഞതിന് ശേഷം ഈ അഡ്വക്കേറ്റിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനുജത്തിയുമായി ഒരു അനുരാഗം ഉണ്ടാകുന്നു. ഇയാളുടെ ഒരു തെറ്റിദ്ധാരണയാണ്, അനുജത്തി ഇയാളെ പ്രേമിക്കുന്നു എന്ന് ഇയാൾ തെറ്റിദ്ധരിക്കുന്നു. തെറ്റിദ്ധരിച്ചിട്ട് അവളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കല്യാണം കഴിക്കണമെങ്കിൽ ഭാര്യ മരിച്ചല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഭാര്യയെ കൊല്ലാൻ വേണ്ടി എന്നെ, അതായത് ഒരിക്കൽ കൊലക്കുറ്റത്തിൽ നിന്ന് രക്ഷിച്ച എന്നെ ഈ അഡ്വക്കേറ്റ് വിളിച്ചിട്ട് പറയുന്നു, നീ ഒരിക്കൽ ഒരു കൊലപാതകം ചെയ്തു, ഇങ്ങനെ ഞാനതിന്ന് രക്ഷിച്ചു, ഇനി എനിക്ക് വേണ്ടി ഒരു കൊലപാതകം ചെയ്യണം, നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആരെയാണെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു സ്വന്തം ഭാര്യയാണെന്ന്. ഞാൻ പറഞ്ഞു, ആ ദേവതയെ കൊല്ലാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്നെ പറഞ്ഞു, നിൻ്റെ ദേവതയെ നീ വിചാരിച്ചാൽ രക്ഷിക്കാൻ പറ്റത്തില്ല, നീ അല്ലെങ്കിൽ മറ്റൊരാളിനെ കൊണ്ട് ഞാനത് ജയിക്കും, അതെൻ്റെ ആവശ്യമാണ് എന്ന് ഈ അഡ്വക്കേറ്റ് പറയും. അപ്പോൾ ഇദ്ദേഹം പറയാൻ പറ്റില്ല, ഞാൻ ചെയ്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കുമല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ ആ കൊലപാതകം ചെയ്യാമെന്ന് ഏൽക്കുന്നു. ഏറ്റിട്ട് ഒരു ട്രെയിൻ വരുന്ന സമയത്ത്, വളരെ ചുരുക്കി പറയാണ്, ഒരു ട്രെയിൻ വരുന്ന സമയത്ത് 9:30 ഒരു ട്രെയിൻ പാസ് ചെയ്യും. ഒരു ലെവൽ ക്രോസിനടുത്താണ് ഇവരുടെ വീട്. അപ്പോൾ ഇദ്ദേഹം അവിടെ ഇല്ല, അവിടെ പോയി ഈ ജനൽ തുറന്നു കിടക്കുന്ന ജനലിൽ കൂടെ അകത്ത് കയറി ഈ കഴുത്ത് ചരിച്ച് കൊല്ലണം എന്ന നിർദ്ദേശം അനുസരിച്ച് ഞാൻ പോകുന്നു. അഡ്വക്കേറ്റും അവിടെ നിന്ന് സ്ഥലം വിടുന്നു. എന്നിട്ട് ഈ അഡ്വക്കേറ്റ് തിരിച്ച് പിന്നെ ഭാര്യ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ഭാര്യയുടെ അനിയത്തി പറയുന്നു, ചേട്ടാ ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട്, ചേട്ടൻ അവരെ കല്യാണം കഴിച്ച് തരണം, ഇല്ലെങ്കിൽ എൻ്റെ ജീവനോട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ കൂടെ പിന്നെ ടെന്നീസ് കളിക്കാനൊക്കെ വരുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ടല്ലോ, ചേട്ടനറിയാം, ഞാൻ അയാളെ സ്നേഹിക്കുന്നു, അയാളെ കല്യാണം കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയും. ഇയാൾ നോക്കുമ്പോൾ 7:30, 80 കിലോമീറ്റർ വരണം, 9 മണിക്ക് മുമ്പേ ഇവിടെ തിരിച്ച് വീട്ടിലെത്തണം, ഇല്ലെങ്കിൽ ഈ ട്രെയിൻ ക്രോസ് ചെയ്യും, ഈ ലെവൽ ക്രോസ് ക്രോസ് ചെയ്യുമ്പോൾ ഈ മരണം നടന്നിരിക്കും. ഇയാൾ അവിടുന്ന്, അതായത് ഈ അയ്യനത്തിൻ്റെ വേഗത പോരാ പോരാ എന്ന നോവല, ഇദ്ദേഹം അവിടുന്ന് ഭയങ്കരമായിട്ട് വിട്ടടിച്ച് വരുന്നു. വരുമ്പോൾ റെയിൽവേ ക്രോസ് അടച്ചിരിക്കുകയാണ്. അടച്ചിരിക്കുമ്പോൾ പിന്നെ ഇയാൾ കാത്തു നിന്നിട്ട് ട്രെയിൻ പോയി കഴിഞ്ഞ് ഗേറ്റൊക്കെ ഇടിച്ചു തുറന്ന് അകത്ത് കയറും. അകത്ത് കയറി ചെല്ലുമ്പോൾ ഭാര്യയും കുഞ്ഞുമായിട്ട് കഥ തുറന്നിറങ്ങിയവരെയാണ്. ഇറങ്ങി വരുമ്പോൾ, എന്താ ചേട്ടാ എന്താ സംഭവിച്ചത്?

ഇയാൾക്ക് എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ ഈ അഡ്വക്കേറ്റിന്. അപ്പോൾ മൂന്നാല് ആളുകൾ വന്ന് പറയും, പിന്നെ വക്കീൽ സാറേ നമ്മുടെ അപ്പു ട്രെയിനിൻ്റെ മുമ്പിൽ ഈ പോയി ട്രെയിനിൻ്റെ മുമ്പിൽ തലവെച്ചു, വക്കീൽ സാറിൻ്റെ പേര് പല പ്രാവശ്യം പറഞ്ഞു, വക്കീൽ സാറൊന്ന് ആശുപത്രി വരെ പോകണം, വളരെ സീരിയസ് ആണ്, മരിച്ചു പോകും, സാറവിടെ വരെ പോകണമെന്ന്. ഒരു ഭാര്യയും ഭർത്താവും കൂടെ അവിടെ ചെല്ലുമ്പോൾ ഈ കംപ്ലീറ്റ് ഡ്രസ്സ് ചെയ്തിരിക്കുന്ന, ഡ്രസ്സ് ചെയ്ത് ഇങ്ങനെ ആരെയോ പ്രതീക്ഷിച്ച് മരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഒരു ഒരു രോഗിയുടെ നിലയിൽ ഞാൻ കിടക്കുക. അപ്പം ഞാൻ വരുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വരുമ്പോൾ ഞാൻ ഈ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങയോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ സാധിച്ചില്ല, നന്ദി കേടാണെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് മരിക്കുന്നൊരു കഥാപാത്രം. ഞാൻ ഈ അടുത്ത കാലത്ത് ചെയ്ത മറ്റൊരു കഥാപാത്രത്തെക്കുറിച്ച് പറയാം.

0: വളരെ ചെറിയൊരു കഥാപാത്രമാണ് സിനിമയിലെ. മോഹൻലാൽ, സുമിത്ര, ഗീത, ജനാർദ്ദൻ ഒക്കെ അഭിനയിച്ചൊരു കഥ ഒരു ഒരു ഒരു സിനിമയിലെ ഒരു കഥാപാത്രമാണ്. മോഹൻലാലിൻ്റെ ഒരു ജ്യേഷ്ഠൻ ആയിട്ട് അഭിനയിക്കുന്നു. ആ പടം കണ്ടിട്ടുള്ള സുഗമദേവി, ആ പടം കണ്ടിട്ടുള്ളവർക്കറിയാം. ഞങ്ങൾ തമ്മിൽ ഈ സുഹൃത്തുക്കളെ പോലെയാണ്, ജ്യേഷ്ഠനും അനുജനും ആണെങ്കിലും. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ അനുജൻ ഒരു സ്കൂട്ടർ ആക്സിഡൻറ്റിൽ മരിക്കുന്നു. മരിക്കുമ്പോൾ ഈ ജ്യേഷ്ഠനില്ല സ്ഥലത്ത്, മദ്രാസിലാണ്. ഈ വിവരം അറിഞ്ഞ് തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് ഈ അനിയൻ മരിച്ചു എന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു മാനസികാവസ്ഥ. ആരുടെ മുമ്പിലും അനുജൻ മരിച്ചു എന്ന് ബോധ്യപ്പെടുത്താനും നിവൃത്തിയില്ലാത്തൊരു മാനസികാവസ്ഥ. ഒരു പ്രത്യേക കഥാപാത്രമായിരുന്നു. ഈ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അഭിനയിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കഥ, ഒരു സന്ദർഭമാണ്. എന്തോ ഞാൻ ഈ മോഹൻലാലിൻ്റെ ജ്യേഷ്ഠയാണ്, എൻ്റെ അനുജൻ മരിച്ചു എന്നെനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, ആരുടെ മുമ്പിലും അത് അക്സെപ്റ്റ് ചെയ്യാനും സാധിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ. അപ്പോൾ ഞാൻ ശങ്കർ അതിനകത്ത് ഇയാളുടെ ഒരു കൂട്ടുകാരനാണ്, പാട്ടുകാരനാണ്. അപ്പോൾ ഈ മോഹൻലാൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ശങ്കറിനെ ഒന്ന് ഒരു സിനിമയിൽ പാടിക്കണം. അപ്പോൾ ഞാൻ വരുമ്പോൾ പിന്നെ ശങ്കറുണ്ട്, ജനാർദ്ദനുണ്ട്, പിന്നെ ജഗതിയുണ്ട്, നമ്മുടെ ഗണേശനുണ്ട്. ഇവരെല്ലാം ഈ മോഹൻലാലിൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ശങ്കറിൻ്റെ അടുത്ത് തൻ്റെ പാട്ടൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു. വളരെ യാതൊരു റെലവൻസും ഇല്ലാത്ത ചോദ്യങ്ങൾ. തൻ്റെ പാട്ടൊക്കെ എങ്ങനെയുണ്ട്? ആ താന് കെമിസ്ട്രി അല്ലേ? ആ പിന്നെ അങ്ങനെ ഇങ്ങനെ ഓരോരുത്തർക്കും ഈ യാതൊരു റെലവൻസും ഇല്ലാത്ത ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തിട്ട് അവസാനം പറയും എനിക്കൊരു ആരെങ്കിലും ഒരു സിഗരറ്റ് തരാൻ പറയും. അങ്ങനെ ജനാർദ്ദൻ എനിക്കൊരു സിഗരറ്റ് തരും. ആ സിഗരറ്റ് ഞാൻ വാങ്ങിച്ചിട്ട് പിന്നെ ഒരു തീപ്പെട്ടിക്കുള്ളി എടുത്ത് ഇത് കത്തിക്കാമെന്ന് വിചാരിച്ച് ശ്രമിച്ചിട്ട് എനിക്ക് സാധിക്കുന്നില്ല. എന്നിട്ട് ഞാൻ ഈ അത്രയും നേരം പിടിച്ചിരുന്ന എൻ്റെ മുഴുവൻ മാനസിക ശക്തിയും നശിച്ചിട്ട് അവസാനം ഞാൻ ബസ്റ്റ് ചെയ്തിട്ട് ജനാർദ്ദൻ്റെ തോളിച്ചാരി പറയും, എൻ്റെ അവശേപ്പച്ച, എനിക്കെൻ്റെ സണ്ണിക്കുട്ടിയെ കാണാൻ സാധിക്കത്തില്ല എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്.
1: നന്ദൻ എങ്ങനെയുണ്ടോ തൻ്റെ പാട്ടൊക്കെ? ചന്ദ്രു സുവോളജി അല്ലേ? ഒരു സിഗരറ്റ് വേണമായിരുന്നു. അവശേപ്പച്ചൻ്റെ ഈ സിഗരറ്റ് ഉണ്ടോ?

0: എനിക്ക് കാണാൻ പറ്റില്ല, എനിക്ക് എന്റെ കണ്ണുകുട്ടിയെ കാണാൻ പറ്റില്ല. അവസ്ഥ
1: ദ മോസ്റ്റ് സിമ്പത്തറ്റിക് ക്യാരക്ടർ അതൊരു ആ പടം ഒരു രണ്ട് മൂന്ന് സീനേ ഞാൻ ആ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ. എങ്കിൽ പോലും നമ്മുടെ പ്രേക്ഷകർ മുഴുവൻ ഓർമ്മിക്കുന്ന ഒരു കഥാപാത്രം. കാരണം ഞാൻ എല്ലാവരും എന്നെ ഒരു വില്ലൻ സങ്കല്പത്തിൽ കാണുന്നെങ്കിലും ഒരു സിമ്പത്തറ്റിക് ക്യാരക്ടർ ചെയ്യുന്നത് അതിനനുസരിച്ച് അഭിനയിക്കാനും എനിക്ക് സാധിക്കും.
2: 5.5 കോടിയുടെ സ്വർണം പോയി എന്നുള്ളത് നേരെ എന്റെ മോഹൻജി, പക്ഷേങ്കിൽ പിടിപ്പൻ സ്വാധീനവും വെച്ച് ഓന്റെ അന്വേഷണം നമ്മൾ മുടക്കില്ലെന്ന് അതിന്റെ പേര് നിങ്ങൾ നമ്മളൊന്ന് വില വെക്കുന്നു. നിങ്ങളിപ്പ അങ്ങനെ വലിയ മുഴിപ്പ് പറഞ്ഞ് നമ്മളെ കൊച്ചാക്കാനാണെങ്കിൽ ഞമ്മളില്ല.
1: ഒരു നടൻ എന്നുള്ള നിലയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു വേഷം പ്രശ്നമല്ല, ഒരു കഥാപാത്രം പ്രശ്നമല്ല, എൻ്റെ ആകാരം എനിക്ക് പ്രശ്നമാണ്. കാരണം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കഥാപാത്രത്തിന് പറ്റിയതാണോ എൻ്റെ രൂപം എന്നുള്ളത് മാത്രമേ എനിക്കൊരു പ്രശ്നമുള്ളൂ. അല്ലാതെ അഭിനയിക്കാന്ന്

0: കഴിഞ്ഞാൽ നായ്ക്കോലം കിട്ടിയാൽ കുരയ്ക്കാൻ കഴിയുന്നവനാണ് നടൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഏത് വേഷം കിട്ടിയാലും അതിനനുസരിച്ച് കുരയ്ക്കാൻ എനിക്ക് കഴിയും എന്ന പൂർണ്ണ വിശ്വാസമുള്ള നടന്മാരിലൊരാളാണ് ഞാൻ. ആ വിശ്വാസം എനിക്ക് എന്നും പുലർത്താനും സാധിക്കും.
1: സണ്ണിക്കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇയാളെ സിനിമയിൽ പഠിക്കുന്നുള്ളത്. പക്ഷെ അതൊന്ന് സീരിയസ് ആയിട്ട് ആലോചിക്കാൻ എനിക്കിപ്പോഴേ തോന്നിയുള്ളൂ.
2: ഓർമ്മയിലുണ്ടോ ഇങ്ങനെ ഒരു നടൻ? യശശരീരനായ നടൻ KPSC സണ്ണി പങ്കുവച്ച ഓർമ്മകൾ.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: സമർപ്പിക്കുന്നത് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നമ്പർ വൺ ഡീലറായ കണ്ണങ്കണ്ടി. മലബാറിലുടനീളം 22 ഷോറൂമുകൾ. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ലോകത്തിലെ വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകളുടെ വലിയ ശേഖരം കണ്ണുങ്കണ്ടിയിൽ.
2: കണ്ണുങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കണ്ണുങ്കണ്ടി ആർട്ട് കഫേ ചലച്ചിത്ര ഗാനങ്ങളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കേൾക്കാം ഒരു പിടി നല്ല ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ജലോത്സവം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ ആലപിച്ചത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് അൽഫോൺസ് ജോസഫിൻ്റെ സംഗീതം.

0: മകനെ, നിങ്ങൾക്കറിയുമോ, വില കുറഞ്ഞതും തരം താണതുമായ ഗൃഹോപകരണങ്ങൾ ദീർഘകാലം നിലനിൽക്കില്ല. മികച്ച ഓഫറുകളിൽ മികച്ച ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
1: കണ്ണങ്കണ്ടി ആർട്ട് കഫേ ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്ത ഗാനം ആസ്വദിക്കാം. റൺവേ എന്ന ചിത്രത്തിനുവേണ്ടി കെ എസ് ചിത്ര ആലപിച്ചത്. ഗിരീഷ് പത്തഞ്ചേരിയുടെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം.

0: ശുദ്ധജലം ഔഷധമാണ്, മലിനജലം ഹാനികരവും.
1: നിങ്ങളുടെ കുടിവെള്ളം ശുദ്ധീകരിക്കാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യ ഭൂട്ടാൻ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ നേതൃത്വത്തിലെ ഉന്നതതല ഇന്ത്യൻ പാർലമെന്ററി സംഘം ഇന്നു മുതൽ

0: ഭൂട്ടാൻ സന്ദർശിക്കും. സിക്കിമിലെ രാജ്യസഭാ എം പി ഡി ടി ലെപ്ച, ത്രിപുരയിലെ ലോക്സഭാംഗം എം പി ബിപ്ലബ് കുമാർ ദേബ്, വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് 51 അംഗ സംഘത്തിൽ. കേന്ദ്ര ഗവൺമെന്റും ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റും ചേർന്ന് 8 വർഷത്തെ കൺട്രി സ്ട്രാറ്റജിക് ഓപ്പർച്യൂണിറ്റീസ് പ്രോഗ്രാമിന് തുടക്കം. രാജ്യത്തെ ഐ എഫ് എ ഡി പ്രവർത്തനങ്ങളെക്കുറിച്ച് തന്ത്രപരമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനും തിരിച്ചറിഞ്ഞതിനുമാണ് കൺട്രി സ്ട്രാറ്റജിക് ഓപ്പർച്യൂണിറ്റീസ് പ്രോഗ്രാം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 30 അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് എൻ ഡി എ സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. മഹാരാഷ്ട്രയിലെ ജാഡ് തെസിലിൽ കാറ്റിലും മഴയിലും ക്ഷേത്രത്തിന്റെ മതിലടിഞ്ഞ് 6 പേർ മരിച്ചു. 15 പേർക്ക് പരിക്കേറ്റു. കൈലാസ മാനസ സരോവർ യാത്രയിൽ പങ്കെടുക്കാൻ തൽപരരായവർ ഈ മാസം 19 മുമ്പ് അപേക്ഷിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. രജിസ്ട്രേഷന് ഔദ്യോഗിക വെബ്സൈറ്റായ kmy.gov.in സന്ദർശിക്കാം. കേരളത്തിന്റെ ഗാന്ധിയാണ് സുകുമാർ അഴീക്കോടെന്ന് പരിസ്ഥിതി പ്രവർത്തക മേധ പട്കർ. കണ്ണൂരിൽ സുകുമാർ അഴീക്കോട് പുരസ്കാരം എഴുത്തുകാരൻ എം മുകുന്ദനിൽ നിന്ന് സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മേധ പട്കർ. കൊല്ലം ചാത്തന്നൂരിൽ എം ഡി എം എ കടത്തുപിടിക്കാൻ ശ്രമിച്ച പോലീസ് സംഘത്തിന് നേരെ പ്രതി കാറിടിച്ചുകയറ്റി. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. പ്രതിയെ ഡാൻസ് ഓഫ് ടീം സാഹസികമായി പിടികൂടി. ഐ പി എൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് അഹമ്മദാബാദിൽ പരാജയപ്പെടുത്തി. ഇതോടെ ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തി. എഫ് എം പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 10 മണിക്ക്.
1: ഇപ്പോൾ വെറും 130

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗാനോപഹാരം സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ പുതിയറ കോഴിക്കോട്.
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗാനോപഹാരത്തിലേക്ക് ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. വാതിൽ എന്ന ചിത്രത്തിനു വേണ്ടി സിജോ ജോൺ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ജോയ്സ് തോനിമല, സംഗീതം സിജോ ജോൺ.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: പുത്തലത്ത് കണ്ണാശുപത്രി ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം വേല എന്ന ചിത്രത്തിനുവേണ്ടി, ഹരിചരൺ പാടിയത്. ഗാനരചന അൻവർ അലി, സംഗീതം സാം സി എസ്.

0: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.

0: പുത്തലത്തെ കാണോ ഗാനോപഹാരം ഇവിടെ സമാപിക്കുന്നു.
1: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: ഞാൻ ഡോക്ടർ രവീന്ദ്രൻ സി, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് പൾമണോളജിയാണ്. ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് അലർജിക് അർട്ടിക്കേരിയ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന തൊലി ചൊറിഞ്ഞ് തടിക്കുന്ന ഒരു രോഗമാണ്. അതിനാണ് അർട്ടിക്കേരിയ എന്ന് പറഞ്ഞത്. അർട്ടിക്കേരിയ വരാൻ പലതരം കാരണങ്ങളുണ്ടെങ്കിലും കൂടി ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അലർജി കൊണ്ട് തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും അലർജി വസ്തു കയറുമ്പോൾ നമ്മൾ ആദ്യം റിയാക്ട് ചെയ്യുന്നത് തൊലിപ്പുറത്തായിരിക്കും. അങ്ങനെ വരുമ്പോൾ പല സ്ഥലത്തും തൊലിയുടെ മേലെ ചൊറിഞ്ഞ് പൊന്തുകയും അത് കുറച്ച് സമയം നിന്ന് ഗ്രാജുവലി തന്നെ ഡിസപ്പിയർ ചെയ്യും. പക്ഷെ ശരീരം മുഴുവൻ അങ്ങനെ പൊന്താം. അത് ചിലപ്പോൾ മുഖത്തും തൊണ്ടയിലൊക്കെ അങ്ങനെ വരാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ശ്വാസ തടസ്സങ്ങളും ജീവഹാനി വരെ ഉണ്ടാവുന്ന ഒരു രോഗമാണ് അർട്ടിക്കേരിയ. ഇത് നമ്മളെ തൊലിപ്പുറത്ത് തട്ടുന്ന അലർജി കൊണ്ട് മാത്രമല്ല ഉണ്ടാവുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെയോ നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ വരുന്ന അലർജി സാധനങ്ങളോടെയോ അല്ലെങ്കിൽ മരുന്ന് ഉപയോഗിച്ചാലോ ഇതിനൊക്കെ നമുക്ക് അലർജി അർട്ടിക്കേരിയ വരാം. ഒന്നാമത് അലർജി അർട്ടിക്കേരിയ വരുമ്പോൾ നമുക്ക് ആ തൊലിയിൽ ചൊറിയുന്നു, ഗ്രാജുവലി ചൂന്ന് തടിക്കുകയും ചെയ്യുന്നു, ഇങ്ങനെ പൊന്തി വരുന്നത് കാണാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു അര മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ അത് പൂർണ്ണമായി

0: ശരീരത്തിൽ മുഴുവൻ വരാം. പിന്നെ ഒന്നോ രണ്ടോ മണിക്കൂർ കഴിയുമ്പം ഇത് തനിയെ തന്നെ പോവുകയും ചെയ്യും. അങ്ങനെ വരുന്ന രോഗികൾക്ക് അതും ആസ്മയുടെ കാര്യം പറഞ്ഞ പോലെ കാഠിന്യം അനുസരിച്ചാണ്. ചിലർക്ക് ഒന്നോ രണ്ടോ സ്ഥലത്ത് ചൊറിഞ്ഞ് തെളിച്ച് തനിയെ പോകാം, ചിലർക്ക് ശരീരം മുഴുവൻ വരാം. പ്രത്യേകിച്ച് മുഖത്ത് അങ്ങനെ വരികയാണെങ്കിൽ, മുഖത്ത് കണ്ണിന്റെ ചുറ്റും അല്ലെ ചുണ്ടിന് വരികയാണെങ്കിൽ നമ്മൾ അതിന് ആൻജിയോ എഡീമ എന്നാണ് പറയുന്നത്. ഈ ആൻജിയോ എഡീമ വളരെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണ്. രോഗിക്ക് ജീവഹാനി വരെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള രോഗമാണ് ഈ അർട്ടിക്കേരിയ കൊണ്ടുണ്ടാവാൻ പോകുന്നത്. അർട്ടിക്കേരിയ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അതിനുള്ള കാരണം കണ്ടുപിടിക്കൽ പലപ്പോഴും ബുദ്ധിമുട്ടേറിയ ഒരു പ്രവൃത്തി തന്നെയാണ്. രോഗി എന്തുകൊണ്ടാണ് അത് വന്നതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഡോക്ടർ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചു, അർട്ടിക്കേരിയ വന്നു. അത് അർട്ടിക്കേരിയ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു ഭക്ഷണമായിരിക്കില്ല, പലതരം ഭക്ഷണമുണ്ട്. അപ്പം ഏതാണ് അതിനകത്ത് അർട്ടിക്കേരിയ ഉണ്ടാകുന്നത് രോഗിക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ അത് അങ്ങനെ ശ്രദ്ധിച്ചാൽ അടുത്ത പ്രാവശ്യം ആ ഭക്ഷണത്തിൻ്റെ പല കമ്പോണൻസും മാറി മാറി കഴിച്ച് ഓരോന്നായി കഴിച്ചിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോക്കാം. അപ്പൊ നമ്മൾ രണ്ടോ മൂന്നോ മരുന്ന് കഴിക്കുമ്പോൾ ചൊറിച്ചൽ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ഈ മരുന്നൊക്കെ നിർത്തുന്നു. ചൊറിച്ചൽ പോയതിനു ശേഷം അതിൽ ഓരോ മരുന്ന് മാത്രമായിട്ട് എടുത്ത് കഴിച്ചിട്ട് ഏതിനാണ് ചൊറിച്ചൽ വരുന്ന കണ്ടുപിടിക്കാൻ നോക്കും. ചിലപ്പോൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് വരാം. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് സാധാരണ ചികിത്സക്ക് ഉപയോഗിക്കുന്ന ആന്റിഹിസ്റ്റമിൻ ആണ്. ആന്റിഹിസ്റ്റമിൻ മരുന്നുകൊണ്ട് ഈ ചൊറിച്ചൽ കുറക്കാൻ പറ്റും, പക്ഷെ മാറ്റാൻ പറ്റില്ല. അങ്ങനെ വരുന്ന രോഗികൾക്ക് അലർജി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഏതിനാണ് അവർക്ക് ശരിക്കും അലർജി ഉള്ളതെന്ന് കണ്ടുപിടിക്കുകയും അത് അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കാനുള്ള ഉപദേശം കൊടുക്കുകയും ചെയ്യാം. ഒഴിവാക്കാൻ പറ്റാത്ത വസ്തുക്കളാണെങ്കിൽ അലർജി ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞ ഒരു ചികിത്സാ രീതിയുണ്ട്. അലർജി ഉണ്ടാക്കുന്ന വസ്തുവിനെ ചെറിയ അളവിൽ കുത്തിവെച്ചിട്ടോ അല്ലെങ്കിൽ നാവിന്റെ അടിയിൽ വെച്ചിട്ടോ ശരീരത്തിലേക്ക് കടത്തിവിട്ട് ഈ വസ്തുവിന് അലർജി വരാത്ത വിധത്തിൽ കൊണ്ടുപോകുന്നതിനാണ് അലർജി ഇമ്മ്യൂണോതെറാപ്പി പറഞ്ഞത്. ഇത് വളരെ പ്രചാരത്തിലുള്ള ഒരു ചികിത്സയാണ്. ആകെ ഉള്ള ഒരു പ്രശ്നം എന്താ പറഞ്ഞാൽ ഈ ചികിത്സ കുറച്ച് നീണ്ടു നിൽക്കുന്ന ചികിത്സയാണ്. 3 വർഷം മിനിമം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അലർജിക്ക് ഒരു നല്ല പ്രതിവിധി പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. സാധാരണ ചെറിയ തോതിൽ അർട്ടിക്കേരിയ വരുന്ന രോഗികൾക്കൊക്കെ മരുന്നുകൊണ്ട് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. 2, നമ്മൾ വരാനുള്ള കാരണങ്ങൾ വിശദമായിട്ട് വിശകലനം ചെയ്തിട്ട് അത് ഒഴിവാക്കുക. അത് സ്വയം രോഗിക്കോ ഡോക്ടർക്കോ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അലർജി ടെസ്റ്റ് വഴി എന്താണ് അലർജി ഉണ്ടാക്കുന്നത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഒഴിവാക്കുക. പിന്നീട് 3-ാമത്തെ സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ അലർജി ടെസ്റ്റും അല്ലെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പിയും ചെയ്യുന്നത്. അതുവഴി ഈ രോഗം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് ഇപ്പം അലർജി കാറ്റഗറിക്ക് സിമ്പിൾ ആയിട്ട് ചികിത്സയുള്ള ചികിത്സ.
1: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമ കെയർ.
3: ഇപ്പോൾ കോഴിക്കോട് BMHൽ എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
1: BMH ആരോഗ്യ ചാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.

0: ഗാനോപഹാരം
1: 103.6 റിയൽ എഫ്എം. ഗാനോപഹാരത്തിൽ ആടുജീവിതം എന്ന ചിത്രത്തിന് വേണ്ടി ചിന്മയ്, രക്ഷിത സുരേഷ്, വിജയ് യേശുദാസ് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം എ ആർ റഹ്മാൻ.

0: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
1: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ്. നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
0: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
1: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
0: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
1: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
0: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
2: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
5: മിസ്റ്റർ ഫ്രോഡ് എന്ന ചിത്രത്തിന് വേണ്ടി

0: ഗാനോപഹാരം.
1: ആകാശവാണി കോഴിക്കോട്.

നമസ്കാരം. ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പുതിയ പ്രതിവാര വാർത്താ വിശകലന പരിപാടിയാണ് വാർത്താജാലകം. ബുധനാഴ്ചകളിൽ രാവിലെ 9 മണിക്ക് ആകാശവാണി കോഴിക്കോട് AM നിലയത്തിലും 9:30 FM നിലയത്തിലും വാർത്താജാലകം കേൾക്കാം. ഓരോ ആഴ്ചയിലെയും പ്രധാന പ്രാദേശിക, ദേശീയ, അന്തർദേശീയ സംഭവ വികാസങ്ങളുടെ

കാരണങ്ങൾ വിലയിരുത്താനൊരുങ്ങുകയാണ്. NDA 3 സീറ്റുകളാണ് സംസ്ഥാനത്ത് നേടിയത്. പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പിൽ BJP മികച്ച നേട്ടം കൊയ്തതും തമിഴ്നാട്ടിൽ നടൻ വിജയുടെ നേതൃത്വത്തിൽ TVK അധികാരത്തിലെത്തിയതുമാണ് ദേശീയ തലത്തിലെ പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ 2016 വെറും 3 സീറ്റ് മാത്രം നേടിയ BJP ഇത്തവണ 207 സീറ്റുകളുമായി മികച്ച നേട്ടം കുറിച്ചാണ് ആദ്യമായി ഗവൺമെന്റ് രൂപീകരിച്ചത്. തമിഴ്നാട്ടിൽ ദ്രാവിഡ ഭരണ പാരമ്പര്യത്തിന് അന്ത്യം കുറിച്ച് നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകം അധികാരത്തിലെത്തി. ആകാശവാണി 90 വർഷങ്ങൾ പൂർത്തിയാക്കുന്നു. 1936 June 8 ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ച ആകാശവാണി പൊതുപ്രക്ഷേപണ രംഗത്തെ അതുല്യ സാന്നിധ്യമായി തുടരുകയാണ്. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി വിവിധ നിലയങ്ങളിൽ വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച മാരത്തൺ ശ്രദ്ധേയമായി. ആകാശവാണി വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് നിലയത്തിൽ ഇന്നലെ ആരംഭിച്ച സാഹിത്യമേള നാളെ സമാപിക്കും. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യയെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. നിലവിലെ സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ ഈ മാസം 30 സ്ഥാനമൊഴിയുന്ന സാഹചര്യത്തിലാണ് നിയമനം. പുതിയ ചുമതലയ്ക്കൊപ്പം സൈനികകാര്യ വകുപ്പിന്റെ സെക്രട്ടറി പദവിയും ലഫ്റ്റനന്റ് ജനറൽ രാജസുബ്രഹ്മണ്യ വഹിക്കും. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ തുടരുന്നതാണ് അന്താരാഷ്ട്ര തലത്തിലെ പ്രധാന വാർത്ത. രാജ്യത്ത് വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വലിയ വർധനയുണ്ടായ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഹോട്ടൽ ഉടമകൾ പണിമുടക്ക് നടത്തി. രാജ്യത്തെ വിഭവങ്ങൾ സംരക്ഷിക്കാനും ഇറക്കുമതി ബാധ്യത ലഘൂകരിക്കാനും ജനങ്ങൾ കൈകോർക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു.

0: വാർത്താജാലകം ഇന്ന് വിശദമായി വിലയിരുത്തുന്നത് 90th വാർഷികം ആഘോഷിക്കുന്ന ആകാശവാണിയെക്കുറിച്ച് തന്നെയാണ്. 1936 സ്ഥാപിതമായ ആകാശവാണി 90 വർഷം പിന്നിടുമ്പോഴും ജനമനസ്സുകൾ കീഴടക്കി രാജ്യത്തെ കോടിക്കണക്കിന് പേരുടെ വിശ്വസ്ത മാധ്യമമായി തുടരുന്നു. രാജ്യത്തുടനീളം വിവിധ ഭാഷകളിൽ വാർത്തകളും വിനോദ പരിപാടികളുമായി ഗവൺമെന്റിന്റെ പൊതുപ്രക്ഷേപണ സംവിധാനമെന്ന നിലയിൽ അതുല്യ മുദ്ര പതിപ്പിച്ച ആകാശവാണിയുടെ പ്രയാണത്തിൽ അറിയാൻ ഏറെയുണ്ട്. വാർത്താജാലകത്തിന്റെ ഈ ലക്കത്തിൽ അതിഥിയായി നമുക്കൊപ്പം എഴുത്തുകാരനും ആകാശവാണി മുൻ പ്രോഗ്രാം ഉപമേധാവിയുമായ ഡി പ്രദീപ് കുമാർ. രാജ്യത്ത് റേഡിയോ പ്രക്ഷേപണത്തിന് 1923 തുടക്കം കുറിച്ചെങ്കിലും 1936 June 8 ഓൾ ഇന്ത്യ റേഡിയോ നിലവിൽ വരുന്നത്. ആകാശവാണി എന്ന പേര് സ്വീകരിക്കുന്നത് 1957. മലയാള പ്രക്ഷേപണത്തിന് 1939 തുടക്കം കുറിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ ചെന്നൈയിൽ നിന്നായിരുന്നു പ്രക്ഷേപണം. ഇന്ന് രാജ്യത്തെ 462 നിലയങ്ങളിലൂടെ 23 ഭാഷകളിൽ പ്രതിദിന പ്രക്ഷേപണവുമായി ആകാശവാണി ജനങ്ങളിലേക്ക് എത്തുന്നു.
1: ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ സംഭാവന നൽകിയ മാധ്യമമാണ് റേഡിയോ. 1951 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക് 18% കേരളത്തിലേത് 47.18% കേരളത്തിൽ തന്നെ 3 വിഭജിക്കപ്പെട്ടിരുന്ന മലബാർ, കൊച്ചി, തിരുവിതാംകൂർ ഈ 3 ഐക്യത്തോടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ഏറ്റവും വലിയ സംഭാവന നൽകിയത് അന്നത്തെ ഏക ഇലക്ട്രോണിക് മാധ്യമമായ റേഡിയോ ആയിരുന്നു. മലയാള സിനിമയുടെയും സാഹിത്യത്തിന്റെയും സംഗീതത്തിന്റെയും ഒക്കെ വളർച്ചയിൽ ആകാശവാണി വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കേരളത്തിന്റെ കാർഷിക രംഗത്ത് ഹരിത വിപ്ലവത്തിന്റെയും ധവള വിപ്ലവത്തിന്റെയും സന്ദേശം എത്തിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് റേഡിയോ നിലയമാണ്. അതിനുശേഷം ശാസ്ത്രബോധം വളർത്താനുള്ള ഒട്ടേറെ പരിപാടികൾ, വികസന പദ്ധതികൾ താഴെത്തട്ടിൽ വരെ എത്തിക്കാൻ റേഡിയോ നിലയങ്ങൾ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്.
0: ഇന്ത്യയിൽ റേഡിയോ എന്ന മാധ്യമത്തിന് സ്വത്വം നൽകിയതും ജനകീയവൽക്കരിച്ചതും ആകാശവാണിയാണ്. വാർത്തകളിലൂടെയും വിനോദ പരിപാടികളിലൂടെയും സമൂഹത്തിൽ അതുല്യ മുഖമുദ്ര പതിപ്പിച്ച ആകാശവാണി ജനങ്ങൾക്ക് പ്രിയങ്കരമായി മാറിയതിൽ ഉള്ളടക്കത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഭാഷയും സംസ്കാരവും സംരക്ഷിച്ചും പാർശ്വവൽകൃത സമൂഹങ്ങളെ ചേർത്തു നിർത്തിയും കലയ്ക്കും സാഹിത്യത്തിനും പുതുജീവൻ പകർന്നും നടത്തിയ പ്രയാണം ആകാശവാണിയെ ജനകീയ മാധ്യമമാക്കി മാറ്റി. ഒറ്റപ്പെടലുകളിൽ കൂട്ടായും ദുരിതഘട്ടങ്ങളിൽ കൈത്താങ്ങായും സമൂഹത്തിനൊപ്പം നിലയുറപ്പിച്ചപ്പോൾ റേഡിയോ എന്ന മാധ്യമത്തിന്റെ പല പരിമിതികളെയും ആകാശവാണി മറികടന്നു.
1: ഇന്ത്യയിൽ റേഡിയോ പ്രക്ഷേപണത്തിന് പ്രചാരം ലഭിക്കുകയും അതിന് ജനകീയ മുഖം ലഭിക്കുകയും

0: ചെയ്യുകയും ചെയ്തത് വാർത്തകളുടെയും സംഗീതത്തിൻ്റെയും പ്രക്ഷേപണങ്ങളിലൂടെ ആയിരുന്നു. മാത്രമല്ല, ഓരോ ജനവിഭാഗത്തിൻ്റെയും പ്രത്യേകിച്ച് അധസ്ഥിതരുടെ, പാർശ്വവൽകൃതരുടെ, മതന്യൂനപക്ഷങ്ങളുടെയൊക്കെ ജീവിതരീതി, സംസ്കാരം, കലകൾ, ഓർമ്മകൾ, സാഹിത്യം തുടങ്ങിയവയൊക്കെ പ്രതിഫലിക്കുന്ന ഒട്ടേറെ റേഡിയോ പ്രക്ഷേപണങ്ങൾക്ക് വലിയ പ്രചാരം ലഭിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾക്ക് ദുരന്തകാലങ്ങളിൽ താങ്ങായി നിന്നിട്ടുള്ളത് റേഡിയോ പ്രക്ഷേപണങ്ങളാണ്. അതുമാത്രമല്ല, പുതിയ കാലത്ത് പ്രായമായവരുടെ, ഒറ്റപ്പെട്ടവരുടെ ഉറ്റ ചങ്ങാതി എന്ന നിലയിൽ സ്വാതന്ത്ര്യ പ്രക്ഷേപണത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന റേഡിയോ നിലയങ്ങൾ നിലനിൽക്കും. റേഡിയോയുടെ ജനകീയമായ സ്വഭാവത്തിന് പുതിയ കാലത്തിന് അനുസരിച്ചുള്ള ഈ മാറ്റങ്ങൾ ഇപ്പോൾ അനിവാര്യമാണ്.
1: റേഡിയോ കൈവശം വയ്ക്കാൻ ലൈസൻസും വാർഷിക ഫീസും വേണ്ടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. സ്വന്തം മൊബൈൽ ഫോണിലെ ആപ്പ് ഉപയോഗിച്ച് റേഡിയോ കേൾക്കാവുന്ന ഇന്നത്തെ നിലയിലേക്കുണ്ടായ വലിയ സാങ്കേതിക പരിവർത്തനത്തിന് ആകാശവാണിയും സാക്ഷ്യം വഹിച്ചു. ഈ മാറ്റങ്ങൾക്കൊപ്പം ഉള്ളടക്കത്തിലും ഘടനയിലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി. തത്സമയ ഫോണിൻ പരിപാടികളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ജനാധിപത്യ രാജ്യത്ത് ആകാശവാണിയെ കൂടുതൽ പ്രസക്തമാക്കി. പരമ്പരാഗത സാങ്കേതിക പരിമിതികളെ പുതിയ സംവിധാനങ്ങളിലൂടെ മറികടന്ന ആകാശവാണി റേഡിയോയെ ആഗോള മാധ്യമമാക്കി മാറ്റി.
0: 1985 ഏപ്രിലിൽ അന്നത്തെ കേന്ദ്ര സർക്കാർ റേഡിയോയ്ക്കുള്ള ലൈസൻസ് നിർത്തലാക്കിയതും അത് സാധാരണക്കാരുടെ മാധ്യമമായി വളരുന്നതിനും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. 1993 ജനുവരി 10 ഡൽഹി നിലയത്തിൽ നിന്നും ആദ്യത്തെ ഫോണിൻ പ്രോഗ്രാം ഓൾ ഇന്ത്യ റേഡിയോ പ്രക്ഷേപണം ചെയ്തു. സാങ്കേതിക വിദ്യയിൽ വന്ന വലിയ ഈ മാറ്റമാണ് റേഡിയോയുടെ വികസനത്തിനും അതിനെ ഏറ്റവും അധികം ജനകീയമാക്കുന്നതിനും തുടക്കമിട്ടത് എന്നതിൽ സംശയമില്ല. താഴേ തട്ടിലുള്ളവരുടെ ജനകീയ പങ്കാളിത്തമാണ് ഫോണിൻ പ്രോഗ്രാംസ് ഉറപ്പ് വരുത്തുന്നത്. ഇപ്പോൾ റേഡിയോയ്ക്ക് ഇന്റർനെറ്റിലൂടെ എല്ലാ സ്ഥലത്തും ലഭ്യമാകുന്ന അവസ്ഥയിൽ ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകളൊന്നും ഇല്ല. അത് പുതുതലമുറയ്ക്ക് പോലും റേഡിയോ പ്രക്ഷേപണം ലഭ്യമാകുന്ന അവസ്ഥയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വരുംകാലങ്ങളിൽ റേഡിയോ സംസാരിക്കുന്നത് ലോകത്തോടാണ്, ഒരു പ്രത്യേക പ്രദേശത്തെ ജനവിഭാഗത്തോട് മാത്രമല്ല.
1: അറിവിനും വിനോദത്തിനുമപ്പുറം കലാ, സാംസ്കാരിക, സാഹിത്യ, സംഗീത മേഖലകളിലെല്ലാം അതുല്യ സംഭാവനകളാണ് ആകാശവാണി ഓരോ നാടിനും നൽകിയത്. മലയാള സാഹിത്യത്തിലെയും സിനിമയിലെയും നിരവധി പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ കേരളത്തിലെ ആകാശവാണി നിലയങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ചു. ഇത് മലയാള കലാ സാംസ്കാരിക രംഗങ്ങളിൽ ചെലുത്തിയ സ്വാധീനം ചെറുതല്ല. നാടിന്റെ കലാസാഹിത്യ ഭൂമികയെ ശബ്ദശകലങ്ങളിലൂടെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച ആകാശവാണി അനിവാര്യമായ സാംസ്കാരിക മൂല്യങ്ങളും നാടിന് പകർന്നു നൽകി.
0: കലയുടെ, സംഗീതത്തിന്റെ, സാഹിത്യത്തിന്റെ മഹാക്ഷേത്രങ്ങളായിരുന്നു ഇന്ത്യയിലെ മിക്ക ആകാശവാണി നിലയങ്ങളും. സിതാർ വിദഗ്ധനായ പണ്ഡിറ്റ് രവിശങ്കറും പുലാമുടൽ വിദഗ്ധനായ ഹരിപ്രസാദ് ചൗരസയും ഇന്ത്യയിലെ വിവിധ ആകാശവാണി നിലയങ്ങളിൽ പ്രവർത്തിച്ചവരാണ്. ക്ലാർനെറ്റ് വിദഗ്ധനായ AKC നടരാജൻ കോഴിക്കോട് നിലയം ആരംഭിക്കുമ്പോൾ അവിടെ സ്റ്റാഫ് ആർട്ടിസ്റ്റായിരുന്നു. എഴുത്തുകാരുടെ ഒരു വലിയ നിര കോഴിക്കോട് നിലയത്തെ എക്കാലവും സമ്പന്നമാക്കിയിട്ടുണ്ട്. സിനിമ മേഖലയെ ധന്യമാക്കിയ ഒട്ടേറെ പേർ ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റുമാരായിരുന്നു. MD വാസുദേവൻ നായരുടെ ഡാറസ് സലാം എന്ന ചെറുകഥ കോഴിക്കോട് നിലയമാണ് പ്രക്ഷേപണം ചെയ്തത്. മഹിളാലയം പരിപാടിക്ക് വേണ്ടി ലളിതാംബിക അന്തർജനം എഴുതിയ നാടകമാണ് പ്രസാദം. അതിന്റെ വികസിത രൂപമാണ് അഗ്നിസാക്ഷി എന്ന പ്രശസ്തമായ നോവൽ. NN കക്കാടിന്റെ സഭരമി യാത്ര, ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് എന്നിവ റേഡിയോയിലാണ് ആദ്യമായി പ്രക്ഷേപണം ചെയ്യപ്പെട്ടത്. CV ബാലകൃഷ്ണൻ മുതൽ ബിനോയ് തോമസ് വരെയുള്ള ഒട്ടേറെ എഴുത്തുകാരുടെ ആദ്യകാല രചനകൾ പ്രക്ഷേപണം ചെയ്യപ്പെട്ടത് കോഴിക്കോട് നിലയത്തിൽ നിന്നായിരുന്നു.
1: ശാസ്ത്ര സാങ്കേതിക രംഗത്തെയും വിവര സാങ്കേതിക മേഖലകളിലെയും മാറ്റങ്ങൾ ആകാശവാണിയുടെ കെട്ടും മട്ടും മാറ്റിത്തുടങ്ങിയെന്ന് പറയാം. പരമ്പരാഗതമായി റേഡിയോ സെറ്റുകളെ ജീവിതചര്യയുടെ ഭാഗമായി കണ്ട ഒരു ജനസമൂഹത്തിൽ നിന്ന് ആകാശവാണി വാർത്തകൾ വാട്സാപ്പിൽ ലഭിക്കുന്ന കാലത്തേക്കുണ്ടായ സാങ്കേതിക പരിവർത്തനം ആകാശവാണിയുടെ തനത് ശ്രോതാക്കളുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കിയിരിക്കാം. എങ്കിലും പുതിയ കാലത്ത് നവമാധ്യമങ്ങളിലും സജീവമാവുകയാണ് ആകാശവാണി.
0: റേഡിയോ സമം ആകാശവാണി എന്ന സമവാക്യം അപ്രത്യക്ഷമായിട്ട് എത്രയോ കാലമായി എന്ന് നമുക്കറിയാം. 2001 ജൂലൈ 3 ബംഗളൂരിൽ നിന്ന് സ്വകാര്യ FM റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. ഒരു പ്രത്യേക ജനവിഭാഗത്തിന്റെ ആശയ അഭിലാഷങ്ങൾ ഉൾക്കൊള്ളുന്ന, പ്രാദേശികമായി മാത്രം പ്രക്ഷേപണം ചെയ്യുന്ന റേഡിയോ പ്രക്ഷേപണങ്ങളാണ് കമ്മ്യൂണിറ്റി റേഡിയോ. അതുമാത്രമല്ല, ഓൺലൈൻ റേഡിയോ നിലയങ്ങളും ധാരാളമുണ്ട് ഇന്ത്യയിലെമ്പാടും. ഇവയൊക്കെ ചേർന്നതാണ് നമ്മുടെ ഓഡിയോ

0: പ്രക്ഷേപണ രംഗം. പരിപാടികൾ മിക്കതും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇന്റർ ആക്റ്റീവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാവുന്ന തത്സമയ പ്രക്ഷേപണങ്ങളാണ് കൂടുതൽ ഉള്ളത്. അതിനെ അതിജീവിക്കാൻ വേണ്ടിയാണ് ആകാശവാണി നിലയങ്ങൾ ഉൾപ്പെടെയുള്ള പരമ്പരാഗത റേഡിയോ പ്രക്ഷേപണ നിലയങ്ങളൊക്കെ തങ്ങളുടെ പരിപാടികൾ ഇപ്പോൾ നവമാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്.
1: വിവരങ്ങളും വിനോദവും വിരൽത്തുമ്പിൽ ലഭ്യമായ കാലത്ത് ആകാശവാണിയുടെ പ്രസക്തി വലിയൊരു ചർച്ചാവിഷയമാണ്. അച്ചടി മാധ്യമങ്ങൾ പ്രതിസന്ധി നേരിടുന്നതുപോലെ പുതുതലമുറയുടെ അഭിരുചി മാറ്റവും സാങ്കേതിക രംഗത്തെ പുരോഗതിയുമെല്ലാം റേഡിയോ എന്ന മാധ്യമത്തിനും വെല്ലുവിളി സൃഷ്ടിക്കുന്നുവെന്നത് വാസ്തവമാണ്. ഉള്ളടക്കത്തിലും ശൈലിയിലും മാറ്റങ്ങൾ അനിവാര്യമാകുന്ന കാലത്ത് റേഡിയോ സെറ്റുകളിൽ നിന്ന് നവമാധ്യമ സാന്നിധ്യത്തിലേക്ക് ചുവടുവയ്ക്കുന്നതിനോടൊപ്പം വിശ്വാസ്യതയുടെയും ജനകീയതയുടെയും സ്വത്വം ഉയർത്തിപ്പിടിച്ച് പ്രയാണം തുടരുകയാണ് ആകാശവാണി.
0: പുതിയ തലമുറയിൽപ്പെട്ട എത്ര പേർ സ്ഥിരമായി റേഡിയോ പ്രക്ഷേപണങ്ങൾക്ക് കാതോർക്കുന്നുണ്ട്? സ്ഥിരമായി അച്ചടി മാധ്യമങ്ങൾ എത്ര പേർ ശ്രദ്ധിക്കുന്നുണ്ട്? ഉത്തരം പലപ്പോഴും ആശാവഹമല്ല എന്നുള്ളതാണ് സത്യം. കാരണം പുതിയ തലമുറയുടെ അഭിരുചികൾ പൂർണ്ണമായും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പരിവർത്തന കാലത്താണ് നാം ജീവിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ റേഡിയോ കേൾക്കുന്നത് ജീവിതചര്യയുമായി ബന്ധപ്പെടുത്തിയാണ്. പക്ഷെ റേഡിയോ പരിപാടികൾ പൂർണ്ണമായും കേൾക്കുന്നില്ല എന്നല്ല, അത് ഓഡിയോ വീഡിയോ ഫയലുകളായി മാത്രമാണ്. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന അവരുടെ അഭിരുചികൾ കിണങ്ങുന്ന പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രക്ഷേപണത്തിന് മാത്രമേ ഇനി നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് ലോകമെമ്പാടുമുള്ള മാധ്യമ വിദഗ്ധർ വളരെ ഗൗരവതരമായി ഈ കാര്യം ചർച്ച ചെയ്യേണ്ടതാണ്. തൽക്കാലം റേഡിയോ പ്രക്ഷേപണത്തിലേക്ക് ഈ ജെൻസി തലമുറയെ മടക്കി കൊണ്ടുവരുവാനുള്ള എളുപ്പവിദ്യകളൊന്നും നമ്മുടെ ആരുടെയും കൈവശമില്ല.
1: പൊതുപ്രക്ഷേപണ സംവിധാനമെന്ന തലത്തിനുപരി ജനകീയ മാധ്യമമായി മാറിയ ആകാശവാണിയുടെ സാന്നിധ്യം സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനം ചെറുതല്ല. 90 വർഷങ്ങൾ പിന്നിടുന്ന ആകാശവാണി ഇതിനകം കൈവരിച്ച നേട്ടങ്ങൾ ചരിത്രമാണ്. ആ ചരിത്രം സൃഷ്ടിച്ചതിൽ ആകാശവാണിയുടെ പ്രിയ ശ്രോതാക്കൾക്കും വലിയ പങ്കുണ്ട്.

0: വാർത്താജാലകത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് അതിഥിയായി എത്തിയത് എഴുത്തുകാരനും ആകാശവാണി മുൻ പ്രോഗ്രാം ഉപമേധാവിയുമായ ഡി പ്രദീപ് കുമാർ. ആശയം ഏകോപനം വൈ പി ഹബീബ് റഹ്മാൻ, അവതരണം അനിൽ ചന്ദ്രൻ, രചന കെ ആസാർ, തയ്യാറാക്കിയത് കവിതാ കൃഷ്ണൻ. വാർത്താജാലകം ഇനി അടുത്തയാഴ്ച ഇതേ സമയം.
1: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
2: വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
3: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ലാപട്ട ലേഡീസ് എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയ ഘോഷൽ പാടിയ ഗാനം

0: सबके लिए सामाजिक सुरक्षा अटल पेंशन योजना मोदी जी का संकल्प।
1: योजना उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको।
0: अब तक इस योजना से 8,85,00,000 से अधिक लाभार्थी जुड़ चुके हैं। अगर आप भी 18 से 40 साल की उम्र के हैं तो मासिक अटल पेंशन सहित 3 गारंटीड फायदों के लिए अपनी बैंक शाखा से संपर्क करें।
2: ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ ബി ടി യു ഉള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി
3: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ.
4: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
3: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: രാസി എന്ന ചിത്രത്തിനു വേണ്ടി അർജിത് സിംഗ്, മണി മഹാദേവൻ, രവി എന്നിവർ പാടിയ ഗാനം. ഗാനരചന ഗുൽസർ, സംഗീതം ശങ്കർ ഈശാൻ ലോയ്.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
2: ആ പറയൂ.
1: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
2: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
1: എങ്ങനെ ചെയ്യേണ്ടത്?
2: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
1: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
2: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
1: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
2: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
5: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
0: ആകാശവാണി 103.6 റിയൽ FM.
6: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്, സ്വീഡൻ, നോർവ, ഇറ്റലി സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലമുണ്ടായ ഊർജ്ജ വിതരണ തടസ്സങ്ങൾ ജനങ്ങളെ വലിയ തോതിൽ ബാധിക്കാതെ ഗവൺമെന്റ് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ആഭ്യന്തര ഉൽപ്പാദനം 36,000 നിന്ന് 54,000 മെട്രിക് ടണ്ണായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്രയിലെ ജാഡ് തെഹ്സിലിൽ കാറ്റിലും മഴയിലും ക്ഷേത്രത്തിന്റെ മതിലിടിഞ്ഞ് 6 പേർ മരിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പരിക്കേറ്റവർ അതിവേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. 30 അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു. മങ്കടയിൽ പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ സംസ്കരിക്കും. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠര് മഹേശ്വര മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി നട തുറന്ന് ദീപം തെളിയിക്കും. അന്തരിച്ച മുൻ DGP ഡോക്ടർ PJ അലക്സാണ്ടറിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ജന്മനാടായ കൊല്ലം ആയൂർ കമ്പംകോട് ഓൾ സെയിന്റ് മാർത്തോമ പള്ളിയിൽ നടത്തി. ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപൊലീത്ത ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇന്ത്യൻ വുമൻസ് ലീഗ് ഫുട്ബോളിൽ തുടർച്ചയായ 2 തവണയും ഈസ്റ്റ് ബംഗാളിന് കിരീടം. ഇന്നലെ സേതു FC സെസ ഫുട്ബോൾ അക്കാദമിയും ഓരോ ഗോളിന് സമനിലയിൽ പിരിഞ്ഞതോടെയാണ് ഈസ്റ്റ് ബംഗാളിന്റെ കിരീടനേട്ടം. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 11 മണിക്ക്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തിളക്കം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

0: ഒരു മൗനം. പരസ്യത്തില് കൊടുത്ത വലിയ ലാഭം കണ്ടിട്ട് മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
1: കണ്ണും കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
2: ചമയമം എന്ന ചിത്രത്തിൽ നിന്ന് ശ്രീകുമാറും എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
1: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറോക്ക്.
4: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
6: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഫീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണങ്കണ്ടിയിൽ.
7: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് സംരക്ഷിക്കാൻ 10,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണങ്കണ്ടിയിൽ.
8: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. മുതിർന്ന നേതാക്കളുമായി ഏറെ നിർണായകമായ ചർച്ചകൾക്ക് ശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയുടെ പേര് ഇന്ന് പ്രഖ്യാപിച്ചേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 10 ദിവസമായിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയാത്തതിലെ ജനവികാരം AICC നേതൃത്വത്തെ വിശാല യോഗത്തിൽ കേരള നേതാക്കൾ ഇന്നലെ അറിയിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും മുതിർന്ന പാർട്ടി നേതാവ് സോണിയാഗാന്ധിയും KPCC നേതൃത്വവുമായി ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. അതിനാൽ തീരുമാനം വൈകില്ലെന്നാണ് റിപ്പോർട്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും രാഹുൽഗാന്ധിയും ചർച്ച നടത്തിയ ശേഷമായിരിക്കും ഇന്ന് അന്തിമ തീരുമാനം. തുടർന്ന് ഘടകകക്ഷികളെ വിവരം ഔദ്യോഗികമായി അറിയിച്ച് പിന്തുണ തേടും. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാത്തതിനാൽ ഭരണസ്തംഭനമുണ്ടാകുമെന്നും മികച്ച വിജയം നേടിയ മുന്നണിക്കെതിരായി ജനവികാരം ഉയർന്നാൽ അതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിന് മാത്രമായിരിക്കുമെന്ന് ഘടകകക്ഷി നേതാക്കൾ AICC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന കാര്യം കോൺഗ്രസാണ് തീരുമാനിക്കേണ്ടതെങ്കിലും മുന്നണി നേതാക്കളുടെ അഭിപ്രായങ്ങൾ മാനിക്കണമെന്നാണ് ലീഗ് അടക്കം കക്ഷികളുടെ നിലപാട്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലെ TVK ഗവൺമെന്റ് ഇന്ന് വിശ്വാസവോട്ട് തേടും. 107 അംഗങ്ങളാണ് TVK. കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകളാണ് ആവശ്യം. 120 അംഗങ്ങളുടെ പിന്തുണയാണ് വിജയ് അവകാശപ്പെടുന്നത്. ഇതുകൂടാതെ AIADMK 30 വിമത MLA വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ദിവസത്തെ CPIM സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലും സെക്രട്ടേറിയറ്റിലും എടുത്ത തീരുമാനങ്ങളും തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനവുമായിരിക്കും യോഗത്തിന്റെ മുഖ്യ അജണ്ടകൾ. പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണമെന്ന കാര്യത്തിലും യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും. മുസ്ലിം ലീഗ് നേതൃയോഗം അല്പസമയത്തിനകം പാണക്കാട് ചേരും. പാർട്ടി ദേശീയ സംസ്ഥാന നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിലെ അനിശ്ചിതത്വം, മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരുടെ കാര്യം തുടങ്ങിയവ യോഗത്തിൽ ചർച്ചയായേക്കും. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ തുടങ്ങി. മങ്കടയിൽ പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ സംസ്കരിക്കും. ഇന്നലെ വൈകിട്ട് പന്തല്ലൂർ മലയിൽ വ്യൂ പോയിന്റ് കാണാനെത്തിയ 7-അംഗ വിദ്യാർത്ഥി സംഘത്തിലെ 4 പേരാണ് മിന്നലേറ്റ് മരിച്ചത്. വെള്ളില സ്വദേശികളായ റഹീസ്, ബഹാസ്, സിയാദ്, ഫഹദ് എന്നിവരാണ് മരിച്ചത്. 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇവർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. 1998 May 13 ഇന്ത്യ നടത്തിയ ആണവ പരീക്ഷണങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. ആണവ പരീക്ഷണങ്ങൾ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തെ വെളിപ്പെടുത്തിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. പരീക്ഷണങ്ങൾക്ക് ശേഷം ലോകം മുഴുവൻ ഇന്ത്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ഒരു ശക്തിക്കും ഇന്ത്യയെ നിശ്ചയദാർഢ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് നാം തെളിയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ഭൂട്ടാൻ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ നേതൃത്വത്തിലെ ഉന്നതതല ഇന്ത്യൻ പാർലമെന്ററി സംഘം ഇന്ന് ഭൂട്ടാൻ സന്ദർശിക്കും. ഇന്ത്യ ഭൂട്ടാൻ ബന്ധത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചും ഇരു രാജ്യങ്ങൾ തമ്മിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ വഴികളെക്കുറിച്ചും പ്രതിനിധി സംഘം ചർച്ചകൾ നടത്തിയേക്കും. ഭൂട്ടാൻ രാജാവിനെയും ഭൂട്ടാൻ പ്രധാനമന്ത്രിയെയും സംഘം സന്ദർശിക്കും. കുറ്റകൃത്യ കാര്യങ്ങളിൽ പരസ്പര നിയമസഹായം നൽകുന്നത് സംബന്ധിച്ച് ഇന്ത്യയുമായി ഒപ്പുവച്ച കരാർ ഇന്നലെ നേപ്പാളിലെ പ്രതിനിധി സഭയിൽ അവതരിപ്പിച്ചു. നിയമനീതി പാർലമെന്ററി കാര്യമന്ത്രി സോബിത ഗൌതമാണ് കരാർ അവതരിപ്പിച്ചത്. ഈ വർഷം ഫെബ്രുവരിയിലാണ് കരാർ ഒപ്പിട്ടത്. ഇരു രാജ്യങ്ങളിലെയും കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം, കോടതി വ്യവഹാരം, ജുഡീഷ്യൽ നടപടിക്രമങ്ങൾ എന്നിവ നിയമപരമായ മാർഗ്ഗങ്ങളിലൂടെ കൂടുതൽ ഫലപ്രദവും എളുപ്പവുമാക്കുക എന്നതാണ് കരാറിന്റെ പ്രധാന ലക്ഷ്യമെന്ന് സോബിത ഗൌതം മന്ത്രിസഭയെ അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റും ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റിനും ചേർന്ന് 8 വർഷത്തെ കൺട്രി സ്ട്രാറ്റജിക് ഓപ്പർച്യൂണിറ്റീസ് പ്രോഗ്രാമിന് തുടക്കമിട്ടു. രാജ്യത്തെ IFAD പ്രവർത്തനങ്ങളെക്കുറിച്ച് തന്ത്രപരമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനും തിരിച്ചറിയുന്നതിനുമാണ് കൺട്രി സ്ട്രാറ്റജിക് ഓപ്പർച്യൂണിറ്റീസ് പ്രോഗ്രാം. ഗ്രാമീണ വരുമാനം വർദ്ധിപ്പിക്കൽ, പ്രതിരോധശേഷി ശക്തിപ്പെടുത്തൽ, രാജ്യത്തുടനീളം സുസ്ഥിരമായ ഉപജീവന അവസരങ്ങൾ വർദ്ധിപ്പിക്കൽ എന്നിവയാണ്

2033 വരെ നീളുന്ന പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യ IFAD പങ്കാളിത്തം തന്ത്രപരമായ വിന്യാസം കൊണ്ട് വ്യത്യസ്തമാണെന്ന് സാമ്പത്തികകാര്യ സെക്രട്ടറി അനുരാധ താക്കൂർ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലമുണ്ടായ ഊർജ്ജ വിതരണ തടസ്സങ്ങൾ ജനങ്ങളെ വലിയ തോതിൽ ബാധിക്കാതെ ഗവൺമെന്റ് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. ആഭ്യന്തര ഉൽപ്പാദനം 36,000 മെട്രിക് ടണ്ണിൽ നിന്ന് 54,000 മെട്രിക് ടണ്ണായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിലെ എണ്ണക്കമ്പനികൾക്ക് പ്രതിദിനം 1,000 കോടി രൂപ നഷ്ടമാകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ 60 ദിവസത്തേക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലും LNG 45 ദിവസത്തേക്ക് ആവശ്യമായ LPG കരുതൽ ശേഖരമായി ഉണ്ടെന്നും വിതരണത്തിൽ പ്രശ്നങ്ങളില്ലെന്നും അദ്ദേഹം അറിയിച്ചു. 3 ദിവസത്തെ ചൈന സന്ദർശനത്തിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ബീജിംഗിലെത്തും. ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി ബന്ധങ്ങൾ ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യും. വ്യാപാരം അജണ്ടയിലെ ഒരു പ്രധാന വിഷയമാകുമെന്ന് ട്രംപ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. 2017 ശേഷം ഒരു US പ്രസിഡന്റ് ചൈനയിലേക്ക് നടത്തുന്ന ആദ്യ സന്ദർശനമാണിത്. ആകാശവാണിയുടെ 90th വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിക്കുന്ന മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഭാഗമായി അല്പസമയത്തിനകം കവിതയുടെ കാൽപ്പാടുകൾ എന്ന വിഷയത്തിൽ KV സജയ് സംസാരിക്കും. PP ശ്രീധരനുണ്ണി ആമുഖ പ്രഭാഷണം നടത്തും. ഉച്ചയ്ക്ക് 12 പാട്ടിന്റെ പട്ടുനൂലിഴകൾ എന്ന വിഷയത്തിൽ VT മുരളി സംസാരിക്കും. പുതിയ അധ്യയന വർഷത്തിൽ പുനരുപയോഗ സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ ജില്ലാ ശുചിത്വ മിഷൻ റീയൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിനിന് തുടക്കമിട്ടു. വിദ്യാർത്ഥികളിൽ പുനരുപയോഗശീലം വളർത്തുക, മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിത ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം എന്നിവ ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പുതിയ ബാഗ്, കുട, ചെരുപ്പ്, യൂണിഫോം എന്നിവ ഉപയോഗിക്കുന്നതാണ് അഭിമാനമെന്ന ധാരണ മാറ്റി പഴയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും മറ്റു കുട്ടികളെ ഈ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ. ക്യാമ്പയിന്റെ ഭാഗമായി പുനരുപയോഗ വസ്തുക്കളുമായി എത്തുന്ന വിദ്യാർത്ഥികൾക്ക് A+ സാക്ഷ്യപത്രം നൽകും. ഇതിന് വിദ്യാർത്ഥികൾ വസ്തുക്കളോടൊപ്പം ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. പുനരുപയോഗത്തിന്റെ പ്രാധാന്യം അംഗീകരിച്ച് ഭാവിയിൽ ഈ ആശയത്തിന്റെ ഭാഗമാകുമെന്ന് അറിയിക്കുന്നവർക്ക് B+ സാക്ഷ്യപത്രവും ലഭിക്കും. കേരളത്തിന്റെ ഗാന്ധിയാണ് സുകുമാർ അഴീക്കോടെന്ന് പരിസ്ഥിതി പ്രവർത്തക മേധാ പട്കർ അഭിപ്രായപ്പെട്ടു. കണ്ണൂരിൽ സുകുമാർ അഴീക്കോട് പുരസ്കാരം എഴുത്തുകാരൻ M മുകുന്ദനിൽ നിന്ന് സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. തമിഴ് നോവലിസ്റ്റ് പെരുമാൾ മുരുകനും പുരസ്കാരം ഏറ്റുവാങ്ങി. കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡിൽ ബസ്സിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യാത്രക്കാരി മരിച്ചു. ഹാൻഡ്ലൂം കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ പാർട്ട് ടൈം ജീവനക്കാരി റോസ് ആണ് മരിച്ചത്. വന്നിറങ്ങിയ അതേ ബസ്സിന് മുന്നിലൂടെ മറികടക്കവെയാണ് ബസ്സിടിച്ചത്. ഇരിട്ടി മാക്കൂട്ടം ചുരംപാതയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് കണ്ണൂർ മുണ്ടയാട് സ്വദേശി മരിച്ചു. കുടകിലെ ഹോം സ്റ്റേ ഉടമ KN ബാലകൃഷ്ണനാണ് മരിച്ചത്. സംസ്കാരം വൈകിട്ട് കണ്ണൂർ പയ്യാമ്പലത്ത്. അമ്പലപ്പുഴയുടെ മുൻ സമൂഹ പെരിയോനും അമ്പലപ്പുഴ പേട്ടാസംഘം രക്ഷാധികാരിയുമായ കളത്തിൽ ചന്ദ്രശേഖരൻ നായർ അന്തരിച്ചു. 98 വയസ്സായിരുന്നു. 21 വർഷം ശബരിമല തീർത്ഥാടനത്തിന് അമ്പലപ്പുഴ സംഘത്തെ നയിച്ച ഇദ്ദേഹം 350-ലധികം തവണ ശബരിമല ദർശനം നടത്തിയിട്ടുണ്ട്. സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ നടത്തും. മുൻ DGP ഡോക്ടർ PG അലക്സാണ്ടറിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ജന്മനാടായ കൊല്ലം ആയൂർ കമ്പംകോട് ഓൾ സെയിന്റ്സ് മാർത്തോമാ പള്ളിയിൽ നടത്തി. സ്വർണവില വർദ്ധിച്ചു. പവന് 10,200 രൂപ കൂടി 123,120 രൂപയായി. 15,390 രൂപയാണ് 1 ഗ്രാമിന്റെ വില. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രം നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 നട അടയ്ക്കും. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കൊല്ലം ജില്ലയിൽ വേനൽ മഴയും ശക്തമായ കാറ്റും വ്യാപകമായ നാശനഷ്ടങ്ങളുണ്ടാക്കി. ശാസ്താംകോട്ടയിൽ കാറിന് മുകളിൽ മരം വീണെങ്കിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീടിന്റെ മേൽക്കൂര പറന്നുപോയി. പലയിടത്തും മരങ്ങൾ കടപുഴകിയത് കൃഷിനാശത്തിന് ഇടയാക്കി. വേനൽ മഴയിൽ എറണാകുളം ജില്ലയിലും വ്യാപക നാശനഷ്ടമുണ്ടായി. 10 വീടുകൾ തകർന്നു. തൃപ്പൂണിത്തറയിൽ മരം വീണ് കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി മേൽപ്പാലം നിർമ്മാണം പുരോഗമിക്കുന്ന കണ്ണൂർ ചാലയിൽ തിങ്കളാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും.

വാഹനങ്ങൾക്ക് പ്രത്യേക റൂട്ട് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂർ എരുമപ്പെട്ടി കടങ്ങോട് മേഖലയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 4 പേർക്ക് കടിയേറ്റു. 6 വയസ്സുകാരൻ ഉൾപ്പെടെയാണ് പരിക്കേറ്റത്. കൊല്ലം ചാത്തന്നൂരിൽ MDMA കടത്ത് പിടിക്കാൻ ശ്രമിച്ച പോലീസ് സംഘത്തിനു നേരെ പ്രതി കാറിടിച്ചു കയറ്റി. 1 പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ടൈം എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണനും സംഗീത പ്രഭുവും പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രാഹുൽ രാജ്.

0: എസി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണേജ് അഥവാ ബി ടി യു ഉള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണുംകണ്ടി വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണുംകണ്ടി
1: റീഗൽ ജ്വല്ലേഴ്സ്.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയിൽ സ്വർണ്ണ ഗ്രാമിന് 1,275 രൂപ വർദ്ധിച്ച് 15,390 രൂപ, പവന് 123,120 രൂപ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: Regal Jewelers manufactures and wholesalers. Regal Jewelers Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
4: Regal Jewelers Gold Rate ini naale raavile 10:30
1: Regal Jewelers
6: Gold Rate.
7: Gold Rate.
2: Regal Jewelers Maavu Road Kozhikode innathe swarnavila
3: prayojagar Regal Jewelers manufactures and wholesalers. Regal Jewelers Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram and Kozhikode.
8: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണുംകണ്ടി.
0: വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണുംകണ്ടി.

0: പ്രിയ ഗീതം.
1: ആകാശവാണി 103.6 റിയൽ എഫ് എം പ്രിയ ഗീതത്തിലേക്ക് എപ്പോഴത്തെയും പോലെ അത്രമേൽ പ്രിയത്തോടെ എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. നിങ്ങളിൽ പലരുടെയും ഇഷ്ടഗാനങ്ങൾ കേട്ടുകൊണ്ട് നമ്മളുടെ പ്രഭാതങ്ങൾ വളരെ മനോഹരമാക്കാം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കേണ്ട നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നറിയാം, എങ്കിലും ഒരിക്കൽ കൂടി പറയുകയാണ്: 0459236671 7 4. മറ്റൊരു നമ്പർ 2366176. മൊബൈൽ നമ്പർ 9447444800. പ്രിയഗീതത്തിലെ ആദ്യ ഗാനം ആസ്വദിക്കാം. ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന ചിത്രത്തിനു വേണ്ടി വിഷ്ണു മോഹൻ സിതാരയും സച്ചിൻ രാജ്, ജോയേഷ് എന്നിവർ ചേർന്ന് ആലപിച്ചത്. ആർ വേണുഗോപാലിൻ്റെ ഭാവനയിൽ വിരിഞ്ഞ മനോഹരമായ വരികൾക്ക് വിഷ്ണു മോഹൻ സിതാരയുടെ സംഗീതം.

0: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണുകണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണുകണ്ടി.
1: പ്രിയ ഗീതം.
2: ആകാശവാണി 103.6 റിയൽ എഫ്എം പ്രിയ ഗീതമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ആസ്വദിക്കാം. ഇഷ്ടം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനം. സച്ചിദാനന്ദൻ പുഴങ്കരിയുടെ വരികൾക്ക് മോഹൻ സിത്താരിയുടെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു 99/2001 മടപ്പള്ളി പ്രീ ഡിഗ്രി ബാച്ചിലെ അനീഷ് പാലൂളിപ്പാലത്തിന് വേണ്ടി അനീഫ് തിരുവള്ളൂർ.

0: എസി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ ബിടിയുയിലുള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണും കണ്ടി, വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണും കണ്ടി.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
5: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
1: പ്രിയ ഗീതം.
6: പ്രിയ ഗീതമാണ് ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയഗീതത്തിലെ അടുത്ത ഗാനം ആസ്വദിക്കാം. തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്നാലപിച്ച ഗാനം. ഗിരീഷ് പത്തഞ്ചേരിയുടെ ഭാവനയിൽ വിരിഞ്ഞ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ബാലുശ്ശേരി കൂട്ടാലിടയിൽ നിന്നും ശാന്ത നാരായണൻ.
7: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.

0: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
1: വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.

0: പ്രിയഗീതം.
1: പ്രിയഗീതത്തിലെ അടുത്ത ഗാനം ആസ്വദിക്കാം. കുന്നമംഗലത്ത് നിന്നും ഷീന ആവശ്യപ്പെട്ടത്, സ്നേഹമുള്ള സിംഹം എന്ന ചിത്രത്തിനു വേണ്ടി ആശാലത ആലപിച്ചത്. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാമിൻ്റെ സംഗീതം.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: എസി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണേജ് അഥവാ ബി ടി യു ഉള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി
0: പ്രിയ ഗീതം.
6: പ്രിയ ഗീതത്തിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പാലക്കാട് നിന്നും വരദ വർമ്മ. അഴകിയ രാമൻ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത ആലപിച്ചത്. കൈതപ്രത്തിന്റെ വരികൾക്ക് വിദ്യാസാഗരന്റെ സംഗീതം.
7: താനാ താനാ താനാ

0: ഇന്നത്തെ പ്രിയഗീതം ഇവിടെ സമാപിക്കുന്നു. പ്രിയഗീതത്തിലേക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ സ്നേഹം അറിയിക്കുന്നു.
1: പ്രിയഗീതം
2: ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. 1998 May 13 ഇന്ത്യ നടത്തിയ ആണവ പരീക്ഷണങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. ആണവ പരീക്ഷണങ്ങൾ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തെ വെളിപ്പെടുത്തിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. 5 തവണയും പുതുച്ചേരി മുഖ്യമന്ത്രിയായി അഖിലേന്ത്യാ NR കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോകനിവാസിലെ ചടങ്ങിൽ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസ് നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കുറ്റകൃത്യകാര്യങ്ങളിൽ പരസ്പര നിയമസഹായം നൽകുന്നത് സംബന്ധിച്ച് ഇന്ത്യയുമായി ഒപ്പുവച്ച കരാർ ഇന്നലെ നേപ്പാളിലെ പ്രതിനിധി സഭയിൽ അവതരിപ്പിച്ചു. നിയമനീതി പാർലമെന്ററി കാര്യമന്ത്രി ശോഭിത ഗൌതമാണ് കരാർ അവതരിപ്പിച്ചത്. കേന്ദ്ര ഗവൺമെന്റും ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റും ചേർന്ന് 8 കൺട്രി സ്ട്രാറ്റജിക് ഓപ്പർച്യൂണിറ്റീസ് പ്രോഗ്രാമിന് തുടക്കമിട്ടു. രാജ്യത്തെ IFAD പ്രവർത്തനങ്ങളെക്കുറിച്ച് തന്ത്രപരമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനും തിരിച്ചറിയുന്നതിനുമാണ് കൺട്രി സ്ട്രാറ്റജിക് ഓപ്പർച്യൂണിറ്റീസ് പ്രോഗ്രാം. സ്വർണവിലയിൽ വൻ വർധന. പവന് 10,200 രൂപ കൂടി 1,23,120 രൂപയായി. 15,390 രൂപയാണ് ഗ്രാമിന്റെ വില. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മേൽപ്പാല നിർമ്മാണം പുരോഗമിക്കുന്ന കണ്ണൂർ ചാലയിൽ തിങ്കളാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. വാഹനങ്ങൾക്ക് പ്രത്യേക റൂട്ട് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇരിട്ടി മാക്കൂട്ടം ചുരമ്പാതയിൽ കാർക്കൊക്കയിലേക്ക് മറിഞ്ഞ് കണ്ണൂർ മുണ്ടയാട് സ്വദേശി മരിച്ചു. കുടകിലെ ഹോംസ്റ്റേ ഉടമ KN ബാലകൃഷ്ണനാണ് മരിച്ചത്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. വൈകിട്ട് 7 റായ്പൂരിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സാപ്പിൽ മെസ്സേജുകൾ അയച്ചോളൂ. 9402244440 എന്ന നമ്പറിലേക്ക്. ശ്രീജ മണിയൂർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഒരു മറവത്തൂർ കനവ എന്ന ചിത്രത്തിൽ യേശുദാസും പുഷ്പവനവും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിൻ്റെ ഈണം.

0: എസി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ ബി ടി യു ഉള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
1: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
2: സുരക്ഷിതമായി മുന്നോട്ട് ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
5: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തച്ചിങ്ങനാടത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലെ ഹൈസ്കൂൾ യു പി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ്, കണക്ക്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഹിന്ദി എന്നീ വിഷയങ്ങൾക്ക് ട്യൂഷൻ നൽകുന്നതിനായി ട്യൂട്ടർമാരെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു.

0: താൽപ്പര്യമുള്ളവർ മെയ് 15 വൈകുന്നേരം 5 പെരിന്തൽമണ്ണ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷകൾ ലഭ്യമാക്കണം. ഫോൺ നമ്പർ പറയാം, 8547630139. മറ്റൊരു നമ്പർ 9495675595.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവർ ചോയ്സിൽ അടുത്ത ഗാനം അഭിലാഷ് മാങ്കാവ് ആവശ്യപ്പെട്ടതാണ്. അഭിമന്യു എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും ചിത്രയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് രവീന്ദ്രൻ.

0: ഏതെങ്കിലും AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ തീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണും കണ്ടിയിൽ.
1: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് സംരക്ഷിക്കാൻ 18,990 രൂപ മുതൽ പ്രീമിയം മോഡൽ സിമിനി ഹോബുകൾ കണ്ണും കണ്ടിയിൽ.
2: അസാപ്പിന്റെ മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ മെയ് 16 തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. രാവിലെ 10 ആരംഭിക്കുന്ന മേളയിൽ പ്രമുഖ കമ്പനികൾ പങ്കെടുക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന +2 ഡിഗ്രി PG യോഗ്യതയുള്ളവർ ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തണം. തൊഴിലവസരങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾക്കും ബന്ധപ്പെടാം. ഫോൺ നമ്പർ പറയാം, 9495 999 6669.
3: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: റിയൽ FM ക്ലോക്കിൽ സമയം 11 കഴിഞ്ഞ് 15:54. യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മാലൂരിലെ കാർത്തിക ആവശ്യപ്പെട്ട ഗാനമിത ദേശാടന കിളി കരയാറില്ല എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ONV യുടെ വരികൾ രവീന്ദ്രന്റെ ഈണം.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
5: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
6: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
7: കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതുന്നവർക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസ് ഇളവ് ലഭിക്കും. അഭിരുചി പരീക്ഷയും ഇന്റർവ്യൂവും അടിസ്ഥാനമാക്കിയാകും പ്രവേശനം. ഇന്റേൺഷിപ്പും പ്രാക്ടിക്കലും ഉൾപ്പെടെ ഒരു വർഷമാണ് കോഴ്സിന്റെ ദൈർഘ്യം. താൽപ്പര്യമുള്ളവർ May 20 അപേക്ഷ ഓൺലൈനായി നൽകണം. ഫോൺ നമ്പർ പറയാം, 0484-242-2275. നമ്പർ ഒരിക്കൽ കൂടി, 0484-242-2275.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന രഞ്ജിനി പ്രവീണിന് വേണ്ടി കൈമ്പാലം ഗാലക്സി യൂണിറ്റിലെ സിന്ധു, ബബിത, മിനി, സിൻസ, സുജിത, ശോഭിത എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനമിത് കാര്യസ്ഥനമെന്ന ചിത്രത്തിന് വേണ്ടി ബെന്നി ദയാലും സംഘവും പാടിയത്. കൈതപ്രതിന്റെ വരികൾ ബേണി ഇഗ്നേഷ്യസിന്റെ ഈണം.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
3: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി ഇഎംഐ പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
4: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തച്ചിങ്ങനാടത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലെ ഹൈസ്കൂൾ യു പി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ്, കണക്ക്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഹിന്ദി എന്നീ വിഷയങ്ങൾക്ക് ട്യൂഷൻ നൽകുന്നതിനായി ട്യൂട്ടർമാരെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ മെയ് 15 വൈകുന്നേരം 5 പെരിന്തൽമണ്ണ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷകൾ ലഭ്യമാക്കണം. ഫോൺ നമ്പർ പറയാം, 8547630139. മറ്റൊരു നമ്പർ 9495675595.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: യുവർ ചോയ്സിലെ അടുത്ത ഗാനം ബാബു ചിറ്റാരിപ്പറമ്പ് ആവശ്യപ്പെട്ടതാണ്. ഉത്തമൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ ഈണം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
3: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
2: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
3: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: മൊഡോണിയിൽ നിന്ന് റീന ബാബുരാജ് ആവശ്യപ്പെട്ട ഗാനം, മല്ലു സിംഗ് ചിത്രത്തിൽ യേശുദാസും ശ്രേയാ ഘോഷാലും പാടിയത്, മുരുകൻ കാട്ടാക്കടയുടെ വരികൾ, എം ജയചന്ദ്രന്റെ ഈണം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ
3: പുതിയ കരുക്കൾ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനമിത് പൂവച്ചൽ ഖാദറിന്റെ വരികൾ എസ് പി വെങ്കടേഷിന്റെ ഈണം ഗാനം ആവശ്യപ്പെട്ടത് എടവണ്ണപ്പാറയിൽ നിന്ന് അനുഷ.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്, സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
1: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: കുന്ദമംഗലത്ത് നിന്ന് ജീവൻ ആവശ്യപ്പെട്ട ഗാനം, കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, ചുനക്കര രാമൻകുട്ടിയുടെ വരിയിൽ ശ്യാമിന്റെ ഈണം.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന അനുവിന്ദ് സാറിന് വേണ്ടി പുതുക്കാട് നിന്നും തൊഴിലാളികൾ ആവശ്യപ്പെട്ട ഗാനമാണ് നാടോടി എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും മിൻമിനിയും ആന്റോയും അലക്സും പാടിയത്. ONB കുറുപ്പിന്റെ വരികൾ SP വെങ്കിടേഷിന്റെ ഈണം.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കാരപ്പറമ്പിലെ പ്രസാദിന്റെ ഇഷ്ടഗാനം കേൾക്കാം ഇനി. ജാക്ക്പോട്ട് എന്ന ചിത്രത്തിൽ ചിത്രയും കൃഷ്ണചന്ദ്രനും പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, ഇളയരാജയുടെ ഈണം.

0: ചോയ്സ് വീണ്ടും 3-2 കേൾക്കാം.
1: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ രാവിലെ ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരേസ് മക്കന്നയുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ചകൾ നടത്തിയതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയാനോ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തി. 2 ദിവസത്തെ ബ്രിക്സ് യോഗം നാളെയാണ് ആരംഭിക്കുന്നത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്ന കേസ് അന്വേഷിക്കാൻ CBI സംഘം രാജസ്ഥാനിലെത്തി. രാജസ്ഥാൻ പോലീസിന്റെ പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്ത 2 ഡസനോളം ആളുകളെ CBI ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ കോഴിക്കോട് പറമ്പ് ടെസ്കർ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷമാണ് പൊതുദർശനം ആരംഭിച്ചത്. ആകാശവാണിയുടെ 90th വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട് കോഴിക്കോട് നിലയം സംഘടിപ്പിക്കുന്ന മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഭാഗമായി കവിതയുടെ കാൽപ്പാടുകൾ എന്ന വിഷയത്തിൽ നിരൂപകൻ KV സജയ് സംസാരിച്ചു. PP ശ്രീധരനുണ്ണി ആമുഖ പ്രഭാഷണം നടത്തി. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി നട തുറന്ന് ദീപം തെളിയിക്കും. ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോളിൽ തുടർച്ചയായ 2 തവണയും ഈസ്റ്റ് ബംഗാളിന് കിരീടം. ഇന്നലെ സേതു FC സെസ ഫുട്ബോൾ അക്കാദമിയും ഓരോ ഗോളിന് സമനിലയിൽ പിരിഞ്ഞതോടെയാണ് ഈസ്റ്റ് ബംഗാളിന്റെ കിരീട നേട്ടം. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ്.

0: പാപ്പരമ്പ് കോഴിക്കോട്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
2: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. അഞ്ചാം തവണയും പുതുച്ചേരി മുഖ്യമന്ത്രിയായി അഖിലേന്ത്യാ എൻആർ കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. തമിഴ്നാട്ടിൽ ടി വി കെ ഗവൺമെന്റ് വിശ്വാസ വോട്ട് നേടി. കേരള മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് പ്രഖ്യാപിച്ചേക്കും. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന്. സ്വർണവിലയിൽ വൻ കുതിപ്പ്. ഇന്ന് മാത്രം പവന് വർദ്ധിച്ചത് 10,200 രൂപ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. അഞ്ചാം തവണയും പുതുച്ചേരി മുഖ്യമന്ത്രിയായി അഖിലേന്ത്യാ എൻആർ കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്നിവാസിലെ ചടങ്ങിൽ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസ്നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. എൻആർ കോൺഗ്രസിലെ മല്ലാടി കൃഷ്ണറാവു, ബിജെപിയിലെ എ നമശിവായും ഇതുവരെ ചടങ്ങിൽ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, പാർട്ടി ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് അടക്കം നേതാക്കളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് എൻഡിഎ സഖ്യം പുതുച്ചേരിയിൽ തുടർ ഭരണം ഉറപ്പിച്ചത്. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലെ ടി വി കെ ഗവൺമെന്റ് 144 എംഎൽഎമാരുടെ വിശ്വാസ വോട്ട് നേടി. 107 അംഗങ്ങളാണ് ടി വി കെയ്ക്ക്. കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകളായിരുന്നു ആവശ്യം. മുതിർന്ന നേതാക്കളുമായി ഏറെ നിർണായകമായ ചർച്ചകൾക്ക് ശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയുടെ പേര് ഇന്ന് പ്രഖ്യാപിച്ചേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 10 ദിവസമായിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയാത്തതിലെ ജനവികാരം എഐസിസി നേതൃത്വത്തെ വിശാല യോഗത്തിൽ ഗവൺമെന്റ് കേരള നേതാക്കൾ ഇന്നലെ അറിയിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മുതിർന്ന പാർട്ടി നേതാവ് സോണിയാഗാന്ധിയും കെപിസിസി നേതൃത്വവുമായി ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. അതിനാൽ തീരുമാനം വൈകില്ലെന്നാണ് റിപ്പോർട്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയ ശേഷമായിരിക്കും ഇന്ന് അന്തിമ തീരുമാനം. തുടർന്ന് ഘടകകക്ഷികളെ വിവരം ഔദ്യോഗികമായി അറിയിച്ച് പിന്തുണ തേടും. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാത്തതിനാൽ ഭരണസ്തംഭനം ഉണ്ടാകുമെന്നും മികച്ച വിജയം നേടിയ മുന്നണിക്കെതിരായി ജനവികാരം ഉയർന്നാൽ അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിന് മാത്രമായിരിക്കുമെന്നും ഘടകകക്ഷി നേതാക്കൾ എഐസിസി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന കാര്യം കോൺഗ്രസാണ് തീരുമാനിക്കേണ്ടതെങ്കിലും മുന്നണി നേതാക്കളുടെ അഭിപ്രായങ്ങൾ മാനിക്കണമെന്നാണ് ലീഗ് അടക്കം കക്ഷികളുടെ നിലപാട്. മലപ്പുറം പാണക്കാട് മുസ്ലിം ലീഗ് നേതൃയോഗം പൂർത്തിയായി. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം കാത്തിരിക്കുകയാണെന്നും പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഹൈക്കമാൻഡിൽ നിന്നും നിലപാട് അറിഞ്ഞ ശേഷം മുസ്ലിം ലീഗിന്റെ തീരുമാനം സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. 2 ദിവസത്തെ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലും സെക്രട്ടേറിയറ്റിലും എടുത്ത തീരുമാനങ്ങളും തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനവുമായിരിക്കും യോഗത്തിന്റെ മുഖ്യ അജണ്ടകൾ. പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണമെന്ന കാര്യത്തിലും യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ കോഴിക്കോട് പറമ്പ് ടെസ്കർ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് പൊതുദർശനം ആരംഭിച്ചത്. ഇന്നലെ വൈകിട്ട് പന്തല്ലൂർ മലയിൽ വ്യൂ പോയിന്റ് കാണാനെത്തിയ 7-അംഗ വിദ്യാർത്ഥി സംഘത്തിലെ 4 പേരാണ് മിന്നലേറ്റ് മരിച്ചത്. വെള്ളില സ്വദേശികളായ റഹീസ്, ബഹാസ്, സിയാദ്, ഫഹദ് എന്നിവരാണ് മരിച്ചത്. 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇവർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇന്ധനച്ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹന വ്യൂഹത്തിന്റെ എണ്ണം കുറച്ചു. അതേസമയം എസ്പിജി പ്രോട്ടോകോളുകൾ പ്രകാരം എല്ലാ അവശ്യ സുരക്ഷാ ക്രമീകരണങ്ങളും നിലനിർത്തിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തെ ആശ്രയിക്കുന്നത് കുറച്ചും പരിസ്ഥിതിക്ക് സുസ്ഥിര ബദലുകൾ സ്വീകരിച്ചും രാജ്യത്തിന് സാമ്പത്തിക ഭദ്രത നൽകണമെന്ന പ്രധാനമന്ത്രിയുടെ 7 അഭ്യർത്ഥനകൾക്ക് അനുസൃതമായാണ് തീരുമാനം. ഇലക്ട്രിക് വാഹനങ്ങൾ വ്യൂഹത്തിൽ ഉൾപ്പെടുത്താനും പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും വാഹന വ്യൂഹത്തിന്റെ എണ്ണം പകുതിയായി കുറച്ചു. 1998 മെയ് 13 ഇന്ത്യ നടത്തി

ആണവ പരീക്ഷണങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. ആണവ പരീക്ഷണങ്ങൾ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തെ വെളിപ്പെടുത്തിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. പരീക്ഷണങ്ങൾക്ക് ശേഷം ലോകം മുഴുവൻ ഇന്ത്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ഒരു ശക്തിക്കും ഇന്ത്യയെ നിശ്ചയദാർഢ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് നാം തെളിയിച്ചുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. കുറ്റകൃത്യ കാര്യങ്ങളിൽ പരസ്പര നിയമസഹായം നൽകുന്നത് സംബന്ധിച്ച് ഇന്ത്യയുമായി ഒപ്പുവച്ച കരാർ ഇന്നലെ നേപ്പാളിലെ പ്രതിനിധി സഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്രമന്ത്രി സോബിത ഗൌതമാണ് കരാർ അവതരിപ്പിച്ചത്. ഈ വർഷം ഫെബ്രുവരിയിലാണ് കരാർ ഒപ്പിട്ടത്. ഇരു രാജ്യങ്ങളിലെയും കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം, കോടതി വ്യവഹാരം, ജുഡീഷ്യൽ നടപടിക്രമങ്ങൾ എന്നിവ നിയമപരമായ മാർഗ്ഗങ്ങളിലൂടെ കൂടുതൽ ഫലപ്രദവും എളുപ്പവുമാക്കുക എന്നതാണ് കരാറിന്റെ പ്രധാന ലക്ഷ്യമെന്ന് സോബിത ഗൌതം മന്ത്രിസഭയെ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. പവന് 10,200 രൂപ കൂടി 1,20,000

0: പ്രധാന ലക്ഷ്യമെന്ന് ശോഭിത ഗൗതം മന്ത്രിസഭയെ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് സ്വർണവിലയിൽ വൻ കുതിപ്പ്. പവന് 10,200 രൂപ കൂടി 123,120 രൂപയായി. 15,390 രൂപയാണ് ഒരു ഗ്രാമിന്റെ വില. 6% സ്വർണം വെള്ളി ഇറക്കുമതി തീരുവ 15% ഉയർത്തിയത് സ്വർണത്തിന്റെ ഇറക്കുമതി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണിത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ രാവിലെ ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കെന്നയുമായി കൂടിക്കാഴ്ച നടത്തി. വിപണികൾ വൈവിധ്യവൽക്കരിക്കുന്നതിനും ഉറവിടങ്ങൾ കണ്ടെത്തുന്നതിനും മുൻഗണനാ ഇനങ്ങളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനും സേവന സമ്പദ്വ്യവസ്ഥ സുഗമമാക്കുന്നതിനുമായി ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ചകൾ നടത്തിയതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നാളെ ആരംഭിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ഇന്ത്യയിൽ എത്തിയത്. ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയാനോ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തി. 2 ദിവസത്തെ ബ്രിക്സ് യോഗം നാളെയാണ് ആരംഭിക്കുന്നത്. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ അധ്യക്ഷനാകും. വിദേശകാര്യമന്ത്രിമാർക്ക് പുറമെ അംഗരാജ്യങ്ങളിലെയും പങ്കാളി രാജ്യങ്ങളിലെയും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുന്ന അംഗരാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ പരസ്പര താൽപര്യ ആഗോള പ്രാദേശിക വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറും. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്ന കേസ് അന്വേഷിക്കാൻ സിബിഐ സംഘം രാജസ്ഥാനിലെത്തി. രാജസ്ഥാൻ പോലീസിന്റെ പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്ത 2 ഡസനോളം ആളുകളെ സിബിഐ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. സിക്കറിലെയും സമീപ പ്രദേശങ്ങളിലെയും 100 കണക്കിന് ആളുകളെ രാജസ്ഥാൻ പോലീസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു വരികയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതിനെതിരെ സംസ്ഥാനത്ത് SFI നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. കണ്ണൂരും പാലക്കാടും കോഴിക്കോടും പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചു. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകർ പിരിഞ്ഞു പോകാത്തതിനെ തുടർന്ന് പാലക്കാട്ട് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇന്ത്യൻ റഗ്ബി ടീമിൽ ഇടം നേടുന്ന ആദ്യ കേരള വനിതാ കായിക താരമായി മാറിയിരിക്കുകയാണ് പാലക്കാട് നെന്മാറ സ്വദേശിയായ KP ആതിര. തൃശൂർ റഗ്ബി അസോസിയേഷന് കീഴിൽ പരിശീലിക്കുന്ന ആതിര ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കെന്റിൽ കാസ സെവൻസ് ടൂർണമെന്റിന്റെ ഇന്ത്യൻ ടീമിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: ബാസ്കറ്റ്ബോളിൽ പരിശീലനം നേടാനാണ് ആതിര തൃശൂർ വിമല കോളേജിൽ എത്തുന്നത്. ഇവിടെ നിന്നാണ് തന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച റഗ്ബിയിലേക്കുള്ള വഴി തുറക്കുന്നത്. കോളേജിനായി കാലിക്കറ്റ് സർവകലാശാല ഗെയിംസിൽ സ്വർണം നേടിയ ആതിര പിന്നീട് സർവകലാശാലയ്ക്കായി ദേശീയ സർവകലാശാല മീറ്റിൽ ജേഴ്സി അണിഞ്ഞു. തുടർന്ന് കേരളത്തിനായി കളത്തിലിറങ്ങി. മാസ്റ്റേഴ്സ് ടൂർണമെന്റിനായി പുറത്തെടുത്ത പ്രകടനമാണ് ഒടുവിൽ ഇന്ത്യൻ ടീമിലേക്ക് വഴി തുറന്നത്. നിലവിൽ ഇന്ത്യൻ ക്യാമ്പിൽ വിദേശ കോച്ച് പോളിന് കീഴിലാണ് ആതിര പരിശീലനം നടത്തുന്നത്. 14 താഷ്കണ്ടിലേക്ക് തിരിക്കും. 16-ഉം 17-ഉമാണ് മത്സരം.
0: ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിക്കുന്ന മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026-ന്റെ ഭാഗമായി കവിതയുടെ കാൽപ്പാടുകൾ എന്ന വിഷയത്തിൽ സാഹിത്യ നിരൂപകൻ KV സജയ് സംസാരിച്ചു. കവി PP ശ്രീധരനുണ്ണി ആമുഖ പ്രഭാഷണം നടത്തി. അല്പസമയത്തിനകം പാട്ടിന്റെ പട്ടുനൂലിഴകൾ എന്ന വിഷയത്തിൽ ഗായകൻ VT മുരളി സംസാരിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. വൈകിട്ട് 7:00 റായ്പൂരിലാണ് മത്സരം. പുതിയ അധ്യയന വർഷത്തിൽ പുനരുപയോഗ സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ ജില്ലാ ശുചിത്വ മിഷൻ റിയൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കമിട്ടു. വിദ്യാർത്ഥികളിൽ പുനരുപയോഗ ശീലം വളർത്തുക, മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിത ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം എന്നിവ ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 5-ാം തവണയും പുതുച്ചേരി മുഖ്യമന്ത്രിയായി അഖിലേന്ത്യാ NR കോൺഗ്രസ് നേതാവ് N രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. തമിഴ്നാട്ടിൽ TVK ഗവൺമെന്റ് വിശ്വാസവോട്ട് നേടി. കേരള മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് പ്രഖ്യാപിച്ചേക്കും. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന്. സ്വർണവിലയിൽ വൻ കുതിപ്പ്. ഇന്ന് മാത്രം പവന് വർദ്ധിച്ചത് 10,200 രൂപ. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്, സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

എഫ് എം പ്രധാന വാർത്തകൾ. ഇന്ധന ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹന വ്യൂഹത്തിന്റെ എണ്ണം കുറച്ചു. അതേസമയം എസ് പി ജി പ്രോട്ടോകോളുകൾ പ്രകാരം എല്ലാ അവശ്യ സുരക്ഷാ ക്രമീകരണങ്ങളും നിലനിർത്തിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ്. ഇക്കാര്യത്തിൽ ചർച്ചകൾ പൂർത്തിയായതായും പ്രഖ്യാപനം ഡൽഹിയിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം പാണക്കാട്ട് മുസ്ലിം ലീഗ് നേതൃയോഗം പൂർത്തിയായി. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം കാത്തിരിക്കുകയാണെന്നും പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയിയുടെ നേതൃത്വത്തിൽ ടി വി കെ ഗവൺമെന്റ് 144 എംഎൽഎമാരുടെ വിശ്വാസ വോട്ട് നേടി. കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകളായിരുന്നു ആവശ്യം. നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതിനെതിരെ സംസ്ഥാനത്ത് എസ് എഫ് ഐ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. കണ്ണൂരും പാലക്കാട്ടും കോഴിക്കോടും പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചു. പ്രവർത്തകർ പിരിഞ്ഞു പോകാത്തതിനെ തുടർന്ന് പാലക്കാട്ട് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം ലക്ഷണങ്ങളോടെ കോഴിക്കോട് സ്വദേശിയായ കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 9 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ അറിയിച്ചു. കണ്ണൂർ നഗരത്തിൽ വേനലിൽ റോഡുകളിൽ സേവനമനുഷ്ഠിക്കുന്ന ട്രാഫിക് പോലീസിന് സൺഗ്ലാസുകൾ വിതരണം ചെയ്തു. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ രാജ് ഉദ്ഘാടനം ചെയ്തു. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. വൈകിട്ട് 7:30 റായ്പൂരിലാണ് മത്സരം. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്. ആകാശവാണി 103.6 റിയൽ എഫ് എം. അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: 26 മൂന്നാം ദിവസം
1: ആരാ വന്നോളൂ.
2: മേഡത്തിന് എന്നെ മനസ്സിലായോ?
1: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടതുപോലെ. പേര് ഞാൻ മറന്നു.
2: റിസർച്ച് ഫെലോ ആണ്, മാധവൻ സാറിനെ സഹായിക്കുന്ന.
1: ഓ, അരുൺ.
2: എന്നാ റൂമിലേക്ക് മാറ്റിയത്?
1: ഒരാഴ്ചയേ ആയിട്ടുള്ളൂ.
2: അഡ്മിറ്റ് ആയിട്ട് മൂന്നാഴ്ചയായില്ലേ?
1: മൂന്നാഴ്ച.
2: വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. സാറിന് ഇത് സംഭവിക്കുമ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ കിട്ടിയ ബസ് നേരെ ഇങ്ങോട്ട് പോന്നു. സാറിന് ഇപ്പൊ എങ്ങനുണ്ട്?
1: കണ്ടില്ലേ, ഒരനക്കോ ഇല്ലാതെ ഒരേ കിടപ്പ, സംസാരിക്കാൻ കഴിയില്ല.
2: ശരിക്കും എന്താ സംഭവിച്ചത്?
1: അതറിയാവുന്ന ഏക വ്യക്തി മിണ്ടാനാവാതെ കിടക്കല്ലേ.
2: എന്തായാലും നല്ല ഹോസ്പിറ്റലല്ലേ, എല്ലാം ശരിയാവും.
1: ആ ഒരു വിശ്വാസത്തിലാ ഞാനും.
2: ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അതും സാറിനെ പോലെ ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
1: അതേക്കുറിച്ച് ഒന്നും ഓർമ്മിപ്പിക്കരുത് അരുൺ, അതൊരു ദുസ്വപ്നം പോലെ ഞാൻ മറക്കാൻ ശ്രമിക്കുക.
2: സർജറി സക്സസ് ആണെന്നാണല്ലോ കേട്ടത്.
1: ജീവൻ തിരിച്ചു കിട്ടി, അത്ര തന്നെ.
2: മേഡത്തിൻ്റെത് ഒരു പേഴ്സണൽ ലോസ് ആണെങ്കിൽ ഞങ്ങളുടേതൊരു പ്രൊഫഷണൽ ലോസാണ്. ഒരു നാഥനില്ലാത്ത അവസ്ഥ. സാറിൻ്റെ പരീക്ഷണങ്ങൾ വിജയിച്ചു എന്നറിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ എത്രമാത്രം സന്തോഷത്തിലായിരുന്നു എന്നറിയോ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആകെ ആഘോഷമായിരുന്നു.
1: എല്ലാ സന്തോഷവും കൂടി ഒരുമിച്ച് കൊടുക്കണ്ടെന്ന് ദൈവം കരുതിയിട്ടുണ്ടാവും.
2: സാറിൻ്റെ എത്രയോ വർഷത്തെ അധ്വാനമായിരുന്നു ആ പ്രൊജക്ട്.
1: ഊണമുറക്കവുമില്ലാതെ പണിയെടുത്തിട്ടും ഫലം ഉണ്ടായില്ലല്ലോ എന്നറിയുമ്പോഴാ.
2: സമാധാനമായിട്ടിരിക്കും മാഡം. ആ പ്രൊജക്ട് തുടർന്നു കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്.
1: പക്ഷേ അദ്ദേഹം
2: ഇക്കാര്യത്തിൽ ചില വിവരങ്ങൾ തന്ന് മാഡത്തിന് ഞങ്ങളെ സഹായിക്കാനാവും. അതിനുകൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്.
1: എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ ഒരു പേടിയില്ലായിരുൻ.
2: സാറ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു മാഡത്തിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച്.
1: ഒരു ശാസ്ത്രജ്ഞന്റെ ജീവിത ലക്ഷ്യം തന്നെ തന്റെ പരീക്ഷണം വിജയിക്കണം എന്നതാണല്ലോ. അവിടെ ഞങ്ങൾക്കൊന്നും ഒരു സ്ഥാനമില്ല.
2: അതും ശരിയായിരിക്കാം.
1: ഞാൻ പറയുന്നത് അരുണിന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല.
2: ഞാൻ കല്യാണം കഴിക്കാത്തത് ശാസ്ത്രജ്ഞനാവാൻ തീരുമാനിച്ചത് കൊണ്ടൊന്നുമല്ല.
1: മറ്റു ജോലി പോലെയല്ലോ നിങ്ങളുടേത്.
2: സാറിന്റെ ജോലിയുടെ സ്വഭാവം അറിഞ്ഞിരുന്നെങ്കിൽ മാഡം വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നില്ല എന്നാണോ?
1: അറിയില്ല.
2: ഞങ്ങളെപ്പോലുള്ളവരുടെ കൂടെ കഴിയണമെങ്കിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും.
1: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചോ ഒരു ശാസ്ത്രജ്ഞന്റെ ജോലിയെക്കുറിച്ചോ ഒന്നും അറിയാത്ത ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു ഞാൻ.
2: അത് പോട്ടെ, മാഡത്തിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അന്നുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?

ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും മാധവ്, അബ്ദുല്ല നന്മണ്ട, തങ്കമ്മ, എൽ സി സുകുമാരൻ, നളിനി, ദീപ പി എം, അരുൺ, പ്രദീപ് ഗോപാൽ. നിർവഹണ സഹായം

അന്നൊക്കെ മാധവ് ഒരുപാട് സംസാരിക്കുകയായിരുന്നു, പുഴകളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ഒക്കെ. എന്തു കാര്യവും സരസമായി പറഞ്ഞു ബോധ്യപ്പെടുത്താൻ മാധവിനൊരു പ്രത്യേക കഴിവ്.

0: എന്താ ക്ഷീണിച്ചോ?
1: പിന്നെ ക്ഷീണിക്കാതെ, രാവിലെ 8 മണിക്ക് ഇതിൽ കയറിയതല്ലേ, ഇപ്പോ 3 മണി.
0: അതിന് വണ്ടി ഓടിച്ചത് ഞാനല്ലേ. നളിനി നല്ല ഉറക്കത്തിലായിരുന്നു. 1-2 വെള്ളച്ചാട്ടം കാണിച്ചു തരാൻ ഞാൻ എത്ര തവണ വിളിച്ചു, എവിടെ? നല്ല ഉറക്കം, പിന്നെ വിളിക്കാൻ തോന്നിയതുമില്ല.
1: അതൊക്കെ ഇനിയും കാണാലോ. ഇതിലൂടെ എത്ര തവണ നമ്മൾ ഇനി പോവാനിരിക്കുന്നു.
0: ശരിയായിരിക്കാം, പക്ഷേ സയൻസിൽ ഒരു തിയറി ഉണ്ട്.
1: തിയറിയോ? അതെന്താ?
0: ഇപ്പോ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു പുഴ കാണുകയാണെന്ന് വിചാരിച്ചോ.
1: വിചാരിച്ചു.
0: നമ്മൾ പിറ്റേന്നും അതേ സ്ഥലത്ത് ആ പുഴ കാണുന്നു എന്ന് വിചാരിക്കുക. അത് ഒരേ പുഴ തന്നെയായിരിക്കുമോ?
1: ആയിരിക്കുമല്ലോ. എന്താ സംശയം?
0: അല്ല,
1: അത് കൊള്ളാം. അത് പിന്നെ ഏത് പുഴയാ?
0: നമ്മൾ ഇപ്പൊ കാണുന്നതാവില്ല അടുത്ത നിമിഷം.
1: എനിക്കിതൊന്നും മനസ്സിലാവണില്ല കേട്ടോ.
0: ഇപ്പോ ദേ ആ സൂര്യനൊന്ന് നോക്കിക്കേ.
1: അതെന്താ ഇത്ര നോക്കാൻ? എന്നും കാണുന്നതല്ലേ, ഇന്നും ഇന്നലെയൊക്കെ.
0: ഇന്നലത്തെ സൂര്യൻ, അത് ഇന്നലത്തേത്, ഇത് ഇന്നത്തേത്.
1: ഇത് തമ്മിൽ ഒരു വ്യത്യാസവും എനിക്ക് തോന്നുന്നില്ല.
0: ഇന്നലത്തെ സൂര്യനേക്കാൾ ഒരു ദിവസം പ്രായം കൂടുതലുണ്ട് ഇന്നത്തെ സൂര്യന്.
1: ഓ, അങ്ങനെ
0: അങ്ങനെ. പിന്നെ ഒരേ പുഴയിൽ 2 തവണ ഇറങ്ങാൻ കഴിയില്ല എന്ന് പറയണതും അതുകൊണ്ടാ.
1: എനിക്കിതൊന്നും തലയിൽ കയറില്ല കേട്ടോ, പറഞ്ഞേക്ക.
0: സയൻസേ, അത് ഒരു അത്ഭുതമാണ്.
1: അത് നിങ്ങള് ശാസ്ത്രജ്ഞന്മാർക്ക്.
0: ഏറ്റവും വലിയ അത്ഭുതം പ്രകൃതി തന്നെയാ. ഇപ്പൊ ഉദാഹരണമായി, നമ്മൾ ഒരു ചെടി നടുകയാണെന്ന് വിചാരിക്കൂ.
1: വിചാരിച്ചു.
0: ഒരു മാസം കഴിഞ്ഞു നോക്കിയ എന്താ കാണുക?
1: ഒരു മാസം പ്രായമായ ചെടി
0: സമ്മതിച്ചിരിക്കുന്നു.
1: എന്താ കളിയാക്കുക?
0: കളിയാക്കിയതൊന്നും അല്ല നളിനി. ഒരു കാര്യം നമ്മൾ നോക്കുമ്പോ സയൻസ് നിരീക്ഷിക്കുകയാണ്, അതായത് ഒബ്സർവേഷൻ.
1: ഓ, ഇതിൽ എന്താ ഇത്ര നിരീക്ഷിക്കാനുള്ളത്?
0: ഉണ്ടല്ലോ, ചെടി വളരുന്നതിനേക്കാൾ വേഗത്തിൽ വളരുന്നത് കളകളാണ്. അതിൽ നിന്ന് എന്താ പഠിക്കാനുള്ളത്?
1: ചെടിക്ക് പകരം കളയുണ്ടാക്കണമെന്നാണോ?
0: എന്നോട് ചോദ്യം ചോദിച്ച് എന്നെ വേണം പറയാൻ?
1: ഞാനിതൊന്നും ആലോചിക്കാറില്ലേ. ചെടിക്ക് വെള്ളവും വളവും കൊടുക്കണം, കള പറിച്ചു കളയണം.
0: ആ കളകൾക്ക് നമ്മൾ വെള്ളവും വളവും ഒന്നും കൊടുക്കുന്നില്ല, എന്നിട്ടും അത് നമ്മൾ നട്ടു നനച്ചുണ്ടാക്കുന്ന ചെടിയേക്കാൾ ശക്തിയിൽ വേഗത്തിൽ വളരുന്നു. അതെന്തുകൊണ്ടായിരിക്കും?
1: എനിക്കറിയില്ല.
0: കളയുടെ ഉള്ളില് വളർച്ച വേഗത്തിലാക്കുന്ന എന്തോ ഒന്നുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിച്ചാല് എന്ത് സംഭവിക്കും?
1: ഇതെന്താ, ബയോളജി ക്ലാസ്സോ? അത് കണ്ടുപിടിച്ചാൽ എന്താ?
0: പറയാം, ലോകത്ത് ഭക്ഷ്യക്ഷാമം എന്നൊന്നും ഉണ്ടാവില്ല, അതായത് പട്ടിണി തുടച്ചു നീക്കപ്പെടും.
1: ആണോ? ശരിക്കും?
0: ശരിക്കും. കളകളുടെ വളർച്ച വേഗത്തിലാക്കുന്ന ഘടകം കണ്ടുപിടിച്ച് അത് വിളകൾക്ക് നൽകിയാൽ ഉൽപാദനം 10 മടങ്ങ് വർദ്ധിക്കും. മനസ്സിലാവുന്നുണ്ടോ?
1: എന്നാ പിന്നെ അതങ്ങ് കണ്ടുപിടിക്കൂന്നേ.
0: ഭാഗ്യം, അനുമതി കിട്ടിയല്ലോ, ഇനി കണ്ടുപിടിക്കാട്ടോ.
1: പിന്നെ എന്നെ കളിയാക്കുക അല്ലേ?
0: ഒരു കണ്ടുപിടുത്തവും എളുപ്പത്തിൽ നടന്നിട്ടില്ല, നടത്താൻ കഴിയേയില്ല.
1: ആണോ?
0: സംശയം എന്താ? മനുഷ്യൻ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത് പ്രകൃതിയല്ലേ?
1: അതെ.
0: എന്നിട്ടോ? പ്രകൃതിയിലെ ഏതെങ്കിലും നിറമോ മണമോ അവന് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
1: ഇല്ലേ.
0: ഇല്ല, പ്രകൃതിയിൽ ഉള്ളതിനെ അനുകരിക്കാൻ മാത്രമേ മനുഷ്യർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. വേറൊന്ന് ചോദിച്ചോട്ടെ?
1: ചോദിക്കൂ.
0: പക്ഷികൾ എങ്ങനെയാ 1000-ക്കണക്കിന് കിലോമീറ്ററുകൾ ദേശാടനം നടത്തുന്നത്?
1: അത് ശരിയാണല്ലോ.
0: ഇനി വേറൊന്ന്, നമ്മൾ കൃത്രിമമായിട്ട് ഒരു പഴവോ പൂവോ

0: ഉണ്ടാക്കിയെന്ന് വിചാരിക്കൂ. ഏതെങ്കിലും ഒരു തേനീച്ച അതിൽ വന്നിരിക്കുമോ?
1: ഇല്ല.
0: ഇല്ല, അതാ പറഞ്ഞത്, മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന്.
1: ഇതൊക്കെ കേൾക്കുമ്പോ എന്റെ തല പെരുക്കുന്നു. എന്നെ വെറുതെ വിട്ടേക്ക്.
0: ശാസ്ത്രബോധം തൊട്ടു വേണ്ടിയിട്ടില്ലാത്ത ഒരു ഭാര്യയാണല്ലോ ഈശ്വര എനിക്ക് കിട്ടിയത്.
1: എന്താ എന്താ എന്താ എന്തോ പറഞ്ഞോ?
0: ഒന്നും പറഞ്ഞില്ലേ. ദൂരെ ആ മലയിലേക്ക് ഒന്ന് നോക്ക്, ഒരു ചായത്തോട്ടം കാണുന്നുണ്ടോ അവിടെ?
1: ചായത്തോട്ടോ? എവിടെ?
0: ദേ അവിടെ കാണുന്നില്ലേ?
1: ആ കാണുന്നുണ്ട് കാണുന്നുണ്ട്. അല്ല ഇനി ആ ചായത്തോട്ടത്തിന് എന്താ പ്രത്യേകത?
0: ചായത്തോട്ടത്തിൽ ചായച്ചെടികൾ ഉണ്ടാവും.
1: അപ്പോ ആവശ്യത്തിന് കുറച്ച് ഇലനുള്ളി തിളപ്പിച്ചാൽ മതിയല്ലോ, ചായപ്പൊടിയുടെ ചെലവില്ല.
0: മോളെ തല വെയില് കൊള്ളാതെ നോക്കണേ.
1: എന്താ?
0: ചായയില തിളപ്പിച്ചാ കിട്ടുന്ന വെള്ളത്തിന് ചായയുടെ ഒരു ഗുണവും ഉണ്ടാവില്ല.
1: പിന്നെ
0: സംശയമുണ്ടെങ്കിൽ തിളപ്പിച്ച് കുടിച്ചു നോക്കേ, പിന്നെ ജീവിതത്തിൽ ചായ കുടിക്കില്ല.
1: അപ്പൊ പിന്നെ ചായക്ക് നിറവും മണവും കിട്ടുന്നത് എങ്ങനെയാ?
0: നമ്മള് ഈ എസ്റ്റേറ്റിലല്ലേ ജീവിക്കാൻ പോണത്, എല്ലാ കാര്യവും ഇപ്പൊ പറഞ്ഞാ പിന്നെ നാളെയും മറ്റന്നാളും പറയാൻ ഒന്നും ഉണ്ടാവില്ല.
1: ഓ, നമ്മൾ എപ്പോഴാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്താ?
0: ഏറിയാൽ ഒരു 15 മിനിറ്റ്.

0: വണക്കം മാഡം.
1: വണക്കം, ആരാ?
0: ഞാൻ തങ്കമ്മ.
1: ഓ, ഇത് കുറെ പേരുണ്ടല്ലോ.
0: ആ, കിച്ചണിന്റെ ചാർജ് എനിക്ക്.
1: ഓ,
0: അത് അച്ചുവേട്ടൻ. അച്ചുവേട്ടാ, ഇങ്ങ വാ.
2: വണക്കം മാഡം.
0: ഓ, വണക്കം. ഈ ഗാർഡൻ മൊത്തം നോക്കുന്നത് അച്ചുവേട്ടാ. ഇത് ക്ലീൻ ചെയ്യാൻ കുമുദം. കുമുദം, ഇങ്ങ വാ. മാഡം ഇരിക്ക, ഇങ്ങ വാ കണ്ണാ.
3: വണക്കം മാഡം.
1: വണക്കം.
0: ഇസ്ത്രിയെല്ലാം അവള് നോക്കും. മർദകം, ഇങ്ങ വാ മർദകം. മാഡം ഇരിക്ക്.
3: വണക്കം മാഡം.
1: വണക്കം. അപ്പോ എന്റെ പണിയോ?
0: ഈ ബംഗ്ലാവിൽ കൊച്ചമ്മമാർ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല മാഡം. ഒരു സ്പൂൺ കീഴെ വീണാൽ പോലും എടുക്കരുത്. സൂപ്പർവൈസർ അറിഞ്ഞാൽ നമ്മളെ ബാക്കി വെക്കില്ല.
1: തങ്കമ്മേ.
0: ഓ മാഡം.
1: അതിനെ ഞാൻ സൂപ്പർവൈസറോടൊന്നും പറയാൻ പോണില്ല.
4: നളിനി, ഇവരോടൊന്നും തർക്കിക്കാൻ നിൽക്കണ്ട. ബ്രിട്ടീഷുകാരുടെ കാലത്തെ ചിട്ടകളാ. എന്തിനു ഏതിനും ജോലിക്കാരുണ്ടാവും. അവരുടെ ജോലി ചെയ്ത് അവർ പോയിക്കൊള്ളും.
1: മാധവ് പ്ലീസ്, എനിക്ക് കിച്ചണിൽ എക്സ്പെരിമെന്റ് നടത്താനൊക്കെ നല്ല ഇഷ്ടാ. നാട്ടിലായിരുന്നപ്പോ ഒരു യൂട്യൂബ് കുക്കറി ചാനൽ വരെ ഞാൻ കൊണ്ടു നടന്നിരുന്നു.
4: യൂട്യൂബ് ചാനല് ഇവിടെ നടത്തുന്നതിൽ ഒരു തടസ്സവും.
1: എന്താ മാധവ്, ഞാൻ കുക്ക് ചെയ്യാതെ എങ്ങനെയാ ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ ഇടാ?
4: തൽക്കാലം അവര് പറയുന്നത് പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. ഇക്കാര്യത്തില് നമ്മൾ വാശി പിടിച്ച പാവങ്ങളുടെ ജോലി പോകും, അറിയോ?
1: മാധവ്, കുക്കിംഗ് എനിക്കൊരു പാഷനാ. സ്വന്തം കൈകൊണ്ട് മാധവന് ഭക്ഷണം ഉണ്ടാക്കി തരണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ?
4: അങ്ങനെയൊക്കെ ചോദിച്ചാ അല്ല, പക്ഷേ കൊല്ലങ്ങളായി ഞാൻ ഇവര് വെച്ച് വിളമ്പിത്തരുന്ന ഭക്ഷണം തന്നെയാ കഴിക്കാറുള്ളത്.
1: മാധവനത് പറയാം. 24 മണിക്കൂറും റിസർച്ച് എന്ന് വിചാരിച്ച് നടക്കുന്ന ആക്ക് എങ്ങനെയാവാലോ?
4: അതേ, നീ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത് കേട്ടോ. ഞാൻ പോവാണ്, എനിക്ക് അല്പം തിരക്കുണ്ട്.
1: സ്വന്തമായിട്ടൊരു ചായ ഉണ്ടാക്കാൻ കൂടി പറ്റില്ലെന്നോ? ഈശ്വരാ.

0: മാധവ് എന്താ ആലോചിക്കുന്നേ?
1: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല.
0: പറഞ്ഞോളൂന്നേ.
1: നളിനി, എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണത്തിന് സമ്മതിച്ചത്?
0: എന്താ മാധവ് ഇപ്പോ അങ്ങനെ ഒരു സംശയം?
1: ഒരു ശാസ്ത്രജ്ഞന്റെ ഭാര്യ ജീവിതത്തിൽ പല ത്യാഗങ്ങളും സഹിക്കാൻ തയ്യാറാവണം.
0: എന്നുവെച്ചാല്
1: ഞാൻ ചെടികളെ പറ്റിയാണ് ഗവേഷണം നടത്തുന്നത്.
0: അത് അതിനെ കാണാൻ വന്ന ദിവസം തന്നെ പറഞ്ഞതാണല്ലോ.
1: ആ, തേയിലത്തോട്ടത്തിൽ ഒരുപാട് കീടനാശിനികൾ തളിക്കുന്നുണ്ടെന്ന് അറിയാലോ?
0: അറിയാം.
1: അവിടെ കൊതുകുകളില്ലാത്തതിന് കാരണം ഈ കീടനാശിനികളാണ്.
0: ഓ,

0: അതാ ഇവിടെ കൊതുകില്ലാത്തതല്ലേ.
1: നളിനി, രോഗങ്ങൾ വരാത്ത പ്രതിരോധ ശക്തിയുള്ള തേയിലച്ചെടികൾ വളർത്തിയെടുക്കുകയാണ് എന്റെ ഗവേഷണ ലക്ഷ്യം.
0: അതെങ്ങനെയാ?
1: നളിനി, ഞാൻ പറയുന്ന കാര്യങ്ങള് ശ്രദ്ധിച്ചു കേൾക്കണോ? ഏക്കർ കണക്കിന് തോട്ടങ്ങളില് ഹെലികോപ്റ്ററിലാണ് കീടനാശിനി തളിക്കാറുള്ളത്.
0: അത് ഞാൻ കേട്ടിട്ടുണ്ട്.
1: ഉണ്ടല്ലോ, ഇങ്ങനെ കീടനാശിനിയുടെ അംശം കൂടുതലുള്ള ചായപ്പൊടി വിദേശ രാജ്യങ്ങൾ വാങ്ങാറില്ല.
0: ആണോ?
1: കഴിഞ്ഞ തവണ 10 ഷിപ്പുകളാണ് ഇങ്ങനെ തിരിച്ചയക്കപ്പെട്ടത്. ഗവൺമെന്റിന് കോടികളുടെ നഷ്ടമുണ്ടായി.
0: ഓ,
1: അതുകൊണ്ടാണ് കീടനാശിനി ഇല്ലാത്ത ചായച്ചെടികൾ വളർത്തിയെടുക്കാൻ ഗവേഷണത്തിനായി കോർപ്പറേറ്റുകൾ മുതൽ മുടക്കുന്നത്.
0: അപ്പോ ശരിക്കും മാധവന്റെ ജോലി എന്താ?
1: അറിയില്ലല്ലേ. ഗവേഷണം. കീടനാശിനി ഉപയോഗിക്കാത്ത പ്രതിരോധ ശക്തിയുള്ള തേയിലച്ചെടികൾ വികസിപ്പിച്ചെടുക്കുക, അതാണ് എന്റെ പ്രോജക്റ്റ്.
0: അതിന് എത്ര കാലം വേണ്ടിവരും?
1: അത് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഇപ്പോ തന്നെ, അല്ലെങ്കിൽ നാളെ, ചിലപ്പോ അതിന് കഴിഞ്ഞില്ലെന്നും വരാം.
0: അപ്പോ
1: ഇതൊരു തപസ്സാണ്. ഊണും ഉറക്കവും ഇല്ലാത്ത 100% ശ്രദ്ധ വേണ്ടുന്ന ഡെഡിക്കേറ്റഡ് ആയ ഒരു വർക്ക്. അതെ, ഒരു സാധാരണ ഭർത്താവിനെ പോലെ എന്നെ കാണരുത്.
0: മാധവ്,
1: കുട്ടി, ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിനോ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. ജോലിക്കിടയിൽ എന്നെ ഒരിക്കലും ശല്യപ്പെടുത്തരുത്. ഞങ്ങൾ മറ്റൊരു ലോകത്താണ്, പരീക്ഷണങ്ങളുടെ ലോകത്ത്.
0: ഇതൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നു.
1: ഞാൻ മാത്രല്ല, ലോകത്തിലെ 100 ശാസ്ത്രജ്ഞന്മാരാണ് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഈ പരീക്ഷണങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്.
0: മാധവ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേറെ ആരെങ്കിലും ഇതേ പരീക്ഷണം നടത്തുന്നുണ്ടോ?
1: ഉണ്ടല്ലോ, ഡയറക്ടർ സുബ്രഹ്മണ്യ സാറ്.
0: ഓ, അപ്പോ അദ്ദേഹം ആദ്യം കണ്ടുപിടുത്തം നടത്തിയാലോ?
1: ജൂനിയറോ സീനിയറോ എന്ന് നോക്കിയിട്ടല്ല ഒരു ഗവേഷണത്തിൽ വിജയിക്കുക. ആര് കണ്ടുപിടിച്ചാലും അത് മറ്റുള്ളവർ അംഗീകരിക്കണം.
0: ഓ, അങ്ങനെ. അപ്പോ ഈ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഞാൻ ഒറ്റയ്ക്ക് അല്ലേ?
1: എന്താടോ, ലാബും ബംഗ്ലാവൊക്കെ തൊട്ടടുത്തല്ലേ, സമയമുള്ളപ്പോ ഞാനിങ്ങ് വരില്ലേ തന്റെ ഏകാന്തത മാറ്റാൻ?

0: മാധവ്, അച്ഛനും അമ്മയും ഇന്നലെ വിളിച്ചിരുന്നു.
1: എന്താ കാര്യം?
0: നമ്മൾ 7 മാസമായില്ലേ പോന്നിട്ട്. അടുത്ത തിങ്കളാഴ്ച തിരുവോണാ. നമ്മൾ ഒന്നിച്ചുള്ള ആദ്യ ഓണല്ലേ. നമുക്ക് എന്തായാലും ഒരാഴ്ച നാട്ടിൽ പോയി അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിൽക്കണം.
1: നീ കാര്യമായിട്ടാണോ പറയുന്നത്?
0: എന്താ മാധവ്?
1: ഞങ്ങൾക്ക് സയന്റിസ്റ്റുകൾക്ക് വിശേഷ ദിവസങ്ങൾ ഒന്നും തന്നെ ഇല്ല. അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളും വിശേഷ ദിവസങ്ങളാണ്. ഒരാഴ്ച ലീവ് എടുത്ത് നാട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ തന്നെ കഴിയില്ല.
0: ഈശ്വരാ, ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
1: നളി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ. ധാരാളം കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. കഴിഞ്ഞ ആഴ്ചയല്ലേ, നീ ഓർക്കുന്നു, മുനിയാണ്ടിയുടെ മോനെ പുലി പിടിച്ചത്?
0: എനിക്ക് സത്യമായും ബോറടിക്കുന്നുണ്ട് മാധവ്. എന്നാ ഞാൻ മാധവന്റെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നോട്ടെ?
1: ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനോ? എന്താ സംബന്ധമാണ് നീ പറയുന്നത്?
0: എന്താ?
1: ഒരു ഡോക്ടർ സർജറി ചെയ്യുന്നത് പോലെയാണ് ഒരു സയന്റിസ്റ്റ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. അവിടേക്ക് ഭാര്യമാരെ കൊണ്ടുപോവേ? നന്നായി, ഡയറക്ടർ അറിഞ്ഞാലേ പിന്നെ പറയണ്ട പൂരം.
0: വായിക്കാൻ പത്രം കൂടി കിട്ടാത്തൊരു ഓണം കയറാൻ പോല. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചവന്റെ ബുദ്ധി സമ്മതിക്കണം.
1: നീ പിച്ചും പേയും പറയാതെ പോയി വിശ്രമിക്കേ, ഒന്നുറങ്ങിയാലേ ഫ്രഷ് ആവൂ.
0: ഉറക്കം, ഉറക്കത്തിന് പോലും ഈ നളിനിയെ വേണ്ടാതായി.
1: അതെ, എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പോകാൻ നേരായി.
0: മാധവ്, രാത്രി എപ്പോഴാ വരിക?
1: ഞാൻ ഇത്തിരി വൈകും, എന്നെ കാക്കണ്ട.
0: മാധവ്,
1: നളിനി കഴിച്ച് കിടന്നോളൂ.

0: പിന്നെ കുറച്ചു കാലം മാഡം നാട്ടിലായിരുന്നു അല്ലേ?
1: അതെ. അതിനിടയിൽ ഒരു കുഞ്ഞുണ്ടായി, അരവിന്ദ്.
0: ഓ,
1: അവനെ കൂടി ആ തടവറയിൽ പാർപ്പിക്കണ്ടെന്ന് തോന്നിയപ്പോ ഞാൻ നാട്ടിൽ പോവാൻ തീരുമാനിച്ചു. മാധവ്, നമ്മുടെ മോന് 3 വയസ്സായി.
2: അപ്പോ അടുത്ത കൊല്ലം 4 ആവും.
1: എന്താ മാധവ്, മാധവിന് മനസ്സിലാവുന്നുണ്ടോ? അവൻ അച്ഛനും അമ്മയും ഒക്കെ ഞാനാ.
2: നളിനി,
1: വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പാവം കുഞ്ഞ്, അവന് ഒരച്ഛന്റെ സ്നേഹം ഇതുവരെയും കിട്ടിയിട്ടില്ല.
2: എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? വിജയസാധ്യത 1% താഴെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പരീക്ഷണം നടത്താൻ വിധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. പരാജയപ്പെടുമെന്ന് ഉറപ്പായ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവ നടൻ.
1: എങ്ങനെ നിരാശനാവാതെ മാധവ്, പരീക്ഷണം ഒരു ദിവസം വിജയിക്കുക തന്നെ ചെയ്യും.
2: കഴിഞ്ഞ ആഴ്ച നടത്തിയ പരീക്ഷണം വിജയമായിരുന്നു, പക്ഷേ വേണ്ട പോലെ ആയില്ല.
1: സാരില്ലേ,
2: എല്ലാറ്റിനും ഒരു അവസാനം ഉണ്ടാവണല്ലോ. പ്രോജക്റ്റിന്റെ ഫണ്ടിങ് 1 വർഷം കൂടിയേ ഉണ്ടാവുന്ന ഡയറക്ടർ പറഞ്ഞത്. അതിന്റെ സമ്മർദ്ദം നല്ലോണം ഉണ്ട്.
1: 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ?
2: 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പരാജയപ്പെട്ട സയന്റിസ്റ്റിനെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല ലോകത്തിൽ ഒരു സ്ഥാപനം അംഗീകരിക്കില്ല. തീർന്നു അയാളുടെ കരിയർ.
1: അപ്പോ ഇനി ഒരു കൊല്ലേ ഉള്ളൂ.
2: അതെ.
1: ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു.
2: എന്താ?
1: മോനെയും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോവാണ്.
2: അതെ നളിനി, എനിക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു വിളിപ്പുറത്ത് നിങ്ങൾ ഉണ്ടാവുന്നത് എത്രയോ ആശ്വാസമായിരുന്നു. നിങ്ങൾ കൂടി പോയാ?
1: സാരമില്ല. എത്ര വർഷമായി ഊണ് ഉറക്കം ഉപേക്ഷിച്ച് പരീക്ഷണം നടത്തുന്നു. അതെങ്ങനെയെങ്കിലും ഒന്ന് പൂർത്തിയാക്കാൻ നോക്കൂ. ഞങ്ങളുടെ കാര്യം വിട്ടേക്ക്. ഞങ്ങൾ ഒരിക്കലും മാധവനൊരു ഭാരമാവില്ല.
2: നീ എന്തൊക്കെയായി പറയുന്നത്?
1: നിങ്ങളൊക്കെ രാജ്യത്തിന്റെ പൊതുസ്വത്തല്ലേ? അവരെ കുടുംബത്തിൽ തളച്ചിടുന്നത് ശരിയല്ലല്ലോ.
2: നളിനി, നീ അങ്ങനെ കടുത്ത തീരുമാനമൊന്നും എടുക്കണ്ട.
1: ഈ കണ്ടുപിടുത്തം വിജയിച്ച നമ്മുടെ രാജ്യത്തിന് തന്നെ അത് വലിയൊരു അഭിമാനമാവും. ഉത്തരവാദിത്തങ്ങൾ മറന്ന് ഒളിച്ചോടിയ ഒരു ശാസ്ത്രജ്ഞൻ എന്ന ദുഷ്പേര് ഒരിക്കലും മാധവിനുണ്ടാവരുത്. നമ്മുടെ മോൻ വലുതാവുമ്പോ അവൻ അച്ഛനെ മനസ്സിലാക്കിക്കോളും.
2: രാത്രിയും പകലും ഇല്ലാതെ പരീക്ഷണം നടത്തുമ്പോ എപ്പോഴെങ്കിലും വീട്ടിലെത്താം എന്നൊരാശ്വാസം ഉണ്ടായിരുന്നു. നിങ്ങൾ നാട്ടിലേക്ക് പോവാന്ന് പറയുമ്പോ മനസ്സിൽ ഒരു ശൂന്യത.
1: മാധവ്, ഞാൻ കൂടെ ഉണ്ടായിട്ട് കൂടി മാധവ് ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. കണ്ടോ, ഈ കണ്ണടം ആകെ കറുത്തിരിക്കുന്നുണ്ട്.
2: അതൊന്നും ഓർത്ത് നീ വേവലാതിപ്പെടണ്ട. കുറച്ചു കാലം കൂടി പിടിച്ചു നിൽക്കാനുള്ള ആരോഗ്യമൊക്കെ ഈ ശരീരത്തിനുണ്ട്. പോവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് മുടക്കണ്ട.
1: ശരി.

0: മാധവും ഡയറക്ടറും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ?
1: ഉണ്ടായിരുന്നു. ഒരുപാട് ഈഗോ ഉള്ള ആളാണ് സുബ്രഹ്മണ്യൻ സാർ.
0: എന്തോ ആരുടെയും മുഖത്ത് നോക്കി തുറന്നു പറയുന്ന പ്രകൃതക്കാരനായിരുന്നല്ലോ മാധവ്.
1: പക്ഷേ സാറിന് ഇഷ്ടമുള്ള ഒരുപാട് പേർ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്.
0: ശരിയായിരിക്കാം, പക്ഷേ അധികാരം ഒരു വലിയ ഘടകമല്ലേ?
1: മാഡം ഉദ്ദേശിക്കുന്നത്?
0: തന്റെ ജൂനിയർ ആയ ഒരാൾ തന്നെക്കാൾ മുമ്പ് പ്രശസ്തനാവുന്നത് ഇഷ്ടമാവാത്തവർ ഉണ്ടാവുക സാധാരണയല്ലേ?
1: അതിനുള്ള സാധ്യത ഇല്ലാതില്ല.
0: അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് തന്റെ ജൂനിയറിന്റെ പരീക്ഷണം തടയാൻ അയാൾ ശ്രമിച്ചുകൂടായികയില്ലല്ലോ.
1: എന്താ ഇപ്പോ ഇങ്ങനെയൊരു സംശയം തോന്നാൻ?
0: ഈ പ്രോജക്റ്റിന് ആവശ്യമായ ചില കാര്യങ്ങൾ പുറത്തുനിന്ന് വരുത്തണമായിരുന്നു, എന്നാൽ അതിന് അനുമതി കിട്ടിയില്ല എന്നും പറഞ്ഞ് ഡയറക്ടർ ചില ഫയലുകൾ പിടിച്ചു വെച്ചു ഇത്രേ. ഇതേ ചൊല്ലി അവർ തമ്മിൽ ചില വഴക്കു നടക്കണ്ടായി ഇത്രേ.
1: വേറെ എന്തെങ്കിലും?
0: അരുൺ, എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോ ചില സംശയങ്ങൾ, ചിലതൊക്കെ മാധവ് തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു.
1: പറയൂ മാഡം.

0: കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താ ഒരു വല്ലായിക?
1: ഒന്നുമില്ല.
0: ആ ഒന്നുമില്ലായ്മയിൽ തന്നെ ഉണ്ട് എന്തോ ഒന്ന്.
1: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഗവേഷണ രംഗത്ത് വിജയവും പരാജയവും ഒക്കെ സാധാരണയല്ലേ?
0: അത് പണ്ട് മുതലേ ഉണ്ടല്ലോ. പറഞ്ഞോളൂ, ചില കാര്യങ്ങളെ തുറന്നു പറഞ്ഞാൽ മനസ്സിന്റെ ഭാരം കുറയും. എന്താന്നറിയില്ല, എന്തോ സംഭവിക്കാൻ പോകുന്നൊരു തോന്നൽ.
1: സയൻസ് എന്ന് പറഞ്ഞാലേ സത്യം മാത്രമാണ്. അവിടെ തോന്നലുകൾക്ക് ഒരു പ്രസക്തിയില്ല.
0: അങ്ങനെ തന്നെ ആവട്ടെ. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞൊഴിഞ്ഞെങ്കിലും മാധവിന്റെ മനസ്സിനെ എന്തൊക്കെയോ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി.
2: ആ സമയത്തായിരുന്നല്ലോ യൂറോപ്പിലേക്ക് നിങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്.
0: അതെ, വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു ബ്രേക്ക് കിട്ടിയത്. ആ ട്രിപ്പ് ശരിക്കും മാധവ് എൻജോയ് ചെയ്തിരുന്നു.

0: ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മതിൽക്കെട്ടുകളിൽ നിന്ന് തുറസായ ഈ പാർക്കിലൂടെയുള്ള നടത്തം, എന്തൊരാശ്വാസം!
1: പരോൾ കിട്ടിയ ജീവപര്യന്ത തടവുകാരനെ പോലെയാ എന്റെ മനസ്സ്. 4 ദിവസം കഴിഞ്ഞാൽ തിരിച്ച് സെല്ലിലേക്ക് തന്നെ പോകണ്ടേ?
0: അപ്പോ മാധവ് ശരിക്കും സയന്റിസ്റ്റിന്റെ വർക്ക് എൻജോയ് ചെയ്യുന്നില്ലേ?
1: ഒരു സയന്റിസ്റ്റിന്റെ മനസ്സിനെ കുറിച്ച് നിനക്കെന്തറിയാം? അതെ, ഒരു അഗ്നിപർവ്വതം പോലെയാ തെളിച്ചുമറിയുന്ന ലാവ. ഏത് നിമിഷവും പൊട്ടിത്തെറിച്ചേക്കാവുന്ന ഒരു അഗ്നിപർവ്വതം. പുറമേ നോക്കുന്നവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സ്വർഗമാണ്. എല്ലാ സുഖസൗകര്യങ്ങളുമുള്ള ലാബും താമസിക്കാൻ ബംഗ്ലാവും. പക്ഷേ ഇതിൽ കിടക്കുമ്പോഴും ഒരു ശാസ്ത്രജ്ഞന് ഉറക്കമില്ല. തൻ്റെ പ്രൊജക്റ്റ് വിജയിക്കുമോ എന്ന ഒറ്റ ചിന്തയായിരിക്കും അയാളുടെ മനസ്സിൽ. രാത്രിയോ പകലോ ഇല്ലാത്ത, ഉദയവും അസ്തമയവും കാണാത്ത
0: അങ്ങനെയുള്ള ഒരാളുടെ ഭാര്യയുടെ ജീവിതമോ? മാധവ് എപ്പോഴെങ്കിലും അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അനിശ്ചിതത്വമാണ്. എപ്പോഴെങ്കിലും കയറി വരുന്ന ഭർത്താവ് വന്നാൽ തന്നെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. കാട്ടുമൃഗങ്ങൾ ധാരാളമുള്ള ചുറ്റുപാട്, രാത്രി അവയുടെ മുരൾച്ചക്കിടയിൽ എങ്ങനെ ഉറങ്ങാനാ? ഉച്ചയ്ക്ക് ശേഷം സഹിക്കാൻ പറ്റാത്ത തണുപ്പ്, അയൽപക്കത്താണെങ്കിൽ ഒറ്റ വീടുമില്ല. ആകെയുള്ളൊരാശ്വാസം കുക്കിങ്ങാണ്. അത് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല. നിങ്ങൾക്ക് ജോലിയുടെ ഇടയിൽ മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടല്ലോ. എൻ്റെ ചിന്താശക്തി പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. നമ്മുടെ മോനെ ഞാൻ ഒരിക്കലും ശാസ്ത്രജ്ഞനാക്കില്ല.
1: നളിനി, നമുക്ക് ആരെയും ഒന്നും ആക്കാൻ കഴിയില്ല. അത് സ്വയം ആവുന്നതാണ്. അരവിന്ദന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തടയാൻ ആർക്കും കഴിയില്ല.
0: തത്വചിന്ത ഒന്ന് നിർത്ത്. എല്ലാം മറക്കാൻ വേണ്ടിയാ നമ്മൾ ഇങ്ങനെയൊരു യാത്ര വന്നത്. നോക്ക് മാധവ്, കണ്ടോ ആ പാർക്കിൽ രണ്ടുപേര്? നോക്ക്, ഏ, ആളുകൾ കാണുന്ന ചിന്ത പോലില്ല.
1: വെറുതെ അസൂയപ്പെട്ടൊരു കാര്യമില്ല, ഇതൊക്കെ ഇവിടെ പതിവാ. പിന്നെ നമുക്കും ഇങ്ങനെയൊക്കെ ആവാലോ. നിന്നെ ഞാനിപ്പോ
0: ആരെങ്കിലും കാണുന്നേ. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് എനിക്ക് കാര്യമായ ഒരു അറിവില്ലായിരുന്നു. അത് രഹസ്യങ്ങളുടെ ഒരു കലവറയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
2: റിസർച്ചുകൾ പലപ്പോഴും രഹസ്യ സ്വഭാവമുള്ളവയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളത് ആരോടും തുറന്നു പറയാറുമില്ല. ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്ന് ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞരിൽ ആദ്യമായി വിജയിക്കുന്ന ആൾ സ്വാഭാവികമായും പ്രശസ്തനാവും. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റും കിട്ടും.
0: അപ്പോ ബാക്കിയുള്ളവരോ?
2: ലോകം മുഴുവൻ വിജയികളോടൊപ്പമല്ലേ, സ്വാഭാവികമായും പരാജിതർ വിസ്മൃതിയിലാണ്ട് പോകും.
0: ഓ, അത് ശരി.
2: മാഡം, പല പ്രൊജക്ടുകളും സ്പോൺസർ ചെയ്യുന്നത് കോർപ്പറേറ്റുകൾ

0: ഒരു കണ്ടുപിടുത്തം വിജയിച്ചാൽ അതിന്റെ പാറ്റന്റ് കോടികൾ മുടക്കി അവർ സ്വന്തമാക്കും.
1: അപ്പോ സാധാരണക്കാർക്കല്ലേ അതിന്റെ ഗുണം കിട്ടുക?
0: പണമുള്ളവർക്കാണ് കൂടുതൽ നേട്ടം. ഒരു രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചാൽ അതിന്റെ വില നിശ്ചയിക്കുന്നത് ഈ ഗവേഷണത്തിന് ചെലവായ പണം കൂടി കണക്കാക്കിയാണ്.
1: അപ്പോ പണത്തിന് മീതെ പരുന്തും പറക്കില്ല അല്ലേ?
0: പണത്തിന് മീതെ പറക്കുന്ന പരുന്തുകളെ വെട്ടാൻ പലരും ഉണ്ടാവും.
1: അപ്പോ മാധവന്റെ പ്രോജക്റ്റും ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുണ്ടാവുമല്ലോ?
0: എന്താ സംശയം? അവരാണ് ഗവേഷണത്തിന് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നത്.
1: അങ്ങനെയാണെങ്കിൽ അവർ ശാസ്ത്രജ്ഞരുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യില്ലേ?
0: തീർച്ചയായും. ഇത്തരം കോർപ്പറേറ്റുകളാണല്ലോ ഒരു പ്രോജക്റ്റ് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അവരുടെ ഫണ്ടിംഗ് നിലച്ചാൽ പ്രോജക്റ്റ് വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും.
1: അത് ശരി. അപ്പോ അതുകൊണ്ടാണ് മാധവ ഫോൺ കോളിന് ശേഷം അപ്സെറ്റ് ആയത് അല്ലേ?
0: ഫോൺ കോളോ? എന്തായിരുന്നു
1: അത്? അതൊന്നും മുഴുവനായും എനിക്കറിയില്ല. പക്ഷേ ആ കോളിന് ശേഷം മാധവ ആകെ മാറിയിരുന്നു.
0: മാഡം പറയൂ, ശരിക്കും എന്താ ഉണ്ടായത്?
1: പ്രോജക്റ്റ് അവസാന ഘട്ടത്തിലാണെന്ന് മാധവ് പറഞ്ഞിരുന്നു. ഒരു മാസത്തിനകം അത് പൂർത്തീകരിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. ഇക്കാര്യമെല്ലാം വളരെ രഹസ്യമായി വെക്കണമെന്നും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്.
0: ശാസ്ത്രലോകത്ത് ഒരാളുടെ വിജയം മറ്റൊരാളുടെ പരാജയം കൂടിയാണ്.
1: എന്നുവെച്ചാ?
0: സാറിന്റെ കണ്ടുപിടുത്തം വിജയിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ, പ്രത്യേകിച്ച് സുബ്രഹ്മണ്യൻ സാറിന്റെ പരീക്ഷണങ്ങൾ ഇനി തുടരേണ്ടതില്ല എന്നുകൂടിയാണ്.
1: ഓ, അത് ഞാൻ ഓർത്തില്ല. അപ്പോ പരാജയപ്പെട്ടവർക്ക് വിജയിച്ചവരോട് അസൂയുണ്ടായിക്കൂടെ?
0: സ്വാഭാവികമായും. പക്ഷേ അതൊന്നും ആരും പുറത്തു കാണിക്കാറില്ല.
1: ഇവരുടെ കാര്യത്തിൽ ഈ പ്രോജക്റ്റുകൾക്ക് രണ്ട് കോർപ്പറേറ്റുകളാണ് ഫണ്ടിംഗ് നടത്തിയതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പരാജയപ്പെട്ടവർക്ക് വിജയിച്ചവരോട് പ്രതികാരം തോന്നുക സ്വാഭാവികമല്ലേ?
0: മാഡം എന്തൊക്കെയാണ് പറയുന്നത്?
1: ചില സാധ്യതകൾ. കീടനാശിനി കലരാത്ത തേയിലയ്ക്ക് വിദേശത്ത് വലിയ മാർക്കറ്റാണല്ലോ. സ്വാഭാവികമായും ഈ ഗവേഷണ ഫലം പലരും സ്വന്തമാക്കാൻ താല്പര്യപ്പെട്ടുകൂടുന്നില്ലല്ലോ.
0: ഇതൊക്കെ നമ്മുടെ നിഗമനങ്ങളാണ്.
1: എന്ത് രസായിരുന്നു യൂറോപ്യൻ ട്രിപ്പ്! അന്ന് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും മാധവ് സംസാരിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ആ കണ്ണുകളിൽ വല്ലാത്തൊരു ഭീതി ഉണ്ടായിരുന്നു.
0: എന്നിട്ട്?
1: അരുണിനറിയാലോ, മാധവ് ഗവേഷണം നടത്തുന്ന ലാബും ഈ പ്ലാന്റേഷനും വളരെ സുരക്ഷിതത്വമുള്ള സ്ഥലങ്ങളാണെന്ന്.
0: തീർച്ചയായും. ലാബിലെ പരീക്ഷണങ്ങൾ അവർ നടത്തുന്നത് ഫീൽഡിലായിരിക്കും. പരീക്ഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അവർ രഹസ്യ കോഡുകളായി ബാങ്ക് ലോക്കറിലാണ് സൂക്ഷിക്കുക.
1: ഒരു ലോക്കർ സ്വന്തമായി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു മാധവ്. പരീക്ഷണം വിജയമാണെന്നറിഞ്ഞ മാധവ് ഒരു ദിവസം വളരെ സന്തോഷത്തോടെയാ വീട്ടിൽ വന്ന് കയറിയത്.
2: ഇതൊരു കുഗ്രഹമായത് കഷ്ടമായി പോയിട്ടോ?
1: എന്താ മാധവ്?
2: അല്ലേ, ഒരു സിനിമ കാണണമെന്ന് വെച്ചാ 1.5 മണിക്കൂറിലധികം ഡ്രൈവ് ചെയ്യണം.
1: സിനിമയോ? ആര് സിനിമയ്ക്ക് പോകുന്ന കാര്യമായി പറയണത്?
2: നമ്മള് തന്നെ. അല്ലാതെ ഇവിടുത്തെ ജോലിക്കാരുടെ കൂടെ എനിക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റുമോ?
1: എന്താപ്പ ഇങ്ങനെയൊക്കെ തോന്നാൻ?
2: ആ, അതൊക്കെ ഉണ്ട്.
1: പരീക്ഷണം വിജയിച്ചോ
2: എന്ന് പറയാറായിട്ടില്ല. ഇനി ഒരുപാട് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടേ. നമ്മൾ വികസിപ്പിച്ചെടുത്ത ചായച്ചെടി നിലവിലെ രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തി ഉള്ളതാണെന്ന് തെളിഞ്ഞിരിക്കുന്നു.
1: ആണോ? ആണോ മാധവ്?
2: അതെ.
1: അത് എവിടെയുണ്ട്? എനിക്കിപ്പോ തന്നെ അതൊന്ന് പോയി കാണണം.
2: പാടില്ല, പാടില്ല എന്ന് മാത്രല്ല, ഈ രഹസ്യം മൂന്നാമതൊരാൾ അറിയാനും പാടില്ല.
1: മാധവ്,
2: ഇതേ സുബ്രഹ്മണ്യൻ സാറിനെ ബോധ്യപ്പെടുത്തണം. ബ്രിട്ടനിലെ റോയൽ സൊസൈറ്റിക്ക് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും വേണം. അവിടെ നിന്നൊരു എക്സ്പേർട്ട് ടീം ഇക്കാര്യം പരിശോധിച്ച് സർട്ടിഫൈ ചെയ്താലേ ഈ കണ്ടുപിടുത്തത്തിന്റെ പാറ്റന്റിന് അപേക്ഷിക്കാൻ പറ്റൂ.
1: എന്റെ ഈശ്വരാ, വഴിപാട് കഴിക്കണം വെച്ചാ ഒരു അമ്പലം പോലും ഇല്ല ഈ സ്ഥലത്ത്.
2: എന്തിന്? നമ്മുടെ സന്തോഷം നമുക്ക് ഇവിടെ പങ്കുവെക്കാം.
0: പിന്നെയുള്ള ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡയറക്ടർ വിസിറ്റ് ചെയ്തതിനു ശേഷം ഇൻസ്പെക്ഷൻ നടന്നുവെന്നും പേപ്പറുകൾ അയച്ചു എന്നും ഞാൻ അറിഞ്ഞു. അതിനുശേഷമാണല്ലോ വളരെ അപ്രതീക്ഷിതമായ ദുരന്തം സംഭവിച്ചത്.
1: പിന്നെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഓർമ്മിപ്പിക്കല്ലേ അരുൺ.

0: എനിക്കത് ഓർക്കുന്നത് പേടിയാണ്.
1: മാഡം, എന്നാലും ആ ദുരന്തത്തിന് കാരണക്കാരായവരെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ?
0: കണ്ടുപിടിച്ചിട്ടെന്താ? നടന്ന കാര്യങ്ങളെ കുറിച്ച് എല്ലാം അറിയുന്ന ആളല്ലേ ഈ കിടക്കുന്നത്? എല്ലാം അറിഞ്ഞിട്ടും ഒന്നും പറയാൻ കഴിയാതെ.
1: ഏയ്, ചില അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു.
0: ആവോ, ആർക്കറിയാം.
1: മാഡം, മാഡം അപ്സെറ്റ് ആവരുത്. സാർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, ഇന്നല്ലെങ്കിൽ നാളെ.
0: അരുണിന്റെ വാക്ക് സത്യമായിരിക്കട്ടെ.
1: പിന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നറിയാം, എന്നാലും ഇതുകൂടി ഒന്ന് ഓർമ്മിച്ചെടുക്കാമോ? പരീക്ഷണം വിജയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു?

0: ഉണ്ടായിരുന്നു.
1: കണ്ടുപിടുത്തം എങ്ങനെയെങ്കിലും നടത്താം, പക്ഷെ അത് കഴിഞ്ഞുള്ള നടപടിക്രമങ്ങളുണ്ടല്ലോ. അതാലോചിക്കുമ്പോഴാണ് ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത്. ഉണ്ടായിരുന്ന ആരോഗ്യവും സമയവും പോയി എന്ന് മാത്രമല്ല, ഒരുപാട് ശത്രുക്കളും ഉണ്ടായി.
2: അങ്ങനെയൊന്നും വിചാരിക്കേണ്ട മാധവ്, ഈ കണ്ടുപിടുത്തം വിജയിച്ചാൽ ലോകത്ത് എത്രയോ പേർക്ക് ഗുണാവില്ലേ?
1: പറയാൻ എളുപ്പമാണ്. ഭക്ഷണവും ഉറക്കവും ഉപേക്ഷിച്ച് 16-18 മണിക്കൂർ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞൻ അവന്റെ ആരോഗ്യത്തെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാറില്ല.
2: സാരമില്ല, എല്ലാം കഴിഞ്ഞില്ലേ, ഇനി പഴയതെല്ലാം മറന്നേക്കോ.
1: ഫോർമാലിറ്റീസ് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഡയറക്ടർ ആകെ അസ്വസ്ഥനാണ്. അദ്ദേഹം റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ റോയൽറ്റിയുടെ നടപടി തുടങ്ങാൻ കഴിയൂ.
2: മാധവന് ഇപ്പോൾ ഒരു ബ്രേക്ക് അത്യാവശ്യമാണ്. നമുക്കൊരാഴ്ച മാറി നിന്നാലോ?
1: ഈ സമയത്തോ? പറ്റില്ല.
2: എന്നെ സംബന്ധിച്ചിടത്തോളം വിജയവും പബ്ലിസിറ്റിയും ഒന്നുമല്ല പ്രശ്നം, മാധവിന്റെ ഹെൽത്ത് ആണ്. ഇനി അല്പം വിശ്രമം വേണം.
1: എന്നാലും ഈ സമയത്തൊരു ടൂർ എന്നൊക്കെ പറഞ്ഞ
2: മാധവ്, പ്ലീസ് ലെറ്റ്സ് മൂവ്. മാധവ്, മൂവ് ഫോർ എ ചേഞ്ച്.

0: മാധവ് ഒരുപാട് എതിർത്തു. ഞാൻ സമ്മതിച്ചില്ല. ഒടുവിൽ എന്റെ നിർബന്ധത്തിന് വഴങ്ങി. പക്ഷേ
1: പിന്നെ നടന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ടൂർ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ചയുടെ ഷോക്കിലായിരിക്കാം അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടപ്പെട്ടത്.
0: എത്രയോ വർഷത്തെ ഗവേഷണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത തേയിലച്ചെടി, സത്യത്തിൽ അത് മാധവിന്റെ ജീവിതം തന്നെയായിരുന്നു.
1: ആരായിരിക്കാം ഇത് ചെയ്തത്?
0: ആ സംഭവത്തിന് ശേഷം എനിക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കണ്ണടയ്ക്കുമ്പോൾ ആ കാഴ്ചയാണ് മുന്നേ.
1: മാഡം, പ്ലീസ് കരയരുത്.
0: എത്ര സന്തോഷത്തോടു കൂടിയാണെന്നോ ഞങ്ങൾ ടൂർ കഴിഞ്ഞ് തിരിച്ചെത്തിയത്.

0: തങ്കമ്മേ,
1: ദാ വന്നിട്ട് മാഡം.
0: ആ, ഞങ്ങൾ എത്തി.
1: ഫ്ലൈറ്റ് ലേറ്റ് ആച്ചാ?
0: 15 മിനിറ്റ്. ആ, സാധനങ്ങൾ സൂക്ഷിച്ചെടുക്കണേ.
1: ഓ,
0: പൊട്ടുന്നതൊക്കെ ഉണ്ടേ.
1: അച്ചുണ്ടാ, ഇങ്ങ വാ. എന്താ, സാധനങ്ങളെല്ലാം പെറുക്കിയെടുക്ക്, സൂക്ഷിച്ച്.
0: തങ്കമ്മേ,
1: ഓ,
0: ഇവിടെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ.
1: ഇല്ല അമ്മ, എല്ലാം നല്ല ഇറക്ക്. മെതവാപ്പോ.
0: മാധവ് എങ്ങോട്ടാ? ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ മതി ഓഫീസിലേക്ക് പോകുന്നത്. വേഗം കുളിച്ചു വരൂ, അപ്പോഴേക്കും ചായ റെഡിയാവും. തങ്കമ്മേ,
1: എന്നാ മാഡം?
0: ഒരു സ്ട്രോങ് ചായയും പിന്നെ ഒരു കോഫിയും.
1: റെഡി മാഡം.
2: എന്റെ മനസ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാ. വേഗം പോയാരാ, ഒരു മണിക്കൂർ. പ്ലാന്റേഷൻ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനവും.
0: ഈ മാധവിന്റെ ഒരു കാര്യം ഇത് തന്നെയാണല്ലോ, 24 മണിക്കൂറും ചിന്ത.
2: ആ, അതങ്ങനെ തന്നെ ആവണല്ലോ. വെറുതെ സംസാരിച്ച് സമയം കളയുന്നില്ല. ഇപ്പോ സമയം 6:30 ആയി. 7:30 ഞാൻ തിരിച്ചു വരാം.
3: സാർ ഒറ്റയ്ക്ക് തന്നെയാണോ പോയത്?
0: അതെ, യാത്ര കഴിഞ്ഞു വന്നതല്ലേ. പെട്ടികളെല്ലാം ശരിയാക്കാനുണ്ടായിരുന്നു.
3: എന്നിട്ട്
0: കുറേ നേരായിട്ടും മാധവിനെ കാണാതായപ്പോ എനിക്കെന്തോ ഒരു പേടി തോന്നി. ഇരിപ്പുറക്കാതെ വന്നപ്പോ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അകത്ത് കടക്കാൻ സെക്യൂരിറ്റി ആദ്യം സമ്മതിച്ചില്ല. ഒടുവിൽ വേഗം വരണമെന്നും പറഞ്ഞ് എന്നെ അകത്തേക്ക് കടത്തിവിട്ടു. ലാബ് പരിസരത്തേക്ക് ഞാൻ ആദ്യമായിട്ട് പോവാണ്. നീണ്ടു നിവർന്നു കിടക്കുന്ന വരാന്തയിലൂടെ ഞാൻ ഒറ്റയ്ക്ക്

0: നടക്കുകയായിരുന്നു. എത്ര നടന്നിട്ടും എത്തുന്നില്ല എന്ന് എനിക്ക് തോന്നി. നിശബ്ദമായ വരാന്ത, ലാബ് തുറന്നു കിടക്കുകയായിരുന്നു. അവിടെ ആരെയും കണ്ടില്ല. പല നിറത്തിലുള്ള രാസവസ്തുക്കൾ നിറച്ച വെസലുകൾ. മാധവിൻ്റെ പേര് വിളിച്ച് ഞാൻ അതിനിടയിലൂടെ നടന്നു. അവിടെ ആരുമില്ലായിരുന്നു. എൻ്റെ കണ്ണിലിരുട്ട് കയറി. പിന്നെ നേരെ പ്ലാന്റേഷനിലേക്ക് പോവാൻ തീരുമാനിച്ചു. എന്നാൽ ഒറ്റയ്ക്ക് അവിടെ പോവാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒടുവിൽ സെക്യൂരിറ്റിയോട് കാര്യം പറഞ്ഞു, കൂടെ വരാൻ അപേക്ഷിച്ചു. ഗേറ്റിൽ ആളില്ലാതെ വരാൻ പറ്റില്ല എന്ന് അയാൾ തീർത്തു പറഞ്ഞു. ഒടുവിൽ എൻ്റെ കരച്ചിൽ കണ്ടാവണം അയാൾ വരാമെന്ന് സമ്മതിച്ചു. പ്ലാന്റേഷന്റെ ഗേറ്റ് തുറന്നു കിടന്നിരുന്നു. അവിടെ ആരോ വന്നിരിക്കുന്നു. ഒരാൾ അവിടെ നിന്ന് ഓടിപ്പോയതുപോലെ എനിക്ക് തോന്നി. തേയിലച്ചെടികളുള്ളിടത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ നടുങ്ങിപ്പോയി. മാധവിൻ്റെ സർവസ്വമായിരുന്ന തേയിലച്ചെടികൾ കരിഞ്ഞു കിടക്കുന്നു. ഞങ്ങളുടെ യാത്രക്കിടയിൽ അവയുടെ വളർച്ചയെക്കുറിച്ച് മാധവ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പല ഫോട്ടോകൾ കാണിച്ചു തന്നിരുന്നു. എന്നാ തേയിലച്ചെടികളുടെ ശവപ്പറമ്പായിരുന്നു എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. കരിഞ്ഞുണങ്ങിയ ചെടികൾ, അതിനിടയിൽ അനക്കമറ്റ് കിടക്കുന്ന മാധവ്. പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. എനിക്ക് ബോധം വീണപ്പോ മാധവ് ICU-ലാണെന്ന് എനിക്ക് മനസ്സിലായി. 4 ദിവസം കഴിഞ്ഞാണ് കണ്ണ് തുറന്നത്. ഞെട്ടലോടെയാണ് ആ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത്. മാധവിന് സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു.
1: മാഡം, പക്ഷേ ഈ പരീക്ഷണത്തിന്റെ ഫോർമുല സാർ തീർച്ചയായും റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടാവും. അത് കിട്ടിയാൽ ഡാറ്റ റെസ്റ്റോർ ചെയ്യാൻ കഴിഞ്ഞേക്കും.
0: അതൊക്കെ സേഫായി ലോക്കറിൽ വെച്ചിരിക്കായിരിക്കും. അതാണെങ്കിൽ മാധവിന്റെ പേരിലായതുകൊണ്ട് മറ്റാർക്കും തുറക്കാൻ കഴിയില്ല അരുൺ.
1: ഓ മൈ ഗോഡ്.
0: മാധവിന് സംസാരശേഷി തിരിച്ചു കിട്ടണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 1 ആഴ്ച കൂടി നോക്കി ഡിസ്ചാർജ് ചെയ്യൂ അത്രേ. പിന്നെ ഫിസിയോതെറാപ്പിയും മരുന്നുകളും.
1: ചോദിക്കാൻ മറന്നു, സുബ്രഹ്മണ്യൻ സാർ?
0: ഇല്ല, വന്നിട്ടേയില്ല.
1: തിരക്കുകൊണ്ടായിരിക്കാം.
0: ആവോ, എനിക്കറിയില്ല. മാധവിന് സംസാരിക്കാനും പ്രതികരിക്കാനും കഴിയില്ലെങ്കിലും പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്നാള് മോം വന്നപ്പോ കണ്ണിന്ന് വെള്ളം വന്നത് ഞാൻ കണ്ടു.
1: അതൊക്കെ നല്ല ലക്ഷണമാണ്. എന്റെ മനസ്സ് പറയുന്നു സാർ തിരിച്ചു വരും. മാഡം ഒരുപാട് സംസാരിച്ചതല്ലേ, ഇനി കുറച്ച് വിശ്രമിച്ചോളൂ.
0: ശരി അരുൺ.
2: നളിനി എന്താ ആലോചിക്കുന്നത്?
3: ഒന്നുമില്ല.
2: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണോ?
3: ഏയ്, അതൊന്നല്ല. കഴിഞ്ഞ 5 വർഷം എനിക്കത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. എന്റെ മനസ്സിൽ അതൊന്നുമില്ല മാധവ്. മാധവിനെ തിരിച്ചു കിട്ടിയല്ലോ, എനിക്കത് മതി.
2: എനിക്ക് പക്ഷേ ഹോസ്പിറ്റലിൽ കടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല കേട്ടോ.
3: അതൊന്നും ഇനി ഓർക്കണ്ട.
2: പക്ഷേ നമ്മുടെ ആ യൂറോപ്യൻ ടൂറ് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. എന്റെ ഫ്രണ്ട് ഹെർമനെ കണ്ടതു, നമ്മൾ അവിടെ പോയതൊക്കെ.
3: മാധവ്, ഞാൻ ഇതുവരെ ഒരു കാര്യം ചോദിച്ചില്ല.
2: എന്താണ്? ചോദിച്ചോളൂ.
3: മാധവനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാ?
2: ഇല്ലെന്നേ, പറയൂ.
3: അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശരിക്കും എന്താ നടന്നത്?
2: അന്ന് ഞാൻ നേരെ ലാബിലേക്കാണ് പോയത്. എല്ലാം പഴയ പോലെ ആയിരുന്നു. പിന്നെ നേരെ പ്ലാന്റേഷനിലേക്ക് നടന്നു.

0: ഞാൻ ഞെട്ടിപ്പോയത്. എന്റെ വർഷങ്ങളുടെ സമ്പാദ്യം മുഴുവൻ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. എനിക്ക് കണ്ണിലിരുട്ട് കയറിയതുപോലെ. പിന്നെ ഒന്നും ഓർമ്മയില്ലായിരുന്നു.
1: അന്ന് പോയ ബോധം 26 ദിവസം കഴിഞ്ഞാ തിരിച്ചു കിട്ടിയത്.
0: അതെയോ? എങ്ങനെ?
1: അത്ഭുതം എന്നൊക്കെ പറയാറില്ലേ, ശരിക്കും മാധവന്റെ ജീവിതത്തിൽ അതാ സംഭവിച്ചത്. അരുൺ ഹോസ്പിറ്റലിൽ വന്നിരുന്നു.
0: ഓ,
1: അതിന്റെ പിറ്റേന്നാ ഡയറക്ടർ മാധവിനെ കാണാൻ എത്തിയത്.
0: അതെയോ? ഡയറക്ടറോ? എന്നിട്ട്?
1: അയാളെ കണ്ടതും മാധവന്റെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി, കൈകൾ സാവധാനം ഇളകാൻ തുടങ്ങി. ഡയറക്ടറെ നോക്കി എന്തൊക്കെയോ ആക്രോശിച്ചു.
0: എന്നിട്ട്?
1: പിന്നെ മാധവ് വയലന്റായി. അതോടെ അയാൾ സ്ഥലം വിട്ടു.
0: ഓ ശരി.
1: അന്നത്തെ ഷോക്കിൽ നിന്നാ മാധവന് സംസാരശേഷി തിരിച്ചു കിട്ടിയതെന്നാ ഡോക്ടർ പറഞ്ഞത്.
0: അതെയോ?
1: പിന്നീട് മാധവ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അധികം വൈകാതെ പഴയതുപോലെ സംസാരിക്കാനും തുടങ്ങി.
0: അയാൾക്ക് എന്നോട് പകയുണ്ടായിരുന്നു, അതൊരു സത്യമാണ്. കണ്ടുപിടുത്തത്തിന്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടിയതോടെ അത് വർദ്ധിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ സ്പോൺസർ ചെയ്ത കോർപ്പറേറ്റിലെ ആരെങ്കിലും പ്ലാന്റേഷൻ തകർക്കാൻ കൂട്ടുനിന്നിട്ടുണ്ടാവും.
1: അതൊക്കെ പോട്ടെ, പിന്നീട് പരീക്ഷണത്തിന്റെ ഡയഗ്രാം മാധവ് തിരിച്ചെടുത്തല്ലോ.
0: ശരിയാണത്.
1: പോരാത്തതിന് 2 വർഷം കൊണ്ട് പ്രോജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് പേറ്റന്റ് വാങ്ങിയെടുത്തില്ലേ?
0: ഓ കറക്റ്റ്.
1: യു ആർ റിയലി ഗ്രേറ്റ് മാധവ്.
0: നളിനി, എന്റെ ജീവൻ നിന്റെ ദാനമാണ്.
1: അതൊക്കെ പോട്ടെ, ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ടല്ലോ.
0: ഉണ്ടല്ലോ.
1: എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ?
0: എവിടേക്കും പോകുന്നില്ല. എനിക്ക് നിന്റെ മോന്റെ അടുത്ത് കഴിയാനാ ഇഷ്ടം.
1: സത്യം പറയൂ മാധവ്, ആ ഡയറക്ടറോട് ദേഷ്യമില്ലേ?
0: ദേഷ്യോ? ദേഷ്യല്ലാന്ന് മാത്രല്ല, ഒരുപാട് നന്ദിയും കടപ്പാടും ഉണ്ട്.
1: നന്ദിയും കടപ്പാടോ?
0: അതെ. അയാൾ അന്ന് വന്നില്ലായിരുന്നെങ്കിലേ ഞാൻ ഇപ്പോഴും സംസാരിക്കാൻ കഴിയാതെ ഒരേ കിടപ്പായിരിക്കില്ലോ.
1: ഓ അങ്ങനെ. എന്നാ പിന്നെ ഒരു ബോർഡ് കൂടി തൂക്കിക്കോളൂ ഈ വീടിന്റെ ഉമ്മറത്ത്.
0: എന്തു ബോർഡ്?
1: സുബ്രഹ്മണ്യൻ സാർ ഈ വീടിന്റെ ഐശ്വര്യം.

ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിച്ച നാടകം സമാപിക്കുന്നു. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: മാധവ്, അബ്ദുള്ള നന്മണ്ട, നളിനി, ദീപ പി എം, തങ്കമ്മ, എൽ സി സുകുമാരൻ, അരുൺ, പ്രദീപ് ഗോപാൽ. നിർവഹണ സഹായം പി നിഷ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസമായ ഇന്ന് രാത്രി 9:30 തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ.

0: യെസ്, ഇത് മുകുന്ദൻ ഉണ്ണി സാറിന്റെ വീടല്ലേ?
1: അത് പണ്ട് ജഡ്ജി ആയിരുന്നപ്പോ ജഡ്ജി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നീട് വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ.
2: ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. സർഗാത്മക സഹായം ഫഹദ് റാസ, നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത.

0: ടെന്നീസ് വേണം. എന്നാൽ കീശ കാലിയാകാതെ വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
4: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
5: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
4: വല്ലതും ബാക്കിയുണ്ടോ? 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
5: വേണ്ട,
4: കഴിഞ്ഞ മാസമല്ലോ ഒന്ന് വാങ്ങിച്ചത്. ഒന്നുകൂടി വേണ്ട, ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
5: അടിപൊളി.
4: എന്നാ വേഗമെട്ടോ.
6: RBI പറയുന്നു,
4: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
7: നാളെ ശാസ്ത്രലോകത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ, ചരിത്രവും സാങ്കേതിക വിദ്യയും. ഡോക്ടർ ജോൺസൺ വൈ സംസാരിക്കുന്നു.
8: ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ നിരത്തുകളിലൂടെ ഓടുന്ന വാഹനങ്ങളിൽ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ പതിയുന്നത്. റെയിലുകളിലൂടെയും ജലത്തിലൂടെയും അന്തരീക്ഷ മണ്ഡലവും ശൂന്യാകാശവും ഉൾപ്പെടുന്ന ആകാശ മേഖലകളിലൂടെയും സഞ്ചരിക്കുന്ന വാഹനങ്ങളും ഇതിന്റെ ഭാഗമാണ്.
7: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
9: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
10: ഇനിയൊരു നാടകഗാനം കേൾക്കാം. ആലില പോലൊരു വീട് എന്ന നാടകത്തിൽ തെന്നൽ പാടിയത്.

0: കണ്ണാടിയിൽ ചീറിത്തെറിച്ചു വീണ ചോരച്ചീളുകൾ റസ്കോൾനിക്കോവിനെ വരഞ്ഞു നീറ്റിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ദൂരെ നിന്ന് ഒരതിഥി വരുന്നത്. പെങ്ങളെ കെട്ടാൻ ഉറച്ചിരിക്കുന്ന പണക്കാരൻ ലൂഷിൻ. ദരിദ്രന്റെ പ്രതികരണങ്ങളോട് ലൂഷിന് പുച്ഛമാണ്. ആദർശം തലയ്ക്കു പിടിച്ച നിക്കോവിന് ആദ്യ ദർശനത്തിൽ തന്നെ ലൂഷിനെ പിടിച്ചില്ല. നിക്കോവിന്റെ മുറിയിൽ അവരുടെ തർക്കങ്ങൾ തുടരുന്നു. കൂട്ടുകാരൻ റസുംഹീനും ജോലിക്കാരി നസ്താസിയും കൂർമ്മ ബുദ്ധി ഡോക്ടർ സോസിമോവും ഒക്കെ രംഗത്തുണ്ട്. സമനില തെറ്റി അസംബന്ധ സ്വപ്നങ്ങളിലേക്കും നിക്കോവ് വഴുതി വീണേക്കുമോ?
1: എന്തായാലും എനിക്കിതിനെപ്പറ്റി വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. കഴിഞ്ഞ 5 വർഷങ്ങളായി താഴേക്കിടയിൽ കഴിയുന്നവരുടെ ഇടയിലാണ് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നത്. കൊലപാതകം, കൊള്ള, കൊള്ളിവയ്പ്, പിടിച്ചുപറി. എന്നാൽ ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം ഉപരിവർഗത്തിലും ഇത്തരം കൊലപാതകങ്ങളും കൊള്ളയും നടക്കുന്നു എന്നതാണ്. ഈ അടുത്തൊരിടത്ത് ഒരു വിദ്യാർത്ഥി തപാൽ വാഹനം കൊള്ളയടിച്ചു.
2: അല്ല, കള്ളനോട്ടടിച്ചതിന് കലാലയ അധ്യാപകൻ അല്ലേ അകത്തായത്?
1: അതെ. എന്താണ് ഇത് വിരൽ ചൂണ്ടുന്നത്? ധാർമ്മിക അധപതനം.
2: അല്ല, കള്ളനോട്ടടിച്ചത് എന്തിനാ?
1: നോക്കൂ, എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ധനികരാകാൻ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് പണക്കാരനാകണം, എല്ലാം മേലനങ്ങാതെ കിട്ടണം എന്ന ചിന്തയിലേക്ക് മാറിക്കഴിഞ്ഞു. ദാരിദ്ര്യത്തിൽ കഴിയുന്നവരെല്ലാം അവരുടെ തനി നിറം കാണിച്ചു തുടങ്ങി.
3: നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത് എന്തിന്?
1: അത് നിങ്ങളുടെ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ? എല്ലാത്തിനും ഒരതിരുണ്ട്. സാമ്പത്തിക സിദ്ധാന്തങ്ങൾ എന്ത് തന്നെ ആയാലും കൊലപാതകത്തിന് പ്രേരിപ്പിക്കുകയില്ല.
3: ശരിയായ സിദ്ധാന്തം. നിങ്ങൾ ഭാവി വധുവിനോട് പറഞ്ഞത് പരമാർത്ഥമാണ്. അവൾ നിങ്ങളുടെ വിവാഹാഭ്യർത്ഥന സമ്മതിച്ച് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഓർമ്മയില്ലേ? അവളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അവൾ ഒരു ദരിദ്രയാണെന്നുള്ളതാണ്. കാരണം ഒരു ഭാര്യയെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തുന്നതൊരു നല്ല കാര്യമാണെന്നാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പ്. അങ്ങനെ നിങ്ങൾക്ക് അവളുടെ മേൽ പരിപൂർണ നിയന്ത്രണം ഉണ്ടാക്കാം. അതല്ലേ അതിന്റെ ശരി?
1: ദൈവമേ, ഈ വിധത്തിൽ എന്റെ വാക്കുകളെ വളച്ചൊടിക്കരുത്. നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ്. സത്യത്തിന്റെ ഒരംശം പോലും അതിലില്ല. നിങ്ങളുടെ സൽസ്വഭാവിയായ അമ്മ ഇങ്ങനെയാണ് കാര്യങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് അല്ലേ? ദുർവ്യാഖ്യാനം ചെയ്തത്? ഓ, എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല.
3: നിങ്ങളുടെ മനസ്സിലിരിപ്പ് എനിക്ക് വ്യക്തമായി. തത്വങ്ങൾ അടിച്ചതും എന്തിനാണെന്ന് മനസ്സിലായി.
1: ഇല്ല, ഒറ്റ വാക്കിൽ, നിങ്ങളുടെ അമ്മ, അവരുടെ ഭാവനാ വിലാസമാണിത്.
4: നോക്ക്, ഇനിയും നിങ്ങൾ എന്റെ അമ്മയെ കുറിച്ച് നാവെടുത്ത് ഒറ്റ വാക്ക് പറയാൻ ധൈര്യപ്പെട്ടാൽ അതെ, എന്റെ അമ്മയാണ് സത്യം. നിങ്ങളെ ഞാൻ താഴേക്ക് പിടിച്ചു
2: തള്ളും.
1: ഓഹോ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? ആഹാ, എന്നാ ഞാനൊന്ന് പറയട്ടെ. മര്യാദ ഇല്ലാത്ത വിധത്തിലാണ് നിങ്ങൾ എന്നെ കണ്ടത്, ഇത്രയും നേരം സംസാരിച്ചത്. എനിക്ക് മനസ്സിലായി. എങ്കിലും കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ തന്നെ നിന്നത്. ഒരു രോഗിയോടെ ഒരുപാട് എനിക്ക് ക്ഷമിക്കാനാകും.
4: ഞാൻ രോഗിയല്ല.
1: മതി, ഇത്രയും മതി, നിറഞ്ഞു.
4: എവിടെയെങ്കിലും പോയി തൊലയെ, കൺവെട്ടത്ത് കാണരുത്.

0: ആശ്വാസമായി.
1: നിക്കോ, നിനക്കിതെങ്ങനെ കഴിയുന്നടാ?
0: റസമുഖീൻ, എനിക്ക് തനിയിരിക്കണം. ദേവിയത് എന്നെ ഒറ്റയ്ക്ക് വിട്. എല്ലാവരും എന്നെ ഒറ്റയ്ക്കൊന്ന് കിടക്കാൻ അനുവദിക്കൂ.
1: നസ്താസിയ, നമുക്ക് പോകാം, വന്നേ.
2: ശരി.

0: ഡോക്ടർ എത്തിയോ?
1: കുഴപ്പമില്ലല്ലോ, ഞാൻ കയറണ്ടല്ലേ?
0: വേണ്ട, ഇപ്പോ ഒന്ന് ക്ഷോഭിച്ചു. ഇതേവരെ ഇല്ലാത്ത വിധത്തിൽ
1: ഈ അവസ്ഥയിൽ ഇയാളെ ദേഷ്യം പിടിപ്പിക്കരുത്.
0: ഡോക്ടർ, സത്യത്തിൽ ഇവൻ എന്താണ് കുഴപ്പം?
1: ഇപ്പോഴയാൾക്ക് എന്തെങ്കിലും സന്തോഷകരമായ മാനസിക നില അനുഭവപ്പെട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. നിങ്ങൾക്കറിയാമോ, അയാളുടെ മനസ്സിൽ എന്തോ ഒന്ന് കടന്നുകൂടിയിട്ടുണ്ട്. എന്തോ അലട്ടുന്ന ചിന്ത, അത് അയാളെ നിരന്തരം വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
0: അത് വീട്ടുകാര്യങ്ങളായിരിക്കാം, ലൂഷിനായിരിക്കും. സഹോദരിയുടെ ഭാവി ഭർത്താവ് പണി കൊടുക്കുമെന്നാ തോന്നുന്നത്.
1: ഓ, ആ മാന്യൻ ലൂഷിൻ അയാളുടെ പെരുമാറ്റം ഇഷ്ടപ്പെട്ട് കാണില്ല, അതാവും പ്രശ്നം.
2: അയാള് വന്നപ്പോ മുതൽ ഇഷ്ടപ്പെടാതെയാണ് സംസാരിച്ചത്.
1: നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നിക്കോ ഒന്നിലും താല്പര്യം എടുക്കുന്നില്ല, ഒന്നിലും പ്രതികരിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യത്തിൽ മാത്രം അയാൾ വികാരം കൊള്ളുന്നു, അത് കൊലപാതകത്തിന്റെ കാര്യത്തിലാണ്.
0: അതെ അതെ, ഞാനും അത് ശ്രദ്ധിച്ചു. അവൻ അക്കാര്യത്തിൽ അതീവ ഉത്കണ്ഠയുണ്ട്, ഭയവുമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് സുഖമില്ലാതായ ദിവസം അവനോട് ബോധം കെട്ട് വീണു.
1: ഇന്ന് വൈകുന്നേരം ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കണം. ഞാൻ ചിലത് നിങ്ങളോട് പറയാം.
0: ആ,
1: വളരെ കൗതുകകരമായ ഒരു കാര്യം. എന്തായാലും ഞാൻ അയാളെ ഒറ്റയ്ക്കൊന്ന് കണ്ടിട്ട് വരട്ടെ, അപ്പോൾ അവിടെ അയാളെ പ്രകോപിപ്പിക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. നസ്താസേ, വരൂ.
2: ശരി. നിക്കോ, ഞാൻ കുറച്ച് ചായ കൊണ്ടുവരട്ടെ, കുടിക്കാമോ?
3: പിന്നെ മതി, ഇപ്പോൾ എനിക്ക് ഉറക്കം വരുന്നു. ആ, നീ പോയിക്കോ. ഇതാരാ, ഡോക്ടറോ? എല്ലാവരും കൂടി എന്നെ രോഗിയാക്കുകയാണ്. എനിക്ക് രോഗമില്ല, ഇല്ല ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇതാര്, സൂപ്പറുണ്ടോ? എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഇവര് എനിക്കൊന്നും അറിഞ്ഞുകൂടാ.
1: റസ്കോൾനിക്കോവ്, നിങ്ങൾ സുഖമായി ഉറങ്ങൂ, ശാന്തമായി. ഞങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്താൻ വന്നതല്ല, ഞങ്ങൾ മുറിവിട്ട് പോയേക്കാം.

0: ശീതളവും നിഷ്പ്രഭവുമായ ഇരുണ്ട ഈർപ്പമുള്ള ശിശിരകാല സായാഹ്നങ്ങളിൽ സകലതും സകലതും ഈർപ്പമുള്ളതായിരിക്കണം. കടന്നു പോകുന്ന എല്ലാ യാത്രക്കാരും ക്ഷീണിച്ചു വിളർത്ത മുഖമുള്ളവരാകുമ്പോൾ, മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ ശക്തമായി മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതിലൂടെ തെരുവ് വിളക്കുകൾ പ്രകാശിക്കുമ്പോൾ,
1: എനിക്കറിയില്ല സർ, എനിക്കൊന്നും അറിയില്ല, ക്ഷമിക്കൂ.
0: എന്റെ പെരുമാറ്റത്തിൽ, സംസാരത്തിൽ എന്തെങ്കിലും പന്തികേടുണ്ടോ? ഞാനെന്താണ് ഇങ്ങനെ കാവ്യാത്മകമായി സംസാരിക്കുന്നത്?

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 18-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, ലൂഷിൻ കണ്ണൻ നായർ, നസ്താസിയ ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാർ.

ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം ഇന്ന് രാത്രി 9:30 തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ.
1: യെസ്, ഇത് മുകുന്ദനുണ്ണി സാറിന്റെ വീടല്ലേ?
2: അത് പണ്ട് ജഡ്ജി ആയിരുന്നപ്പോ ജഡ്ജി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നീട് വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇപ്പൊ ഇതേ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയുടെ വീടാണ്.
0: ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയാസോൾ, തിരുമല രാമചന്ദ്രൻ, തമന്നാസോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ.
3: അത് കള്ളം. എനിക്ക് മനസ്സിലായി തുമ്പി പാട്ടുപാടി പാട്ടുപാടി കരയുകയായിരുന്നു. എന്തു പറ്റി? എന്താ തുമ്പിക്ക്?
0: സർഗാത്മക സഹായം ഫഹദ് റാസ, നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത.

0: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
1: വൺ സീറോ ത്രീ പോയിന്റ് സിക്സ് റിയൽ എഫ് എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസലുകൾ കേൾക്കാം, ഹരിഹരൻ പാടിയത്.

ആകാശവാണി 103.6 റിയൽ FM. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45 ആരംഭിക്കും.

0: FM പ്രധാന വാർത്തകൾ. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രിയാരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട്ട് ചേർന്നു. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. 144 MLA പിന്തുണയാണ് വിജയ്ക്ക് ലഭിച്ചത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. CBSE 12th class ബോർഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 85.20. തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിൽ. പശ്ചിമേഷ്യൻ ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ മാതൃക പിന്തുടർന്ന് കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മുഖ്യമന്ത്രിമാരും അടക്കമുള്ള നിരവധി നേതാക്കൾ. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സ്വർണവില കുതിച്ചുയർന്നു. പവന് രാവിലെ 10,200 രൂപ കൂടി 123,120 രൂപയിലെത്തിയത് ഉച്ചതിരിഞ്ഞ് 118,800 കുറഞ്ഞു. സംസ്ഥാനത്തെ ഭരണ അടിസ്ഥാന സൗകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറി അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റിൽ ഉന്നതതല യോഗം ചേർന്നു. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ ഇന്ന് നടന്നു. കൊച്ചിയിൽ നിന്നും അഗത്തിയിലെത്തിച്ചേരാൻ വേണ്ടി വന്നത് 2 മണിക്കൂർ. ഈ മാസം 16 തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് നാളെ മഞ്ഞ ജാഗ്രത. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയെന്നും മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.
1: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ വാട്സപ്പിൽ മെസ്സേജുകൾ അയയ്ക്കാം. 9400224444 ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജുകൾ അയച്ചോളൂ. ഈ പാട്ട് കേട്ടുകൊണ്ട്

0: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
1: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
2: അന്തപ്പനെന്താ ഒരു മൗനം.
3: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
4: കണ്ണം കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
5: കണ്ണം കണ്ടി സസ്നേഹം സമർപ്പിക്കുന്നത്
6: കണ്ണും കണ്ടി ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഹവാകർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്.
1: ഹവാകർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: മെഡിക്കൽ കോളേജിൽ നിന്നും സീന സുരേഷ് ആവശ്യപ്പെട്ട ഗാനം കാണാമറയത്ത് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ ശ്യാമിന്റെ ഈണം.

0: ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൽകോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
3: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
6: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
7: പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഇതാ ഒരു തീരം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. യൂസഫലി കേച്ചേരിയുടെ വരികൾ, കെ ജെ ജോയിയുടെ ഈണം.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. ആരോഗ്യം അമൂല്യം.

0: ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: The Real FM 103.6.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: കാക്കനാട് നിന്നും അനിൽ പ്രഭാകർ ആവശ്യപ്പെട്ട ഗാനം. ഗിരീഷ് പുതഞ്ചേരി എഴുതി, SP വെങ്കടേഷ് ഈണം നൽകി, യേശുദാസ് പാടിയത്. ചിത്രം ജോണി വാക്കർ.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: അജിത് കുമാർ കാക്കഞ്ചേരി ആവശ്യപ്പെട്ട ഗാനമാണിനി എയ് ഓട്ടോ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, രവീന്ദ്രന്റെ ഈണം.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രമ്പ, കോഴിക്കോട്.
0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിൽ ഇനി മോട്ടോളിയിലെ സനലിന്റെ ഇഷ്ടഗാനമാണ് നീലഗിരി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. പി കെ ഗോപിയുടെ വരികൾ, മരകതമണിയുടെ ഈണം.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: രാമല്ലൂരിലെ രേഷ്മ സതീഷിന്റെ ഇഷ്ടഗാനം യൂസഫലി കേച്ചേരി എഴുതി, രാജു ജയം ഈണം നൽകി, യേശുദാസ് പാടിയത്. ചിത്രം ഷെവലിയാർ മിഖായേൽ.

0: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമൽ കോഴിക്കോട്
2: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ
3: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ
4: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക് മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം വെണ്ട ഡാനിയൽ സ്റ്റേറ്റ് ലൈസൻസി എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയ ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊയിലാണ്ടിയിൽ നിന്ന് സ്മിത.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: അജിത്ത് കൊയിലാണ്ടിയുടെ ഇഷ്ടഗാനം കേൾക്കാം. തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ ബേണി ഇഗ്നേഷ്യസിന്റെ ഈണം.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: വടകരയിലെ ശാലിനിയുടെ ഇഷ്ടഗാനം മിഥുനം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ONV യുടെ വരികൾ MG രാധാകൃഷ്ണന്റെ ഈണം.

0: യുവർ ചോയ്സ് ഇന്ന് ഇതുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും റിയൽ എഫ്എമ്മിന്റെ സ്നേഹാശംസകൾ.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ശോപിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
6: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

FM പ്രധാന വാർത്തകൾ. ഖാരിഫ് വിളകളുടെ കുറഞ്ഞ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യസമിതി അനുമതി നൽകി. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രിയാരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. സംസ്ഥാനത്തെ വിവിധ ഭരണാടിസ്ഥാന സൌകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറി എ ജയതിലകിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റിൽ ഉന്നതതല യോഗം ചേർന്നു. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, വകുപ്പ് മേധാവികൾ, ജില്ലാ കലക്ടർമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. CBSE 12th ക്ലാസ് ബോർഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 85.20. തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിൽ. ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ദേശീയ സമ്മേളനം നാളെ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കും. AI വഴി സമഗ്ര വികസനം എന്നതാണ് വിഷയം. വികസിത വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 2026 ദേശീയ ക്വിസ് മത്സരത്തിന് തുടക്കമായി. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന യുവാക്കൾക്ക് ജൂണിൽ നടക്കുന്ന അതിർത്തി ഗ്രാമവികസന പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. സംരക്ഷിത പട്ടികയിലുള്ള കടൽ ജീവികളുടെ നിയമവിരുദ്ധ വ്യാപാരം തടയാൻ മത്സ്യത്തൊഴിലാളി പങ്കാളിത്ത സമീപനം അനിവാര്യമെന്ന് വിദഗ്ധർ. കൊച്ചി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ തുടങ്ങിയ ത്രിദിന ദേശീയ ശില്പശാലയിലാണ് ആവശ്യം ഉയർന്നത്. സംസ്ഥാനത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ഇന്ന് മഞ്ഞ ജാഗ്രത. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: മ്യൂസിക് മിക്സ്.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
1: വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
4: That's my step for a man.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? ആ മാഡം,
1: ആ പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
1: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: വെനീസിയ ബാത്വേർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
3: ബെനീസിയ ബാത്വേഴ്സ്.
4: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
2: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
5: മ്യൂസിക് നിക്സ്.

0: പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

എസി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണേജ് അഥവാ ബി ടി യു ഉള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.

0: മ്യൂസിക് മിക്സ്.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഫലവൃക്ഷങ്ങളുടെ പറുദീസ തീർത്ത കൃഷിയിടത്തിലാണ് ഇന്ന് ഞാറ്റുവേല. നമുക്ക് പരിചിതമായതും ഒപ്പം നാം കേൾക്കാത്തതും രുചിക്കാത്തതുമായ 50 ഫലവർഗ്ഗങ്ങൾ സമൃദ്ധമായി നിൽക്കുന്ന ഈ കാഴ്ച മറ്റെവിടെയുമല്ല, നമ്മുടെ നാട്ടിൽ തന്നെ. മാവ് തന്നെയുണ്ട് 10 ഇനങ്ങൾ, പിന്നെ ഫലവൃക്ഷങ്ങളിൽ ഇല്ലാത്തതായി ഒന്നുമില്ല.

ഇത് ചിറയിൻ കീഴിലെ അനിൽദേവിന്റെ പുരയിടമാണ്. അച്ഛനൊപ്പം കൃഷിയിലെ ബാലപാഠങ്ങൾ പഠിച്ച് സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന കോർപ്പറേഷനിൽ ജോലി ലഭിച്ചു കഴിഞ്ഞും കൃഷിയെന്ന ഇഷ്ടവിനോദം കൈവിടാതെ ഒപ്പം കൂട്ടുകയും യാത്രകളിൽ കാണുന്ന വ്യത്യസ്ത ഫലവൃക്ഷങ്ങൾ വാങ്ങി സ്വന്തം കൃഷിയിടത്തെ മധുരമൂറുന്ന ഉദ്യാനമാക്കി മാറ്റിയതിന്റെ പിന്നിൽ കൃഷിയോടുള്ള ഇഷ്ടം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ പകലന്തിയോളം സജീവമായി ആരോഗ്യത്തോടെ ഓടി നടക്കാൻ സാധിക്കുന്നത് കൃഷി ജീവിതത്തിനൊപ്പം കൂട്ടിയതുകൊണ്ടാണ്. ഫലവൃക്ഷങ്ങളിലൊതുങ്ങാതെ നിരവധിയിനം പച്ചക്കറികൾ ജൈവരീതിയിൽ ഇദ്ദേഹം കൃഷി ചെയ്തു പോരുന്നു. തനത് രീതിയിൽ തയ്യാറാക്കുന്ന ജൈവമിശ്രിതങ്ങളാണ് ഇവിടുത്തെ പച്ചക്കറികൾക്കും ഫലവൃക്ഷങ്ങൾക്കും കരുത്തുപകരുന്നത്. നമുക്ക് ശ്രീ അനിൽദേവിന്റെ കൃഷിയിടത്തിലെ വിശേഷങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം.

0: നമസ്കാരം.
1: നമസ്കാരം.
0: താങ്കൾ ഈ കാർഷിക രംഗത്തേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം?
1: സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ ഉറക്കഴിക്കുമ്പോൾ കാണുന്നത് അച്ഛൻ നമ്മട്ടിയായിട്ട് ആ പറമ്പിൽ എന്തെങ്കിലും കൃഷി ചെയ്യുന്നതാണ്. അച്ഛന് ജോലിയുണ്ടായിരുന്നു, സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അത് കണ്ടാണ് രാവിലെ ഇറങ്ങുന്നത്. ഒത്തിരി വലുതായപ്പോൾ അച്ഛനെ സഹായിക്കാനായിട്ട് ഞങ്ങളും കൂടെ ഇറങ്ങി, എല്ലാവരും കുടുംബത്തിലുള്ള എല്ലാവരും ഇറങ്ങുമായിരുന്നു. അതൊരു പ്രചോദനമായി. പിന്നെ എനിക്ക് ജോലി കിട്ടി, 2017 റിട്ടയർഡായി. അതിനുശേഷം ഒരു സമ്പൂർണ്ണ ജൈവ കർഷകനായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും ജൈവ നെല്ലും കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു.
0: ഇപ്പം പ്രധാനമായിട്ടും ഈ ഫലവൃക്ഷങ്ങളും പച്ചക്കറികളുമാണുള്ളത് അല്ലേ? വാഴയുണ്ട്. നമ്മൾ എത്ര സ്ഥലത്താണ് ഇപ്പം കൃഷി ചെയ്തിരിക്കുന്നത്?
1: എൻ്റെ വീട്ടുവളപ്പിൽ ഒരു 40 സെൻറ്റോളം ഉണ്ട്. അപ്പോൾ അതിനകത്താണ് ഈ ഫലവൃക്ഷങ്ങൾ വന്നേക്കുന്നത്. ഒരു 60 പരത്തോളം ഫലവൃക്ഷങ്ങൾ ഉണ്ട്. പ്രധാനമായിട്ടുള്ളത് നമുക്ക് എപ്പോഴും കിട്ടുന്ന ആത്തകളുണ്ട്. മുന്തിരി ആത്ത, ചക്ക ആത്ത, മുള്ളാത്ത, അമൃതം കായി, പിന്നെ ചെറുനാരകം തന്നെ ഒരു 5 വെറൈറ്റി ഉണ്ട്. അതുപോലെ തന്നെ ചക്ക നാരകം 12 വെറൈറ്റിയോളം മാവുണ്ട്. മാവ് ഒരു 7-8 എണ്ണം കായ്ക്കുന്നുണ്ട്. പിന്നെ ലിപ്പോട്ട്, റംബൂട്ടാൻ, മരമുന്തിരി, പേര, പേര ഒരു 7-8 വെറൈറ്റി പേരയുണ്ട്. ജാമ്പ, അബിയു, മാതളം, ചൈനീസ് ഓറഞ്ച്, സപ്പോട്ട, പേറാപ്പിൾ, മൾബറി, ഫുലാസ, അവക്കാട, ഒരു 60 പരത്തോളം വെറൈറ്റികൾ ഇതുണ്ട്.
0: വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫലവൃക്ഷത്തെ കുറിച്ച് പറഞ്ഞു. അപ്പം ഇതിൻ്റെ ഈ തൈകളൊക്കെ നമ്മൾ എവിടെ നിന്നാണ് കളക്ട് ചെയ്തത്?
1: തൈകൾ എറണാകുളത്ത് അവരുടെ ഓഫീസ്, MBED, അതിനടുത്ത് തന്നെ ഒരു നല്ല നഴ്സറി AVT അവിടെ ഇമ്പോർട്ടഡ് വരുന്നുണ്ട്. തായ്ലൻഡിൻ്റെ ഫ്രൂട്ട്സുകൾ വരുന്നുണ്ട്. ഫ്ലവേഴ്സ് ഉണ്ട്, ഹോം ഗ്രൗണ്ടിൻ്റെ ഫ്രൂട്ടുകളൊക്കെ. അതൊരൊക്കെ 10-20 വർഷത്തിന് മുമ്പേ അവിടെ നിന്ന് പലപ്പോഴായിട്ട് ഞാൻ ട്രെയിനിൽ വരുമ്പോൾ എൻ്റെ കയ്യിൽ 2 കിറ്റ് തൂക്കിയായിരിക്കും വരുന്നത്. അങ്ങനെ കൊണ്ടുവന്ന് നട്ട് നട്ട് ഒരുവിധമുള്ള നല്ല ഫ്രൂട്ട്സുകൾ എനിക്ക് ശേഖരിക്കാൻ കഴിഞ്ഞു. അത് നടുകയും ചെയ്തു. അതൊക്കെ ഇപ്പോൾ വിളവെടുത്ത് തുടങ്ങിയ ഏകദേശം.
0: നമ്മുടെ കാലാവസ്ഥയിൽ ഇതൊക്കെ നന്നായിട്ട് വളരുന്നുണ്ടോ? അത് കാലാവസ്ഥ ഒരു പ്രശ്നമുണ്ടോ ഇതിന്?
1: കാലാവസ്ഥയിൽ വളരുന്നതുമുണ്ട്, വളരാത്തതുമുണ്ട്. ഇപ്പോൾ അത് നട്ട് കഴിഞ്ഞിട്ട് ചിലതൊന്നും പൂക്കാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് കുറെ കൂടെ അനുയോജ്യമായുള്ള വെറൈറ്റികൾ നമ്മളെ നാട്ടിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഇത് വെക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്.
0: അപ്പോൾ എന്തൊക്കെ വളങ്ങളാണ് നമ്മൾ ഈ ഫ്രൂട്ട് പ്ലാന്റ്സിന് നൽകുന്നത്?
1: 1 ലോഡ് ചകിരിച്ചേർ. ചകിരിച്ചേറിനെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഭാഗം ബെഡായിട്ട് ഒരു 2 ഇഞ്ച് കനത്തിൽ നിരത്തും. ആ നിരത്തിയതിന് ശേഷം അതിൽ മൈക്രോബ്സ്, ജീവാണു, ഒമേഗഡ, കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത്, അത് 200 ലിറ്റർ വെള്ളത്തിൽ 1 കിലോ ശർക്കരയായിട്ട് ലയിപ്പിച്ച് ആ ലായനി ഇതിൻ്റെ പുറത്ത് ഒഴിക്കും. അതിന് മുകളിൽ കോഴിക്കാട്ടം നിരത്തുന്ന, അതിൻ്റെ മുകളിൽ 3 കുട്ട മേൽമണ്ണ്, അതിന് മുകളിൽ റോക്ക് ഫാസ്ഫേറ്റ്, അതിന് മുകളിൽ 100 ലിറ്റർ വെള്ളം തളിക്കുന്നു. പിന്നും ഈ ചകിരിച്ചേർ 1 ലെയറ് കൊടുക്കുന്നുണ്ട്. ലായനി ഉണ്ടല്ലോ, മൈക്രോബ്സ് ജീവാണു 1 കിലോയുടെ ഉള്ളത്, 1 കിലോ ശർക്കരയും 200 ലിറ്ററുമായിട്ട് അതൊഴിക്കുന്നു. അതിൻ്റെ മുകളിൽ ആട്ടുംകാട്ടം, മേൽമണ്ണ്, റോക്ക് ഫാസ്ഫേറ്റ്,
0: അങ്ങനെ ഓരോ
1: ലെയറായിട്ട് അങ്ങനെ തീർത്ത് ഇതെല്ലാം തീരുന്ന ശേഷം പൊതയിട്ട് 35-40 ദിവസം വയ്ക്കുമ്പോൾ ഇത് മുഴുവനും പൊടിഞ്ഞ് നല്ല കമ്പോസ്റ്റായിട്ട് വരും. ആ കമ്പോസ്റ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. ഈവൻ നിലത്തിന് പോലും ഈ വളമാണ് ഇട്ട് കൊടുത്തോണ്ടിരുന്നത്.
0: ഇപ്പോൾ 12 ഇനം മാവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ കാലാവസ്ഥയുമായി അനുയോജ്യമായ ഫലവൃക്ഷങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ അതിൻ്റെ വിളവൊക്കെ എങ്ങനെയാണ്? നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടുന്നുണ്ടോ? അതിനെക്കുറിച്ചുകൂടെ ഒന്ന് പറയാം.
1: എൻ്റെ മാവുകൾ പലതും കാച്ച്,
0: ഈ കോട്ടൂർക്കോണം, അങ്ങനെ
1: കോട്ടൂർക്കോണം ഉണ്ട്, കർപ്പൂര മാങ്ങ, കോട്ടൂർക്കോണം, പിന്നെ സേലം മാങ്ങയുണ്ട്, പിന്നെ ചക്ക പോലെയുള്ള വലിയ പുളിയുള്ള മാങ്ങയുണ്ട്. ഇപ്പം അതും കോതി നിർത്തിയിട്ട് അതിൻ്റെ അടുത്ത് വേറെ കുറേ കൂടെയുള്ള ഇപ്പോൾ വെളിയിലത്തെ മാവും കൂടെയൊക്കെ വെയിലുള്ള സ്ഥലത്ത് നടാനുള്ള ഇതുണ്ട്. ജപ്പാൻ്റെ മാവുണ്ടല്ലോ. റംബൂട്ടാനൊക്കെ നല്ല വിളവാണ് കിട്ടുന്നത്, 10-30 കിലോയൊക്കെ നമുക്ക് കിട്ടി.
0: വിൽപ്പനയ്ക്കായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ടോ?
1: വീട്ടിലിപ്പോൾ പച്ചക്കറികളെല്ലാം വാങ്ങാനായിട്ട് എനിക്ക് സാധനം ഇല്ലാത്തതിൻ്റെ കുറവേ ഉള്ളൂ.
0: ഈ ഫ്രൂട്ട്സിൻ്റെ കാര്യമാണ്,
1: ഫ്രൂട്ട്സും ഇതിൻ്റെ കൂട്ടത്തിൽ അവർ നല്ല ഡിമാൻഡായിട്ട് ചോദിക്കുന്നുണ്ട്. ഏത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും അവർ വാങ്ങിക്കുന്നുണ്ട്.
0: അതെങ്ങനെയാണ് നമുക്ക് ഈ ഫ്രൂട്ട്സ് വിൽക്കുന്നത്? നമ്മുടെ വീട്ടിൽ വന്നാണ് നമുക്കിത് വിൽപ്പനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?
1: വന്ന് തന്നെ വാങ്ങുന്നുണ്ട്. പിന്നെ ഈ തണൽ എന്നുള്ള സംഘടന കബടിയാറുള്ള അവർ വന്ന് കളക്ട് ചെയ്യുന്നുണ്ട്.
0: വിൽപ്പനയ്ക്ക് നമുക്ക് ഒരു
1: ബുദ്ധിമുട്ടുമില്ല, നല്ല വിലയും കിട്ടുന്നുണ്ട്.
0: നമുക്ക് ഈ കൃഷിക്ക് എന്തെങ്കിലും ഈ പ്രോത്സാഹനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്?
1: കൃഷിഭവനിൽ നല്ല പ്രചോദനമാണ്.

0: അപ്പോൾ നമ്മളും അതോടുകൂടി കൃഷിക്കൂട്ടങ്ങൾ വന്ന് ആ കൃഷിക്കൂട്ടങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞാനും മുന്നോട്ട് അവരെ കൂടെ നിന്ന് ഇപ്പോൾ ഒരു 8 കൂട്ടമുണ്ട്. അത് അടുത്തവണ ഒരു 20 കൂട്ടമെങ്കിലും ആക്കി വിഷമില്ലാത്ത ആഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി പലരെയും മുന്നിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് പേര് മുന്നിട്ട് വരുന്നുണ്ട്.
1: ഈ കൃഷിക്കാര്യങ്ങൾക്ക് എല്ലാത്തിനും കൃഷിഭവന്റെ നല്ല പിന്തുണയുണ്ട്.
0: കൃഷി അസിസ്റ്റന്റുമാരായാലും കൃഷി ഓഫീസറായാലും AID ആയാലും അവരെല്ലാം നല്ല രീതിയിലുള്ള ഇതുണ്ട്.
1: ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ?
0: സാമ്പത്തിക സഹായം ഇപ്പം നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട്. മണ്ണിര കമ്പോസ്റ്റിന് വേണ്ടിയുള്ള സഹായം ചെയ്തു തരുന്നുണ്ട്. പിന്നെ ഞാൻ മുകളിൽ സ്റ്റാൻഡ് അടിച്ച് ആണ് ഈ ഗ്രോ ബാഗ് എല്ലാം വെച്ചത്.
1: വ്യത്യസ്തമായ ഒരു കൃഷി രീതിയിൽ താങ്കൾ നിരവധി ഫ്രൂട്ട് പ്ലാന്റ്സുകൾ കൃഷി ചെയ്ത് താങ്കൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഈ പച്ചക്കറി കൃഷിയും ഇതുപോലെ നല്ല നിലയിൽ നടത്തുന്നുണ്ട് അല്ലേ?
0: അതെ അതെ, പച്ചക്കറി കൃഷി ആണ് ആദ്യം തുടങ്ങിയത്. അതിൻ്റെ കൂടെ സൈഡായിട്ടാണ് ഇതെല്ലാം ചെയ്തത്.
1: ഇതെല്ലാം സ്വന്തമായിട്ടുള്ള സ്ഥലമാണോ അതോ പാട്ടത്തിന്?
0: സ്വന്തമായ സ്ഥലങ്ങൾ.
1: മൊത്തത്തിൽ ഇപ്പം നമുക്ക് എത്ര സ്ഥലത്ത് കൃഷിയുണ്ട് ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് ഉൾപ്പെടെ?
0: എൻ്റേതായിട്ടുള്ളത് ഒരു 85 സെൻറ്റോളം ഉണ്ട്. പിന്നെ എൻ്റെ അനന്തരവരുള്ളതുണ്ട്. അവിടെയും നമ്മൾ വാഴ, ചേന തന്നെ 10,500 പൗണ്ടോളം.
1: അപ്പം മൊത്തത്തിൽ 2 ഏക്കറിന്
0: മുകളിലുണ്ട്. 2.5 ഏക്കറോളം കൃഷി ചെയ്തിരുന്നു.
1: ഈ പച്ചക്കറിക്കും നമുക്ക് വിൽപ്പനയ്ക്ക് പ്രയാസമുണ്ടോ? അത് നന്നായിട്ട് പച്ചക്കറി വീട്ടിൽ വന്ന് വാങ്ങുമോ?
0: പച്ചക്കറി വീട്ടിൽ വന്ന് വാങ്ങുന്നുണ്ട്. നേരത്തെ പറഞ്ഞ തണൽ വന്ന് വാങ്ങുന്നുണ്ട്. വീട്ടിൽ വരുന്നവർക്കൊന്നും നമുക്കിപ്പോൾ കൊടുക്കാനുള്ള സാധനം അത്രയും പ്രൊഡക്ഷൻ ഇല്ല. നേരത്തെ നമ്മളൊരു കൂട്ടായ്മയായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അതിന് ജൈവ സർട്ടിഫിക്കേഷനും കിട്ടിയിട്ടുണ്ട്. വീട്ടിലുള്ളതിന് ഒരേ ദിവസം ബുക്കിങ്ങാണ്. ഇപ്പം
1: സർക്കാർ ഉദ്യോഗത്തിൽ നിന്നൊക്കെ വിരമിച്ചു വന്ന ഒരാളാണ്. ഇതിനോടുള്ളൊരു പാഷനും നമ്മൾ കുട്ടിക്കാലം മുതലേ കൃഷി കണ്ടു വളർന്ന ഒരാളെന്ന നിലയിൽ നമ്മൾ രാവിലെ 8 മണിക്കാണ് ഇതിൻ്റെ ഈ പരിചരണത്തിനായി ഇറങ്ങുന്ന, ബാക്കി കാര്യങ്ങളോട് ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം.
0: ഇപ്പം രാവിലെ എണീച്ച് ഈ നമ്മുടെ കൃഷി സ്ഥലങ്ങളെല്ലാം കണി കാണുന്ന അവരെയാണ്. ഇന്നലത്തേന്നും വ്യത്യാസമായിട്ട് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ളതൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം വെള്ളവും കൊടുക്കും. വെള്ളവും കൊടുത്തിട്ട് വൈകിട്ട് അതിനുവേണ്ടിയുള്ള പ്രതിരോധവും എല്ലാം ചേർന്ന് രാവിലെ എല്ലാ സ്ഥലവും ഒന്ന് കറങ്ങി നോക്കിയിട്ടാണ്. അതിനും ഒരു സന്തോഷമായിരിക്കും. നമ്മൾ ഇന്ന് ഒന്ന് തട്ടുമ്പോൾ ആ ചെടികൾക്കൊക്കെ ഒരു ഉണർവുണ്ടാകും.
1: പൊതുവെ നമ്മൾ ഈ കൃഷിയിൽ ഇറങ്ങിയപ്പോൾ മാനസികമായിട്ടും നമുക്ക് ശാരീരികമായിട്ടൊക്കെ വളരെ സന്തോഷവും ആരോഗ്യവും ഉണ്ട് അല്ലേ?
0: പിന്നെ മാനസികമായിട്ടുള്ള സന്തോഷമാണ് ഉള്ളത്. അത് മാത്രമല്ല, നമ്മളെ വീട്ടിലുള്ള എല്ലാവരും ഉണ്ട് ഇതിൽ.
1: കുടുംബ സമേതമുള്ള കൃഷിയാണ്.
0: ഞാനും മക്കളും ഉണ്ട്. അവർക്ക് ജോലി ഉണ്ടെങ്കിലും സമയത്ത് ഇവർ വരുന്നുണ്ട്. കൊച്ചുകുട്ടിയുണ്ട്, എൻ്റെ കൂടെ കൊച്ചുകുട്ടിയും കൂടെ കൂടെ വരുന്നു. വൈഫ് PSSCയിലായിരുന്നു ജോലി. ഉഷാദേവി ഇപ്പോഴ്
1: കൃഷിയിലേക്ക്
0: ഇറങ്ങിയിട്ടുണ്ട്.
1: അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾക്ക് കൃഷി നല്ലതായിട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.
0: ഇതിന് എന്നെ കൂടുതൽ പ്രേരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം, ഈ വർദ്ധിച്ചു വരുന്ന ക്യാൻസർ പോലെയുള്ള മാരകാസുഖങ്ങൾ, അപ്പം അതിനൊരറുതി വരുത്താനും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളുടെ പകുതിയെങ്കിലും നമുക്ക് ഈ നാട്ടിൽ ഉൽപ്പാദിപ്പിച്ച് നല്ല പച്ചക്കറികൾ, നല്ല ആരോഗ്യം പുതിയ തലമുറയ്ക്ക് അവർക്കൊരു നല്ല പൂർണ്ണ ആരോഗ്യമുള്ള വരാക്കി ഒരു പൂർണ്ണ ആരോഗ്യ കേരളം സൃഷ്ടിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നന്ദി.

തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴ് ആതിരയിൽ ശ്രീ അനിൽദേവ് വി എൽ ആണ് തന്റെ കൃഷിരീതികൾ ഞാറ്റുവേലയുമായി പങ്കുവച്ചത്.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു
0: കേരള കർഷകൻ. ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
5: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
6: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
7: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
6: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്. വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
7: ബെനീസിയ ബാത്ത്വെയർസ്.
8: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
7: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
6: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
9: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 5 മണി. എഫ്എം പ്രധാന വാർത്തകൾ. 37,500 കോടി രൂപയുടെ സാമ്പത്തിക അടങ്കലോടെ ഉപരിതല കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. സംസ്ഥാനത്തെ വിവിധ ഭരണ അടിസ്ഥാന സൌകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറി എ ജയതിലകിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റിൽ ഉന്നതതല യോഗം ചേർന്നു. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, വകുപ്പ് മേധാവികൾ, ജില്ലാ കലക്ടർമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. CBSE 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 85.2. തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിന് മുന്നിൽ. ആഗോള വിപണിയിൽ വിമാന ഇന്ധനവില വൻ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര സർവീസുകൾ വെട്ടിക്കുറയ്ക്കാൻ എയർ ഇന്ത്യ തീരുമാനിച്ചു. യാത്രക്കാരുടെ സൌകര്യത്തിനായി ചെന്നൈ എഗ്മോറിനും കന്യാകുമാരിക്കുമിടയിൽ ആഴ്ചതോറുമുള്ള പ്രത്യേക ട്രെയിൻ സർവീസ് നടത്താൻ ദക്ഷിണ റെയിൽവേ ചെന്നൈ എഗ്മോർ കന്യാകുമാരി സൂപ്പർഫാസ്റ്റ് സ്പെഷ്യൽ 15, 22, 29, June 5 എന്നീ തീയതികളിൽ രാത്രി 11:50 ചെന്നൈ എഗ്മോറിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് കന്യാകുമാരിയിലെത്തും. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് മരിച്ച യുവാക്കളുടെ മൃതദേഹം ഖബറടക്കി. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്. കോളിവുഡ്

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്, സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
0: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം, സമർപ്പിക്കുന്നത്
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.

0: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
1: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ആസ്വദിക്കാം മിലി എന്ന ചിത്രത്തിൽ നിന്നും.

0: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
1: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
0: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: ഇനി കേൾക്കാം ലതാ മങ്കേഷ്കർ പാടിയ ഗാനം, ചിത്രം റാം ലക്ഷ്മൺ.

0: മൊഹബത്തേൻ എന്ന ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായണനും സംഘവും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിവിടെ സമാപിക്കുന്നു.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
0: ഇപ്പോൾ സമയം 6:00. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് മറ്റന്നാൾ തുടക്കം. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. 14 ഖാരിഫ് വിളകളുടെ കുറഞ്ഞ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യസമിതി അനുമതി നൽകി. സംസ്ഥാനത്തെ വിവിധ ഭരണ അടിസ്ഥാന സൌകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. സംരക്ഷിത പട്ടികയിലുള്ള കടൽജീവികളുടെ നിയമവിരുദ്ധ വ്യാപാരം തടയാൻ മത്സ്യത്തൊഴിലാളി പങ്കാളിത്ത സമീപനം അനിവാര്യമെന്ന് വിദഗ്ധർ. കൊച്ചി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ തുടങ്ങിയ ത്രിദിന ദേശീയ ശില്പശാലയിലാണ് ആവശ്യം ഉയർന്നത്. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ഞായറാഴ്ച സൈക്ലത്തോൺ സംഘടിപ്പിക്കും. രാവിലെ 7:30 കവടിയാർ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. വികസിത് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 2026 ദേശീയ ക്വിസ് മത്സരത്തിന് തുടക്കമായി. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന യുവാക്കൾക്ക് ജൂണിൽ നടക്കുന്ന അതിർത്തി ഗ്രാമവികസന പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിലെ 1983 ബാച്ച് പൂർവ്വവിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകിയ AC ഹാൾ എയർ മാർഷൽ B മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ഈ ആഴ്ച അവസാനത്തോടെ തെക്കുപടിഞ്ഞാറൻ കാലവർഷം എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. FM പ്രധാന വാർത്തകൾ വീണ്ടും 7:00.

ഗാനകേളി. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനകേളിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നത്തെ ഗാനകേളിയിലെ ആദ്യ ഗാനം പാടിയത് എം ജി ശ്രീകുമാർ, ചിത്രം താളവട്ടം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
5: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ചിത്രം നീയത്ര ധന്യ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഗാനകേളിയിൽ ഇനി കേൾക്കാം യേശുദാസും ചിത്രയും പാടിയ ഗാനം. ചിത്രം ഒരു മെയ് മാസ പുലരിയിൽ. ഗാനശില്പികൾ പി. ഭാസ്കരൻ, രവീന്ദ്രൻ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
4: ഗാനകേളിയിൽ ഇനി കേൾക്കാം കുടുംബ പുരാണം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനം ഒരുക്കിയത് കൈതപ്രവും ജോൺസണും.

0: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55 ഇഞ്ച് 4K QLED ടിവി ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.
1: ഗാനകേളി വീണ്ടും പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടരും. ഗാനകേളി ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടായേക്കും. അന്തിമ ചർച്ചകൾ ന്യൂഡൽഹിയിൽ പൂർത്തിയായി. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. CBSE 12th ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിലെത്തി തിരുവനന്തപുരം മേഖല. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം. രാജ്യത്ത് ഈ മാസം 16 കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടായേക്കും. അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിനായി മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ച പൂർത്തിയായി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. MLA മാരിൽ നിന്നും അഭിപ്രായം ആരാഞ്ഞ ശേഷം 3 നേതാക്കളുമായും ഹൈക്കമാൻഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായവും കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇന്നലെ ചോദിച്ചറിഞ്ഞു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ചർച്ചയിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. മുഖ്യമന്ത്രി തീരുമാനം വന്ന ശേഷമുള്ള മറ്റ് കാര്യങ്ങൾ നിശ്ചയിക്കാൻ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ യോഗം ചുമതലപ്പെടുത്തിയതായി ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA മാർ വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. SP വേലുമണിയുടെ നേതൃത്വത്തിലുള്ള AIADMK MLA മാർ വിജയ്ക്ക് അനുകൂലമായാണ് വോട്ട് ചെയ്തത്. എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള 22 AIADMK MLA മാർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. DMK അംഗങ്ങൾ സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് കേന്ദ്രമന്ത്രിസഭായോഗം. കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പുവരുത്താൻ തീരുമാനം സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ അറിയിച്ചു. 37,500 കോടി രൂപ ചെലവിൽ ഉപരിതല കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ പ്രോത്സാഹന പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 75 ദശലക്ഷം ടൺ കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നാഗ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. CBSE 12th ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. 85.2% വിജയശതമാനം. തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. 17,68,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 15,07,000 വിദ്യാർത്ഥികളാണ് വിജയിച്ചത്. CBSE ഔദ്യോഗിക വെബ്സൈറ്റ്

0: ഡിജി ലോക്കർ, ഉമംഗ് ആപ്പ് എന്നിവയിലൂടെയും ഫലം പരിശോധിക്കാം. സംസ്ഥാനത്തെ ഭരണ അടിസ്ഥാന സൌകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറി എ ജയതിലകിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റിൽ ഉന്നതതല യോഗം ചേർന്നു. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, വകുപ്പ് മേധാവികൾ, ജില്ലാ കളക്ടർമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. എൽ പി ജിയിൽ നിന്ന് പി എൻ ജിയിലേക്കുള്ള മാറ്റം, സ്കൂൾ തുറക്കലിനുള്ള ഒരുക്കങ്ങൾ, സെൻസസ് പ്രവർത്തനങ്ങൾ, പാമ്പുകടി പ്രതിരോധം, മൺസൂൺ മുന്നൊരുക്കങ്ങൾ, ദേശീയപാത വികസന പ്രവൃത്തികൾ എന്നിവ യോഗം വിലയിരുത്തി. വിശദാംശങ്ങളിലേക്ക്.
1: എൽ പി ജി ഉപയോഗവും പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് സംവിധാനത്തിലേക്കുള്ള മാറ്റവും സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശദീകരിച്ചു. പി എൻ ജി ലഭ്യത ഉറപ്പാക്കിയാൽ പൊതുജനങ്ങൾ മാറാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് യോഗം വിലയിരുത്തി. ഈ മാസം 31-നകം പാഠപുസ്തകങ്ങളുടെ അച്ചടിയും വിതരണവും പൂർത്തിയാകുമെന്ന് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയിച്ചു. 65% പാഠപുസ്തകം കുടുംബശ്രീ യൂണിറ്റുകൾ വഴി വിതരണം ചെയ്തു കഴിഞ്ഞു. ശേഷിക്കുന്ന പുസ്തകങ്ങളും സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. June 1 സ്കൂളുകൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന നടപടിക്രമവും യോഗം ചർച്ച ചെയ്തു. സെൻസസുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കണമെന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി. മൺസൂൺ മുന്നൊരുക്കം സംബന്ധിച്ച് ദുരന്ത നിവാരണ വകുപ്പ് വിശദീകരിച്ചു. മലപ്പുറം മങ്കടയിൽ മിന്നലപകടത്തിൽ 4 യുവാക്കൾ മരിച്ച സംഭവത്തിൽ യോഗം അനുശോചിച്ചു. ദുരന്തബാധിത കുടുംബങ്ങൾക്ക് സഹായം അടിയന്തരമായി വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. പ്രളയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും അനുബന്ധ കാര്യങ്ങൾക്കും ഓരോ ജില്ലയ്ക്കും 1 കോടി രൂപ വീതം ഉടൻ അനുവദിക്കാനും തീരുമാനമായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ലക്ഷദ്വീപിന്റെ വ്യോമഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായി. കൊച്ചിയിൽ നിന്നും അഗത്തിയിൽ എത്തിച്ചേരാൻ 2 മണിക്കൂറോളമാണ് വേണ്ടിവന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
3: കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കലിന്റെ ഭാഗമായി സ്കൈഹോപ്പ് കമ്പനിയുടെ VTSHE സീപ്ലെയിൻ ആണ് ഇന്ന് രാവിലെ അഗത്തിദ്വീപിലെ ലഗൂണിൽ വിജയകരമായി പറന്നിറങ്ങിയത്. 2 ക്രൂ അംഗങ്ങൾ, സ്കൈഹോപ്പ് കമ്പനി അധികൃതർ, DGCA ഉദ്യോഗസ്ഥർ എന്നിവർ പരിശോധന യാത്രയുടെ ഭാഗമായി. ലക്ഷദ്വീപിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സീപ്ലെയിൻ കടലിൽ വിജയകരമായി പറന്നിറങ്ങുന്നത്. ലക്ഷദ്വീപ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് സീപ്ലെയിൻ ദൌത്യം ലക്ഷദ്വീപിൽ ഏകോപിപ്പിച്ചത്. ദ്വീപുകൾക്കിടയിലെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സീപ്ലെയിൻ സർവീസുകൾ വലിയ മുതൽക്കൂട്ടാവും.
0: സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ ലോക്ഭവനിൽ സന്ദർശിച്ചു. ഇരുവരും പരസ്പരം നന്ദി രേഖപ്പെടുത്തി. ശ്രീ പിണറായി വിജയനും കുടുംബത്തിനും ഗവർണർ ഹൃദയം നിറഞ്ഞ ആശംസകളും ആരോഗ്യവും നേർന്നു. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഇടി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19-നാണ് നടയടയ്ക്കുക. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ഞായറാഴ്ച സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നു. രാവിലെ 7:30 കവടിയാറിൽ നിന്നാരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16-ഓടെ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നൽ അതീവ അപകടകാരികളാണ് എന്നതിനാൽ കാർമേഘം കണ്ടുതുടങ്ങുമ്പോൾ തന്നെ ജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് മരിച്ച യുവാക്കളുടെ മൃതദേഹം മങ്കട മലയിൽ ജുമാ മസ്ജിദിൽ ഖബറടക്കി. മങ്കടയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങളിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ വൈകിട്ടാണ് കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ 7-അംഗ സംഘത്തിന് ഇടിമിന്നലേറ്റ് 4 യുവാക്കൾ മരിച്ചത്. 3 പേർ ചികിത്സയിലാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. റായ്പൂരിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സ്വർണത്തിനും വെള്ളിക്കുമുള്ള തീരുവ 6-ൽ നിന്ന് 15% പ്ലാറ്റിനത്തിന്റേത് 15.4% വർദ്ധിപ്പിച്ചത്. പുതുക്കിയ തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ

വരുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. തീരുവ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണവില കുതിച്ചുയർന്നു. പവന് വില രാവിലെ 10,200 രൂപ കൂടി 1,23,120 രൂപയിലെത്തിയത് ഉച്ചതിരിഞ്ഞ് 1,18,800 കുറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 50 പോയിന്റ് നേട്ടത്തിൽ 74,609 നിഫ്റ്റി 33 പോയിന്റ് നേട്ടത്തിൽ 23,413 വ്യാപാരം അവസാനിപ്പിച്ചു. കഴക്കൂട്ടം സൈനിക സ്കൂളിലെ 1983 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകിയ എസി ഹാൾ എയർ മാർഷൽ ബി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മുൻ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.

മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടായേക്കും. അന്തിമ ചർച്ചകൾ ന്യൂഡൽഹിയിൽ പൂർത്തിയായി. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. CBSE 12 ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിലെത്തി തിരുവനന്തപുരം മേഖല. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം. രാജ്യത്ത് ഈ മാസം 16 കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഗാനകേളി. ഗാനകേളി തുടരുന്നു. വരവേൽപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനശില്പികൾ കൈതപ്രം ജോൺസൺ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: ഒ എൻ വി കുറുപ്പും ഔസേപ്പച്ചനും ചേർന്നിരിക്കുന്ന അടുത്ത ഗാനം പുറപ്പാട് എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം പാടിയത് എം ജി ശ്രീകുമാർ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ബിച്ചു തിരുമലയും എസ് ബാലകൃഷ്ണനും ചേർന്നൊരുക്കിയ അടുത്ത ഗാനം ഇൻ ഹരിഹർ നഗർ എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം പാടിയത് എം ജി ശ്രീകുമാറും സംഘവും.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
3: നാടുവാഴികൾ എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോൻ, ദിനേശ് എന്നിവർ പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ശ്യാം.

0: ഗാനകേളി. സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 7 മണി. എഫ്എം പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടായേക്കും. അന്തിമ ചർച്ചകൾ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭായോഗത്തിൽ തീരുമാനം. CBSE 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിലെത്തി തിരുവനന്തപുരം മേഖല. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം. സംസ്ഥാനത്തെ വിവിധ ഭരണ അടിസ്ഥാന സൌകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതലയോഗം ചേർന്നു. കോട്ടയം ഒളശ്ശയിലെ സർക്കാർ അന്ധവിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. 1 മുതൽ 10 വരെ ക്ലാസുകളിലേക്ക് ഈ മാസം 30 ജൂൺ 30 വരെ പ്രവേശനം ലഭിക്കുന്നതാണ്. രാജ്യത്ത് ഈ മാസം 16-ഓടെ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെനീസിയ ബാത്ത്വെയർസ്.
3: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
2: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
5: ഇനി അല്പസമയത്തിനുള്ളിൽ 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് 14 ഖാരിഫ്വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 824,00,000 മെട്രിക് ടണ്ണിൽ അധികം വിളകൾ സംഭരിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസവോട്ട് നേടി TVK സർക്കാർ. പുതുച്ചേരിയിൽ AINRC നേതാവ് എൻ രംഗസ്വാമി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. CBSE 12-ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 85.20. വിജയശതമാനത്തിൽ തിരുവനന്തപുരം മേഖല മുന്നിൽ. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഈയാഴ്ച അവസാനത്തോടെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പോരാട്ടം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് 14 ഖാരിഫ്വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ന്യൂഡൽഹിയിൽ മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ സീസണിൽ 824,00,000 മെട്രിക് ടണ്ണിൽ അധികം വിളകൾ സംഭരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
2: खरीफ के लिए जो फैसला लिया गया उसमें जितने भी खरीफ के क्रॉप्स हैं उन सब में कॉस्ट प्लस 50% या 50 से अधिक टोटल 2,60,000 करोड़ रुपए किसानों को पे आउट जाएगा इस पूरे फैसले से. और इस साल का एनुअल खरीफ प्रोक्योरमेंट होगा 824,00,000 मेट्रिक टन LMT.
1: 37,500 കോടി രൂപയുടെ സാമ്പത്തിക വിഹിതമുള്ള ഉപരിതല കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ പ്രോത്സാഹന പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഏകദേശം 75,00,000 ടൺ കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ ലക്ഷ്യമിടുന്ന പദ്ധതി പ്രകാരം 3,00,000 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായും ശ്രീ വൈഷ്ണവ് അറിയിച്ചു. നാഗ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണത്തിനും കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. ഇത് സംബന്ധിച്ച എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. DMK അംഗങ്ങൾ സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി AINRC നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് സത്യനാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 5-ാം തവണയാണ് എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം നിലനിർത്തിയത്. പശ്ചിമബംഗാൾ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട MLA സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നടന്നു. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഭവാനിപൂർ സീറ്റിൽ നിന്ന് MLA സത്യപ്രതിജ്ഞ ചെയ്തു. 5 ക്യാബിനറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. 2 സെഷനുകളിലായാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. ഈ മാസം 21-ന് റീപോളിംഗ് നടക്കുന്ന ഫാൽറ്റ മണ്ഡലം ഒഴികെയുള്ള 157 അസംബ്ലി മണ്ഡലങ്ങളിലെ MLA ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. SPG മാനദണ്ഡപ്രകാരമുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നടപടി. പ്രതിസന്ധിയെ മറികടക്കുന്നതിനായി ഇറക്കുമതി ഇന്ധനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്നതടക്കമുള്ള പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയ്ക്ക് അനുസൃതമായാണ് ഈ നീക്കം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വാഹനവ്യൂഹം പകുതിയായി കുറച്ചു. CBSE 12-ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 85

0: 2.0% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി. പെൺകുട്ടികളുടെ വിജയശതമാനം 88.86% ആൺകുട്ടികളുടേത് 82.13%. 17 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 15 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ വിജയിച്ചതായി CBSE പ്രസ്താവനയിൽ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ ഡിജി ലോക്കറിലും ഉമാങ് ആപ്പിലും ഫലം പരിശോധിക്കാം. നീറ്റ് യുജി പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 5 പേരെ CBI അറസ്റ്റ് ചെയ്തു. 3 പേരെ ജയ്പൂരിൽ നിന്നും മറ്റ് 2 പേരെ ഗുരുഗ്രാമിൽ നിന്നും നാസിക്കിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ പൂനെയിൽ നിന്ന് ഒരു സ്ത്രീയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം ഇവരെ CBIക്ക് കൈമാറി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി S.ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. യോഗത്തിൽ പങ്കെടുക്കാൻ ഇറാൻ, കസാഖിസ്ഥാൻ, നൈജീരിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് മറ്റന്നാൾ തുടക്കം. UAE, നെതർലാൻഡ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ സയ്ദ് നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. വികസിത് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 2026 ദേശീയതല ക്വിസ് മത്സരത്തിന് തുടക്കമായി. ഈ മാസം 20 വരെയാണ് ഓൺലൈൻ ക്വിസ് മത്സരം. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് അടുത്ത മാസം സംഘടിപ്പിക്കുന്ന അതിർത്തി ഗ്രാമവികസന പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ യുവജനക്ഷേമ കായിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് ദേശീയതല ക്യൂസ് മത്സരം സംഘടിപ്പിക്കുന്നത്. മൈ ഭാരത് പോർട്ടൽ വഴി രാജ്യത്തെമ്പാടുമുള്ള യുവാക്കൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. തെരഞ്ഞെടുക്കപ്പെടുന്ന 500 യുവ വോളണ്ടിയർമാർ ലേ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവയുൾപ്പെടെ രാജ്യത്തിന്റെ പ്രധാന അതിർത്തി പ്രദേശങ്ങളിൽ സാമൂഹിക വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകും. അതിർത്തി ഗ്രാമങ്ങളുടെ വികസന ലക്ഷ്യങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനൊപ്പം രാഷ്ട്രനിർമ്മാണത്തിലും അതിർത്തി സംരക്ഷണ പ്രവർത്തനങ്ങളിലും യുവജന പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയാണ് വികസിത് വൈബ്രന്റ് വില്ലേജ് പദ്ധതിയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്തെ വിവിധ ഭരണ അടിസ്ഥാന സൌകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, മേധാവികൾ, ജില്ലാ കളക്ടർമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. LPGയിൽ നിന്ന് PNGയിലേക്കുള്ള മാറ്റം, സ്കൂൾ തുറക്കലിനുള്ള ഒരുക്കങ്ങൾ, സെൻസസ് പ്രവർത്തനങ്ങൾ, പാമ്പുകടി പ്രതിരോധം, കാലവർഷ മുന്നൊരുക്കങ്ങൾ, ദേശീയപാത വികസന പ്രവർത്തികൾ എന്നിവയും യോഗം വിലയിരുത്തി. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16-ഓടെ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിൽക്കുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. മത്സരം മഴമൂലം വൈകുന്നു. ലക്ഷദ്വീപിന്റെ വ്യോമഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായി. സ്കൈ ഹോപ്പ് കമ്പനിയുടെ VTSHE സീപ്ലെയിനാണ് അഗത്തിദ്വീപിലെ ലഗൂണിൽ വിജയകരമായി പറന്നിറങ്ങിയത്. ദ്വീപുകൾക്കിടയിലെ യാത്രാ സൌകര്യം മെച്ചപ്പെടുത്തുന്നതിന് സീപ്ലെയിൻ സർവീസുകൾ ഏറെ പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 50 പോയിന്റ് നേട്ടത്തിൽ 74,609 നിഫ്റ്റി 33 പോയിന്റ് നേട്ടത്തിൽ 23,413 വ്യാപാരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് സ്വർണവില കുതിച്ചുയർന്നു. പവന് രാവിലെ 10,200 രൂപ കൂടി 123,120 രൂപയിലെത്തി. ഉച്ചതിരിഞ്ഞ് 118,800 രൂപയായി കുറഞ്ഞു. ഒരു മേഖല ഒരു ദൌത്യം എല്ലാവർക്കും പുതുക്കിയ ആധാർ പദ്ധതിയുടെ ഭാഗമായി ആധാർ എൻറോൾമെന്റ് പുതുക്കൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാർക്കായി കേരള സർക്കിളിലെ കൊച്ചി സെൻട്രൽ റീജ്യൻ ശില്പശാല സംഘടിപ്പിച്ചു. യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്നാണ് ശില്പശാല സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 824 ലക്ഷം മെട്രിക് ടണ്ണിൽ അധികം വിളകൾ സംഭരിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി.

0: നാളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസവോട്ട് നേടി ടി വി കെ സർക്കാർ. പുതുച്ചേരിയിൽ AINRC നേതാവ് എൻ രംഗസ്വാമി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. CBSE 12-ാം ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 85.20%. വിജയശതമാനത്തിൽ തിരുവനന്തപുരം മേഖല മുന്നിൽ. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഈ ആഴ്ച അവസാനത്തോടെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം മഴമൂലം വൈകുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
2: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
1: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
2: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
3: യുവവാണി.
4: പ്രിയപ്പെട്ട കൂട്ടുകാരെ, യുവവാണിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവവാണിയിൽ നമുക്കൊരു ചിത്രീകരണം കേൾക്കാം.
5: ഈ കുറിപ്പ് എഴുതാനിരിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് ചിരി വരുന്നുണ്ട്. മഴ പെയ്ത് ഈറൻ മാറാതെ നിൽക്കുന്ന സന്ധ്യയിൽ വേനലിനെ കുറിച്ച് എഴുതുക, അതും ഇക്കഴിഞ്ഞ കൊടും വേനലിനെക്കുറിച്ച്. വെയിൽ ചൂടിൻ്റെ തീനാളങ്ങൾ ഭൂമിയെ നക്കി തുടച്ച വേനലിനെക്കുറിച്ച്. വേനൽ കനലുകൾക്ക് മീതെ വെള്ളം കുടഞ്ഞു പോയ മഴമേഘം, നീരാവിയായിപ്പോയ ജലഗണം, പിന്നെയോ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് കുടം കണക്കെ ജലധാര, എന്നിട്ടും ഭൂമി തണുത്തോ? ഹാ, ഒട്ടൊക്കെ. പക്ഷേ ഇതെന്തു മഴ! വേനലിൻ്റെ പാതി ദിനങ്ങളിലെ മഴ, വേനലിൽ ഒരു മഴ.
4: നിഴൽ ചിത്രം വരയ്ക്കും വേനൽ പകലുകൾ. രചന NJ ജോഷിലാൽ.
6: പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളോട് യാത്ര പറയേണ്ടത് എങ്ങനെയെന്നറിയില്ല. അതൊരു അനിവാര്യതയാണ്. ഇത്രയും നാൾ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ പള്ളിക്കൂടത്തിൻ്റെ പടികടന്ന് മറ്റൊരിടത്തേക്ക് പോവുകയാണ്. ഈ വിദ്യാലയത്തിൻ്റെ കവാടം കടന്നെത്തിയതും ഇതേപോലെ വെയിൽ മുട്ടിയ ഒരു പകൽ നേരത്താണ്. ആ വെയിൽ ചന്തം ചാഞ്ഞു തുടങ്ങുന്ന വൈകുന്നേരം ഇവിടെ നിന്ന് നിങ്ങളോട് യാത്ര പറയുമ്പോൾ നിങ്ങൾക്ക് ഇനി കുറെ നാൾ കളിക്കാലമല്ലേ? മധ്യവേനൽ. പക്ഷേ
7: ടീച്ചറെ, മോഹൻ സാറ് സെൻഡി ആവുകയാണല്ലോ.
8: ആ, സാറിന് നല്ല വിഷമമുണ്ട്. കുട്ടികളെ ഒന്ന് മിണ്ടാതിരിക്കേ.
6: ഓരോ വേനലും കടന്നു വരുന്നത് അല്പം വിരഹവുമായാണല്ലോ. ഇനി ഇടവേള അല്ലേ? പക്ഷേ സ്കൂൾ തുറന്നു വരുമ്പോഴേക്കും എന്നെ കാണില്ലല്ലോ. ഞാൻ മറ്റൊരിടത്തേക്ക് പോവുകയല്ലേ. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് വിട പറയട്ടെ. ഏവർക്കും നന്ദി.
5: നമ്മുടെ സ്കൂളിലെ മലയാളം അധ്യാപകനാണ് മോഹൻകുമാർ സാറ്. വളരെ കുറച്ചു കാലമേ സാർ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും എല്ലാവർക്കും സാറിന് വലിയ കാര്യമായിരുന്നു. സാറ് യാത്ര പറഞ്ഞ് മറ്റൊരു സ്കൂളിലേക്ക് പോയി. മോഹൻ സാറ് പ്രസംഗത്തിനിടയിൽ ഒരു കുഞ്ഞു കവിത പാടിയേട്ടോ, അത് ഞാനൊന്ന് ഓർക്കുവാണ്.

0: ഞാൻ ഈ കുറിപ്പെഴുതാനായി ഇരുന്നപ്പോഴാണ് പ്രിയ കൂട്ടുകാരി സിനിയുടെ ഫോൺ വരുന്നത്. അവൾ നല്ലൊരു എഴുത്തുകാരി കൂടെയാണ്. സിനി സെൻ എന്നെപ്പോലെയൊന്നും അല്ല കേട്ടോ, ചിലതൊക്കെ വെട്ടം കണ്ടിട്ടുണ്ട്. ഞാൻ അവളോട് സംസാരിച്ചിരിക്കുമ്പോൾ ഒരൈഡിയ, സിനിയെക്കൊണ്ട് സംസാരിപ്പിച്ചാലോ, കുറച്ച് നിർബന്ധിച്ചു. എന്നാലും എന്റെ പ്രിയ കൂട്ടുകാരി പറഞ്ഞു തുടങ്ങി അവൾ അനുഭവിച്ച വേനലിനെക്കുറിച്ച്, കുട്ടിക്കാലത്തെക്കുറിച്ച്, കുറുമ്പുകളെക്കുറിച്ച്, കുട്ടിസംഘത്തിന്റെ കലാവിരുതുകളെക്കുറിച്ച്, മാമ്പഴ ചുനയുള്ള ഇന്നലത്തെ വേനലിനെക്കുറിച്ച്. അധ്യാപികയും പ്രിയപ്പെട്ട കൂട്ടുകാരിയുമായ സിനി സെൻ.
1: എൺപതുകളിലെ വേനലിന് ഇന്നത്തെ പോലുള്ളൊരു പുഴുങ്ങിക്കുത്ത് ഉണ്ടായിരുന്നു എന്നറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇത്രയധികം കണ്ണുരുട്ടി പേടിപ്പിക്കാനും മാത്രം ഉഗ്രസൂര്യൻ മെനക്കെട്ടിരുന്നില്ല അന്ന്. ഇനി അഥവാ അങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ പോലും ഒരുപക്ഷെ ഞങ്ങൾ കുട്ടികൾ അതൊന്നും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഞങ്ങളെ കാത്തിരിക്കുന്നത് ഒരു നീണ്ട അവധിക്കാലമാണ്. വേനൽക്കാലം എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ആഹ്ലാദ തിമിർപ്പിന്റെ കാലമാണ്. അതുകൊണ്ട് തന്നെ വേനൽ ചൂടിന്റെ ആ ഒരു ഓർമ്മകൾ, അതിൻ്റെ ആ ഒരു നമ്മളെ തളർത്തിയ ഒരു അവസ്ഥ, അതൊന്നുമല്ല മനസ്സിലുള്ളത്. വേനൽക്കാലത്തെ അസഹ്യമായ ചൂടിനെ കുറിച്ചൊന്നും ആവലാതി പറയാനുള്ള ബോധം ഞങ്ങൾ കുട്ടികൾക്കില്ലായിരുന്നു. പക്ഷെ കാണുന്ന മരങ്ങളിലെല്ലാം മെലിഞ്ഞു കയറുക എന്ന് പറയുന്നത് ആ കാലത്തെ ഒരു പ്രധാന വിനോദമായിരുന്നു. തെങ്ങും പുളിയും പിടിച്ചാൽ പിടികിട്ടാത്ത വലിയ പുളി, അതിലൊന്നും മെലിഞ്ഞു കയറാൻ പറ്റൂല. ബാക്കി എല്ലാ മരങ്ങളിലും ഞങ്ങൾ പിള്ളേർ വലിഞ്ഞു കയറുമായിരുന്നു. കൂട്ടത്തിലെ നല്ലൊരു മരം കയറിയായിരുന്നു ഞാനും. അപ്പോ പേരമരം, നെല്ലിമരം, ഇങ്ങനെ ഒന്നും വിട്ടിരുന്നില്ല. ഒരു തവണ ഇതുപോലെ ഒരു വേനൽ അവധിക്കാലത്ത് നല്ല ഉഗ്രൻ പണി നെല്ലിമരത്തിൽ വലിഞ്ഞു കയറിയപ്പോ കിട്ടി. എന്തായിരുന്നു, ഒരു ശാഖ പൊട്ടി പൊത്തു പൊത്തിന് താഴെ നടുവും കൊത്തി വീണു. കുറച്ചു സമയം കഴിഞ്ഞാണ് ബോധം തിരികെ കിട്ടിയത്. അപ്പൊ ആ ഒരു അനുഭവം, ഇതുപോലൊരു വേനൽക്കാലത്തെ ആ ഒരു അനുഭവം ഒരിക്കലും മറക്കാനാവുന്നതേ അല്ല. കിട്ടുന്ന മാങ്ങകളിൽ തന്നെ പലതും കൊത്തിയതും തല്ലിയതും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇതെല്ലാം കൂടെ വാരിപ്പെറുക്കി അകത്തു കൊണ്ടുപോയി ശേഖരിച്ചു വെക്കുക. അതിനുശേഷം ഇനിയും ഉണ്ട്, പിൻഭാഗത്തോട്ടൊരു രണ്ട് മാവും കൂടിയുണ്ട്. അവിടെ ഇത്രയും രുചിയുള്ള മാങ്ങയല്ല, അവിടം കൂടെ ഒക്കെ പരിശോധിച്ച് ഒരു റൗണ്ടൊക്കെ കഴിഞ്ഞ് പതിയെ വന്നു കഴിഞ്ഞാൽ ഈ തല്ലിയതും കൊത്തിയതും ഒക്കെ ഇപ്പൊ ആരും അങ്ങനെ കൊച്ചുകുട്ടികളെ പ്രത്യേകിച്ച് അങ്ങനെ കഴിക്കാൻ അനുവദിക്കാറില്ല. പക്ഷെ അന്നങ്ങനെയൊന്നുമല്ല, ആ ഭാഗം അങ്ങ് ചെത്തിക്കളയുക, കഴിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കുറേ ഓർമ്മകൾ, ശരിക്കും കത്തി ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനേക്കാളും താരമൂല്യം ഈ പറഞ്ഞ പല വിധത്തിലുള്ള ഫലവൃക്ഷങ്ങൾക്കായിരുന്നു ഞങ്ങൾ നൽകിയിരുന്നത് എന്ന് ചുരുക്കം. ഈ വേനലവധിക്കാലം ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും മുതിർന്നവരാരും കൽപ്പിച്ചു നൽകാത്തൊരു കാലം കൂടിയായിരുന്നു. നല്ല ഓർമ്മകളാണ് പലതും. ഇപ്പോൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന തന്നെ അടുത്ത ദിവസം എന്തൊക്കെ കാട്ടിക്കൂട്ടാം എന്നുള്ള ചിന്തകളായിരിക്കും, കാണിച്ചു വെക്കാനുള്ള അല്ലെങ്കിൽ കാട്ടിക്കൂട്ടാനുള്ള മേടുകളായിരിക്കും മനസ്സിൽ മുഴുവൻ. മൊത്തം ഞങ്ങളുടെ കുട്ടിസംഘത്തില് 6 പേരുണ്ടായിരുന്നു, 3 കുടുംബങ്ങളിലുള്ള 6 പേര്. ഈ 6 പേരിൽ ഞാനാണ് 1-ഉം 2-ഉം വയസ്സിന്, ബാക്കി എല്ലാവരും എന്നെക്കാൾ കൊച്ചുകുട്ടികളായിരുന്നു. അപ്പോ കാണിച്ചു കൂട്ടുന്ന കലാപരിപാടികളുടെ എല്ലാം പ്രധാന ആസൂത്രക എന്ന് പറയുന്നത് ഞാൻ തന്നെയായിരുന്നു. ഉണർന്ന പാടെ എഴുന്നേറ്റ് ഒറ്റ ഓട്ടമാണ്, അടുക്കള വാതിലൂടെ മുറ്റത്തോട്ട് ഒരു പോക്കാണ്. തൊഴുത്തിന്റെ പിന്നിലായിട്ട് നിലത്തെ മാവിന്റെ 2 കൊമ്പ് ചാഞ്ഞ് കിടപ്പുണ്ട്. അപ്പൊ ഈ നിലത്ത് എന്നെക്കാത്ത ഒരുപാട് മാങ്ങകൾ ഉണ്ടാവും, അതാണ് ലക്ഷ്യം ഈ ഓട്ടത്തിന് പിന്നിൽ. എന്നെക്കാൾ മുന്നേ ആരെങ്കിലും എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്കതെല്ലാം കിട്ടും. വേനൽക്കാലത്ത് സുലഭമായ ഭക്ഷണ സാധനങ്ങളിൽ ഏറ്റവും മുന്നിൽ ചക്കയും മാങ്ങയും തന്നെയാണ്. ഇത് പല രൂപഭാവങ്ങളിൽ നമ്മുടെ മുന്നിലെത്തും. പക്ഷേ എന്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന വ്യത്യസ്തമായൊരു ഭക്ഷണ സാധനം, അത് പ്രധാന ചേരുവ പുളിങ്കുരുവാണ്. ചുട്ടെടുത്ത പുളിങ്കുരു തോട് മാറ്റി കുതിർത്തെടുത്ത് ആവശ്യത്തിന് ശർക്കരയും തേങ്ങയും കൂടി ചേർത്ത് ഇടിച്ചെടുക്കും. ഇടിച്ചുരുട്ടിയെടുക്കുമ്പോൾ ചമ്മന്തിയൊക്കെ അരച്ചുരുട്ടിയെടുക്കുന്നത് പോലെ ഇരിക്കും. വേനൽക്കാല ഓർമ്മകളിൽ വേറിട്ടൊരു രുചിയാണത്. എത്ര പേരിത് കഴിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, വളരെ വ്യത്യസ്തമായ ഒരു വിഭവം.
0: എഴുതാനിരുന്നപ്പോൾ തുടക്കം വേണമല്ലോ. കുറേ

0: ഈ പുസ്തകങ്ങൾ പരതി. പഴയ കഥകളും കവിതകളുമൊക്കെ ഒന്ന് വായിച്ചു നോക്കി. ഒരിടത്തും വേനലില്ല, വെയിലില്ല, ചൂടില്ല, മഴ മാത്രം. മഴപ്പെയ്ത്തിൻ്റെ കവിത മാത്രം. കാലം തെറ്റി വന്ന മഴപ്പെയ്ത്തിൻ്റെ നനവ് മാത്രം. നനവിനെ നക്കിയെടുത്ത ചൂടിൻ്റെ കഥ ആരും പറഞ്ഞില്ല. പക്ഷേ അല്ല കേട്ടോ, വെയിൽ കഥ പറഞ്ഞ ഒരാളുണ്ട്. പേര്? അത് വേണ്ട. ഒരു പേരിൽ എന്തിരിക്കുന്നു? അത് തൽക്കാലം ആരും അറിയണ്ട. പ്രണയം വെയിൽ പോലെ തന്നുപോയ അയാളുടെ തൂലികയിൽ നിന്നൂർന്ന വരികൾ ഞാൻ ഓർത്തെടുക്കട്ടെ.
1: ഞാൻ വെയിലാണ്, ഗ്രീഷ്മത്തീയുടെ ചൂടാണ്, നിന്നിലേക്ക് പടരും ഉഷ്ണമാണ്. എൻ്റെ വെയിൽ സൂചിക്കുത്തിൽ അമരട്ടെ നീ, എൻ്റെ കൈകളിൽ വീണുരുകട്ടെ നീ, എൻ്റെ ചൂടിൽ തളരട്ടെ നീ. വെയിലാണ് ഞാൻ, തീയാണ് ഞാൻ, നിന്നിലേക്ക് പടരും ഉഷ്ണമാണ് ഞാൻ.
0: ഇത്രയേ അറിയൂ, ബാക്കി അവൻ പറഞ്ഞില്ല, പറയാൻ തോന്നിയില്ല. ആ വെയിൽ ചാഞ്ഞു തുടങ്ങിയത് ഞാൻ അറിഞ്ഞില്ല. ആ പോട്ടെ, ഇതെഴുതിയപ്പോ വെറുതെ ഓർമ്മകൾ വന്ന് എന്നെ വഴിതെറ്റിക്കുന്നു.
2: എന്റെ കൂട്ടുകാരൊക്കെ യാത്രപ്രിയരാണ് കേട്ടോ. ഞാനും അതെ. കേരളത്തിന്റെ അങ്ങറ്റം ഇങ്ങറ്റം യാത്ര തന്നെ യാത്ര. മഴയാകട്ടെ, മഞ്ഞാകട്ടെ, വെയിലാകട്ടെ, അവർക്ക് അതൊരു ലഹരിയാണ്. ചിലപ്പോഴൊക്കെ ഞാനും കൂടാറുണ്ട്. അങ്ങനെയൊരു യാത്രയിലാണ് ഞങ്ങൾ പാലക്കാടെത്തിയത്. വേനൽ കടുത്തു നിന്ന ഒരു പകൽ. തൃശൂർ നിന്ന് പാലക്കാട്ടേക്ക് ഒരു യാത്ര. ചൂട് കാറ്റ് വീശുന്നു. പാലക്കാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടനുഭവപ്പെടുന്ന സ്ഥലങ്ങളിലൊന്ന്. ജില്ലയുടെ മിക്ക ഭാഗങ്ങളിലും ചൂട് 40 ഡിഗ്രിക്ക് മുകളിലാണ്. രാത്രിയിലും ചൂടിന് ഒരു കുറവുമില്ല. വേനൽ മഴ വന്ന് അല്പം ആശ്വാസം കിട്ടിയെങ്കിലും ചൂടിന് അധികം ശമനം വന്നിട്ടില്ല. യാത്രയിൽ ഞങ്ങളോടൊപ്പം കൂടിയ പ്രിയ എഴുത്തുകാരിയും അധ്യാപികയുമായ സജിലയ്ക്ക് പാലക്കാടൻ ചൂടിനോട് എന്തോ ഒരു മമതയുണ്ട്. ഗൃഹാതുരത്വമുണർത്തുന്ന മമത.
3: ഈ വേനൽ എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഓർമ്മ വരുന്നത് പാലക്കാടൻ വേനലിനെയും അക്കാലത്തൊക്കെ അനുഭവിച്ചിരുന്ന സഹിക്കാനാവാത്ത ചൂടിനെയും ഒക്കെയാണ്. ഒരു 10-25 വർഷം മുമ്പുള്ള അനുഭവങ്ങളാണ് അതൊക്കെ. കേരളത്തിലുടനീളം ഇങ്ങനെ യാത്ര ചെയ്തിട്ടുള്ള അനുഭവങ്ങളുള്ളപ്പോൾ ശരിക്കും പാലക്കാടൻ ജീവിതം എന്ന് പറയുന്നത് അതിനകത്ത് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് വേനലിൻ്റെ ഈ ചൂടാണ്. അത് മാറ്റി നിർത്തിയാൽ പക്ഷെ പാലക്കാടൻ ജീവിതം വളരെ മനോഹരവും വളരെ സന്തോഷമുള്ളതും സൗന്ദര്യാത്മകവും ഒക്കെ ആണെങ്കിൽ കൂടി ചില വിഷമകരമായ ഒരു കാലഘട്ടം തന്നെയാണ്. അത് വിഷമകരമായ കാലഘട്ടം എന്ന് പറയേണ്ടതിന് കാരണം നമ്മളിങ്ങനെ ഒരു നല്ല അനുഭവത്തിലൂടെ, നല്ല മഴക്കാലത്തിലൂടെ, നല്ല കാറ്റുള്ള സമയത്തൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു 10 കൊണ്ട് ഈ വേനൽ വറുതി ഇങ്ങോട്ട് കടന്നു വരികയും എല്ലാ ദിവസവും മിക്കവാറും പാടത്തിലൂടെ ആയിരിക്കും സഞ്ചാരം. അത് വളരെ നല്ല അനുഭവമായതുകൊണ്ട് പാടങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ പല സ്ഥലത്തേക്കും നടന്നു പോകാൻ ഇഷ്ടപ്പെടുക. പക്ഷെ അതിൻ്റെ ചുറ്റിനുമുള്ള കൊച്ചു തടാകങ്ങളും പുഴകളും ഒക്കെ ഇങ്ങനെ കണ്ടു നടക്കാൻ നല്ല രസകരമായ കാഴ്ചയാണ്. അപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ആമ്പലും താമരയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കുളങ്ങളുണ്ട്. 10 ചൂടുകൊണ്ട് പെട്ടെന്ന് ഈ നിറഞ്ഞ കുളങ്ങളൊക്കെ വറ്റി വരണ്ട് വിണ്ട് കീറുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയും ഈ അമ്പലുകളും താമരകളും ഒക്കെ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ട്. അതാണ് ഭയങ്കരമായിട്ട് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. രാത്രികാലങ്ങളിൽ നമ്മളിപ്പോൾ വീടിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് തോന്നും മച്ചിയിൽ ഇങ്ങനെ ആവി താഴേക്ക് ഇറങ്ങി വരുന്നത്, അത് ചുവരിൽ നിന്ന് ആവി പറക്കുന്നു, ചൂട് ആവി ഇങ്ങനെ പുറത്തേക്ക് പറക്കുന്നതായിട്ട് നമുക്ക്, കാറ്റ് വീശുന്നത് പോലെ തന്നെ പറക്കുന്നതായിട്ട് നമുക്ക്. ഇതിനോടൊപ്പം ചൂട് കാറ്റായിരിക്കും. പാലക്കാടൻ കാറ്റ് വളരെ പ്രസിദ്ധമാണ്. നമ്മളിങ്ങനെ 4 ചുറ്റുമുള്ള മലനിരകളിലൂടെ വീശി അടിക്കുന്ന പാലക്കാടൻ കാറ്റിനെ കുറിച്ച് എല്ലാവർക്കും ചിലപ്പോൾ അറിയാമായിരിക്കും. പക്ഷെ ഈ കാറ്റ് ചൂട് കാലത്ത് വളരെ ചൂടുള്ള കാറ്റായിട്ട് മാറും. അതും കൂടി ചേർന്ന് നമ്മളെ വല്ലാത്ത ഒരു ഭ്രമ വലയത്തിലെത്തിക്കുകയും നമ്മൾ അതിനെ

0: ഇങ്ങനെ ചുട്ട് പഴുത്തു പോകുന്നത് പോലെ നമുക്ക് തോന്നി. നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെ മണൽചാക്ക് നിറച്ചിട്ട് അതിനകത്ത് വീടിലേക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കും. അത് അതിനകത്ത് നനയ്ക്കുക, വൈകുന്നേരം ആകുമ്പോൾ അത് നനച്ചിടുക, വീടിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ചിടുക. ആ വെള്ളത്തെ കുറേ നേരം കെട്ടി നിർത്തിയതിന് ശേഷം സന്ധ്യ ആകുമ്പോഴേക്കും ആ വെള്ളം ഇങ്ങനെ ഓവഴി പുറത്തേക്ക് വിടുക. അത് ആ വെറുന്നിടത്ത് കിടന്നുറങ്ങുക, അല്ലെങ്കിൽ അതിനകത്തൊരു ജസ്റ്റ് ഒരു ചെറിയ തുണി മാത്രം വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കിടന്നുറങ്ങുക. ഇത്തരം ചില സന്ദർഭങ്ങൾ പാലക്കാടിന് ഓർമ്മയിലുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷം പാലക്കാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആ ചുറ്റുമുള്ള പച്ചപ്പിനെ ഓർക്കുന്നു. എപ്പോഴും കാണുന്ന പച്ചപ്പിനെയും എപ്പോഴും കാണുന്ന ഒരു പാലക്കാടൻ സൗന്ദര്യത്തെ ഓർക്കുന്നതോടൊപ്പം വേനൽ ഇങ്ങനെ ഓർമ്മ വരും. ഈ വേനൽ ഓർമ്മ ഇങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുമെന്നുള്ളതാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, കേരളത്തിലെ മറ്റു ജില്ലകളിലൊന്നും അനുഭവിക്കാത്ത ഒരു തരം വേനൽ വറുതിയാണ് പാലക്കാടൻ അനുഭവങ്ങളിൽ ഇങ്ങനെ മായാതെ കിടക്കുന്നത്. പക്ഷെ ആ വേനൽ വറുതിയെ തകർത്ത് കളയുന്ന ചില പ്രതീക്ഷകൾ കൂടിയുണ്ട്. അതും കൂടി ഇതിനോടൊപ്പം പറയേണ്ടി വരും. കാരണം ഈ വേനൽ വറുതി എന്ന് പറയുന്ന രണ്ട് മാസക്കാലം കൊണ്ട് നമ്മളെ വല്ലാതെ ക്ഷയിപ്പിച്ച് നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും അടുത്ത് വരാൻ പോകുന്നൊരു മഴക്കാലം നിറയെ പച്ചപ്പിൻ്റെതും ഐശ്വര്യത്തിൻ്റെതും ഒക്കെ ആകുമ്പോൾ എവിടെ നോക്കിയാലും പച്ച നിറം മാത്രം കാണുന്ന രീതിയിൽ ഈ കരിഞ്ഞുപോയ അമ്പലും കരിഞ്ഞുപോയ താമരയും ഒക്കെ വീണ്ടും തിരിച്ചു വരും എന്നുള്ള നിറയെ പാടങ്ങൾ താമരപ്പാടമായും അമ്പൽപ്പാടമായിട്ടും ഒക്കെ മാറുമെന്നുള്ളൊരു പ്രതീക്ഷയും കൂടി ചേരുമ്പോൾ ഈ വേനൽ വറുതിയെ സത്യത്തിൽ പെട്ടെന്ന് മറന്നു കളയാനും കഴിയും. അതൊരു വരാൻ പോകുന്ന ഹരിതാഭയുടെ ഒരു പ്രതീക്ഷയാണ്. എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് ഈ കേരളത്തിലുടനീളം യാത്ര ചെയ്യുമ്പോൾ അല്ല പല സ്ഥലങ്ങളിലും താമസിച്ചിട്ടുള്ള അനുഭവം വെച്ച് പറയുമ്പോൾ പാലക്കാടിൻ്റെ വേനലും പാലക്കാടിൻ്റെ മഴക്കാലവും പാലക്കാടിൻ്റെ മഞ്ഞുകാലവും ഒക്കെ വളരെ മനോഹരമായ ഓർമ്മകളാണ്.
1: ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യാത്രകൾ ഞങ്ങൾക്ക് ഹരമാണ്. നാടുകൾ കടന്ന്, കാടുകൾ കണ്ട്, കടൽ കണ്ട് ഞങ്ങൾ എത്രയോ തവണ ഉലകം ചുറ്റിയിരിക്കുന്നു. ഈ നാടിൻ്റെ ഋതുഭേദങ്ങൾ കണ്ടറിഞ്ഞ്, മഴ നനഞ്ഞ്, മഞ്ഞിൽ തണുത്ത്, വെയിലിൽ വാടി, അങ്ങനെ അങ്ങനെ കേരളത്തിൻ്റെ വനമേഖലകളിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്തപ്പോഴാണ് കാട്ടുമൃഗങ്ങളുടെ നാട്ടിറക്കം കണ്ടത്. കേരളത്തിൽ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലൊന്നും വന്യമൃഗങ്ങളുടെ നാട്ടിലേക്കുള്ള വരവ് തന്നെയല്ലേ? അതേക്കുറിച്ച് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന എഴുത്തുകാരൻ ശ്രീകണ്ഠൻ കരികകത്തോട് പറഞ്ഞു. വൈകുന്നേരമായപ്പോൾ വാട്സാപ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പ്. സസ്യപ്രകൃതിയുടെ മാന്ത്രികതയിൽ നിന്ന് നാട്ടിലേക്ക് ഒരിറ്റ് ജലം തേടി അലഞ്ഞെത്തുന്ന കാട്ടുമൃഗത്തിൻ്റെ വ്യഥ, ഭയം, ഇതെല്ലാം ആ വരികളിൽ നിറഞ്ഞു നിന്നു.
2: കാടകങ്ങൾ ശൂന്യമാകുമ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങൾ മനുഷ്യരോട് ചോദിക്കുന്നതെന്താകാം? തീർച്ചയായും ഒരു ചോദ്യം ഇതായിരിക്കും: തോട്ടപൊട്ടിച്ചും വൈദ്യുതി വേലികൾ തീർത്തും കിടങ്ങുകൾ പണിതും തീപ്പന്തങ്ങൾ ചുടറ്റിയെറിഞ്ഞുമൊക്കെ നിങ്ങൾക്ക് എത്ര നാൾ ഞങ്ങളെ ഞങ്ങളുടെ മണ്ണിൽ നിന്നും അകറ്റി നിർത്താനാകും? ഞങ്ങൾ നിങ്ങളുടെ നഗരങ്ങളിലേക്ക് വരുന്നില്ല. നിങ്ങളുടെ ഭക്ഷണശാലകളിലോ കളിസ്ഥലങ്ങളിലോ ആരാധനാലയങ്ങളിലോ വരുന്നില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ വിമാനങ്ങളോ നൗകകളോ സൗധങ്ങളോ വേണ്ട. സസ്യപ്രകൃതിയുടെ മാന്ത്രികതയിലാണ് ഞങ്ങളുടെ ജീവൻ്റെ വേരുകൾ ആഴ്ന്നു കിടക്കുന്നത്. നിങ്ങൾ കടന്നു വരാതിരുന്നെങ്കിൽ ഈ വേനൽ ഞങ്ങളെ ഇത്രമേൽ പൊള്ളിക്കില്ലായിരുന്നു. ഇന്ന് ഞങ്ങളീ വേനലിൻ്റെ മഴുവേറ്റ് മുറിഞ്ഞു വീഴുന്നു. അവസാനത്തെ പൂവും കനിയുമെല്ലാം കരിഞ്ഞു വീഴുന്നു. ദാഹനീരൊഴുകിയ നീർത്തടങ്ങൾ ജലജീവികളുടെ കുഴിമാടങ്ങളാണ്. ഉഷ്ണപ്രവാഹത്തിൽ അങ്ങനെ ഞങ്ങൾ കരിഞ്ഞൊടുങ്ങുമ്പോൾ നിങ്ങൾ പറയും, ഞങ്ങൾ എവിടേക്ക് പോകണം? അനാദിയായ കാടിൻ്റെ കാന്തിയും അനുഭൂതികളും ഒക്കെ വിട്ടൊഴിഞ്ഞ് ഞങ്ങളൊരിക്കലും പുറത്തിറങ്ങാറില്ല. ഞങ്ങൾക്ക് അക്കരപ്പച്ചകളില്ല, അത്യാഗ്രഹവുമില്ല, ദുരയുമില്ല. എല്ലാ അധികാരവും തട്ടിപ്പറിക്കണം.

0: അധിക മോഹങ്ങളുമില്ല. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നതല്ല, നിങ്ങളാണ് അകത്തേക്ക് കയറി വന്നത്. അതുകൊണ്ട് തെറ്റുകൾ തിരുത്തേണ്ടത് നിങ്ങളാണ്, ഞങ്ങളല്ല. കാടുന്ന ജാഗ്രതായ ജൈവാനുഭവം ഇന്ന് എവിടെയൊക്കെയോ നഷ്ടപ്പെടുന്നു. അതിൻ്റെ തീവ്രമായ നിഷ്കളങ്കത നഷ്ടമാകുന്നു. സ്ഥൂലപ്രപഞ്ചത്തിലെ അതിസൂക്ഷ്മമായ പ്രതിഭാസങ്ങൾ നിലനിന്ന ഇടങ്ങളിലെല്ലാം JCB കൾ ഓടിക്കളിക്കുന്നു. നീളൻ കഴുത്തുകൊണ്ട് കുത്തിമറിക്കുകയും ഇരമ്പിപ്പായുകയും ചെയ്യുന്നു. എല്ലാം അഹങ്കാരിയായ മനുഷ്യൻ്റെ പരിമിത പാഠങ്ങൾ. ഇന്ന് മനുഷ്യർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു വലിയ ഫലിതമാണ് വികസനങ്ങൾ. ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്കല്ല, ചരിത്രാതീത കാലത്തേക്കാണ് ഈ യാത്രയെന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു. പൂമ്പാറ്റകളും പൂക്കളും നക്ഷത്രങ്ങളും മേഘങ്ങളെ കണ്ട് നൃത്തമാടുന്ന മയിലുകളുമൊക്കെ മനുഷ്യന് നേരെ വിരൽ ചൂണ്ടുന്നു. ഈ ഭൂമിക്ക് തീ കൊളുത്തിയത് നിങ്ങളാണ്, അവർ വിളിച്ചു പോകുന്നു.
1: മോഹൻകുമാർ സാറ്, തന്റെ യാത്ര പറച്ചിലിനിടയിൽ എന്തൊക്കെയാ പറഞ്ഞത്? വേനൽ കടന്ന് മഴമേഘങ്ങളുടെ പിന്നാലെ കാലം നടന്നു നീങ്ങുമ്പോൾ അടുത്ത വർദ്ധിക്കാലത്തിന്റെ ആകുലതയെ നാം മറക്കുന്നു. എങ്കിലും വെയിലേറ്റ് തളരാത്ത ബാല്യത്തിന്റെ കളിക്കൂട്ടത്തെക്കുറിച്ച് സാറ് വാചാലനായി.
2: നിങ്ങൾക്ക് ഇനി കുറേ നാൾ കളിക്കാലമല്ലേ? മധ്യവേനൽ. പക്ഷേ ഇന്ന് കളിക്കാലമല്ലല്ലോ, ഇനിയാണ് പഠിക്കാത്ത പലതും നിങ്ങൾ പഠിക്കുന്നത്. ഞങ്ങളൊക്കെ പണ്ട് വേനലവധിക്ക് 2 മാസവും കളിച്ചു തിമിർക്കും. മാങ്ങയും ചക്കയും പേരയ്ക്കയുമൊക്കെ തിന്ന് മടുക്കും. എത്ര ഓടിയാലും തളരില്ല, എത്ര കളിച്ചാലും കൊതിതീരില്ല. എത്രയെത്ര മരങ്ങൾ കയറിയിറങ്ങി, എത്രയെത്ര കുളങ്ങളിൽ നിന്ന് മാനത്ത് കണ്ണിയെ പിടിച്ചു. പച്ചമാങ്ങ എറിഞ്ഞിട്ട് അത് തല്ലിപ്പൊട്ടിച്ച് ഉപ്പും മുളകും കൂട്ടി തിന്ന്, കണ്ണടച്ച് പുളിരസം അറിഞ്ഞ് പച്ചവെള്ളം കുടിച്ച് വേനൽ തീരരുതേ എന്ന് ആരും കേൾക്കാതെ പ്രാർത്ഥിച്ചു. വേനലവധിക്ക് തുടങ്ങുന്ന പുതുപാഠശാലയുടെ ഇട്ടാവട്ടത്തിനുള്ളിൽ എത്രയോ ബാല്യങ്ങൾ ഇന്ന് കറങ്ങിത്തീരുന്നു. ഒന്നും പഠിക്കാതെ നടക്കുന്ന സമയവും എന്നും പഠനം മാത്രമായി മാറുന്ന കുട്ടിക്കാലവും എന്ത് വൈരുദ്ധ്യമാണ്! പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ കളിനേരങ്ങൾ മേൽക്കൂരയ്ക്ക് കീഴെയായിപ്പോയതിൻ്റെ നഷ്ടം ഈ പ്രകൃതിക്ക് തന്നെയാണ്. തന്നിലേക്ക് ഓടിക്കയറാൻ ഒരു കുട്ടിയെ കാത്തു നിൽക്കുന്ന മാവ്, ഉന്നം പിഴയ്ക്കാതുള്ള ഏറുകിട്ടാൻ കാത്തുകിടക്കുന്ന മാമ്പഴം, മൂത്തുപഴുത്ത് താഴെ വീണ് പാഴാവുന്ന ചക്കപ്പഴത്തിൽ ഈച്ചകൾ ആർക്കുന്നു, കുഞ്ഞിക്കാലുകൾ ചവിട്ടിക്കലക്കേണ്ട കുളത്തിലെ നിർമ്മല ജലം മാലിന്യത്തിൽ കലങ്ങിമറിയുന്നു. ഏറെയില്ല, ഇനി യാത്രയാണ്, മറ്റൊരിടം തേടി. വെയിൽ തിളക്കത്തിലേക്ക് ഒന്നിറങ്ങി നടക്കട്ടെ.
1: അദ്ദേഹം പറഞ്ഞതിലേറെ ഞാനിനി എന്തു കുറിക്കാൻ? വേനലിനെ കുറിച്ച് എഴുതാനിരുന്നപ്പോൾ വീടിന് പുറത്ത് മഴ ചാറി തുടങ്ങിയിരിക്കുന്നു. കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ച മുറ്റത്ത് മഴത്തുള്ളികൾ തല്ലി അലച്ച് വീഴുന്നു. നിൽക്കക്കള്ളിയില്ലാതെ മുറ്റത്തൂടെ ഒഴുകി ഓവുചാലിലേക്ക്, അവിടെ നിന്ന് ദുർഗന്ധം വമിക്കുന്ന ഓടയിലേക്ക്, അവിടെ നിന്ന് എങ്ങോട്ട്? മഞ്ഞ നിറത്തിലുള്ള ചെളിവെള്ളത്തിൽ കളിവള്ളമിറക്കിയ ബാല്യം അങ്ങ് ദൂരെയാണ്. വെയിലത്ത് പുളിയുള്ള മാങ്ങ കടിച്ച് ഒരു കണ്ണടച്ച് രസം നുകർന്ന ബാല്യവും അങ്ങകലെയാണ്. ചെവി അടയ്ക്കുകയും തുറക്കുകയും ചെയ്ത് കാറ്റിൻ്റെ സീൽക്കാരം കേട്ട ബാല്യവും അങ്ങ് അങ്ങ് അകലെയാണ്.
3: നിഴൽ ചിത്രം വരയ്ക്കും വേനൽ പകലുകൾ ചിത്രീകരണം പൂർത്തിയാകുന്നു. രചന NJ ജോഷിലാൽ, ആഖ്യാനം പുലിയൂർ ശ്രീകണ്ഠൻ, സുബർണ ശ്രീധർ, ശബ്ദസാന്നിധ്യം NJ ജോഷിലാൽ, സുഷമ അനിൽ, നിർവഹണ സഹായം അഭിരാമി RS, നിർവഹണം സന്ദീപ് സുരേഷ്. യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.

FM പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. രാജ്യത്ത് 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 824 ലക്ഷം മെട്രിക് ടണ്ണിലധികം വിളകൾ സംഭരിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസവോട്ട് നേടി TVK സർക്കാർ. പുതുച്ചേരിയിൽ AINRC നേതാവ് എൻ രംഗസ്വാമി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. CBSE 12-ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 85.2. വിജയശതമാനത്തിൽ തിരുവനന്തപുരം മേഖല മുന്നിൽ. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 5 പേരെ CBI അറസ്റ്റ് ചെയ്തു. 3 പേരെ ജയ്പൂരിൽ നിന്നും മറ്റു 2 പേരെ ഗുരുഗ്രാമിൽ നിന്നും നാസിക്കിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. കോട്ടയം ഒളശ്ശയിലെ സർക്കാർ അന്ധവിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. 1 മുതൽ 10 വരെ ക്ലാസുകളിലേക്ക് June 30 വരെ പ്രവേശനം ലഭിക്കുന്നതാണ്. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഈ ആഴ്ച അവസാനത്തോടെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: ഓം ഭയങ്കരില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബാഴക്കും എന്നെ. കമ്മീഷണറെ, ഈ കോഴിക്കോട്ട് പട്ടണത്തിന്റെ ഉള്ളില് നമ്മൾ ഇങ്ങനെ ഒരു വട്ടം വരച്ചിട്ട് അതിന്റെ അവസ്ഥ നിൽക്കാൻ പറഞ്ഞാൽ നിക്ക.
2: ഓർമ്മയിലുണ്ടോ ഇങ്ങനെ ഒരു നടൻ? യശശരീരനായ നടൻ KPSE സണ്ണി പങ്കുവച്ച ഓർമ്മകൾ.
3: ഈ സമരം തുടങ്ങി വെച്ചതും നയിക്കുന്നതും ബാബുവാണ്. അപ്പോൾ അത് അവസാനിപ്പിക്കാനുള്ള വഴി കണ്ടെത്താനും ബാബുവിന് പ്രയാസമുണ്ടാവില്ല. എന്തു പറയുന്നു?
4: ന്യായമായ ഒരു ഒത്തുതീർപ്പാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ആലോചിക്കാം.
3: ഇനി ആലോചിക്കാൻ ഒന്നുമില്ല, തീരുമാനം ഉറപ്പിക്കാണ് വേണ്ടത്. ഇതാ.
4: എന്താ ഇത്?
3: തുറന്നു നോക്കൂ. പ്രതിഫലമായി തരുവല്ല, ബാബുവിന് എന്റെ ഒരു സമ്മാനം. നാളെ സമരം പിൻവലിച്ചാൽ ഇത്രയും കൂടി.
2: KPSE സണ്ണി.
5: ഞാന് പിന്നെ ഈ സിനിമയെ വരുന്നതിന് മുമ്പ് ഏതാണ്ട് വർഷങ്ങളോളം കോളേജ് വിദ്യാഭ്യാസകാലവും അത് കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ നാടകവും അത് കേരളത്തിലെ അറിയപ്പെടുന്ന പല പ്രധാന പിന്നെ നാടക സംഘങ്ങളുമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അത് കഴിഞ്ഞ് സിനിമയിൽ വന്നത് എൻ്റെ ഒരു ബാല്യകാല സുഹൃത്ത്, ബാല്യകാല സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ ഈ പ്രായം കുറഞ്ഞ ഒരാളാണ്. പക്ഷേ അത് ഈ പത്രപ്രവർത്തന രംഗത്തൊക്കെ സിനിമ പ്രസിദ്ധീകരണങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് ലാലി, എൻ്റെ അയൽക്കാരനാണ്. അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് ഒരു ഡയറക്ടർ എടുത്ത് കൊണ്ടുപോകുന്നത്, ശ്രീമാൻ മെരിലാൻഡ് സുബ്രഹ്മണ്യം. അപ്പോൾ അദ്ദേഹം എന്നെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തി. അദ്ദേഹത്തിൻ്റെ അന്നേരം ചിത്രീകരിക്കാനിരിക്കുന്ന പടത്തിൻ്റെ ചില പേജുകളിലെ ഡയലോഗ്സ് ആസ് ഇഫ് ദ ക്യാരക്ടർ സൈസ് പറയണമെന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് എന്തോ തൃപ്തിയായി. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു മേക്കപ്പ് ടെസ്റ്റിന് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കന്ന് ഇച്ചിരി താടി ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇത്തിരി താടി ഉള്ളത് കൊണ്ട് ഈ മേക്കപ്പ് ടെസ്റ്റ് എങ്ങനെയുണ്ട് നിങ്ങളുടെ മുഖം എന്നറിയാനൊരു നിവൃത്തിയില്ല, SSC എന്ന് നിവൃത്തിയില്ല. അതുകൊണ്ട് ഒരു ടെസ്റ്റിന് വന്നാൽ തിരക്കേടില്ല. ഞാൻ പറഞ്ഞു ടെസ്റ്റിനൊക്കെ വരാൻ മലയാളം വിളിക്കുമ്പം, പക്ഷേ ടെസ്റ്റിന് വരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് ഞാൻ ഐ എം നോട്ട് സ്യൂട്ടബിൾ ഫോർ എ ഗ്ലാമറസ് ടു റെപ്രസെൻ്റ് എ ഗ്ലാമറസ് ക്യാരക്ടർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്യാരക്ടർ റോൾസാണ് എനിക്കിഷ്ടമുള്ളത്. അല്ലാതെ ഞാനൊരു ഈ ഒരു സോക്കാൾഡ് ഹീറോ വേഷം ചെയ്യാൻ എൻ്റെ മുഖവും എൻ്റെ അപ്പിയറൻസും ശരിയല്ല എന്ന് ഞാൻ പലപ്പോഴും കണ്ണാടി നോക്കി ഞാൻ സ്വയം തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ആദ്യമേ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്നാലും ഒന്ന് ടെസ്റ്റിന് വരണം, ഐ ഇൻട്രൊഡ്യൂസ് യു ഇൻ എ ലവബിൾ റൂൾ എന്ന് പറഞ്ഞു. അതിലൊന്നും എനിക്ക് വിശ്വാസം തോന്നിയില്ല. ഞാൻ ടെസ്റ്റിന് പോയപ്പോൾ

0: അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മേക്കപ്പാണ്. അപ്പോൾ ഈ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 1/4 ഇഞ്ച് കനത്തിൽ പാൻ കേക്ക് അടിച്ച് ഈ എൻ്റെ മുഖത്തൊരു അല്പം മുഖക്കുരു വന്ന പാടുകളൊക്കെ ഉണ്ട്. ഈ മുഖക്കുരു വന്ന പാടുകളിലൊക്കെ ഈ പാൻ കേക്ക് ഇങ്ങനെ ബ്രഷിൽ മുക്കി കുത്തി തേച്ച് എല്ലാം കൂടെ, പൊതുവേ എൻ്റെ മുഖം അല്പം റഫ് ലുക്കുള്ള മുഖമാണ്, അത് ഈ പാൻ കേക്ക് എല്ലാം കൂടെ അടിച്ച് കയറ്റിയപ്പോൾ ഭയങ്കര റഫായി. ഈ സ്വതേ ദുർബല അതിൻ്റെ കൂടെ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ പിന്നെ ഈ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഈ അതേമാതിരി ഏതെങ്കിലും പിന്നെ ഡയലോഗ്സ് നാടകത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അറിയാവുന്ന എന്തെങ്കിലും ഡയലോഗ്സ് 2-3 പറയാൻ പറഞ്ഞു പറഞ്ഞു ഡയലോഗ്സ് പറഞ്ഞു. അതെല്ലാം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. പക്ഷെ അവസാനം ഈ പിന്നെ ഈ ഫിലിം വന്നപ്പോൾ ഇത് ഫിലിം സ്ക്രീനിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഭയങ്കര റഫ് ലുക്കാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ദുഃഖമില്ല മലയാളി, ഞാൻ എനിക്ക് റഫാണെങ്കിൽ റഫ്, അല്ലെങ്കിൽ ഈ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതുവരെ ഉള്ള എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ നേടിയെടുത്തൊരു കോൺഫിഡൻസ് ഉണ്ട്. എൻ്റെ ആകാരത്തിനനുസരിച്ചുള്ള ഏത് വേഷവും ചെയ്യാൻ ഉള്ള കഴിവ് എനിക്കുണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഈ ആകാരത്തിന് യോജിക്കാത്തതെന്ന് പറഞ്ഞാൽ ഈ മരഞ്ചുറ്റി പ്രേമവും ഈ റൊമാൻസും ഒന്നും എനിക്ക് പറ്റത്തില്ല. അതിന് പറ്റിയൊരു മുഖമല്ല എൻ്റെ ഇത്. പക്ഷേ മനസ്സിൽ ഒരുപാട് പ്രേമമുണ്ട്, പ്രേമിക്കാൻ അറിയുകയും ചെയ്യുക. പക്ഷേ ഈ നമ്മുടെ മുഖം അതിന് പറ്റിയതല്ല. കാരണം നമ്മുടെ ഒരു നായക സങ്കല്പം എന്ന് പറയുന്ന ഒരു റൊമാൻറ്റിക് ഹീറോയുടെ സങ്കല്പം എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് വ്യത്യസ്തമായ സങ്കല്പങ്ങൾ നമ്മുടെ പ്രേക്ഷകരിലുണ്ട്. അതായത് നമ്മുടെ നസീർ സാറിനെ പോലെയൊക്കെയുള്ള നല്ല സുമുഖരായ അവരെ ഒന്ന് പ്രേമിക്കുന്നതോ പാടുന്നതോ ഒക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എന്നെപ്പോലെ ഇച്ചിരി റഫ് ലുക്കുള്ള ഒരു പാടുകയോ പ്രേമിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, പ്രേമിക്കാൻ അറിയാത്തതുകൊണ്ടല്ല, ഈ അവരൊക്കെ ചെയ്യുന്നതിനേക്കാൾ നല്ല മനോഹരമായിട്ട് പ്രേമിക്കാനും പ്രേമരംഗങ്ങൾ അഭിനയിക്കാനും എനിക്കറിയാം. പക്ഷേ എൻ്റെ ഒരു ആകാരം അതിന് പറ്റിയതല്ല. അത് കാരണം ഞാനത് തന്നെ സ്വയം മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിച്ച ഒരാളാണ്. പിന്നെ ഇപ്പോൾ ഇങ്ങനൊരു ഇൻ്റർവ്യൂവിൽ ഇത്രയും ഞാൻ എന്നെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നാലല്ലേ ഞാൻ പിന്നെ ഈ പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാനൊരു ഇഷ്ടം ഉണ്ടാവുള്ളൂ.
1: KPSC സണ്ണി തൻ്റെ പ്രിയപ്പെട്ട ചില കഥാപാത്രങ്ങളെക്കുറിച്ച്.
0: ഞാൻ ഈ കള്ളൻ ദുഷ്ടം കശ്മീരൻ വേഷങ്ങളാണ് കൂടുതലും അഭിനയിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ നല്ല കഥാപാത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിലൊക്കെ അഭിനയിച്ച് തുടങ്ങിയതാണ്. അപ്പം ഞാൻ എൻ്റെ പിന്നെ തുടക്കക്കാലത്ത് ഞാൻ ചെയ്തിട്ടുള്ള നല്ല പെർഫോമൻസസ് ഒന്നും ഇപ്പോഴത്തെ പുതിയ തലമുറക്കാരും കേട്ട് കാണത്തില്ല, കണ്ടും കാണത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ ഒരു ധാരണ വരാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയൊക്കെ ഒരു ഇൻട്രഡക്ഷൻ ഞാൻ തന്നത്. ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിച്ചത് മധുവിധു എന്ന് പറയുന്ന ഒരു ചിത്രത്തിലാണ്. അതിലൊരു തൊഴിലാളി പ്രവർത്തകനാണ്. അതൊരു പരീക്ഷണാർത്ഥം എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചാണ്. അത് മെരിലാൻ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഡയറക്ടർ, അദ്ദേഹം നിങ്ങളെ ഒരു സീനിലൊന്ന് വരണം, നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കാം ഒരു പരീക്ഷണത്തിന് വേണ്ടി. അങ്ങനെ പരീക്ഷണത്തിന് വേണ്ടി ഒരു സീൻ അഭിനയിച്ചു. പക്ഷേ അദ്ദേഹത്തിന് എന്തോ ഞാൻ എന്നെ ഒരു സീനിൽ അഭിനയിപ്പിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ട് അദ്ദേഹം പിന്നെ ഒരു 10-12 സീൻ അതിനകത്ത് അഡീഷണലായിട്ട് ആഡ് ചെയ്ത് അതിൽ ഞാൻ അഭിനയിച്ചു. ഒരു തൊഴിലാളി പ്രവർത്തകനാണ്. പക്ഷേ ആ കഥാപാത്രം ഒന്നും ഒരു മികവുറ്റതായിരുന്നില്ല എന്നെനിക്ക് തന്നെ അറിയാം. ഈ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആനുകൂല്യം എന്ന് പറയുന്നത് അയാൾക്ക് അഭിനയിക്കാൻ കിട്ടുന്ന കഥാപാത്രങ്ങളുടെ ക്രിയേഷൻ, അതായത് പാത്രസൃഷ്ടി. നല്ല രീതിയിൽ ഒരു പിന്നെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു കഥാപാത്രത്തിനെ അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളോടും കൂടി അഭിനയിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഒരു നടൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ആദ്യം കിട്ടിയില്ല. അപ്പോൾ അത്ര സൃഷ്ടി അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല, അതിനത്ര വലിയൊരു പ്രമുഖതയുമില്ലാത്ത ഒരു കഥാപാത്രമായിരുന്നു. പക്ഷേ എനിക്ക് അതിനകത്ത് നിരാശയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ആദ്യമേ പറഞ്ഞില്ല ഞാൻ ഇതിനൊന്നും പറ്റിയ ആളല്ല എന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചതാണ്. അപ്പോൾ അത് കാരണം എനിക്കങ്ങനെ നിരാശയൊന്നും തോന്നിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ മെരിലാൻഡിൻ്റെ തന്നെ മറ്റൊരു ചിത്രത്തിൽ കൊച്ചനിയത്തി എന്ന് പറയുന്ന ഒരു ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രം അഭിനയിച്ചു. അതായത് വിൻസെൻ്റ്, പിന്നെ മധു സാറ്, ജയഭാരതി, ആറന്മുള പൊന്നമ്മ, ഇങ്ങനെ തുടങ്ങി കുറേ ആളുകൾ അഭിനയിക്കുന്ന ഒരു ചിത്രത്തിൽ അതിലെ ഒരു സുപ്രധാന കഥാപാത്രമാണ്. ഒരു പ്രധാന കഥാപാത്രം ആറന്മുള പൊന്നമ്മയുടെ മൂത്ത മകൻ, ഇളയ മകൻ വിൻസെൻ്റ്. ജയഭാരതി എൻ്റെ മരിച്ചുപോയ ഭാര്യയുടെ 2 കൊച്ചുമക്കളെ നോക്കാനായിട്ട് ജയഭാരതി വരുന്നു. അങ്ങനെ ജയഭാരതിയും വിൻസെൻറ്റുമായിട്ട് എൻ്റെ അനിയൻ ഈസ ഡോക്ടർ, അങ്ങനെ ആ ഡോക്ടർ പിന്നെ അങ്ങരുമായിട്ട് ഈ പിന്നെ ഭാരതിയുമായിട്ട് പരിചയപ്പെടുന്നു. പരിചയപ്പെട്ടിട്ട് ഭാരതി കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ തള്ള എതിർക്കുന്നു.

അവസാനം ഈ തള്ളയോടൊപ്പം ഇയാളും എതിർക്കുന്നു. എതിർത്ത് കഴിയുമ്പോൾ തള്ള പറയുന്നു, എനിക്കെന്തോ മോനെ അവളെ അവളെ വിട്ടുപിരിയാൻ സാധിക്കുന്നില്ല, അവളെൻ്റെ എന്തോ ഒരു എൻ്റെ ഒരു മകളെപ്പോലെ എന്നോടൊപ്പം അവളെപ്പോഴും ഉണ്ടായിരിക്കണമെന്നുള്ളൊരു മോഹം എനിക്കുണ്ട്. അതുകൊണ്ട് മോനത് അംഗീകരിക്കണം. അമ്മ അത് നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഞാൻ അംഗീകരിക്കുമായിരുന്നു, എനിക്കൊരു വിരോധമില്ല. അമ്മ പറയുന്നത് തന്നെ എന്ന് പറഞ്ഞിട്ട് അവസാനം ഇവരെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരു ഒരു ഒരു ക്യാരക്ടറാണ്. അങ്ങനത്തെ ഒരു ഒരു ഒരു പ്രധാന കഥാപാത്രമാണ്. അതാണ് ഞാൻ രണ്ടാമത് ചെയ്യുന്നത്, ഒരു വില്ലൻ വേഷമായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ വളരെ നോട്ടബിളായിട്ട് ചെയ്യുന്നൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KPSC ഫിലിംസിൻ്റെ ഏണിപ്പടികളിലെ CP ഭരണത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പോലീസ് ഓഫീസറുടെ ക്യാരക്ടർ, വളരെ ക്രൂരമായ ഒരു പോലീസ് ഓഫീസർ. അപ്പം അന്ന് എൻ്റെ ഓർമ്മയിൽ എനിക്കൊരു കൺസിഡറേഷൻ, അല്ലെങ്കിൽ എനിക്ക് ആ പടത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ സാധിക്കുന്നത് PN മേനോൻ എന്ന് പറയുന്ന സംവിധായകൻ ആ പടത്തിൻ്റെ പ്രിവ്യൂ കണ്ടിട്ട് പുറത്തിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, എടോ ഈ പടത്തിലെ ഒരു 5 പേരെ ഞാൻ ഓർമ്മിക്കുന്ന കൂട്ടത്തിൽ തൻ്റെ പേരും ഞാൻ ഓർമ്മിക്കുന്നു എന്ന് പറഞ്ഞു. ഇതേ വേടിക്കായിരുന്നു PN മേനോൻ. എനിക്ക് വലിയ സന്തോഷം തോന്നി. എടാ പണികളിലെ പിന്നെ ശാരദ, ജയഭാരതി, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ അഭിനയിക്കുന്ന, ഒരുപാട് വലിയ വലിയ ആളുകൾ അഭിനയിക്കുന്ന ഒരു പടത്തിൽ PN മേനോൻ എന്ന് പറയുന്ന വണ് ഓഫ് ദ ഗ്രേറ്റ് ഡയറക്ടേഴ്സ് ഇൻ മലയാളം ഫീൽഡ്, അദ്ദേഹം ഇറങ്ങിയിട്ട് പറഞ്ഞു, എനിക്കൊരു പരിചയമില്ല, എൻ്റെ അടുത്ത് പറഞ്ഞു, എടോ താൻ ഈ പടത്തിൽ ഒരു 5 പേരെ ഞാൻ ഓർക്കുന്ന കൂട്ടത്തിൽ തന്നെ ഓർക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു റിഗാർഡാണത്. അപ്പോൾ അത് കഴിഞ്ഞ് നീലക്കണ്ണുകൾ എന്ന് പറയുന്ന അവിടെ പറഞ്ഞു, നീലക്കണ്ണുകളിൽ ഈ അതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്ന ഹിസ്റ്ററി ഓഫ് ട്രേഡ് യൂണിയൻ ഡെവലപ്മെൻറ്റ് ഇൻ ഹൈ റേഞ്ചസ്, അതായത് മുതലാളിക്കെതിരായിട്ട് എന്തെങ്കിലും മനസ്സിൽ ചിന്തിച്ചാൽ അടുത്ത പ്രഭാതം കാണാൻ അനുവദിക്കാത്ത മുതലാളിമാരുടെ ഒരു കാലഘട്ടത്തിലെ, ആ കാലഘട്ടത്തിലെ മുതലാളിയെ പ്രതിനിധീകരിക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് എന്നെ അഭിനയിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഓർമ്മയിൽ ഏറ്റവും വലിയൊരു വില്ലൻ ക്യാരക്ടർ ചെയ്ത അതാണ്, നീലക്കണ്ണുകളിലെ തോട്ടം മുതലാളി. അതിൽ ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും ഈ റേഡിയോ പ്രോഗ്രാംസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയാറുള്ളൊരു ഒരു സംഗതിയുണ്ട്, അതായത് എൻ്റെ മനസ്സിൽ മുഴുവൻ ഈ തൊഴിലാളികളുടെ വികാരമാണ്, പക്ഷേ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഏറ്റവും ക്രൂരമായ മുതലാളിത്തത്തെയാണ്. ഏറ്റവും ക്രൂരമായ മുതലാളിത്തത്തെ പ്രതിനിധാനം ചെയ്യുമ്പോഴും എൻ്റെ മനസ്സ് നിറയെ എൻ്റെ മുമ്പിലെ വേദനിക്കുന്ന തൊഴിലാളികളുടെ മനസ്സാണ് എൻ്റെ മനസ്സ്, എൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിനകത്തൊരു ഒരു പാട്ടുണ്ട്, മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, കരയാൻ ഞങ്ങൾക്ക് മനസ്സില്ല, മുതലാളിത്തമേ നിൻ മുന്നിൽ ഇനി മുട്ടുമടക്കാൻ മനസ്സില്ല എന്ന് പറയുന്ന പാട്ട്. ഞാൻ ഇത്രയും വലിയ വില്ലൻ, ഒരു ക്രൂരമായ കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുമ്പോഴും എൻ്റെ മനസ്സ് നിറയെ ഈ പാട്ടും ഈ പാട്ട് പാടുന്ന തൊഴിലാളികളുടെ വികാരവുമായിരുന്നു എൻ്റെ മനസ്സ് നിറയെ.

0: അപ്പോൾ അതുപോലെ അപ്പോൾ ഈ വിലൻ എന്ന് പറയുന്നത് വിലൻ കഥാപാത്രങ്ങൾ അഭിനയിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർമ്മിക്കാറുള്ളത് എനിക്ക് ആരുടെ മുമ്പിലും ചങ്കൂറ്റത്തോട് പറയാൻ സാധിക്കും ഞാൻ നടനാണെന്ന്. കാരണം ഒരിക്കലും എൻ്റെ സ്ഥായി ഭാവങ്ങളുമായി ബന്ധമില്ലാത്ത കഥാപാത്രങ്ങളെ അഭിനയിച്ച് നല്ല രീതിയിൽ അഭിനയിച്ച് അവതരിപ്പിക്കുമ്പോൾ എനിക്ക് ആ ഒരു വികാരമാണ്, ആ ഒരു ധൈര്യമാണ് എനിക്കുള്ളത്.
1: ഒരു തൊഴിലാളി പ്രവർത്തകൻ മദ്യപിക്കുന്നത് ശരിയല്ല, പക്ഷേ എനിക്കിത് കൂടാതെ വയ്യ. എൻ്റെ രോഗത്തിന് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മരുന്നാണ്.
2: ഓ ഓ.
0: കാരണം എൻ്റെ ഞാൻ കൊച്ചുനാളിൽ ഞാനൊരു സോഷ്യൽ പ്രവർത്തകനായിരുന്നു, ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് ഈ അക്രമങ്ങളും ക്രൂരതകളും അനീതികളും കാണിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളെ എൻ്റെ ചുറ്റുപാടും കണ്ടിട്ടുണ്ട്. അവരുടെ അക്രമങ്ങളും അനീതികളും ക്രൂരതകളും കൊണ്ട് പീഡനം അനുഭവിക്കുന്ന ഒരുപാട് പേരുടെ വികാരവും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ അത്തരം വികാരങ്ങളെ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ

0: ഇത്തരം ക്രൂരമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ പൊടിപ്പും തൊങ്ങലും വെച്ച് ഇത്തരം അനീതികളും അക്രമങ്ങളും ക്രൂരതകളും ഈ സമൂഹത്തിൽ നടക്കുന്നു എന്ന് ഈ നമ്മുടെ തലമുറയെ നമ്മുടെ സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ അത്തരം കഥാപാത്രങ്ങളെ വളരെ തന്മയത്വത്തോടുകൂടി അഭിനയിച്ച് അവതരിപ്പിക്കാറുണ്ട്. അതിലെനിക്കൊരു സംതൃപ്തിയാണ്. കാരണം ഞാൻ ഇത് ഈ നമ്മുടെ സാധാരണ നമ്മുടെ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുന്നു, അത് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നു, എൻ്റെ അഭിനയശേഷി കൊണ്ട് എനിക്കത് ആളുകളിൽ അത് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നു എന്ന വിശ്വാസവും എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സംതൃപ്തനാണ് അത്തരം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിൽ. അപ്പോൾ അതുപോലെ ഞാൻ തുടർന്ന് ധാരാളം ഈ ക്രൂരമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് സൽകഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി പറയുകയാണ്, ഞാൻ മുഹൂർത്തങ്ങൾ എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ പിന്നെ ഞാനൊരു സാധാരണ ചുമട്ട് തൊഴിലാളിയാണ്. ഞാൻ എനിക്കൊരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് തോന്നി, ഞാൻ ആ പെണ്ണെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് ഈ പെണ്ണ് പിന്നെ ഒരു ദുർവൃത്തിക്കാരിയാണെന്ന് പലരും പറഞ്ഞത് ഞാൻ വിശ്വസിച്ചില്ല. എല്ലാ ദിവസവും പൂവും പലഹാരവും വാങ്ങിച്ചുകൊണ്ട് ഭാര്യയെടുത്ത് പോവും. ഭാര്യ ഒരു ദിവസം ചെല്ലുമ്പോൾ ഇവള് അകത്താരുമായിട്ട് സല്ലപിക്കുന്നത് ഞാൻ കേൾക്കുന്നു. കഥകൾ ചവിട്ടി തുറന്ന് നോക്കുമ്പോൾ ഒരാൾ അവിടുന്ന് ഈ ഇറങ്ങി ഓടി. ആ വൈരാഗ്യത്തിൽ ഞാൻ ഒരു കൂരയിലിരുന്ന് ഒരു വെട്ടുകത്തി എടുത്ത് ഇവളെ വെട്ടിക്കൊല്ലുന്നു. വെട്ടിക്കൊന്നിട്ട് ഞാൻ പോലീസിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്യും. സറണ്ടർ ചെയ്തിട്ട് ഒരു അഡ്വക്കേറ്റ് എന്നെ രക്ഷപ്പെടുത്തുന്നു. പക്ഷേ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശുപാർശ ചെയ്യുന്ന ഈ അഡ്വക്കേറ്റിൻ്റെ ഭാര്യയാണ്, എൻ്റെ അമ്മയുടെ നിർബന്ധം കൊണ്ട്. അങ്ങനെ കാലങ്ങൾ കുറേ കഴിഞ്ഞതിന് ശേഷം ഈ അഡ്വക്കേറ്റിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനുജത്തിയുമായി ഒരു അനുരാഗം ഉണ്ടാകുന്നു. ഇയാളുടെ ഒരു തെറ്റിദ്ധാരണയാണ്, അനുജത്തി ഇയാളെ പ്രേമിക്കുന്നു എന്ന് ഇയാൾ തെറ്റിദ്ധരിക്കുന്നു. തെറ്റിദ്ധരിച്ചിട്ട് അവളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കല്യാണം കഴിക്കണമെങ്കിൽ ഭാര്യ മരിച്ചല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഭാര്യയെ കൊല്ലാൻ വേണ്ടി എന്നെ, അതായത് ഒരിക്കൽ കൊലക്കുറ്റത്തിൽ നിന്ന് രക്ഷിച്ച എന്നെ ഈ അഡ്വക്കേറ്റ് വിളിച്ചിട്ട് പറയുന്നു, നീ ഒരിക്കൽ ഒരു കൊലപാതകം ചെയ്തു, ഇങ്ങനെ ഞാനതിന് രക്ഷിച്ചു, ഇനി എനിക്ക് വേണ്ടി ഒരു കൊലപാതകം ചെയ്യണം, നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയും എന്ന് പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ആരെയാണെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു സ്വന്തം ഭാര്യയാണെന്ന്. ഞാൻ പറഞ്ഞു, ആ ദേവതയെ കൊല്ലാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്നെ പറഞ്ഞു, നിൻ്റെ ദേവതയെ നീ വിചാരിച്ചാൽ രക്ഷിക്കാൻ പറ്റത്തില്ല, നീ അല്ലെങ്കിൽ മറ്റൊരാളിനെ കൊണ്ട് ഞാനത് ജയിക്കും, അതെൻ്റെ ആവശ്യമാണ് എന്ന് ഈ അഡ്വക്കേറ്റ് പറയും. അപ്പോൾ ഇദ്ദേഹം പറയാൻ പറ്റില്ല, ഞാൻ ചെയ്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കുമല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ ആ കൊലപാതകം ചെയ്യാമെന്ന് ഏൽക്കുന്നു. ഏറ്റിട്ട് ഒരു ട്രെയിൻ വരുന്ന സമയത്ത്, വളരെ ചുരുക്കി പറയാണ്, ഒരു ട്രെയിൻ വരുന്ന സമയത്ത് 9:30 ഒരു ട്രെയിൻ പാസ് ചെയ്യും. ഒരു ലെവൽ ക്രോസിനടുത്താണ് ഇവരുടെ വീട്. അപ്പോൾ ഇദ്ദേഹം അവിടെ ഇല്ല, അവിടെ പോയി ഈ ജനൽ തുറന്നു കിടക്കുന്ന ജനലിൽ കൂടെ അകത്ത് കയറി ഈ കഴുത്ത് ചരിച്ച് കൊല്ലണം എന്ന നിർദ്ദേശം അനുസരിച്ച് ഞാൻ പോകുന്നു. അഡ്വക്കേറ്റും അവിടെ നിന്ന് സ്ഥലം വിടുന്നു. എന്നിട്ട് ഈ അഡ്വക്കേറ്റ് തിരിച്ച് പിന്നെ ഭാര്യ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ഭാര്യയുടെ അനിയത്തി പറയുന്നു, ചേട്ടാ ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട്, ചേട്ടൻ അവരെ കല്യാണം കഴിച്ച് തരണം, ഇല്ലെങ്കിൽ എൻ്റെ ജീവനോട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ കൂടെ പിന്നെ ടെന്നീസ് കളിക്കാനൊക്കെ വരുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ടല്ലോ, ചേട്ടനറിയാം, ഞാൻ അയാളെ സ്നേഹിക്കുന്നു, അയാളെ കല്യാണം കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയും. ഇയാൾ നോക്കുമ്പോൾ 7:30 80 കിലോമീറ്റർ വരണം, 9 മണിക്ക് മുമ്പേ ഇവിടെ തിരിച്ച് വീട്ടിലെത്തണം, ഇല്ലെങ്കിൽ ഈ ട്രെയിൻ ക്രോസ് ചെയ്യും, ഈ ലെവൽ ക്രോസ് ക്രോസ് ചെയ്യുമ്പോൾ ഈ മരട് നടന്നിരിക്കും. ഇയാൾ അവിടുന്ന്, അതായത് ഈ അയ്യനത്തിൻ്റെ വേഗത പോരാ പോരാ എന്ന നോവല, ഇദ്ദേഹം അവിടുന്ന് ഭയങ്കരമായിട്ട് വിട്ടടിച്ച് വരുന്നു. വരുമ്പോൾ റെയിൽവേ ക്രോസ് അടച്ചിരിക്കുകയാണ്. അടച്ചിരിക്കുമ്പോൾ പിന്നെ ഇയാൾ കാത്തു നിന്നിട്ട് ട്രെയിൻ പോയി കഴിഞ്ഞ് ഗേറ്റൊക്കെ ഇടിച്ചു തുറന്ന് അകത്ത് കയറും. അകത്ത് കയറി ചെല്ലുമ്പോൾ ഭാര്യയും കുഞ്ഞുമായിട്ട് കഥ തുറന്നിറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പോൾ എന്താ ചേട്ടാ എന്താ സംഭവിച്ചത്, അപ്പോൾ ഇയാൾക്ക് എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ ഈ അഡ്വക്കേറ്റിന്. അപ്പോൾ 3-4 ആളുകൾ വന്ന് പറയും, പിന്നെ വക്കീൽ സാറേ, നമ്മുടെ അപ്പു ട്രെയിനിൻ്റെ മുമ്പിൽ ഈ പോയി ട്രെയിനിൻ്റെ മുമ്പിൽ തലവെച്ചു. വക്കീൽ സാറിൻ്റെ പേര് പല പ്രാവശ്യം പറഞ്ഞു. വക്കീൽ സാറൊന്ന് ആശുപത്രി വരെ പോകണം, വളരെ സീരിയസ് ആണ്, മരിച്ചു പോകും, സാറവിടെ വരെ പോകണമെന്ന്. ഒരു ഭാര്യയും ഭർത്താവും കൂടെ അവിടെ ചെല്ലുമ്പോൾ ഈ കംപ്ലീറ്റ് ഡ്രസ്സ് ചെയ്തിരിക്കുന്ന, ഡ്രസ്സ് ചെയ്ത് ഇങ്ങനെ ആരെയോ പ്രതീക്ഷിച്ച് മരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഒരു ഒരു രോഗിയുടെ നിലയിൽ ഞാൻ കിടക്കുക. ഞാൻ വരുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വരുമ്പോൾ ഞാൻ ഈ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങയോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ സാധിച്ചില്ല, നന്ദികേടാണെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് മരിക്കുന്ന ഒരു കഥാപാത്രം. ഞാൻ ഈ അടുത്ത കാലത്ത് ചെയ്ത മറ്റൊരു കഥാപാത്രത്തെ കുറിച്ച് പറയാം.
1: സുഖമോ ദേവി

0: വളരെ ചെറിയൊരു കഥാപാത്രമാണ് സിനിമയിലെ. മോഹൻലാൽ, സുമിത്ര, ഗീത, ജനാർദ്ദൻ ഒക്കെ അഭിനയിച്ചൊരു കഥാ ഒരു ഒരു ഒരു സിനിമയിലെ ഒരു കഥാപാത്രമാണ്. മോഹൻലാലിൻ്റെ ഒരു ജ്യേഷ്ഠൻ ആയിട്ട് അഭിനയിക്കുന്നു. ആ പടം കണ്ടിട്ടുള്ള സുഗമോ ദേവി, ആ പടം കണ്ടിട്ടുള്ളവർക്കറിയാം. ഞങ്ങൾ തമ്മിൽ ഈ സുഹൃത്തുക്കളെ പോലെയാണ്, ജ്യേഷ്ഠനും അനുജനും ആണെങ്കിലും. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ അനുജൻ ഒരു സ്കൂട്ടർ ആക്സിഡൻറ്റിൽ മരിക്കുന്നു. മരിക്കുമ്പോൾ ഈ ജ്യേഷ്ഠനില്ല സ്ഥലത്ത്, മദ്രാസിലാണ്. ഈ വിവരം അറിഞ്ഞ് തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് ഈ അനിയൻ മരിച്ചു എന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു മാനസികാവസ്ഥ. ആരുടെ മുമ്പിലും അനുജൻ മരിച്ചു എന്ന് ബോധ്യപ്പെടുത്താനും നിവൃത്തിയില്ലാത്തൊരു മാനസികാവസ്ഥ. ഒരു പ്രത്യേക കഥാപാത്രമായിരുന്നു ഈ. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അഭിനയിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കഥ, ഒരു സന്ദർഭമാണ്. എന്തോ ഞാൻ ഈ മോഹൻലാലിൻ്റെ ജ്യേഷ്ഠനാണ്, എൻ്റെ അനുജൻ മരിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, ആരുടെ മുമ്പിലും അത് അക്സെപ്റ്റ് ചെയ്യാനും സാധിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ. അപ്പോൾ ഞാൻ ശങ്കർ അതിനകത്ത് ഇയാളുടെ ഒരു കൂട്ടുകാരനാണ്, പാട്ടുകാരനാണ്. അപ്പോൾ ഈ മോഹൻലാൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ശങ്കറിനെ ഒന്ന് ഒരു സിനിമയിൽ പാടിക്കണം. അപ്പോൾ ഞാൻ വരുമ്പോൾ പിന്നെ ശങ്കറുണ്ട്, ജനാർദ്ദനുണ്ട്, പിന്നെ ജഗതിയുണ്ട്, നമ്മുടെ ഗണേശനുണ്ട്, ഇവരെല്ലാം ഈ മോഹൻലാലിൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ശങ്കറിൻ്റെ തൊട്ടോ തൻ്റെ പാട്ടൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു. വളരെ യാതൊരു റെലവൻസും ഇല്ലാത്ത ചോദ്യങ്ങൾ. തൻ്റെ പാട്ടൊക്കെ എങ്ങനെയുണ്ട്? ആ താന് കെമിസ്ട്രി അല്ലേ? ആ പിന്നെ അങ്ങനെ ഇങ്ങനെ ഓരോരുത്തർക്കും ഈ യാതൊരു റിലവൻസും ഇല്ലാത്ത ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തിട്ട് അവസാനം പറയും എനിക്കൊരു ആരെങ്കിലും ഒരു സിഗരറ്റ് തരാൻ പറയും. അങ്ങനെ ജനാർദ്ദൻ എനിക്കൊരു സിഗരറ്റ് തരും. ആ സിഗരറ്റ് ഞാൻ വാങ്ങിച്ചിട്ട് പിന്നെ ഒരു തീപ്പെട്ടിക്കുള്ളി എടുത്തത് കത്തിക്കാമെന്ന് വിചാരിച്ച് ശ്രമിച്ചിട്ട് എനിക്ക് സാധിക്കുന്നില്ല. എന്നിട്ട് ഞാൻ ഈ അത്രയും നേരം പിടിച്ചിരുന്ന എൻ്റെ മുഴുവൻ മാനസിക ശക്തിയും നശിച്ചിട്ട് അവസാനം ഞാൻ ബസ്റ്റ് ചെയ്തിട്ട് ജനാർദ്ദൻ്റെ തോളിച്ചാരി പറയും, എൻ്റെ അവശേപ്പച്ച, എനിക്കെൻ്റെ സണ്ണിക്കുട്ടിയെ കാണാൻ സാധിക്കത്തില്ല എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്.
1: നന്ദൻ എങ്ങനെയുണ്ടോ തൻ്റെ പാട്ടൊക്കെ? ചന്ദ്രു സുവോളജി അല്ലേ? ഒരു സിഗരറ്റ് വേണമായിരുന്നു. അവശേപ്പച്ചൻ്റെ ഈ സിഗരറ്റ് ഉണ്ടോ?

0: എനിക്ക് കാണാൻ പറ്റില്ല, എനിക്ക് എന്റെ പെണ്ണുകുട്ടിയെ കാണാൻ പറ്റില്ല. അവസ്ഥ
1: ദ മോസ്റ്റ് സിമ്പത്തറ്റിക് ക്യാരക്ടർ, അതൊരു അവിടെ ഒരു രണ്ട് മൂന്ന് സീനേ ഞാൻ ആ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ. എങ്കിൽ പോലും നമ്മുടെ പ്രേക്ഷകർ മുഴുവൻ ഓർമ്മിക്കുന്ന ഒരു കഥാപാത്രം. കാരണം ഞാൻ എല്ലാവരും എന്നെ ഒരു വില്ലൻ സങ്കല്പത്തിൽ കാണുന്നെങ്കിലും ഒരു സിമ്പത്തറ്റിക് ക്യാരക്ടർ ചെയ്യുന്നത് അതിനനുസരിച്ച് അഭിനയിക്കാനും എനിക്ക് സാധിക്കും.
2: 5.5 കോടിയുടെ സ്വർണം പോയി എന്നുള്ളത് നേരെ എന്റെ മോഹൻജി. പക്ഷേങ്കിൽ പിടിപ്പൻ സ്വാധീനവും വെച്ച് ഓന്റെ അന്വേഷണം നമ്മൾ മുടക്കില്ലെന്ന് അതിന്റെ പേര് നിങ്ങൾ നമ്മളൊന്ന് വില വെക്കുന്നു. നിങ്ങളിപ്പോ അങ്ങനെ വലിയ മുഴിപ്പ് പറഞ്ഞ് നമ്മളെ കൊച്ചാക്കാനാണെങ്കിൽ നമ്മളില്ല.
1: ഒരു നടൻ എന്നുള്ള നിലയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു വേഷം പ്രശ്നമല്ല, ഒരു കഥാപാത്രം പ്രശ്നമല്ല, എൻ്റെ ആകാരം എനിക്ക് പ്രശ്നമാണ്. കാരണം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കഥാപാത്രത്തിന് പറ്റിയതാണോ എൻ്റെ രൂപം എന്നുള്ളത് മാത്രമേ എനിക്കൊരു പ്രശ്നമുള്ളൂ. അല്ലാതെ അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായ്ക്കോലം കിട്ടിയാൽ കുരയ്ക്കാൻ കഴിയുന്നവനാണ് നടൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഏത് വേഷം കിട്ടിയാലും അതിനനുസരിച്ച് കുരയ്ക്കാൻ എനിക്ക് കഴിയും എന്ന പൂർണ്ണ വിശ്വാസമുള്ള നടന്മാരിലൊരാളാണ് ഞാൻ. ആ വിശ്വാസം എനിക്ക് എന്നും പുലർത്താനും സാധിക്കും.
0: സണ്ണിക്കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇയാളെ സിനിമയിൽ പഠിക്കുന്നുള്ളത്. പക്ഷെ അതൊന്ന് സീരിയസ് ആയിട്ട് ആലോചിക്കാൻ എനിക്കിപ്പോഴേ തോന്നിയുള്ളൂ.
3: ഓർമ്മയിലുണ്ടോ ഇങ്ങനെ ഒരു നടൻ? യശശരീരനായ നടൻ KPSE സണ്ണി പങ്കുവച്ച ഓർമ്മകൾ.
4: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകൾ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നത്തെ സുവർണമലരുകളിൽ ആദ്യം അപ്പുണ്ണി എന്ന ചിത്രത്തിനുവേണ്ടി വാണി ജയറാം പാടിയ ഗാനമാണ്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം കണ്ണൂർ രാജൻ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: കുറിഞ്ഞു പൂക്കുന്ന നേരത്ത് ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ഈ ഗാനം ഒരുക്കിയത് ബിച്ചു തിരുമലയും കണ്ണൂർ രാജനും.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
1: അടുത്ത ഗാനം പാടിയത് വാണി ജയറാം, ചിത്രം മനോരഥം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ദക്ഷിണാമൂർത്തി.

0: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ.
1: സുവർണ മലരുകളിൽ ഇനി കേൾക്കാം പി സുശീലയും ശ്യാമും പാടിയ ഗാനം, ചിത്രം എങ്ങനെ നീ മറക്കും. ഗാനരചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്
2: യൂസഫലി കേച്ചേരി കെ ജെ ജോയ് കൂട്ടുകെട്ടിൽ പിറന്ന അടുത്ത ഗാനം ഹൃദയം പാടുന്നു എന്ന ചിത്രത്തിൽ നിന്നും ഈ ഗാനം പാടിയത് യേശുദാസും മാധുരിയും.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: പുലിവാല എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും വാണി ജയറാമും പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

0: സുവർണ മലരുകൾ.
1: ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇനി അല്പസമയത്തിനുള്ളിൽ ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര. ഓർമ്മയുടെ അറകൾ.
1: എൻ എൻ കക്കാടിന്റെ സഹധർമ്മിണിയും എഴുത്തുകാരിയുമായ ശ്രീദേവി കക്കാടാണ് ഇന്ന് ഓർമ്മയുടെ അറകളിൽ നമ്മോടൊപ്പം.
2: 1955 ഏപ്രിലാണ് ഞങ്ങൾ കോഴിക്കോട്ട് കുടുംബജീവിതം തുടങ്ങിയത്. അക്കാലത്ത് അദ്ദേഹം ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനായിരുന്നു. ആദ്യം തളിയിലുള്ള യൂണിവേഴ്സിറ്റി ട്യൂട്ടോറിയൽ, പിന്നീട് കല്ലായി റോഡിലുള്ള സ്കോളർ ട്യൂട്ടോറിയൽ, പിന്നീട് ഹനിഹോൾ റോഡിലുള്ള എം ബി ട്യൂട്ടോറിയൽ കോളേജ് എന്നിവിടങ്ങളിലൊക്കെ അദ്ദേഹം ജോലി ചെയ്തു. ഒരിക്കൽ യാദൃച്ഛികമായി കോഴിക്കോട് ആകാശവാണി സ്റ്റേഷൻ ഡയറക്ടർ പി വി കൃഷ്ണമൂർത്തി വിളിക്കുന്നു എന്നൊരു വിവരം വളരെ സന്തോഷമായി. കോഴിക്കോട്ട് സാംസ്കാരിക രംഗത്ത് പ്രശസ്തരായ പി സി കുട്ടികൃഷ്ണനും തിക്കോടിയനും അവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ, ആ സന്തോഷത്തോടുകൂടി ചേരാൻ ഉദ്ദേശിച്ചു. പി വി കൃഷ്ണമൂർത്തി തന്നെ അദ്ദേഹത്തെ സ്റ്റുഡിയോയിലും ഓഫീസിലും ഒക്കെ കൊണ്ടുപോയി എല്ലാവരെയും പരിചയപ്പെടുത്തി. ഉറൂബിൻ്റെ നേതൃത്വത്തിലാണ് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ ഹരീശ്വരെ കുറിച്ചത്. വശ്യവജസായ കെ പത്മനാഭൻ നായർ, ഉറൂബ് എന്ന പേരായ പി സി കുട്ടികൃഷ്ണൻ, തിക്കോടിയൻ എന്ന കുഞ്ഞാനന്ദൻ നായർ എന്നിവരായിരുന്നു അന്ന് അവിടെ ഓഫീസിൽ ഉണ്ടായിരുന്നവരെ. പിന്നീട് അക്കിത്തം, കെ എ കൊടുങ്ങല്ലൂർ, ഹർഷവർദ്ധനൻ, വി എം എൻ പണിക്കേറുന്ന വിനയൻ, കരുമല ബാലകൃഷ്ണൻ എന്നിവരും സ്ക്രിപ്റ്റ് റൈറ്റർമാരായി ചേർന്നു. ഒരു ഗവൺമെൻറ് ഓഫീസിന് യോജിക്കുന്ന തരത്തിലുള്ള ഒരു ഗൗരവുമില്ലാത്ത തികച്ചും ഔപചാരികമായ സൗഹൃദം നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ കണ്ടത്. സംഗീത വിഭാഗത്തിൽ കെ രാഘവൻ, പഴയന്നൂർ പരശുരാമൻ, ഉണ്ണികൃഷ്ണൻ, ബി എ ചിദംബരനാഥ് വയലിൻ, മ്യൂസിക് കമ്പോസർ വെങ്കടാചലം, പുതുക്കോട് കൃഷ്ണൻ, ടി ആർ ശേഷാമണി, പുല്ലാങ്കുഴൽ വിദ്വാനായ ജി എസ് ശ്രീകൃഷ്ണൻ, ഗായികയായ ഗായത്രി, അനൗൺസറായ സിൽവിയ, ഗായകനെങ്കിലും അനൗൺസറായ കെ പി ഉദയവാനും തുടങ്ങി കുറേ സംഗീതക്കാരും അടങ്ങിയതായിരുന്നു അവിടുത്തെ അന്തരീക്ഷം. എന്നും ആകാശവാണിയിൽ പോയി വന്നാൽ അവിടെ നടക്കുന്ന തമാശകളൊക്കെ പറയാറുണ്ട്. റെക്കോർഡിംഗ് ചെയ്ത് പ്രക്ഷേപണം ചെയ്യുക എന്ന പരിപാടിയുടെ മുമ്പ് എല്ലാം ലൈവ് ആയിരുന്ന കാലത്ത് വളരെ വളരെ ശ്രദ്ധിച്ചാലും പലരും പല അപകടങ്ങളിലും ചെന്ന് പെടാറുള്ള അനുഭവങ്ങളാണ് പറയാറുള്ളത്. പിന്നെ അവിടുത്തെ അനൗപചാരികമായ സ്നേഹനിർഭരമായ അന്തരീക്ഷത്തെപ്പറ്റി പല തമാശകളും വീട്ടിൽ വന്ന് പറയും. അതിലെ ഒരു ശ്ലോകം ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്. അക്കിതിക്കു കൊഴുകക്കനെന്ന നാൽ ചക്രവണ്ടിയിലിരുന്നു നിർഭവൻ, സിൽക്കരന്നുര അതിമാനുഷൻ ജനത്തിന്നെഴും ചെവി കടിപ്പു നിത്യവും. അക്കി അക്കിത്തം, തിക്കു തിക്കോടിയൻ, കക്കൻ കക്കാളൻ, അക്കിതിക്കൂട് കക്കൻ എന്ന നാൽ ചക്രം, ചക്രവണ്ടിയിൽ ഇരുന്ന് നിർമ്മമൻ, അതാണ് നാലാളെ ഓടിക്കുന്ന വണ്ടിയിൽ ഇരുന്ന് വണ്ടി ഓടിക്കുന്ന ആരാണ്? സിൽക്കർ എന്ന ഒരാളാണ്. സിൽക്കർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സിൽക്ക് എന്ന് വെച്ചാൽ പട്ട്, സിൽക്കർ പട്ട്. ഒരു സുബ്രഹ്മണ്യരായിരുന്നു അന്നത്തെ പ്രോഗ്രാം അസിസ്റ്റൻ്റ്. തളിയിൽ അമ്പലത്തിൽ ഒരു പരിപാടിയുണ്ട്. അതിൽ ചരിത്രകാരനായ എം ജി എസ് നാരായണൻ, ചിത്രകാരനായ നമ്പൂതിരി, ക്ഷേത്രം ട്രസ്റ്റിയായ സാമൂതിരി, മേൽശാന്തി, തന്ത്രി, മറ്റ് വാദ്യകലാകാരന്മാർ എന്നിവരെയെല്ലാം ഉൾപ്പെടുത്തി ഒരു മണിക്കൂർ പരിപാടിയായിരുന്നു അത്. അത് റെക്കോർഡ് ചെയ്യാൻ എത്രയോ സമയത്തെ പ്രയത്നം ആവശ്യമായിരുന്നു. താൻ പഠിച്ച തന്ത്രവിദ്യാഭ്യാസം ആ പരിപാടി ഒരുക്കുന്നതിൽ വളരെ സഹായമായി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നൊരനുഭവം ഇന്ത്യ ചൈന യുദ്ധകാലത്ത് ഉണ്ടായതാണ്. ഇടതുപക്ഷക്കാരനായ തക്കാട് തൻ്റെ രാഷ്ട്രീയ വിശ്വാസത്തിൻ്റെ പേരിൽ

0: വളരെയേറെ വേട്ടയാടപ്പെട്ടു. പല കൂട്ടുകാരും അദ്ദേഹത്തിൽ നിന്നകന്നു. ചൈനാചാരൻ എന്ന ഒരു പേര് അവിടെ നിന്ന് കേൾക്കാനിടയായി. അത് അദ്ദേഹത്തെ വളരെയേറെ വിഷമിപ്പിച്ചു. തികഞ്ഞ രാജ്യസ്നേഹിയും ജോലിയോട് അങ്ങേയറ്റം കൂറു പുലർത്തുകയും ചെയ്യുന്നതിൽ ആൾക്ക് ഇങ്ങനെയൊരു അവഖ്യാതി കേൾക്കാൻ ഇട വന്നല്ലോ എന്ന് നൽകി അദ്ദേഹം അതിൽ ക്ഷോഭിച്ച് എഴുതിയൊരു കവിതയാണ് 1963 എന്നത്. ഭാരതമാതാവിനെ അങ്ങേയറ്റം പുകഴ്ത്തിക്കൊണ്ടും ഇന്ത്യ ലോകത്തിൽ തന്നെ പ്രശസ്ത വിജയം നേടും എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത അവസാനിക്കുന്നത്. ജോലിയിലിരിക്കുന്ന കാലത്തും ധാരാളം കവിതകൾ എഴുതിക്കൊണ്ടിരുന്നു. ദേശഭൂഷണി വായനശാലയിലെ കലാസമിതിയിൽ വളരെ കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എനിക്ക് ആകാശവാണിയിൽ നാടകങ്ങൾ അവതരിപ്പിക്കാൻ സന്ദർഭം കിട്ടിയിട്ടുണ്ട്. കുഞ്ഞാണ്ടി, കുതിരവട്ടം പപ്പു, വാസു പ്രദീപ്, മച്ചാട്ട് വാസന്തി തുടങ്ങിയവരോടൊപ്പം നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. വി പാറുകുട്ടിയമ്മ, വിദ്വാൻ ചെങ്കളത്ത് പാറുകുട്ടിയമ്മ വനിതാലോകം പ്രൊഡ്യൂസറായി വന്നപ്പോൾ എനിക്ക് പ്രത്യേക പരിപാടികൾ അവതരിപ്പിക്കാൻ സന്ദർഭമുണ്ടായി. അതിൽ ഞാൻ ജീവചരിത്രം, പുസ്തകാഭിപ്രായം തുടങ്ങിയ പല പരിപാടികളും അവതരിപ്പിക്കുകയുണ്ടായി.
1: ശ്രീദേവി കക്കാടിൻ്റെ ഓർമ്മകൾ തുടരുന്നു.
0: ഒരനുഭവം, മലയാളത്തിൻ്റെ സ്പന്ദനങ്ങൾ ശരിക്കും മനസ്സിലാക്കിയ ഒരാളായിരുന്നു പി വി കൃഷ്ണമൂർത്തി. അദ്ദേഹം കാലിക പ്രസക്തിയുള്ള നാടകങ്ങൾ രംഗത്ത് അവതരിപ്പിക്കുകയും പ്രക്ഷേപണം ചെയ്യുകയും എന്ന ഒരു പരിപാടി കൊണ്ടുവന്ന അദ്ദേഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്പൂതിരി സമുദായത്തിലെ രജതരേഖയായിട്ടുള്ള അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രംഗത്ത് അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. വി ടി ഭട്ടതിരിപ്പാട്, പ്രേംജി തുടങ്ങിയവരൊക്കെയായിരുന്നു അതിൽ. അതിൽ തേദി എന്ന കഥാപാത്രത്തിൻ്റെ റോളായിരുന്നു എനിക്ക് തന്നത്. മാധവൻ്റെ റോൾ ആരെടുക്കും എന്ന് ചോദിച്ചു. അപ്പോൾ തക്കാളി തന്നെ എന്താ സംശയം എന്ന് പറഞ്ഞു. മാധവൻ തേദിയെ വിവാഹം കഴിക്കുന്നതാണ് നാടകം. അവസാന രംഗം അങ്ങനെയാണ്. കോഴിക്കോട്ട് ടൗൺ ഹാളിൽ വെച്ചിട്ട് ഞങ്ങളുടെ രണ്ടാം വേളി അങ്ങനെ നടക്കുകയുണ്ടായി. തക്കാട് സ്പോക്കൺ വേർഡ്സ് പ്രൊഡ്യൂസറായിരിക്കെ ഏതെങ്കിലും കലാകാരനോ സാഹിത്യകാരനോ അതല്ലെങ്കിൽ സ്പോർട്സിൽ താല്പര്യമുള്ള ആളോ അങ്ങനെ ആരെങ്കിലും നഗരത്തിലൊരു പരിപാടിക്ക് വന്നിട്ടുണ്ട് എന്നറിഞ്ഞാൽ അവരെ കണ്ട് ഇൻ്റർവ്യൂ തയ്യാറാക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടി അവതരിപ്പിക്കാറും ഉണ്ടായിരുന്നു. തക്കാടിൻ്റെ ജീവിതത്തിൽ വളരെ ചിട്ടയായിട്ട് ഉള്ള ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. സമയനിഷ്ഠയാണ് അതിലൊന്ന്. രണ്ടാമത്തെ സ്വഭാവം മദ്യവിരോധമാണ്. മദ്യവിരോധം ഉണ്ടെങ്കിലും മദ്യപന്മാരോട് സഹതാപം മാത്രമേ ഉള്ളൂ. ഒരിക്കലും അവരോട് ഒരു വിദ്വേഷം തോന്നാറില്ല. ആകാശവാണിയിലെ അനൗപചാരികതയുടെയും സൗഹൃദത്തിൻ്റെയും അന്തരീക്ഷത്തെപ്പറ്റി എത്ര പറഞ്ഞാലും അധികമാവുകയില്ല. ആ ഒരു അവസ്ഥയെപ്പറ്റി അദ്ദേഹം എഴുതിയൊരു കവിത, അക്കിപ്പത്ത് എന്നാണ് കവിതയുടെ പേര്. അക്കിപ്പത്തിൻ്റെ ഷഷ്ടിപൂർത്തിക്ക് സമർപ്പിക്കാൻ വേണ്ടി എഴുതിയതാണ്. അത് ഇങ്ങനെ തുടങ്ങും. നെല്ലായി തേങ്ങയായിട്ട് അവയുടെ വളമായൊക്കെയായി കൊക്കയായി ചെള്ളും വണ്ടെന്നിവയ്ക്കുള്ളതി കൊടുവിഷമായി ഒക്കെയായി കൊക്കയായി സലീലം നെല്ലായി തേങ്ങയായിട്ടവയുടെ വളമായി ദൈവമായി രാസമായി ചെള്ളും വണ്ടെന്നിവയ്ക്കുള്ളതി കടുവിഷമായി ഒക്കെയായി കൊക്കയായി സലീലം ഞങ്ങൾ വാഴുകെ ശിവശിവ മലയാം ഭാഷയോ സിദ്ധിഭൂകി. അതിൻ്റെ അവസാനത്തെ വരികൾ ഭാഷയോ സിദ്ധിഭൂകി എന്ന് പറയുന്ന ഭാഗത്ത് കൃത്യമായ കവിതകൾ എഴുതേണ്ട സമയത്ത് താനും പ്രിയപ്പെട്ട അക്കിത്തവും ഒക്കെ കുടുംബാസൂത്രണത്തിനെ പറ്റിയും ജൈവകൃഷിയെപ്പറ്റിയും മറ്റ് വിഷയങ്ങളെപ്പറ്റിയും പാട്ടെഴുതിയും സ്ക്രിപ്റ്റ് എഴുതിയും

0: സമയം പാഴാക്കുന്നുവല്ലോ എന്ന ഒരു തോന്നലും ആ ഭാഷയോ സിദ്ധിഭോഗി എന്നുള്ള പ്രയോഗത്തിലുണ്ടെന്ന് തോന്നുന്നു. പിന്നീട് അതിൽ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, മൂന്നല്ലോ പത്തുവാണോ സമകൾ ഒരുമയായി ഞങ്ങൾ ആകാശവാണി തൂണായിട്ട് അക്കി തിക്കു കൊടുകളും ഒരു കാടും കടൽ തീരഭൂവിൽ ഊണായി ആകാശവാണിക്ക് അതിനുള്ള തണലത്തെ ഊണുമായി ഞങ്ങളും ചേർന്ന് ഉണം കൊള്ളും ഓണത്തിനൊഴികെ അതെങ്ങൾക്കൊരേ കാശിയല്ലോ. ഈ ഓണം, വിഷു, ക്രിസ്മസ്, നവരാത്രി തുടങ്ങിയ കാലങ്ങളിലൊക്കെ അധികം പ്രത്യേക പരിപാടികൾ തയ്യാറാക്കാനുണ്ടാവും. അതൊക്കെ തയ്യാറാക്കി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഹോട്ടൽക്കാരൻ ഓണം ആഘോഷിക്കാനായി ഹോട്ടലിൽ കൂട്ടി പോയിട്ടുണ്ടാവും. ഞങ്ങൾ ആകാശവാണി തണലത്ത് ഞങ്ങൾ ഓണം കൊള്ളുന്നു, ഇന്നും സന്തോഷമായി ജീവിക്കുന്നു. പക്ഷേ ഓണദിനത്തിൻ്റെ അന്ന് ഞങ്ങൾക്ക് ഏകാശിയാണ്. ഏകാശിയാണെന്ന് പറഞ്ഞാൽ പട്ടിണി തന്നെ. അതെന്താ വെച്ചാൽ ഞാൻ കുട്ടികളെയും കൊണ്ട് നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സന്ദർഭത്തിലാണ് ഈ പട്ടിണി വേണ്ടി വന്നത്. അതിൽ പിന്നെ ഞാനങ്ങനെ നാട്ടിൽ പോകാറില്ല. അതുകൊണ്ട് എൻ്റെ നാടായ വള്ളിയൂർനാട്ടിലെ ഓണവിശേഷങ്ങളോ തക്കാടിൻ്റെ നാടായ അവിടെ നല്ലൊരു ഓണവിശേഷങ്ങളോ പ്രത്യേകതകളോ ഒന്നും ശരിക്കും ആസ്വദിക്കാൻ മക്കൾക്കായിട്ടില്ല. അന്ന് ആകാശവാണിയിൽ ക്യാൻറ്റീൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അന്ന് മുതൽക്കേ ക്യാൻറ്റീൻ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും റിക്രിയേഷൻ ക്ലബ്ബ് തുടങ്ങാനുള്ള ശ്രമവും അങ്ങനെ പലതിലും അദ്ദേഹം മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കൃത വിഭാഗം പ്രൊഡ്യൂസറായിരിക്കെ ആണ് അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിച്ചത്. ജോലിയിൽ നിന്ന് വിരമിക്കുന്നതിൻ്റെ ഒരു കൊല്ലം മുമ്പ് തന്നെ ക്യാൻസർ രോഗത്താൽ അദ്ദേഹം വളരെ വിഷമിക്കുന്നുണ്ടായിരുന്നു. ആ കാലത്ത് എഴുതിയതാണ് സഫലമ യാത്ര എന്ന കവിത. അദ്ദേഹത്തിൻ്റെ മറ്റ് കവിതകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി വൈകാരികമായ അന്തരീക്ഷത്തിൽ എഴുതപ്പെട്ട ആ കവിത വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു. ആ കവിത എഴുതിയ കാലത്ത് അദ്ദേഹം രോഗിയാണ് എന്നുള്ള വിവരം ആ കവിത പ്രക്ഷേപണം ചെയ്ത കാലത്ത് കൂട്ടുകാർ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് രോഗം കണ്ടുപിടിച്ചതും ക്യാൻസറാണ് എന്ന് വ്യക്തമായത്. അങ്ങനെ ആകാശവാണിയിൽ നിന്ന് അദ്ദേഹം വിരമിച്ചു. സുദീർഘമായ ആകാശവാണി സേവനകാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന പ്രവർത്തന രംഗം സാഹിത്യത്തിൻ്റെയും നാടൻ കലകളുടെയും പ്രചാരം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. തിരൂർ തുഞ്ചൻ പറമ്പിൽ തുഞ്ചത്ത് എക്സ്റ്റൻഷൻ സ്മാരകം തുടങ്ങിയ കാലത്ത് ആകാശവാണിയുടെ വക കവികളുടെ വിദ്യാരംഭം എന്നൊരു പരിപാടിക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് കക്കാട്. അവിടെ കവിത വായിക്കുകയും തത്സമയം ആകാശവാണിയിൽ കൊടുക്കുകയും എന്ന ഒരു സമ്പ്രദായമായിരുന്നു അത്. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
1: എൻ എൻ കക്കാടിൻ്റെ സഹധർമ്മിണിയും എഴുത്തുകാരിയുമായ ശ്രീദേവി കക്കാടാണ് ഇതുവരെ ഓർമ്മകൾ പങ്കുവച്ചത്. പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര ഓർമ്മയുടെ അറകൾ.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ആകാശവാണി. അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം.
1: തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു. ജീവിതോത്സവം.

രചന ശ്രീ ജനാർദ്ദനൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തമന്ന സോൾ, തിരുമല രാമചന്ദ്രൻ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. സംവിധാനം റൂബി ബാബു.

0: ഗുഡ് മോർണിംഗ്, രഘുനന്ദൻ സ്പീക്കിംഗ്.
1: വെറും രഘുനന്ദൻ അല്ല, ഡിസ്ട്രിക്ട് കളക്ടർ രഘുനന്ദൻ. എന്താ, ശരിയല്ലേ?
0: അതെ, ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഇതാരാണവ സംസാരിക്കുന്നത്?
1: ഞാനോ? ഞാനേ കേരളദേശം പത്രത്തിൽ നിന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ആര് IAS തന്നു എന്നാണ്.
0: അതൊരു പ്രതീക്ഷിക്കാത്ത ചോദ്യമാണല്ലോ. എന്തുപറ്റി? എനിക്ക് IAS കിട്ടിയതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ?
1: എനിക്കല്ല, നാട്ടുകാർക്കുണ്ട് ബുദ്ധിമുട്ട്. ഞങ്ങൾ നൽകുന്ന നികുതി പണമേ, അതാണ് നിങ്ങളുടെ ശമ്പളം. അതും വാങ്ങി നാടിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം, മനസ്സിലായോ? അല്ലാതെ ചാകാൻ കിടന്നവർക്ക് പാട്ടും ഡാൻസും കാണിച്ചു കൊടുക്കലല്ല.
0: ഓ, ഇപ്പോ മനസ്സിലായി നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന്. നോക്കൂ, ഞാനത് സർക്കാരിന് സമർപ്പിച്ച ഒരു സ്കീം മാത്രമാണ്. പരീക്ഷിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ അത്.
1: എന്ത് സ്കീമായാലും ശരി, അതിനൊരു ഇൻഫ്രാസ്ട്രക്ചറും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വേണമല്ലോ. അതിനുള്ള ചെലവ്.
0: സോറി, അതൊരു വലിയ ചെലവുള്ള കാര്യമല്ല. സുമനസ്സുകളായ ഒരുപിടി മനുഷ്യർ മാത്രമാണ് അതിനാവശ്യം. അവരെ ഉദ്യോഗസ്ഥരായിട്ടല്ല, കഥ പറച്ചിലുകാരായിട്ടാണ് ഞാൻ സങ്കല്പിച്ചിട്ടുള്ളത്. കാശ് വാങ്ങിയിട്ടല്ല, കാരുണ്യം കൊണ്ട് കഥ പറയുന്നവരായി.
1: അതെ, നിങ്ങളുടെ പുളിച്ച സാഹിത്യമൊന്നും ഇങ്ങോട്ട് വിളവണ്ട. ഈ സ്കീമിന്റെ പേരിൽ അഴിമതി നടത്താനാണ് ഉദ്ദേശമെങ്കിൽ.
0: സോറി മിസ്റ്റർ കേരളദേശം, തൽക്കാലം എനിക്ക് നിങ്ങളോട് വാദിക്കാനോ വിവരിക്കാനോ സമയമില്ല. ഈ സ്കീമിനെ പറ്റി പത്രത്തിൽ ഞാൻ നടത്തിയ പ്രസ്താവന കണ്ടുവന്ന ചിലരുണ്ട്. എനിക്ക് അവരോട് സംസാരിക്കണം. നമുക്ക് മറ്റൊരവസരത്തിൽ സംസാരിക്കാം. ഞാൻ ഫോൺ വയ്ക്കുകയാണ്. ഓക്കെ.
1: ഹലോ ഹലോ ഹലോ,
2: സർ.
0: ആ, എത്ര പേരുണ്ട്?
2: 4 പേരുണ്ട് സർ. 3 ആണും 1 പെൺകുട്ടിയും.
0: ശരി, ആദ്യം ആ പെൺകുട്ടിയെ വിളിക്കൂ. ഞങ്ങൾക്ക് ചായ വേണം, ബാക്കി അവിടെ ഉള്ളവർക്കും ചായ കൊടുത്തേക്കും.
2: ആ ശരി സർ.

0: ഗുഡ് മോർണിംഗ് സർ.
1: പ്ലീസ് ഹാവ് എ സീറ്റ്.
0: താങ്ക് യു.
1: ഞാൻ ഈ ആപ്ലിക്കേഷൻസിൽ നിന്നും തൻ്റേത് നോക്കുകയായിരുന്നു. സോഷ്യോളജി ആണല്ലേ പഠിച്ചത്? കൂടാതെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് പാട്ടും എഴുത്തും വായനയും.
0: പാടും സർ, വായിക്കുകയും ചെയ്യും. പക്ഷേ എഴുത്തൊക്കെ കഷ്ടിയാണ്, വെറും ആഗ്രഹപ്പെടലാണെന്ന് പറയാം.
1: എന്ന് പറഞ്ഞ് സ്വയം താഴ്ത്തണ്ട, എല്ലാം ഒരു തരം ആഗ്രഹപ്പെടലാണ്. ദേവിക അപ്ലൈ ചെയ്ത എന്റെ ഈ സ്കീമും അങ്ങനെ ഒന്നാണെന്ന് പറയാം.
0: അല്ല സർ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു മഹത്തായ കാര്യമാണ്. മരിക്കുന്നവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുക. ഇറ്റ്സ് നത്തിങ് ബട്ട് എ ഗ്രേറ്റ് തോട്ട്. ലോകത്ത് അധികമൊന്നും ഞാൻ ഇങ്ങനെ കേട്ടിട്ടില്ല. സർ എങ്ങനെയാ ഇങ്ങനെ ഒരു കൺസെപ്റ്റിൽ എത്തിച്ചേർന്നത്?
1: സിമ്പിൾ, ജോലിയുടെ ഭാഗമായി ഒരു ദിവസം എനിക്ക് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡ് സന്ദർശിക്കേണ്ടി വന്നു. അതാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്. സിദ്ധാർത്ഥൻ ബുദ്ധനായ കഥ കേട്ടിട്ടില്ലേ? അതുപോലെ വല്ലാത്തൊരു തിരിച്ചറിവ്. വയസ്സായവർ, ചെറുപ്പക്കാർ, എന്തിന് കൊച്ചുകുട്ടികൾ വരെ മരണം കാത്തു കിടക്കുന്നു. ചിലർക്ക് 6 മാസം, ചിലർക്ക് 6 ദിവസം, ചിലർക്ക് 6 മണിക്കൂറുകൾ മാത്രം. അതുവരെ അവരെ കാർന്നു തിന്നുന്നത് കടുത്ത വേദനയാണ്. പരിഹാരമില്ലാത്ത, കണ്ണീരുറഞ്ഞുപോയ കടുത്ത വേദനയാണ്.

0: ക്യാൻസർ ചികിത്സിച്ച് ഭേദപ്പെടുത്താനാവും.
1: അത് നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നവർക്ക്. ഞാൻ ആ അസുഖത്തിന്റെ അവസാന സ്റ്റേജിലെത്തിയവരുടെ കഥയാണ് പറയുന്നത്.
0: മനസ്സിലായി സർ. അങ്ങനെയുള്ളവർക്ക് മരണം മാത്രമേ പ്രതീക്ഷിക്കാൻ സാധിക്കൂ.
1: അതെ, ആ മരണത്തിലേക്ക് എത്തുന്നതിന് മുൻപ് അവരുടെ വേദന കുറയ്ക്കാൻ കഥകൾ പറയുക, അതാണ് ഞാൻ സങ്കല്പിച്ചെടുത്ത ഈ സ്കീം.
0: അതെങ്ങനെ?
1: മരണാസന്നരാകുമ്പോൾ ഇവരിൽ പലരും തീർത്തും ഒറ്റപ്പെടുകയാണ് പതിവ്. ചികിത്സ ഫലിക്കില്ലെന്ന അവസ്ഥയിൽ ഇവരിൽ പലരെയും വീടുകളിലേക്ക് തിരിച്ചയക്കും. വല്ലാതെ തിരക്ക് പിടിച്ച ലോകമല്ലേ. വീട്ടുകാർ വീട്ടിൽ അവർക്കൊരു മുറി നൽകും, മരുന്നുകെട്ടിലും ഭക്ഷണവും നൽകും. അവിടെ പക്ഷേ അവർ പരിപൂർണമായി ഒറ്റപ്പെടുകയാണ് പതിവ്. ഏകാന്തതയിൽ കഠിന വേദനയോടെ മരണവും കാത്തുള്ള കിടപ്പ്.
0: ക്രൂരമായ സത്യം. അതിന് അതിന് നമുക്ക് എന്ത് ചെയ്യാനാവും?
1: നമുക്ക് ചെയ്യാനാവുന്നത് അവരോട് കൂട്ടുകൂടുക എന്നുള്ളതാണ്. അതെന്ത് എങ്ങനെയെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ശമ്പളം വാങ്ങിക്കുന്ന ഒരു ജോലിയല്ല, സാമൂഹിക സേവനമാണ്. ദേവികയ്ക്ക് അത് ചെയ്യാനുള്ള മനസ്സുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്തു പറയുന്നു?
2: അപ്പൊ ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ പറ്റില്ല.
3: പറ്റില്ല, പറ്റില്ല, പറ്റില്ല, പറ്റില്ല. നിങ്ങളോട് ഒരു 100 തവണ പറഞ്ഞു കഴിഞ്ഞതാണ് ഞാൻ ഈ കാര്യം. സീ, ഐ എം എ പ്രൊഫസർ ബൈ പ്രൊഫഷൻ. നിങ്ങളെ പോലെ നാട് നന്നാക്കണം എന്നൊക്കെ പറഞ്ഞ് കറങ്ങിടക്കാനൊന്നും എനിക്ക് സമയമില്ല.
2: അതേടി, അതെ, ഞാൻ നാട് നന്നാക്കാനെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചവ തന്നെയാ. പക്ഷെ അതിന്റെ ഇടയിലേ ഈ വീട് ഞാൻ കുറച്ചൊക്കെ നന്നാക്കിയിട്ടുണ്ട്, നിന്നെയും ഞാൻ നന്നാക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ നിനക്ക്?
3: പറ്റും. രാഷ്ട്രീയം കളിച്ച് പണ്ട് മന്ത്രിയുടെ പി ആയിരുന്നപ്പോ ഈ വീട് വയ്ക്കാനൊരു ലോൺ ശരിയാക്കി തന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ വീട് നന്നാക്കൽ. പിന്നെ എനിക്ക് എനിക്ക് വന്ന് ട്രാൻസ്ഫർ ക്യാൻസൽ ആക്കി തന്നു. അതാ അതാ ഇപ്പോൾ നിങ്ങൾ എഴുന്നള്ളിക്കുന്ന ഈ എന്നെ നന്നാക്കല്.
2: ഓ, അപ്പൊ അത്രയെങ്കിലും നീ സമ്മതിച്ചല്ലോ.
3: ഏതൊരു ഭർത്താവും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരും. അതിന്റെ അർത്ഥം ഭാര്യ ഭർത്താവിന്റെ ചാകാൻ കിടക്കുന്ന അച്ഛനെ ശുശ്രൂഷിച്ച് വീട്ടിൽ ലീവ് എടുത്തിരിക്കണം എന്നല്ല.
2: എന്റെ രമയെ, ആ ജീവനാന്തം നീ ലീവ് എടുത്ത് അച്ഛനെ പരിചരിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിനക്കറിയാലോ, പാർട്ടിയുടെ ഒരു കേരള പര്യടനമുണ്ട്. അതിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്കതിനെ പോകാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഇലക്ഷൻ വരാൻ പോകുന്ന സമയ, എനിക്കൊരു സീറ്റ് ഉറപ്പാക്കാനുള്ളതാ. ദേ, ഈ പര്യടനം നടക്കുന്ന 1 മാസം, ഒറ്റ മാസം, അതുവരെ നീ ഒന്ന് ലീവ് എടുത്ത് അച്ഛനെ നോക്ക്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. മാത്രമല്ല, അച്ഛന്റെ അവസ്ഥ ഇത്ര ക്രിട്ടിക്കലായ സ്ഥിതിക്ക് ചിലപ്പോ 1-2 ആഴ്ചയ്ക്കകം തന്നെ എല്ലാ പ്രശ്നവും കഴിഞ്ഞെന്നിരിക്കും. അപ്പൊ പിന്നെ അത്ര പോലും വേണ്ടിവരില്ല. രമേ, നീ ഒന്ന് സഹകരിക്ക് പ്ലീസ്.
3: ബെസ്റ്റ്, സ്വന്തം അച്ഛൻ എത്ര പെട്ടെന്ന് മരിക്കുന്നു അത്രയും സൗകര്യം എന്ന് കരുതുന്ന ഒരു മകൻ. നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സൂപ്പർ, സൂപ്പർ എന്ന് പറഞ്ഞ സൂപ്പർ.
4: ഞാനും.
3: അച്ഛൻ എന്തിനാ മുറിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത്? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഇൻഫെക്ഷൻ വരാതെ നോക്കണമെന്ന്? പണ്ട് ജഡ്ജി ആയിരുന്നതുകൊണ്ട് രോഗാണുക്കൾ പേടിച്ചോടി കളയുമെന്നൊന്നും കരുതരുത്.
4: ആ പരിഹാസം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഡോക്ടർ വേറൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഹോസ്പിറ്റൽ വേണ്ട, വീട്ടിലാകുമ്പോൾ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ ചുറ്റും കാണുമെന്ന്. ആ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും അന്വേഷിച്ചിറങ്ങിയതാ ഞാൻ. നിങ്ങൾ വല്ലതും കണ്ടായിരുന്നു അവരെ?
2: അച്ഛനെന്താ, ഞങ്ങളെ കളിയാക്കാൻ ഇറങ്ങിയാണോ?
4: അല്ല മോനെ, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പണ്ട് ജഡ്ജിയൊക്കെ ആയിരുന്നല്ലോ, എനിക്കിപ്പോൾ വയസ്സായി, വയ്യാതായി. നല്ല പ്രായത്തിൽ ഭാര്യ മരിച്ചപ്പോ നിന്നെയും നിന്റെ ചേച്ചിയെയും നോക്കി മാത്രം.
3: അയ്യോ എന്റെ പൊന്നച്ച, ഈ പഴംപുരാണം പറഞ്ഞ സമയം കൊല്ലല്ലേ. ഇങ്ങനെ ചേച്ചി ലണ്ടനിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോഴും ഇത് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. പിന്നെന്താ ചേച്ചിക്ക് അച്ഛൻ അങ്ങോട്ട് കൊണ്ടുപോയാലെന്ന് ചോദിച്ചാൽ അപ്പൊ ഫോൺ കട്ട് ചെയ്ത് കളയും. അതാണ് ഈ പൊന്നു മോനും മോന്റെ ചേച്ചി അച്ഛനോട് ചെയ്യുന്നത്. ഇതിന്റെ ഒക്കെ ഇടയിൽ കിടന്ന് ഞരങ്ങുന്നത് ഞാനും.
4: ആ ശരിയാണ്, എല്ലാ

ഇവർക്കുമുണ്ട് അവരവരുടേതായ ന്യായങ്ങൾ. പക്ഷേ എനിക്ക് രോഗം വരും മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. ഏതായാലും ഒരു കാര്യം മാത്രം എല്ലാവരും ഓർക്കുന്നത് നല്ലതാ. ചില രോഗങ്ങൾ വന്യമൃഗങ്ങളെ പോലെയാ, അപ്രതീക്ഷിത നേരങ്ങളിൽ ക്ഷണിക്കപ്പെടാതെ അത് കാടിറങ്ങി വരും, സർവം നശിപ്പിച്ചേ അത് മടങ്ങും. ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ആ അവസരം ഉണ്ടാകാതിരിക്കട്ടെ.

0: യെസ്, ഇത് മുകുന്ദൻ ഉണ്ണി സാറിന്റെ വീടല്ലേ?
1: അത് പണ്ട് ജഡ്ജി ആയിരുന്നപ്പോ ജഡ്ജി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നീട് വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇപ്പൊ ഇതേ അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണിയുടെ വീടാണ്. അല്ല, നിങ്ങൾ ആരാ? മനസ്സിലായില്ലല്ലോ.
0: ഞാൻ ദേവിക, കളക്ടർ സാർ പറഞ്ഞിട്ട്.
2: ഓ യെസ്, യെസ്, ഞങ്ങൾ പൗരവകാശ സംരക്ഷണ സമിതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാ. നഗലിനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ കളക്ടറുടെ ആ ജീവിതോത്സവം എന്ന പരിപാടിയെ പറ്റി? ഈ കുട്ടി അങ്ങനെ അച്ഛനെ കാണാൻ വന്നതാ.
1: ആ, ഇപ്പൊ മനസ്സിലായി. കളക്ടറുടെ ആ പരിഷ്കാരമൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായതാണല്ലോ. പിന്നെ ഭരിക്കുന്ന പാർട്ടിക്കാര് ഇത് വെച്ച് മുതലെടുക്കാതിരുന്നാ മതി. അല്ല, ദേവിക ഒറ്റൊരാളാണോ എല്ലാ പേഷ്യൻസിനെയും കാണാൻ പോകുന്നത്?
0: അല്ല സർ, എന്നെ പോലെ വേറെയും വോളണ്ടിയേഴ്സ് ഉണ്ട്. എനിക്ക് കിട്ടിയ അസൈൻമെന്റ് ഇവിടുത്തെ മുകുന്ദനുണ്ണി സാറിന്റേതാണ്.
2: ആ, അതെന്തായാലും കടുത്ത പരീക്ഷണമായിരിക്കുന്നുള്ളത് ഉറപ്പാ. രാജിവെച്ചെങ്കിലും ഇപ്പോഴും മനസ്സിൽ താനൊരു ജഡ്ജിയാണെന്ന് അച്ഛന്റെ വിചാരം എന്ന് തോന്നുന്നു. ദേവിക സൗഹൃദമൊന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കണ്ട.
1: നീ ഇങ്ങനെ ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്താതിരമേ. Let her try the best. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ഇത്? മാത്രമല്ല, നിനക്കറിയാലോ ഈ വീട്ടിൽ അച്ഛൻ ഏറ്റവും നല്ല കമ്പനി അഞ്ജനമോൾ ആയിരുന്നല്ലേ. ഡേ, അവളെ നമ്മൾ ഹോസ്റ്റലിലാക്കിയതിന് ശേഷമാണ് അച്ഛൻ ഇത്രയ്ക്ക് അങ്ങ് ഡള്ളായത്. എനിക്ക് തോന്നുന്നതേ ദേവികയെ കാണുമ്പോ അച്ഛൻ അഞ്ജനയെ ഓർമ്മ വരും. അച്ഛന്റെ ആ പഴയ പ്രസരിപ്പൊക്കെ അതോടെ തിരിച്ചു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നോക്കാം.
0: നോ പ്രോബ്ലം മാഡം. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ നിർദ്ദേശം ചെല്ലുന്ന വീടുകളെ സ്വന്തം വീടായി കാണുക എന്നതാണ്. ആദ്യം ഞാൻ പഴയ ജഡ്ജി അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ. വൈകിട്ട് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാം.
1: ഓക്കേ ദേവിക, വി വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
0: താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്.
1: വരൂ, അച്ഛൻ അകത്തുണ്ട്, അങ്ങോട്ട് പോ.
0: സാർ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ.
3: ആരാ?
0: ഞാൻ ദേവിക. വന്നത് സാറിനെ പരിചയപ്പെടാനും കൂടെ സമയം ചെലവഴിക്കാനുമാണ്.
3: അതെന്ത് ഏർപ്പാടാണെന്ന് മനസ്സിലായില്ല. കൂടെ സമയം ചെലവഴിക്കാനെന്ന് പറഞ്ഞാ നിന്നെ ആരാ ഇങ്ങോട്ട് കടത്തിവിട്ടത്? പുറത്താരും ഇല്ലായിരുന്നോ ഈ വീട്ടിൽ?
0: ഉണ്ടായിരുന്നു സാർ. അവരുടെ സമ്മതത്തോടു കൂടിയാ ഞാൻ വന്നത്. കുറച്ചു ദിവസം സാറിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ടാവും ഇവിടെ.
3: ഓഹോ, അവർക്കാർക്കും സമയമില്ലാത്തത് കൊണ്ട് ചാകാൻ കിടക്കുന്ന എന്നെ നോക്കാൻ ഏൽപ്പിച്ച കെയർ ടേക്കർ ആണല്ലേ. ഒരു കണക്കിനുള്ള ബേബി സിറ്റർ.
0: അയ്യോ, അങ്ങനെയൊന്നും കരുതല്ലേ സാർ. ഞാൻ ജസ്റ്റ് എങ്ങനെയെന്ന്.
3: സി, യു സീംസ് ലൈക്ക് എൻ എഡ്യൂക്കേറ്റഡ് ലേഡി. എനിക്ക് ഒരു കെയർ ടേക്കറുടെ ആവശ്യമില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്?
0: സാർ പ്ലീസ്, ഞാനിവിടെ സാറിനെ ഉപദ്രവിക്കാൻ വന്നതല്ല. ആക്ച്വലി സാറിന്റെ കൊച്ചുമകൾ അഞ്ജന പറഞ്ഞിട്ടാ ഞാൻ സാറിനെ കുറിച്ച് അറിയുന്നത് തന്നെ.
3: അഞ്ജനയെ നിനക്ക് എങ്ങനെ അറിയാം?
0: അത് പിന്നെ, ഞങ്ങള് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ് സാർ. അവൾ ഇവിടുന്ന് മാറി ഹോസ്റ്റലിലാണെന്ന് അറിഞ്ഞപ്പോ നല്ല വിഷമം തോന്നി. ആക്ച്വലി ഐ മിസ് ഹർ എ ലോട്ട്. നല്ല കമ്പനി ആയിരുന്നു ഞങ്ങള്.
3: യെസ്, എന്റെയും ഏറ്റവും നല്ല കമ്പനി അവളായിരുന്നു. അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആശുപത്രി മരുന്നിനേക്കാൾ ഉപകാരം ചെയ്തേനെ. ജീവിതം കൈപ്പിടിയിൽ നിന്നും പോയതുപോലെ അവളും എൻ്റെ അടുത്തുനിന്ന് പോയി. നൗ ഐ ആം എ ലോൺ, എ ലോൺലി ഹാർട്ട്.

0: അവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അങ്ങനെയാണ് സർ. ആൾക്കൂട്ടം ചുറ്റുമുള്ളപ്പോൾ നാം ആരും അത് തിരിച്ചറിയാറില്ലെന്ന് മാത്രം.
1: ഓ, ആ പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ എന്റെ കോടതിയിലായിരുന്നെങ്കിൽ നിന്റെ കേസിന് ഞാൻ അനുകൂലമായ വിധി എഴുതുമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാനിന്ന് ന്യായാധിപന്റെ കസേരയിലില്ല, മനസ്സാക്ഷിയുടെ പ്രതിക്കൂട്ടിലാണ് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ നിയമപുസ്തകത്തിൽ എനിക്കുള്ള മരണദണ്ഡനയുടെ വകുപ്പുകൾ തിരയുകയാണ് അദ്ദേഹം. ഇറ്റ്സ് ഓൾ ഓവർ, ഓൾ ഓവർ. ദാറ്റ്സ് ദ ട്രൂത്ത്, ദാറ്റ്സ് ദ ട്രൂത്ത്, ദാറ്റ്സ് ദ ട്രൂത്ത്.
0: നോ സർ, ഒരിക്കലുമല്ല. സാറിന്റെ ഈ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാൻ
1: മതി. സ്റ്റോപ്പ് ഇറ്റ്. എന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ എന്റെ ചേംബറിലേക്ക് കയറാൻ ആരെയും നിനക്ക് അനുവാദം തന്നത്? ഐ ഡോണ്ട് നീഡ് യു എനി, ഐ ഡോണ്ട് നീഡ് യു ഹിയർ, ഐ ഡോണ്ട് വാണ്ട് യുവർ സിംപതി. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട് ഐ സേ.
0: സർ, സർ പക്ഷേ
1: പുറത്തു പോകാൻ.

0: അത് ശരി. അപ്പോ പഴയ ജഡ്ജി അദ്ദേഹം തന്നെ സ്വന്തം കോടതിയിൽ നിന്നും പുറത്താക്കി അല്ലേ?
1: അത് പുറത്താക്കലല്ല സർ, കേസ് മാറ്റിവെക്കലാണെന്നാണ് എന്റെ ഒരു വിചാരം. ഞാൻ വീണ്ടും അവിടേക്ക് കയറി ചെല്ലും. അപ്പോഴദ്ദേഹം കൂടുതൽ സ്വാതന്ത്ര്യത്തോടെയും സൗഹൃദത്തോടെയും എന്നെ സ്വീകരിച്ച് സംസാരിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.
2: ഗുഡ് ഈവനിങ് സർ. മെനു നോക്കിക്കഴിഞ്ഞെങ്കിൽ ഓർഡർ എടുക്കാമായിരുന്നു.
0: അങ്ങനെ ഹെവി ആയിട്ടൊന്നും വേണ്ട, എനിക്കൊരു സ്ട്രോങ് കോഫി എടുത്തോളൂ. പിന്നെ എന്തെങ്കിലും സ്നാക്സ് ലൈക്ക് ഒണിയൻ പക്കോട ഉണ്ടാവോ?
2: എടുക്കാം സർ.
0: വെരി ഗുഡ്. ദേവിക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞില്ല?
1: ചായയും കോഫിയും വേണ്ട, ഒരു ഒരു ലൈം ജ്യൂസ് എടുത്തോളൂ വിതൗട്ട് ഐസ്.
2: ഓക്കെ മാഡം.
0: ആ തന്നെ പോലെ മറ്റു പേഷ്യൻസിന്റെ അടുത്ത് അയച്ച 7 പേർക്കും ഇതുപോലെയുള്ള പലതരം അനുഭവങ്ങളാണ്. വയസ്സായവരോട് എന്തിനാ ഈ കഥയും കവിതയും പറയാൻ പോകുന്നതെന്ന ചിലരുടെ ചോദ്യം. ഓൾഡ് ഏജ് ഈസ് ജസ്റ്റ് എ സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറഞ്ഞ് ഞാനും കുഴപ്പം. അല്ല, ജഡ്ജി അദ്ദേഹത്തിന് ഏത് പുസ്തകം വായിച്ചു കൊടുക്കാമെന്നാണ് തന്റെ ഒരു ആലോചന?
1: ഐഡിയ ഇല്ല സർ. ഒന്നാമത് ക്യാൻസർ അവസാന സ്റ്റേജ് ആണെങ്കിലും അദ്ദേഹം ബെഡ് റിഡൻ അല്ല. ഈ അവസ്ഥയിൽ സാധാരണ കാണാത്ത ഒരു ഒരു വരണ്ട ചുമയുണ്ട്, അതാണ് ഏക പ്രശ്നം. ആദ്യം അദ്ദേഹത്തിന്റെ വിശ്വാസം പിടിച്ചെടുക്കണം. പെട്ടെന്നുണ്ടാവുന്ന മൂഡ് സ്വിങ്സ് എങ്ങനെയാണെന്ന് അത് മനസ്സിലാക്കണം. അത് കഴിഞ്ഞാലേ നമ്മുടെ സഞ്ചിയിലെ പാട്ടും കഥയൊക്കെ പുറത്തെടുക്കാൻ പറ്റും.
0: ശരി ശരി, ആയിക്കോട്ടെ. ഒരു കണക്കിന് തനിക്ക് അനുവദിക്കപ്പെട്ട ഈ ജഡ്ജി മുകുന്ദനുണ്ണിയുടെ കേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. തനിക്ക് ക്യാൻസർ ആണെന്നും മരിക്കുമെന്നും ആധി പിടിച്ചുള്ള ഒരു ക്യാരക്ടറൊന്നും അല്ലല്ലോ. ഐ തിങ്ക് ഹീസ് എ ഫൈറ്റർ. തോൽക്കുമെന്നറിഞ്ഞിട്ടും ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. സൂപ്പർ അല്ലേ?
1: സൂപ്പറാണ്. ആ ഫൈറ്റ് തന്റെ ഭൂതകാലത്തോടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതും. തന്റെ മക്കളും റിലേറ്റീവ്സും തന്നെ നോക്കാനില്ല, താൻ ഒരു അനാഥനാണെന്നുള്ള ഒരു തോന്നലൊന്നും അദ്ദേഹം വകവെക്കുന്നതേയില്ല. He is fighting something from the past. അതെന്താണെന്ന് വേണം കണ്ടുപിടിക്കാൻ.

0: ഹലോ, ആ ഞാൻ ഇറങ്ങി. ഏയ്, ഇല്ലില്ല, ഒരു അരമണിക്കൂറിനകത്ത് എത്തും. ഏയ്, മിനിസ്റ്ററൊക്കെ വരുന്ന പരിപാടിയല്ലേടോ, ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും മിനിമം ലേറ്റാവും. ഈ രാഷ്ട്രീയക്കാരുടെ പരിപാടിയൊക്കെ ഞാനിത് എത്ര കണ്ടതാടോ. താൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഉടനെ അങ്ങ് എത്തും.
1: ഞാൻ റെഡി, ഇറങ്ങാം നമുക്ക്.
0: രമയ, ഒരേ റൂട്ടിലല്ലേ ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്? വരുന്ന വഴിയിൽ അവളെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് കരുതി.

0: ശരി, അപ്പോൾ ഞാൻ ഫോൺ വയ്ക്കുക. അപ്പോൾ മീറ്റിംഗ് സ്ഥലത്ത് വെച്ച് കാണാം. കറക്റ്റ് ടൈമിൽ എത്തിക്കോ. ശരി.
1: അല്ല രമേ, നമ്മൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് പോയാലിപ്പോ എങ്ങനെയാ?
2: അതിനാണല്ലോ ഞാനിവിടെ ഉള്ളത്. സത്യം, തന്നെ കണ്ടില്ലല്ലോ എന്ന് ഓർക്കായിരുന്നു ഞാൻ. അച്ഛനെ ഒന്ന് രണ്ടു തവണ ചോദിച്ചു, ആ കുട്ടി വരില്ലേന്ന്.
3: ആണോ? ഇന്നലെ പക്ഷേ എന്നോട് വലിയ ദേഷ്യമായിരുന്നു.
0: ഓ, അതിപ്പോ അഞ്ജനയോട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു കാരണവും ഇല്ലാതെ വഴക്കുകൂടും. ഇരുട്ടി വെളുക്കുമ്പോ എന്തിനാണ് വഴക്ക് കൂടിയെന്ന് പോലും അച്ഛൻ മറക്കും. അതാ അച്ഛന്റെ സ്വഭാവം.
2: അതെ അതെ, ആൾക്ക് ദേവികയെ നന്നായി ബോധിച്ചെന്നാ തോന്നുന്നത്. ആ കുട്ടി വരൂന്ന് പറഞ്ഞപ്പോ രാവിലെ അച്ഛന്റെ ഒരു ഉത്സാഹം കാണായിരുന്നു. ഒരിക്കലും ഇല്ലാതെ ബ്രേക്ക്ഫാസ്റ്റിന് 3 ഇഡ്ഡലി കഴിച്ചു. സാധാരണ ഒന്നുപോലും കഴിക്കാതെ എന്തെങ്കിലും കുറ്റം ഉണ്ടാക്കി പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതാ.
0: അതെന്തായാലും നന്നായി. ഇങ്ങനെയാണെങ്കിലേ അച്ഛന്റെ അസുഖം പെട്ടെന്ന് ഭേദമാകുന്ന എനിക്ക് തോന്നുന്നത്.
2: ഡേ മനുഷ്യ, വെറുതെ വിവരക്കേട് പറയില്ലേ. ഡോക്ടർ ദിവസങ്ങൾ എണ്ണി പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടത്. എന്റെ പേടി ഇതപ്പോ അണയാൻ പോകുന്ന തീ ആളി കത്തുകയാണോന്ന്.
4: കത്തുമ്പം നിന്റെ ഈ വീടിന് കേടുപാടൊന്നും വരുത്തില്ല. എന്താ അതുപോലെ?
2: അച്ഛൻ
0: രമേ, പെട്ടെന്നിറങ്ങ്. എനിക്ക് മീറ്റിംഗിന് പോകാൻ ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. ഇനിയും അച്ഛന ദേവിക നോക്കിക്കോളും. വേഗം ഇറങ്ങ്.
2: ശരി ശരി ശരി, വണ്ടിയെടുക്ക്.

0: മുജ്ജന്മത്തിലെ ശത്രുവാ, ഈ ജന്മത്തിൽ പുത്രനായി പിറക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ കാര്യത്തിൽ അത് സത്യമായി.
1: അങ്ങനെയൊന്നും പറയരുത്, അവരുടെ ഒരു തിരക്കുണ്ട്.
0: നീ അവരെ ന്യായീകരിക്കുകയൊന്നും വേണ്ട. ആയുസെണ്ണി കഴിയുന്ന ഓരോരുത്തരുടെയും വിധി ഇങ്ങനെയൊക്കെ തന്നെയാ. കിടക്കയിൽ നാവനങ്ങാതെ സ്തംഭിച്ച് കിടക്കുന്നവർ ഇതെല്ലാം കേട്ട് കണ്ണുകലങ്ങി ഉള്ളിൽ കരയും. ഏതോ ഭാഗ്യത്തിന് എനിക്ക് നാവുള്ളത് കൊണ്ട് ഞാൻ തിരിച്ചു പറയുന്നു, അത്രേ ഉള്ളൂ. ഏതായാലും അതൊക്കെ പോട്ടെ, നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്കൊരു സ്ഥലം വരെ പോകണം, നീ വേണം എനിക്ക് കമ്പനിയായിട്ട് കൂടെ വരാൻ.
1: അയ്യോ സർ, സാറിന്റെ ഈ അവസ്ഥയിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞ
0: ഒരു കുഴപ്പവുമില്ല. കുഴപ്പം വന്നാൽ സഹായിക്കാനല്ലേ നിന്നോട് കൂടെ വരാൻ പറഞ്ഞത്?
1: അതൊക്കെ, പക്ഷേ എന്നാലും
0: ഒരെന്നാലുമില്ല. ചാകും മുമ്പ് കഥയും പാട്ടുമൊക്കെ പറഞ്ഞും പാടിയും മനസമാധാനത്തോടെ ഈ ലോകത്തു നിന്നും എന്നെ പറഞ്ഞുവിടാനാണ് നിന്നെ നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് മനസമാധാനം കിട്ടുന്നത് അച്ചടിമഷി പുരണ്ട കഥയിലും പാട്ടിലും ഒന്നുമല്ല, പച്ചയായ ചില മനുഷ്യജീവിതങ്ങളിലാണ്. എൻ്റെ കൈക്കുറ്റപ്പാട് കൊണ്ട് തകർന്നു പോയ ചില ജന്മങ്ങളുണ്ട്. എനിക്കതിലൊരാളെ മരിക്കും മുമ്പ് ഒരു നോക്ക് കാണണം. അതൊരല്പ അകലെയാ. ഒറ്റക്കിറങ്ങിപ്പോയ അവിടെ എത്തുമോ എന്നറിയില്ല. ദാറ്റ്സ് വൈ ഐ ആം ആസ്കിങ് യുവർ ഹെൽപ്പ്. മരിച്ചാൽ എൻ്റെ ആത്മാവിന് ഗതി കിട്ടണമെങ്കിൽ നീ എന്നെ ഇതിനെ സഹായിച്ചേ പറ്റൂ. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. ഇനി പറയേ, നീ എന്നെ സഹായിക്കില്ലേ?
1: സാറിന് എവിടെയാ പോകേണ്ടത്?
0: ഒരല്പയാത്രയുണ്ട്. മലയും കാടുമൊക്കെയുള്ള ഗ്രാമമാ, പേര് നിലമാൻകുന്ന്.

0: നിനക്ക് തണുക്കുന്നുണ്ടോ? ഉച്ച കഴിഞ്ഞ് ഈ വഴി മൂടൽ മഞ്ഞ് പതിവാ. ഇന്നിപ്പോൾ ചാറ്റൽ മഴയും തുടങ്ങിയിട്ടുണ്ട്.
1: സാറില്ല സർ, ഞാനീ നിലമാൻ കുന്നിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. ഹിൽ ടോപ്പിലേക്കുള്ള ഈ വളഞ്ഞു പുളഞ്ഞുള്ള റോഡും കുന്നും താഴ്വാരങ്ങളും മഞ്ഞും മഴയും ഒപ്പം ഈ ബസ് യാത്രയും, ഐ ആം സോ എക്സൈറ്റഡ്.

0: ഒരിക്കലും പ്രതീക്ഷിച്ചതേയില്ല ഇത്. ആക്ച്വലി സാറിനൊപ്പം വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായേനെ.
1: അങ്ങനെ കരുതണ്ട, എന്ത് സംഭവിക്കുന്നതിനും ഒരു കാരണമുണ്ടാകുമെന്ന് കേട്ടിട്ടില്ലേ? There is a reason for everything. അങ്ങനെയൊരു റീസൺ ഉണ്ടായിട്ടാണ് ഞാനും ആദ്യം ഈ സ്ഥലത്തേക്ക് വരുന്നത്. ഈ റൂട്ട് അവസാനിക്കുന്നത് ഒരു ഹിൽ സ്റ്റേഷനില്ല, ഒരു ടൂറിസ്റ്റ് പ്ലേസ്. സർക്കാർ സ്പോൺസർ ചെയ്ത ഒരു നാഷണൽ ലീഗൽ കോൺക്ലേവ് നടന്നത് അവിടെ വെച്ചാണ്. 2020 മാർച്ച് മാസത്തിലാണെന്നാണ് ഓർമ്മ. ഒരുപാട് നിയമജ്ഞർ പങ്കെടുത്ത കോൺഫറൻസ്, ഞാനും അതിലൊരാളായിരുന്നു.
0: അയ്യോ സർ, അത് കോവിഡ് സ്പ്രെഡ് ചെയ്തിരുന്ന സമയമല്ലേ?
1: അതെ, കേൾക്കൂ. കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. പക്ഷേ ഇവിടുത്തെ ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ കാരണം 2 ദിവസം കൂടെ ഞാൻ ഇവിടെയൊക്കെ അങ്ങ് തെണ്ടി നടക്കാൻ തീരുമാനിച്ചു. ഒരു ന്യായാധിപനായതുകൊണ്ട് നഗരത്തിലൊന്നും എനിക്കൊരു തോന്നിയവാസിയെ പോലെ കയ്യും വീശി കണ്ടതും വാങ്ങി തിന്ന് അലഞ്ഞു നടക്കുക സാധ്യമായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ ആ സ്വാതന്ത്ര്യമില്ലായ്മ കെട്ടുപൊട്ടിക്കുകയായിരുന്നു.
0: സ്വാഭാവികം, നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റികളൊക്കെ അന്യദേശങ്ങളിൽ ചെന്നിട്ടാ തെരുവുകളിലേക്കും ആൾക്കൂട്ടങ്ങളിലേക്കും ഒക്കെ കയ്യും വീശി ഇറങ്ങി നടക്കുന്നത്. ആ, എന്നിട്ട് എന്ത് സംഭവിച്ചു സാർ? അത് പറഞ്ഞില്ലല്ലോ. അയ്യോ, വണ്ടി പെട്ടെന്ന് നിന്നല്ലോ, എന്തു പറ്റിയോ ആവോ.
2: കണ്ടക്ടർ, എന്താ വണ്ടി നിന്നത്?
3: ആ അതെ, വഴിയിലൊരു മരം കടപുഴകി വീണ് കിടക്കുക, മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ബ്ലോക്ക് മാറ്റാതെ മുൻപോട്ട് പോക്ക് നടക്കില്ല.
2: അപ്പോഴെങ്ങനെ ഞങ്ങൾക്ക് മുകളിൽ എത്തണ്ടേ?
3: അതിനി ബ്ലോക്ക് മാറ്റാൻ ഫോറസ്റ്റിൽ നിന്ന് ആള് വരണം. ചിലപ്പോ 2-3 മണിക്കൂർ പിടിക്കും. തൽക്കാലം എല്ലാരും കൂടെ ഇറങ്ങി ആ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്ക്. ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. മുകളിൽ ബസ് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് നിങ്ങളെ പിക്ക് ചെയ്യാൻ പറയാം. വീണ് കിടക്കുന്ന മരത്തിന്റെ ഇടയിൽ കൂടി എല്ലാരും കൂടെ അപ്പുറത്തേക്ക് ഇറങ്ങി നിന്നാ മതി.
0: നമ്മൾ ഇനി എന്ത് ചെയ്യും? രാത്രിക്ക് മുൻപ് ഈ മലയിൽ നിന്ന് തിരിച്ചിറങ്ങാൻ പറ്റുമോ?
1: അത് സാരമില്ല, നമുക്ക് എത്തേണ്ടത് ഇവിടെ അടുത്തൊരു ഊരിലേക്കാ. അവിടേക്ക് ഇവിടുന്ന് ഒരു കാട്ടുപാതയുണ്ട്, നമുക്ക് നടക്കാം.
0: അല്ല, ഈ കാട്ടുപാത എന്നൊക്കെ പറയുമ്പോ
1: നീ പേടിക്കണ്ട, കരടിയും പുലിയും ഒന്നുമില്ല. ഒരു 1.25 കിലോമീറ്റർ അത്രയേ കാണൂ. കമോൺ. ഈ നേരിയ മഞ്ഞിനടിയിലൂടെ കാടിന്റെ ശബ്ദതാളങ്ങൾ കേട്ടുകൊണ്ടുള്ള യാത്ര നിനക്കതൊരനുഭവമായിരിക്കും. വാ, ഇറങ്ങാം.

0: സൂപ്പർ, സാറ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസാണ്, എവർ ലാസ്റ്റിംഗ് മെമ്മറി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ മെമ്മറി പൂർണ്ണമാവണമെങ്കിൽ സാർ എന്നെ ഈ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്നും എന്തിനാണെന്നും അറിയണം. പറഞ്ഞു തുടങ്ങിയതല്ലാതെ സാർ അത് പൂർത്തിയാക്കിയില്ല.
1: പറയാം, പൂർത്തിയാക്കാം. കിട്ടിയ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ നിലമാൻ കുന്നിലെ കാട്ടുവഴികളിൽ അലഞ്ഞു നടന്ന് നടന്നാണ് ഞാൻ ആ ഊരിലെത്തിയത്. 10-20 കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ആദിവാസി കോളനി ആയിരുന്നു അത്. അവിടെ നിന്ന് എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി. ദാഹിച്ച എനിക്ക് വെള്ളം തന്നും വേവിച്ച ചേമ്പും ചേനയും മുളകരച്ചതും തന്നും പകുതി തമിഴിൽ ഊരു വിശേഷങ്ങൾ പറഞ്ഞും കാണിച്ചും തന്ന തുമ്പിയെന്ന് പേരുള്ള ഒരു 17-കാരി.
0: തുമ്പി, സൂപ്പർ പേരാണല്ലോ സർ. പേര് കേൾക്കുമ്പോഴേ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട് ഊരിലൂടെയും കാട്ടിലൂടെയും ചിരിച്ചുല്ലസിച്ച് നടക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി. അവളെയാണോ നമ്മൾ കാണാൻ പോകുന്നത്?
1: ചിലതൊക്കെ മനസ്സിൽ കാണുമ്പോൾ നമ്മൾ വരക്കുന്ന ചിത്രം മനോഹരമായിരിക്കും, പക്ഷെ യാഥാർത്ഥ്യം തികച്ചും വിപരീതവും.

0: തുമ്പിക്ക് പേര് മാത്രമായിരുന്നു മനോഹരം, ജീവിതം ദുരന്തവും. ഞാനത് പിന്നീടാണ് മനസ്സിലാക്കിയത്.
1: എന്തു പറ്റി സാർ, അവൾക്ക് എന്തായിരുന്നു പ്രശ്നം?
0: രണ്ടു ദിവസം കഴിഞ്ഞ് മലയിറങ്ങാൻ നിന്ന എനിക്ക് അപ്രതീക്ഷിതമായ സർക്കാർ പ്രഖ്യാപിച്ച ലോക്ക്ഡൗണിൽ രണ്ടു ദിവസം കൂടി ഇവിടെ തുടരേണ്ടി വന്നു. അപ്പോൾ ബോറടി മാറ്റാനുള്ള ഊരുചുറ്റലിനിടയിലാണ് ഞാൻ തുമ്പിയെ കൂടുതൽ അറിഞ്ഞത്, അവൾ പാടിയ നാടൻ പാട്ടിലെ വേദന അറിഞ്ഞത്. അതൊരു വല്ലാത്ത തിരിച്ചറിവായിരുന്നു എനിക്ക്, സഹനങ്ങൾക്കും അപ്പുറമുള്ള തിരിച്ചറിവ്.

0: ഏയ് തുമ്പി, നീ എന്താ ഇവിടെ ഈ അരുവിക്കരയിൽ വന്ന് ഒറ്റക്കിരിക്കുന്നേ?
1: ഏയ് അതൊന്നുമില്ല അയ്യാ, ഞാൻ വെറുതെ.
0: അത് കള്ളം. എനിക്ക് മനസ്സിലായി തുമ്പി പാട്ടുപാടി പാട്ടുപാടി കരയുകയായിരുന്നെന്ന്. എന്തുപറ്റി? എന്താ തുമ്പിക്ക് ഇത്ര സങ്കടം?
1: അത് പെരിയ വാർത്ത ഒന്നും അല്ലയ്യാ. ഇന്ന് തുമ്പിയുടെ ജീവിതമേ സങ്കടം താ. എനിക്ക് വന്ന് എനിക്ക് പിറന്നനാൾ, അത് നനച്ചെന്താ എനിക്ക് സങ്കടം കുട്ടിയിട്ടാറ്.
0: പിറന്നാൾ വന്നാൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അതിനെന്തിനാ സങ്കടം കുട്ടി വരുന്നത്?
1: അതിന് കാരണം ഇറുക്കയ്യാ. എന്നെ പെട്ടിട്ട് പിറകേതാൻ എന്നോട് അമ്മ ഇരുന്നിട്ടാറ്.
0: പ്രസവത്തിൽ അമ്മ മരിച്ചോ?
1: അതുമാത്രമല്ലേ, ഇതേ ദിവസം താ എന്നോട് അപ്പ ഒരു ഓഫീസറെ കൊന്നിട്ടാറ്.
0: ഓഫീസറെ കൊന്നോ? എന്തിന്?
2: ഞാൻ പറയാം സാർ അതിന്റെ ഉത്തരം.
0: താനാരാ? മനസ്സിലായില്ല.
2: ഞാൻ ചന്ദ്രൻ, ഇവിടെ ഒരു ലോക്കൽ ഡ്രൈവറാ. സാറ് താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലെ മാനേജർ പറഞ്ഞു വിട്ടതാ. സാർ ഇവിടെ ഊരിൽ എവിടെയെങ്കിലും കാണും, കണ്ടുപിടിച്ച് വിളിച്ചുകൊണ്ട് വരാം.
0: എന്താ കാര്യം?
2: ഇവിടെ കോവിഡിന്റെ ലോക്ക്ഡൗൺ ആണെങ്കിലും സാറ് വി വി പി ആയതുകൊണ്ട് തിരിച്ച് നാട്ടിലെ ക്വാർട്ടേഴ്സിൽ കൊണ്ടുവിടാൻ സ്പെഷ്യൽ പാസ് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. സാറിനെ എന്റെ കാറിൽ കൊണ്ടുവിടാനാ മാനേജർ ഏൽപ്പിച്ചിരിക്കുന്നത്.
0: ഓ, അത് ശരി. അല്ല, ഈ കുട്ടിയെ തനിക്കറിയാമോ?
2: അറിയാം സാർ. സത്യം പറഞ്ഞാ സാർ ആ കുട്ടിയോട് കാര്യങ്ങൾ തിരക്കുമ്പോ ദൈവത്തിന്റെ ഓരോരോ കളികൾ ഓർത്ത് അമ്പരക്കുകയായിരുന്നു ഞാൻ.
0: എന്ന് പറഞ്ഞാൽ? എനിക്ക് മനസ്സിലായില്ല.
2: സാറിപ്പ ചോദിച്ചില്ലേ തുമ്പിയുടെ അച്ഛൻ ഓഫീസറെ കൊന്നോ എന്ന്? വാസ്തവത്തിൽ അതൊരു കൊലയായിരുന്നില്ല. ശക്തമായ പിടിവലികൾക്കിടയിൽ അബദ്ധത്തിൽ തലയിടിച്ച് ഒരാൾ മരിക്കുകയായിരുന്നു. ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് അതിനെ ഒരു കൊലപാതകമാക്കിയതും അയാൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നതും.
0: ജയിലിലോ? അതെങ്ങനെ?
2: 10-12 വർഷം മുമ്പുള്ള കഥയാണ് സാർ. കഥയല്ല, യാഥാർത്ഥ്യം. നമ്മുടെ നാട് എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഈ നിലമാൻ കുന്നും ഇവിടുത്തെ ഊരുകളും ഇലക്ട്രിസിറ്റി പോലും എത്താത്ത ഇരുൾ ഗ്രാമങ്ങളായിരുന്നു സാർ. സഞ്ചാരയോഗ്യമായ വഴികളില്ല, വാഹനങ്ങളില്ല,

0: ആശുപത്രികളില്ല, ജനിച്ചു എങ്ങനെയോ ജീവിച്ച് എങ്ങനെയോ മരിക്കുന്ന കുറേ മനുഷ്യർ, അത്രമാത്രം. അപ്പോഴാ കുന്നിന് മുകളിൽ സർക്കാരിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രവും ഗസ്റ്റ് ഹൗസുകളും ക്ലിനിക്കും ഒക്കെ ആരംഭിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കനകൻ്റെ പൊണ്ടാട്ടി ചിരിതയ്ക്ക് ഒരു പാതിരാ നേരത്ത് പ്രസവവേദന കലശലാവുന്നത്. വയറ്റാട്ടിയുടെ പരിധിയിൽ നിൽക്കില്ലെന്നായപ്പോൾ കനകൻ നാലു പേരെയും കൂട്ടി കയറ്റുകെട്ടിൽ ചിരിതയും ചുമന്ന് ക്ലിനിക്കിലേക്ക് നീങ്ങി. അവിടെ ഒരു ഡോക്ടറുടെയും നഴ്സിൻ്റെയും ചികിത്സ കിട്ടുമെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷേ പാതിരാത്രിയിലെ കാട്ടുപാതയിലെ യാത്രയല്ലേ, നാലു പേരിൽ ഒരാളെ പാമ്പ് കടിച്ചു. രണ്ടുപേരെ അയാളെയും കൊണ്ട് വൈദ്യരെ കാണാൻ ഊരിലേക്ക് തിരിച്ചുപോയി. ദയനീയമായി നിലവിളിക്കുന്ന ചിരിതയും കനകനും വഴിയിൽ ഒറ്റയ്ക്കായി. അപ്പൊ തോന്നിയ ഒരു ബുദ്ധിക്കാണ് കനകൻ ഓടി വഴിയിലുള്ള ഫോറസ്റ്റ് ഓഫീസിലെത്തുന്നത്. ഒരു ഓഫീസറും രണ്ട് ഗാർഡുകളും മദ്യപിച്ച് ചീട്ട് കളിച്ച് രസിക്കുന്ന സമയമായിരുന്നു അത്. തന്റെ ചിരിതയെ അവിടുത്തെ ജീപ്പിൽ കയറ്റി എങ്ങനെയും ക്ലിനിക്കിൽ എത്തിച്ചു തരാൻ കനകൻ അവരോട് കാലു പിടിച്ചു പറഞ്ഞു. അവരനങ്ങിയില്ല സാറേ, പകരം കാട്ടുവാസി കനകനെ പുച്ഛിച്ച് വിരട്ടി ഓടിക്കുവാനാണ് അവർ ശ്രമിച്ചത്. അതോടെ കനകന്റെ എല്ലാ സങ്കടങ്ങളും ആളിക്കത്തി കോപമായി മാറി. കാട്ടുവഴിയിൽ കിടക്കുന്ന ചിരിതയുടെ നെഞ്ചു പൊട്ടുന്ന നിലവിളി അവനെ കാട്ടു മൃഗമാക്കി. അവനവരെ ആക്രമിച്ചു. കനകൻ ഒറ്റയ്ക്ക് ഒരു വശത്തും മറ്റു മൂന്ന് ഫോറസ്റ്റ് ഓഫീസർമാർ മറുവശത്തും. അവരവനെ നിലംപരിശാക്കി. പക്ഷെ നിർഭാഗ്യത്തിന് അതിനിടയിൽ തന്നെ മദ്യപിച്ച് ലക്ക് കെട്ടിരുന്ന ഓഫീസർ തല ഇടിച്ചു വീണ് മരിച്ചുപോയി.
1: യെസ്, എനിക്ക് ഓർമ്മ വരുന്നു ഈ കേസ്.
0: അതെ സർ, മദ്യപാനവും കൃത്യബലവും ഒളിപ്പിക്കാൻ അധികാരികൾ എഴുതി ചേർത്തത് കാട്ടുവാസി കനകൻ ഫോറസ്റ്റ് ഓഫീസർമാരെ പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നാണ്. അവൻ വനവിഭവങ്ങൾ കൊള്ളയടിക്കുന്നവനാണെന്നും മാൻവേട്ട നടത്തുന്നവനാണെന്നും കള്ളത്തെളിവുകൾ നിരത്തിയവര്. സാറാ, അവന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചതും അവനെ ജയിലിലേക്ക് അയച്ചതും. ഇന്നും കനകൻ ജയിലില്ല സർ.
1: ദൈവമേ, ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല. കോടതിയിൽ ഒരിക്കൽ പോലും ആരും ഇതൊന്നും
0: ആര് പറയാനാ സാർ. പിറ്റേന്ന് ഊരിലുള്ളവർ കണ്ടത് കാട്ടുവഴിയിൽ ചോര വാർന്ന് മരിച്ചു കിടക്കുന്ന ചിരിതയാണ്. അടുത്ത് അർദ്ധജീവനോടെ ഈ ഞങ്ങളുടെ കൊച്ചു തുമ്പിയേയും.
1: അയ്യോ മോളെ, ഞാനിതൊന്നും തുമ്പി.

0: അയ്യോ സാർ, സാർ സൂക്ഷിച്ച്, ഞാൻ കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് കുടിക്കാം. കുടിക്ക് സാർ. ചുമ വല്ലാതെ വീണ്ടും തുടങ്ങിയല്ലോ സാർ. സാറിനൊട്ടും വയ്യെങ്കിൽ നമുക്കങ്ങ് മടങ്ങിപ്പോവാം. നമുക്ക് വേറൊരു ദിവസം.
1: ഇനി വേറെ ഏത് ദിവസം? എൻ്റെ ദിവസങ്ങളെല്ലാം കഴിഞ്ഞില്ലേ? ഇപ്പോഴുള്ളത് ബോണസാ, ബോണസ്. അത് തീരും മുമ്പ് എനിക്ക് തുമ്പിയെ കാണണം, ചെയ്തു പോയ തെറ്റിന് മാപ്പ് ചോദിക്കണം. ഇനി അതൊന്നും മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ.
0: എനിക്ക് സാറിൻ്റെ മനസ്സ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ സാർ ഇതിൽ എന്ത് തെറ്റാ ചെയ്തത്? കോടതിയിൽ വന്ന ഒരു കേസ്, പ്രോസിക്യൂഷൻ തെളിവുകൾ ഹാജരാക്കുന്നു, എഴുതി വയ്ക്കപ്പെട്ട നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിക്കുന്നു. ഇതിലിപ്പോ വ്യക്തിപരമായിട്ട്.
1: ഞാൻ വെറുമൊരു വ്യക്തിയല്ല ദേവിക. ഐ വാസ് റെപ്രസെന്റിംഗ് എ സിസ്റ്റം, എ സോഷ്യൽ സെറ്റപ്പ്. അതാണ് തുമ്പിയുടെ മാപ്പ് പറയേണ്ടത്. അവളുടെ അച്ഛൻ കനകനോടും അമ്മ ചിരുതയോടും അനീതി കാണിച്ചത് ആ സിസ്റ്റവും ആ സോഷ്യൽ സെറ്റപ്പുമാണ്. അത് ആ ഊരിന് നല്ലവഴി പറഞ്ഞു കൊടുക്കാത്ത പഞ്ചായത്തും ആശുപത്രി പണിതു കൊടുക്കാത്ത ഭരണവ്യവസ്ഥയും മനുഷ്യത്വമില്ലാത്ത ഫോറസ്റ്റ് ഓഫീസർമാരും അവരെ സഹായിച്ച് കള്ളക്കേസ് നടത്ത പോലീസുകാരും മാത്രമല്ല, ഇതിനെല്ലാം ഉപരി അവൻ്റെ യാത്ര

0: യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ജഡ്ജിയായിരുന്ന ഞാനും കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് അതിൻ്റെ അടിസ്ഥാന സത്യവും.
1: ശരി, ആയിക്കോട്ടെ. ഈ മാപ്പ് ചോദിക്കലൊക്കെ സത്യം തിരിച്ചറിഞ്ഞ അന്ന് തന്നെ ആയിക്കൂടായിരുന്നു. ഇത്രയും വൈകിപ്പിക്കാൻ എന്താ കാരണം? മരണം അടുത്തറിഞ്ഞപ്പോഴുള്ള പാപബോധമാണല്ലേ ഇപ്പൊ സാറിനെ കൊണ്ട് ഈ സാഹസം ചെയ്യിപ്പിക്കുന്നത്?
0: അതിനൊരു കാരണമുണ്ട്. സത്യം തിരിച്ചറിഞ്ഞതിനടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ ന്യായാധിപസ്ഥാനം രാജിവെച്ച് വീണ്ടും വക്കീലായി പ്രാക്ടീസിനിറങ്ങി. വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് കനകന്റെ കേസ് കാര്യകാരണങ്ങൾ നിരത്തി റീഓപ്പൺ ചെയ്യിച്ച് വാദിച്ച് ജയിച്ചു. ഞാൻ നാളെ അയാൾ ജയിൽ വിട്ടിറങ്ങുകയാണ്. അപ്പോൾ അയാളെ സ്വീകരിക്കാൻ തുമ്പി അവിടെ വേണം. നടന്നതിനൊക്കെ മാപ്പ് പറഞ്ഞ് അതിനവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. അതിനാണ് ഇത്ര ബുദ്ധിമുട്ടി ഞാൻ ഇവിടേക്ക് ഇറങ്ങിത്തിരിച്ചതും. അറിയാതെ ചെയ്തു പോയ തെറ്റിന് വെറും മാപ്പപേക്ഷയല്ല, മാപ്പർഹി പ്രവൃത്തി, അതായിരുന്നു എന്റെ ദൗത്യം.
1: സൂപ്പർ ആറ്റിറ്റ്യൂഡ് സാറിനെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്തായാലും നടന്ന് നടന്ന് നമ്മളിവിടെ ഊരിലെത്തി. ഇത് പക്ഷേ അന്നത്തെ പഴയ കാട്ടുഗ്രാമം അല്ലെന്നാ തോന്നുന്നത്. സർക്കാർ ഏറ്റെടുത്ത് വികസനം നടത്തിയ ഒരു മോഡൽ വില്ലേജാണെന്ന് ബോർഡുണ്ട്. നമ്മൾ കടന്നു വന്നതല്ലാതെ വേറെ റോഡുകളും സ്കൂളും ഹോസ്പിറ്റലും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇനിയാ തുമ്പിയുടെ വീട് എവിടെയാണെന്ന് മാത്രം കണ്ടുപിടിച്ചാ മതി.
0: ശരിയാണ്, ഞാൻ മാത്രമല്ല നമ്മുടെ സിസ്റ്റവും കാട്ടിലെ മനുഷ്യരോട് ചെയ്ത അനീതിയിൽ പശ്ചാത്തപിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. സന്തോഷമുള്ള കാര്യം. വരൂ, നമുക്ക് ചോദിക്കാം തുമ്പിയുടെ വീട് എവിടെയാണെന്ന്.

0: ഹലോ ദേവിക, താനെന്താ ഇവിടെ? ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ.
1: മൈ ഗോഡ്, ഞാനും പ്രതീക്ഷിച്ചില്ല. നാട്ടിലെ ജില്ലാ കളക്ടർ എങ്ങനെയാ ഈ കാട്ടിലെ വീട്ടിൽ?
0: അതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഈ സ്ഥലത്തിന്റെ ഡെവലപ്മെന്റിന്റെ ചുമതല സർക്കാർ ഏൽപ്പിച്ചത് എന്നെയാണ്. കുറച്ചു കാലം വന്നുപോയതിനിടയിൽ ഇവിടുന്ന് തന്നെ ഒരു കല്യാണവും കഴിച്ചു. ഒരു പാവപ്പെട്ട അനാഥക്കുട്ടിയാ. പരിചയപ്പെടുത്താം. തുമ്പി.
2: തുമ്പി? തുമ്പി ഇപ്പോൾ സാറിന്റെ ഭാര്യയാണോ?
0: അതെയല്ലോ, എന്തു പറ്റി? അല്ല, ദേവിക ചോദിക്കാൻ വിട്ടു, ഈ കൂടെയുള്ളത്?
2: അത് ഞാൻ തന്നെ പറയാം. പേര് മുകുന്ദനുണ്ണി, ക്യാൻസർ പേഷ്യന്റാ. സാറ് കുറെ മാലാഖമാരെ കഥ പറയാൻ അയച്ചില്ലേ? അതിലീ മാലാഖയെയും കൊണ്ട് ഞാനിങ്ങ് പോന്നു സാറിന്റെ ഭാര്യയെ കാണാൻ.
0: ആരേ, തുമ്പിയോ? അതെന്താ കാര്യം, മനസ്സിലായില്ല.
1: അതൊരു പഴയ കടമീട്ടലിന്റെ കഥയാണ് സർ. എന്തായാലും തുമ്പി ഇപ്പൊ വരുമല്ലോ, അവര് തമ്മിൽ ആദ്യം ഒന്ന് കണ്ടോട്ടെ. നമുക്ക് അല്പം മാറി നിന്ന് സംസാരിക്കാം. എന്റെ ഒരു റിക്വസ്റ്റ് ആണ് സർ, പ്ലീസ്.
0: വൈ നോട്ട്.
3: എന്നെ അങ്കേ, എന്നെ കൂപ്പിട്ടാരാ?
2: തുമ്പി.
3: അയ്യാ.

ഒരച്ഛനും മകളും ഒരുപാട് നാള് കഴിഞ്ഞ് കണ്ടതുപോലൊരു മുഹൂർത്തമായിരുന്നു അത്. ഇത്തവണ തുമ്പി മുകുന്ദനുണ്ണിയെ കണ്ട് പേടിച്ചോടിപ്പോയില്ല. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ അവൾ കേട്ടു. സ്വന്തം അച്ഛനെ തിരിച്ചു നൽകിയ അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിൽ അവൾ നമസ്കരിച്ചു. അവളുടെ മൂർധാവിൽ കൈകൾ വെച്ച് അദ്ദേഹം വിതുമ്പിക്കരഞ്ഞു. ഒരു പാപവും പ്രായശ്ചിത്തവും അവിടെ മഞ്ഞുരുക്കം നടത്തുക.

0: ഹലോ,
1: ആ ഹലോ ദേവിക, നിങ്ങൾ എവിടെയാ? ഇത് അച്ഛനെയും കാണുന്നില്ലല്ലോ. ഇവിടെ
0: സാർ എന്റെ കൂടെ ഉണ്ട് മാഡം. ഞങ്ങൾ തിരിച്ചു വന്നോണ്ടിരിക്കുക. അല്പം വൈകിയാണെങ്കിലും വീട്ടിൽ മടങ്ങിയെത്തും.
1: അല്ല, വൈകുമെന്ന് പറഞ്ഞ നിങ്ങൾ ഇത് ആദ്യം എവിടെയാണെന്ന് പറ. സുഖമില്ലാത്ത മനുഷ്യനെ കൊണ്ട്
2: വീട്ടിൽ നിന്നാണല്ലേ ഫോണിങ്. ഞാൻ സംസാരിക്കാം. ഹലോ ഹലോ, ഞാനാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ നിർബന്ധം കൊണ്ട് ദേവിക എന്നെയും കൂട്ടി ഒരു യാത്ര വന്നതാണ്.
1: എന്തിനാച്ചാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്? അങ്ങേര് ഇത് അറിയുമ്പോ എന്നോട് എന്ത് പറയും?
2: നീ ഈ അങ്ങേരെന്ന് പറയുന്നത് എന്റെ മോനാ. അവനോട് പറയേണ്ടത് ഞാൻ പറഞ്ഞോളാം. നീ ഫോൺ വെക്ക്. സോറി, ഇനി അവൾ വിളിക്കില്ല. നീ ഫോൺ ബാഗിലിട്ടേക്ക്.
0: ഇറ്റ്സ് ഓക്കെ സർ, നോ പ്രോബ്ലം. അല്ല, ബസ്സിലിരുന്ന് സാർ നന്നായി മയങ്ങിയെന്ന് തോന്നുന്നു. കുറേ നേരമായിട്ട് കണ്ണടച്ചിരുന്നോണ്ടാ ഞാൻ ശല്യപ്പെടുത്താതിരുന്നത്.
2: മയക്കമല്ല, റിലാക്സേഷൻ. കളക്ടർ രഘുനന്ദൻ തന്നെ ഭാര്യ തുമ്പിയെ നാളെ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോകും, അവരുടെ അച്ഛൻ കനകനെ സ്വീകരിക്കാൻ. എന്റെ അവസാന നിയോഗവും കഴിഞ്ഞു. ഇനി വേണം എനിക്കൊന്ന് സ്വസ്ഥമായി മരിക്കാൻ.
0: അയ്യോ സർ, അങ്ങനെയൊന്നും പറയല്ലേ. പ്രത്യേകിച്ചും ഒരു നല്ല കാര്യം നടത്തിയിട്ട് വരുന്ന ഈ മൂഡില് മരണത്തെ കുറിച്ച് പറയുന്നത്?
2: മരണം ഒരു ചീത്തക്കാരി അല്ല കുട്ടി, അതൊരു റീസൈക്ലിംഗ് ആണെന്ന് വേണം കരുതാൻ. നിന്റെ കളക്ടർ നിന്നെ ഏൽപ്പിച്ച മിഷൻ ഇട്ട പേരില്ലേ, ജീവിതോത്സവം, അതാണ് എല്ലാത്തിനെയും നമ്മൾ വിളിക്കേണ്ട പേരെന്ന് തോന്നുന്നു. ഈ പ്രകൃതി അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതം ഒരു ഉത്സവം പോലെ ആഘോഷിക്കുകയാണ് വേണ്ടത്. തല്ലും തലോടലും നമ്മൾ ആഘോഷിക്കണം. പ്രകൃതി സഹജമാണത്. തുമ്പി അനുഭവിച്ച അനാഥത്വത്തിന് പ്രകൃതി നൽകിയ സനാഥത്വമാണ് കളക്ടർ രഘുനന്ദനിലൂടെ നടപ്പിലായത്. അതാണ് ദൈവത്തിൻ്റെയോ പ്രകൃതിയുടെയോ ബാലൻസിങ് ആക്ട്.
0: കൊള്ളാം സാർ, ഇപ്പൊ ഒരു ഫിലോസഫർ ആയല്ലോ. പ്രകൃതിയുടെ ഒരു ബാലൻസിങ് ആക്ട്, ജീവിതോത്സവം, സൂപ്പർ.
2: Ha ha ha ha.

0: ജീവിതോത്സവം നാടകം സമാപിക്കുന്നു. രചന ശ്രീ ജനാർദ്ദനൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: നകുലൻ പ്രേംകുമാർ, ദേവിക ദേവി, മുകുന്ദനുണ്ണി രഘുനാഥ് പലേരി, രമ സോന നായർ, ഡ്രൈവർ ചന്ദ്രൻ ജയൻ ചേർത്തല, കളക്ടർ രഘുനന്ദൻ കണ്ണൻ നായർ, പത്രപ്രവർത്തകൻ ജോബി എ എസ്,
1: തുമ്പിയുടെ ചെറുപ്പം
0: തന്മയാ സോൾ, തുമ്പി തമന്ന സോൾ, ബസ് കണ്ടക്ടർ തിരുമല രാമചന്ദ്രൻ, കൂടാതെ ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. സംവിധാന സഹായം വി എൻ ദീപ, എൻ സുനിത.

അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ അഞ്ചാം ദിനമായ നാളെ രാത്രി 9:30 തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ. സംവിധാനം വൈ എസ് പൗർണമി.

രഞ്ജിനി. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ രഞ്ജിനിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400024440. കോട്ടയ്ക്കിൽ നിന്നും അമൃത, ആദിനാഥ്, അതിഥേയ, ധൻവിൻ, ഋതിക എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് ഇന്നാദ്യം. ചിത്രം കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ. പാടിയത് MG ശ്രീകുമാർ. ഗാനരചന S. രമേശൻ നായർ. സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

0: 94,000 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55 ഇഞ്ച് 4K QLED ടിവി ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.
1: ദുബായിൽ ജോലി ചെയ്യുന്ന അൻഷിൽ വെണ്ണക്കാടിനു വേണ്ടി പ്രജിത് വട്ടക്കിണർ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം ഫ്രണ്ട്സ്. ഈ ഗാനം പാടിയത് യേശുദാസും ചിത്രയും സംഘവും. ഗാനരചന ആർ കെ ദാമോദരൻ. സംഗീതം ഇളയരാജ.

വഴിക്കടവ് എടക്കരയിൽ നിന്നും മുഫീദ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം രാവണപ്രഭു. ഈ ഗാനം പാടിയത് ജയചന്ദ്രനും ചിത്രയും. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

രഞ്ജിനി. മുകുന്ദൻ ബാലുശ്ശേരി ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം കേരളവർമ്മ പഴശ്ശിരാജ. ഈ ഗാനം പാടിയത് ചിത്ര. ഗാനരചന ONV, സംഗീതം ഇളയരാജ.

ചിത്രം തേന്മാവിൻ കൊമ്പത്ത്. പാടിയത് എം ജി ശ്രീകുമാർ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം ബേണി ഇഗ്നീഷ്യസ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേയ തലയാട്.

രഞ്ജിനിയിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് അത്തോളിയിൽ നിന്നും അഗ്നയാണ്. ചിത്രം ഹലോ. ഈ ഗാനം പാടിയത് ചിത്രയും സംഗീത പ്രഭുവും. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം അലക്സ് പോൾ.